ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58:14. ഇന്ന് ശകവർഷം 1948, വൈശാഖം 20. കൊലവർഷം 1201, മേടം 27. 2026 മെയ് 10 ഞായർ. 438.6 മീറ്ററിൽ 684 കിലോ ഹേഡ്സിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ജോസഫ് പൂതക്കുഴി.
1: ഒരു സെൻബുത്ത കഥ പോലെ, ഹൈക്ക് പോലെ ലളിതവും ദീപ്തവുമായിരുന്നു ഇ എഫ് ഷുമാക്കറിൻ്റെ ജീവിത ദർശനം. വലിയ സാങ്കേതിക വിദ്യകളുടെയും വലിയ വ്യവസായങ്ങളുടെയും വലിയ കിടമത്സരങ്ങളുടെയും കാലത്ത് ചെറുതാണ് സുന്ദരമെന്ന് ലോകത്തോട് പറഞ്ഞുകൊണ്ടേയിരുന്ന പ്രതിഭ, ജീവിതത്തെയും എഴുത്തിനെയും ബദൽ യാഥാർത്ഥ്യങ്ങളുടെ മാനിഫെസ്റ്റോയാക്കി മാറ്റിയ മഹാനായിരുന്നു അദ്ദേഹം. പാരിസ്ഥിതിക വിവേകത്തിനും ചെറുതിൻ്റെ സൗന്ദര്യത്തിലുമൂന്നിയ സാമൂഹിക സാമ്പത്തിക ക്രമത്തിനും അടിത്തറയിട്ട സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ, എ സ്റ്റഡി ഓഫ് ഇക്കണോമിക്സ് ആസ് ഈ പീപ്പിൾ മാറ്റേഡ് എന്ന പ്രവചനാത്മകമായ കൃതിയാകട്ടെ കൂടുതൽ പ്രസക്തമായി വരികയാണ്. ബുദ്ധനോ ഗാന്ധിജിയോ 1960s or 1970s ജീവിച്ചിരുന്നെങ്കിൽ എഴുതുമായിരുന്ന പുസ്തകമായിരുന്നു അത്. അസാധാരണമായ ആർജവും ഉൾക്കാഴ്ചയും നിറഞ്ഞതായിരുന്നു അത്. 2nd World War ലോകത്തെ ഏറ്റവുമധികം സ്വാധീനിച്ച 100 പുസ്തകങ്ങൾ ടൈംസ് ലിറ്റററി സപ്ലിമെൻ്റ് തിരഞ്ഞെടുത്തപ്പോൾ ആ പട്ടികയിൽ സ്മോൾ ഈസ് ബ്യൂട്ടിഫുള്ളും ഇടം പിടിച്ചിരുന്നു. വികസനത്തെക്കുറിച്ചുള്ള പരമ്പരാഗത ധാരണകളെ പൊളിച്ചെഴുതുകയായിരുന്നു ഏണസ്റ്റ് ഫ്രെഡറിക് ഷുമാക്കർ. സമ്പത്തിൻ്റെ വൻതോതിൽ

0: ഉള്ള കുന്നുകൂടലിനും പരിസ്ഥിതിക്ക് വിനാശകരമാകുന്ന ഉൽപ്പാദനത്തിനും എതിരായിരുന്നു അദ്ദേഹം. 1911 ജർമ്മനിയിലെ ബോണിലായിരുന്നു ഷുമാക്കർ ജനിച്ചത്. ബോണിലും ബെർലിനിലും പഠിച്ചു. പിന്നീട് റോഡ്സ് സ്കോളറായി ഓക്സ്ഫോർഡിലെ ന്യൂ കോളേജിലെത്തിയ അദ്ദേഹം അതിനുശേഷം കൊളംബിയ സർവകലാശാലയിലും ഉപരിപഠനം നടത്തി. ഷുമാക്കർ എഴുതിയ ഒരു പ്രബന്ധം ലോകപ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്ന കെയ്ൻസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ആ നിരീക്ഷണങ്ങളുടെ മൗലികത മനസ്സിലാക്കിയ ക്രെയ്ൻസ് ഷുമാക്കറുമായി വളരെ അടുത്ത ബന്ധമാണ് പുലർത്തിയത്. യുദ്ധാനന്തര ലോകത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് കെയ്ൻസ് പദ്ധതികൾ ഒരുക്കിക്കൊണ്ടിരുന്ന കാലമായിരുന്നു അത്. കെയ്ൻസിൻ്റെ ആശയഗതികളെപ്പോലും ആഴത്തിൽ സ്വാധീനിക്കാൻ ഷുമാക്കറിനായി. വികസനത്തിൻ്റെ പടിഞ്ഞാറൻ പാഠങ്ങൾ പഠിച്ച് പുരോഗതി നേടേണ്ടത് എങ്ങനെയെന്ന് ബർമ്മക്കാരെ പഠിപ്പിക്കാൻ പോയ ആൾ അവിടെ നിന്ന് സ്വയം പഠിക്കുകയായിരുന്നു. ബുദ്ധിസ്റ്റ് ഇക്കണോമിക്സ് എന്ന ഷുമാക്കറിൻ്റെ പ്രയോഗത്തിൽ ആ ദർശനങ്ങളുടെ സാരം മുഴുവനുമുണ്ട്. അഹിംസാപരമായ ജൈവികമായ വികസന സങ്കല്പത്തിനായുള്ള ശിലയിടൽ നടന്നത് ബർമ്മയിൽ വെച്ചാണ്. പൗരസ്ത്യ ചിന്തകൾ പിന്തിരിപ്പനും അപ്രസക്തവുമാണെന്ന് കരുതിയിരുന്നവർക്കുള്ള മറുപടിയായിരുന്നു ഷുമാക്കർ രൂപപ്പെടുത്തിയ ബദൽ സാമ്പത്തിക ശാസ്ത്രം. ചെറുപ്പത്തിലെ യുക്തിവാദിയായിരുന്ന ഷുമാക്കറിൻ്റെ പിൽക്കാല ജീവിത ദർശനങ്ങൾ മഹാത്മാഗാന്ധി എക്കാലത്തും വലിയ പ്രചോദനമായിരുന്നു. പീപ്പിൾസ് ഇക്കണോമിസ്റ്റ് എന്നാണ് ഗാന്ധിജിയെ ഷുമാക്കർ വിശേഷിപ്പിച്ചത്. ഭൗതികവാദത്തിലൂന്നിയ പാശ്ചാത്യ വികസന സങ്കല്പനങ്ങൾക്കുള്ള ബദലായാണ് ഗാന്ധിയൻ ദർശനങ്ങളെ അദ്ദേഹം കണ്ടത്. ഗാന്ധിജിയിൽ ലോകത്തിൻ്റെ നിലവിലുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടെന്ന് തിരിച്ചറിയുകയായിരുന്നു ഈ സാമ്പത്തിക ചിന്തകൻ. പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യകളുടെ വ്യാപനം ലക്ഷ്യമിട്ട് ഷുമാക്കർ ഇൻ്റർമീഡിയറ്റ് ടെക്നോളജി ഗ്രൂപ്പുണ്ടാക്കി. ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ലോകമെന്നെങ്ങും അദ്ദേഹം സഞ്ചരിച്ചു. സാമ്പത്തിക വിഷാദവും യുദ്ധക്കെടുതികളും ഊർജ പ്രതിസന്ധിയും പാരിസ്ഥിതിക വിനാശവും പെരുകിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ചെറുതാണ് സുന്ദരമെന്ന് ലോകം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ഷുമാക്കറിനെക്കുറിച്ചുള്ള ഓർമ്മകൾക്ക് മരണമുണ്ടാവുകയില്ല.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ജോസഫ് പൂതക്കുഴി.
2: മലയാളിയുടെ സ്വീകരണമുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
3: ആകാശവാണി കോഴിക്കോട്. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
4: ദിസ് ഇസ് ആകാശവാണി ദി ന്യൂസ് റെഡ് ബൈ സർബ്ജീത് കോർ. Prime Minister Narendra Modi will visit Karnataka and Telangana today. At around 11 a.m., the Prime Minister will participate in the 45th anniversary celebrations of the Art of Living in Bengaluru and also inaugurate the newly constructed Dhyan Mandir at the Art of Living International Centre. Mr. Modi will also address the gathering during the program. Thereafter, Prime Minister Narendra Modi will travel to Hyderabad and at around 3 p.m., he will lay the foundation stone and inaugurate the multiple development projects worth around 9,400 crore rupees in Hyderabad. TVK Chief C. Joseph Vijay will be sworn in as Chief Minister of Tamil Nadu in Chennai at 10 this morning. 9 TVK ministers are also expected to be sworn along with Mr. Vijay. Tamil Nadu Governor Rajendra Vishwanath Arlekar appointed Mr. Vijay as Chief Minister Designate after he secured the support of 120 MLAs in the 234-member House. Mr. Vijay was appointed CM after he presented letters of support from the VCK and the IUML, who have 2 MLAs each. The Governor has directed Mr. Vijay to seek a vote of confidence in the Assembly on or before May 13, 2026. President Draupadi Murmu has appointed N. Rangasamy as the Chief Minister of Puducherry. Following the appointment, Lieutenant Governor K. Kailash Nathan invited Rangasamy to form a new government in the Union Territory.

വാഴ്ചയൊഴിഞ്ഞൊരു തമ്പുരാനായി വായ്ത്തല പോയി പോയ കത്തി പോലെ ഭ്രഷ്ട

0: കുഞ്ഞ സത്യം വെൺകുടക്കീഴിൽ അമർന്ന സത്യം.
1: നിങ്ങൾ കേട്ടത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്റെ സത്യമെവിടെ എന്ന കവിത. ആലപിച്ചത് സ്മിത പി മേനോൻ.
2: കാവ്യാഞ്ജലി.

0: ശ്രദ്ധ.
1: ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. 2025-26 സാമ്പത്തിക വർഷത്തിൽ യാത്രാ വരുമാനത്തിൽ വൻ കുതിച്ചുചാട്ടമാണ് കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ നടത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ 300 കോടി ക്ലബിൽ ഇടം പിടിച്ചപ്പോൾ എറണാകുളവും കോഴിക്കോടും 200 കോടി ക്ലബിലെത്തി നിൽക്കുകയാണ്. 2024-25 വർഷം കേരളത്തിലുടനീളം ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ റോഡ് ഗതാഗതം താറുമാറാക്കിയത് കൂടുതൽ യാത്രക്കാർ റെയിൽവേയെ ആശ്രയിക്കാനിടയാക്കി. തീവണ്ടികളുടെ സമയകൃത്യതയും സ്റ്റേഷനുകളുടെ വിപുലീകരണവും റെയിൽവേക്ക് ഗുണം ചെയ്തു. റിസർവ്ഡ് അൺറിസർവ്ഡ് യാത്രക്കാരുടെ എണ്ണവും ഒരുപോലെ വർദ്ധിച്ചു. കേരളത്തിലെ 2 വന്ദേഭാരതിന്റെ വരുമാനം തന്നെ 1.5 കോടിയിലധികം വരും. കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ വരുമാന വർധനവ് നടത്തി മുന്നേറ്റം നടത്തുന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ശ്രദ്ധ ചർച്ച ചെയ്യുന്നത്. വിശദീകരിക്കുന്നു KM ഗോപിനാഥ്, റിട്ടയേർഡ് ചീഫ് കൺട്രോളർ, സതേൺ റെയിൽവേ, പാലക്കാട്.
2: കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ സംസ്ഥാനത്ത് വരുമാനത്തിൽ 3ാം സ്ഥാനം നേടിയിരിക്കുകയാണ്. തിരുവനന്തപുരം സ്റ്റേഷൻ കഴിഞ്ഞാൽ 3ാം സ്ഥാനമാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഇന്ന് കിട്ടിയിരിക്കുന്നത്. 100 കോടിയോളം കമ്മിയാണെങ്കിലും പറയത്തക്ക ഒരു നേട്ടമാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് പരിമിതമായ തോതിലെങ്കിലും കിട്ടിയിരിക്കുന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് കൂടുതൽ ആദായം കാണിക്കാൻ കഴിയുമെന്നത് ഇനിയും അത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ പുരോഗമിക്കുന്നതുകൊണ്ട് അതോടുകൂടിയിട്ട് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുതുതായിട്ടുള്ള റെയിൽവേ സംവിധാനങ്ങൾ, തീവണ്ടി സൗകര്യങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന കാര്യത്തിൽ തീർച്ചയായും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് 10 മടങ്ങ് വരുമാനത്തിൽ വർധനമുണ്ടാവുമെന്ന് തീർച്ചയാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിപ്പെടേണ്ട സൗകര്യങ്ങളും ഇൻഫ്രാസ്ട്രക്ചറുകളും ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രമേ അതിന് വിചാരിച്ച തരത്തിലുള്ള ഒരു വരുമാന വർധനവ് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഈ കോഴിക്കോട് എന്നെ സംബന്ധിച്ചിട്ട് അവിടെ ഒരു പിറ്റ് ലൈൻ സൗകര്യങ്ങൾ ഇല്ലാത്തതാണ് ഒരു തരത്തിൽ ഈ പുതിയ വണ്ടികളും മറ്റും ഉണ്ടാവാത്തതിന് കാരണം. പുതിയ വണ്ടികൾ ഉണ്ടാവുന്നതോട് കൂടിയിട്ട് അവിടെ വരുമാന മാർഗം കൂടുതൽ പ്രതീക്ഷിക്കാവുന്നതാണ്. തിരുവനന്തപുരത്തും എറണാകുളത്തും ഉള്ള വർധനവിന് കാരണം തൊട്ടടുത്തുള്ള പിറ്റ് ലൈൻ സൗകര്യങ്ങളാണ്. കോഴിക്കോടിനെ സംബന്ധിച്ച് ഇന്നും ആ പിറ്റ് ലൈൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് പുതിയ വണ്ടികൾ അവിടെ നിന്ന് ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന കാര്യം റെയിൽവേയും പൊതുജനങ്ങളും മനസ്സിലാക്കണം. പിറ്റ് ലൈൻ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ റെയിൽവേ സംബന്ധിച്ച് കോഴിക്കോട് ഇതിലും ഉന്നത

0: ഗതിയിൽ എത്തുന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പുതിയ റെയിൽവേ സ്റ്റേഷൻ ഘടനയിൽ അതോടനുബന്ധിച്ചിട്ട് സാറ്റലൈറ്റ് ആയിട്ടുള്ള ബസ്സിലോ കലായിലോ ഒരു പിറ്റ് ലൈൻ സൗകര്യം കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ കോഴിക്കോട് തീർച്ചയായും സദേൺ റെയിൽവേ തന്നെ ഒന്നാം സ്ഥാനം നേടാൻ അർഹിക്കുന്ന ഒരു സംവിധാനം എത്തിപ്പെടുന്നതാണ്.
1: കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിന്റെ ഈ കുതിപ്പ് യാത്രക്കാരുടെ വർദ്ധിച്ച പങ്കാളിത്തമാണ് കാണിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കൂടുതൽ ട്രെയിനുകളും മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാക്കാൻ റെയിൽവേ തയ്യാറാകണം. സിഇ ചാക്കുണ്ണി, വർക്കിംഗ് ചെയർമാൻ, കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ.
2: കേരളത്തിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ വരുമാനം ഗണ്യമായി വർദ്ധിച്ചത് യാത്രക്കാർക്ക് ഏറെ ആശ്വാസവും ശുഭപ്രതീക്ഷയും നൽകുന്നതാണ്. അതോടൊപ്പം ദക്ഷിണ റെയിൽവേയിൽ പാലക്കാട് ഡിവിഷനിൽ ടിക്കറ്റേതര വരുമാനം നോൺ ഫെയർ റവന്യൂ NFR വരുമാന വർദ്ധന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. അടുത്ത കാലം വരെ തീവണ്ടി യാത്രക്കാരുടെ ടിക്കറ്റ് നഷ്ടം റെയിൽവേ ചരക്ക് കടത്തുകൂലിയിലൂടെയാണ് നികത്തിയിരുന്നതാണ് വസ്തുത. ദേശീയപാത നിർമ്മാണം, ഗതാഗത കുരുക്ക്, റോഡപകടങ്ങൾ, സമയനഷ്ടം, അമിത ബസ് നിരക്ക് കൂടുതൽ യാത്രക്കാരെ റെയിൽവേ ആശ്രയിക്കാൻ നിർബന്ധിതരാക്കിയത്. ട്രെയിനുകൾ വർദ്ധിപ്പിച്ചതും ട്രെയിനുകളുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയതും ആഘോഷ അവധിവേളകളിൽ പ്രത്യേക തൈവണ്ടികൾ അനുവദിച്ചതും വരുമാനം കുത്തനെ കൂട്ടാനിടയാക്കി. 2025-26 സാമ്പത്തിക വർഷം തിരുവനന്തപുരം ഡിവിഷൻ 319.21 crore വർധന കാണിച്ചത്. എറണാകുളം ജംഗ്ഷൻ 2nd സ്ഥാനത്തും കോഴിക്കോട് 3rd സ്ഥാനത്തും അതുപോലെ കേരളത്തിലെ 10 റെയിൽവേ സ്റ്റേഷനുകൾ വരുമാനത്തിൽ മുൻസ്ഥാനത്താണ് നിൽക്കുന്നത്. റിസർവ്ഡ് അൺറിസർവ്ഡ് യാത്രക്കാരുടെ എണ്ണവും ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. ഈ നിരക്ക് വർധന ചൂണ്ടിക്കാട്ടി യാത്രക്കാർക്ക് കൂടുതൽ തീവണ്ടികളും തിരക്കുള്ള തീവണ്ടികളിൽ റിസർവ്ഡ് അൺറിസർവ്ഡ് കമ്പാർട്ട്മെന്റ് വർദ്ധിപ്പിക്കുന്നതിനും അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും കൂടുതൽ ട്രെയിനുകൾ വർദ്ധിപ്പിക്കുന്നതിനും നിലവിലെ പ്രത്യേകിച്ച് തിരക്കുള്ള റൂട്ടുകളിലേക്ക് മദ്രാസ്, ബാംഗ്ലൂർ എന്നീ ഭാഗത്തെ ആവശ്യപ്പെടുന്നത് നമുക്ക് വഴിയും. അതോടൊപ്പം തന്നെ അതിവ ട്രെയിനുകൾ, വന്ദേഭാരത് ട്രെയിനുകൾ വന്നത് വേറെ വളരെ ഉപകാരപ്രദമായി. ഈ വരുമാനം ചൂണ്ടിക്കാട്ടി പ്രത്യേകിച്ച് കേരളത്തിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് തീവണ്ടി യാത്രാ സംഘടനകൾക്കും അതുപോലെ ജനപ്രതിനിധികൾക്കും റെയിൽവേ സമ്മർദ്ദം ചെലുത്തി കുറേ കൂടി യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തി അക്ഷരാർത്ഥത്തിൽ ശുഭയാത്രയ്ക്ക് മാറ്റാൻ കഴിയും. അതുപോലെ തീവണ്ടികളും അക്രമങ്ങളും മറ്റും തടയാനുള്ള നടപടി സ്വീകരിക്കാനും വേക്കൻസി ഫില്ല് ചെയ്യാൻ ആവശ്യപ്പെടാവുന്നതാണ്.
1: വരുമാനത്തിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ കൈവരിച്ച ഈ നേട്ടം മലബാറിന്റെ വാണിജ്യ മുന്നേറ്റത്തെയും ജനങ്ങളുടെ വർദ്ധിച്ച യാത്രാ ആവശ്യങ്ങളെയുമാണ് വ്യക്തമാക്കുന്നത്. സാമൂഹിക നിരീക്ഷകനായ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ശ്രദ്ധയോടെ.
3: കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നുള്ള വരുമാനം ഗണ്യമായി കൂടിയിട്ടുണ്ട് എന്നുള്ള വാർത്ത. വാസ്തവത്തിൽ റെയിൽവേയെ ആശ്രയിക്കുന്ന മനുഷ്യരുടെ എണ്ണം കൂടുതലായിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. കേരളത്തിൽ നമുക്കറിയാം, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള യാത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ടി വരുന്നത് പ്രത്യേകിച്ച് ദീർഘദൂര യാത്രക്കാർക്ക് ട്രെയിനുകളാണ്. നമ്മുടെ റോഡ് ഗതാഗതം ചെറിയ ടൗണുകളെ തൊട്ട് യാത്ര ചെയ്യുന്നത് കൊണ്ട് പലപ്പോഴും മറ്റ് സ്ഥലങ്ങളിലെ പോലെ അമിത വേഗതയിൽ ദീർഘദൂര യാത്രകൾ നടത്തുന്നതിന് ഉപകാരപ്പെടുന്നതല്ല. മാത്രമല്ല, കഴിഞ്ഞ 2 വർഷക്കാലം കേരളത്തിൽ ദേശീയപാതയുടെ നിർമ്മാണ പണികൾ നടക്കുന്നത് കൊണ്ട് പലപ്പോഴും ആളുകൾക്ക് സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിച്ചോ ബസ് പോലെയുള്ള പൊതുഗതാഗതം ഉപയോഗിച്ചോ റോഡിലൂടെ യാത്ര ചെയ്യുന്നത് ദുഷ്കരമായിരുന്നു. അപ്പം ആ സമയത്തെല്ലാം ആളുകൾ റെയിൽവേയാണ് ആശ്രയിച്ചത്. കേരളത്തിൽ റെയിലിനെ ആശ്രയിക്കുന്ന ആളുകളിൽ ഏറ്റവും സാധാരണക്കാരായ അൺറിസർവ്ഡ് കമ്പാർട്ട്മെന്റുകളിൽ യാത്ര ചെയ്യുന്ന സാധാരണ മനുഷ്യർ കൂടുതലായിട്ടുണ്ട് എന്നുള്ളതിനും ഒരു കാരണമുണ്ട്. റോഡ് ഗതാഗതത്തേക്കാൾ വളരെ ചെലവ് കുറഞ്ഞതാണ് ഇപ്പോൾ റെയിൽ ഗതാഗതം. അപ്പോൾ പ്രധാനമായിട്ടും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഗണ്യമായി കൂടിയത് സംബന്ധിച്ച് വരുന്ന വാർത്തയിൽ നിന്ന് മനസ്സിലാവുന്നത് അവിടെ യാത്രക്കാർ ഗണ്യമായ സംഭാവന റെയിൽവേക്ക് നൽകുന്നുണ്ട്. അതിന് തുല്യമായ സേവനങ്ങൾ റെയിൽവേയിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. പുതിയ കെട്ടിടം, അതുപോലെ തന്നെ പ്ലാറ്റ്ഫോമിൻ്റെ നവീകരണം, മറ്റ് സൗകര്യങ്ങൾ ഒക്കെ യാത്രക്കാർക്ക് ലഭിക്കേണ്ടതുണ്ട്. അത്തരം നിർമ്മാണങ്ങൾ നടക്കുകയാണ്. എറണാകുളത്തും അത്തരം നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ നിന്നാണ്

0: യാത്രക്കാര് ഏറ്റവും ഗണ്യമായി റെയിൽവേക്ക് സംഭാവന നൽകുന്ന ഇന്ത്യയിലെ ഒരു സംസ്ഥാനം. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ലഭ്യമാക്കാൻ റെയിൽവേക്ക് ഉത്തരവാദിത്തമുണ്ട്. കോഴിക്കോട് ജില്ല നമുക്കറിയാം, വയനാട് ജില്ലയിലേക്കുള്ള, അതുപോലെ കണ്ണൂർ ജില്ലയുടെ പല കിഴക്കൻ ഭാഗങ്ങളിലേക്കുള്ള, മലപ്പുറം ജില്ലയിലേക്കിട ചില ഭാഗങ്ങളിലേക്കുള്ള ആളുകളൊക്കെ ദീർഘദൂര യാത്രകളിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനെ ആശ്രയിക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള ഗതാഗത സൗകര്യങ്ങൾ അവിടെ ആവശ്യമാണ്. പ്രത്യേകിച്ചും പൂർണ്ണ ആരോഗ്യവാന്മാരായ ആളുകൾക്ക് മാത്രമല്ല, ആരോഗ്യത്തിന് കുഴപ്പമുള്ള, അതുപോലെ യാത്രയ്ക്ക് പരിമിതികളുള്ള, അംഗപരിമിതരായ അല്ലെങ്കിൽ കാഴ്ച പരിമിതരായ, അങ്ങനെ പലതരത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ കൂടി ഉൾക്കൊള്ളുന്നതാവണം നമ്മുടെ റെയിൽവേ വികസനം എന്ന് പറയുന്നത്. മാത്രമല്ല, എത്രയും വിശാലമായിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കുമ്പോൾ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കേണ്ടതുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ വിശ്രമമുറികൾ, അതുപോലെ ശുചിമുറി തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും അവിടെ എത്തുന്ന യാത്രക്കാർക്ക് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ റെയിൽവേയിലേക്ക് കൊടുക്കുന്ന വരുമാനത്തിന് തുല്യമായി റെയിൽവേയിൽ സഞ്ചരിക്കുന്ന ആളുകളുടെ സൗകര്യങ്ങളും മെച്ചപ്പെടുത്താൻ റെയിൽവേ എപ്പോഴും പ്രതിജ്ഞാബദ്ധമായിരിക്കണം. അത് ലഭ്യമാക്കുന്നതിന് മലയാളികൾ ഒറ്റക്കെട്ടായി ശ്രമിക്കുകയും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള റെയിൽവേ സ്റ്റേഷനുകളുടെ വരുമാനം കൂടിയതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ യാത്രക്കാർക്കുണ്ടാവട്ടെ. ആ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് തുടക്കത്തിൽ ചെറിയ ചില കെട്ടിട നിർമ്മാണത്തിന്റെ സമയത്തൊക്കെ ആളുകൾക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെങ്കിൽ പോലും ദീർഘകാലത്തേക്ക് ആ ബുദ്ധിമുട്ടുകൾ മാറി നല്ല ഒരു റെയിൽ ഗതാഗതം, നമുക്ക് എല്ലാവർക്കും എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു റെയിൽ ഗതാഗതം സാധ്യമാക്കാൻ റെയിൽവേക്ക് സാധിക്കണം. അതിനുവേണ്ടി ഒറ്റക്കെട്ടായി ആളുകൾ, യാത്രക്കാർ ശബ്ദമുയർത്തുകയും വേണം.
1: വരുമാന വർദ്ധനവിൽ കോടികളുടെ ലാഭമുണ്ടാക്കിയിരിക്കുകയാണ് കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ. ദേശീയപാതയുടെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങിയതിനാൽ റെയിൽവേയെ ആശ്രയിക്കുന്ന യാത്രക്കാരുടെ എണ്ണം ഇനിയും വർദ്ധിക്കാനിടയുണ്ട്. കേരളത്തിനകത്തും പുറത്തേക്കുമായി യാത്ര ചെയ്യുന്നവർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ഈ ലാഭവിഹിതം ചെലവഴിക്കേണ്ടതുണ്ട്. മെച്ചപ്പെട്ട സ്റ്റേഷൻ ബിൽഡിംഗുകളും പ്ലാറ്റ്ഫോം സൗകര്യങ്ങളും ഒരുക്കേണ്ടതുണ്ട്. കൂടുതൽ ദീർഘദൂര തീവണ്ടികൾ അനുവദിക്കണമെന്നത് കേരളത്തിന്റെ ചിരകാല ആവശ്യമാണ്. വരുമാന വർദ്ധനവ് യാത്രക്കാരുടെ ക്ഷേമത്തിനായി റെയിൽവേ വിനിയോഗിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ശ്രദ്ധ ഇവിടെ പൂർണ്ണമാകുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് റിയാസ് മുളിയങ്ങൽ, ആശയം നിർവഹണം ഫഹദ് റാസാ.

0: ശ്രദ്ധ സമാപിച്ചു.
1: ചുറ്റുവട്ടം.
0: ചുറ്റുവട്ടത്തിൽ കോഴിക്കോട് നഗരപരിധിയിൽ ഇന്ന് നടക്കുന്ന ചില പ്രധാന പരിപാടികൾ. കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ കെയർ ഫൗണ്ടേഷന്റെ ഫ്യൂഷൻ കൺസേർട്ട് സമന്യ, നടി ശോഭന, സ്റ്റീഫൻ ദേവസി എന്നിവർ നടത്തുന്നു വൈകിട്ട് 6:30. വെള്ളിമാടുകുന്ന് ജെ ഡി ടി കേരള ചാരിറ്റി ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന ഡിസബിലിറ്റി ഫെസ്റ്റിവൽ ഉദ്ഘാടനം മേയർ ഒ സദാശിവൻ, നിയുക്ത എം എൽ എ വി കെ ഫൈസൽ ബാബു, കവി പി കെ ഗോപി എന്നിവർ 11:30 നിർവഹിക്കുന്നു. ഇന്ത്യൻ പിക്കിൾ ബോൾ അസോസിയേഷനും പിക്കിൾ ബോൾ അസോസിയേഷൻ ഓഫ് കേരളയും സംയുക്തമായി നടത്തുന്ന വിഗാർഡ് മലബാർ ഓപ്പൺ 2026 ഓൾ ഇന്ത്യ ഓപ്പൺ പിക്കിൾ ബോൾ ടൂർണമെന്റ് രാവിലെ 7:00. ഇൻഡോർ സ്റ്റേഡിയത്തിൽ സദയൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ബോച്ചെ അവാർഡ് സമർപ്പണവും പത്ര ഏജന്റുമാരെ ആദരിക്കലും ഉദ്ഘാടനം സംവിധായകൻ വി എം വിനു 3:00 നിർവഹിക്കുന്നു. കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ ഇൻഡിപെൻഡന്റ് ആൻഡ് എക്സ്പെരിമെന്റൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള രാവിലെ 9:00. ചാലപ്പുറം കേസരി ഭവൻ ഓഡിറ്റോറിയത്തിൽ തള്ളി ശ്രുതിലയം സംഗീത വിദ്യാലയത്തിന്റെ വാർഷികവും ത്രിമൂർത്തി സംഗീതോത്സവവും 9:00. എരഞ്ഞിപ്പാലം ശ്രീ വാഗ്ഭടാനന്ദ ഗുരുദേവൻ സ്മാരക വായനശാലയിൽ വേനൽ കനവുകൾ, കുട്ടികൾക്കായുള്ള സൗജന്യ അവധിക്കാല ക്യാമ്പ് രാവിലെ 10:00. ഗോവിന്ദപുരം പാർത്ഥസാരഥി ക്ഷേത്രോത്സവം 6:00 എഴുന്നള്ളിപ്പ്, 8:00 കൊടിയിറക്കൽ രാവിലെ 10:30.
1: ചുറ്റുവട്ടം.
0: ഇനി ട്രെയിൻ സമയം രാവിലെ 9:00 വരെയുള്ളത്.

8-7 മുംബൈ ലോക്മാന്യ തിലകിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി 1 മണിക്കൂർ വൈകി ഓടുന്നു. അടുത്ത 2 മണിക്കൂറിൽ കോഴിക്കോട് വഴി കടന്നുപോകുന്ന മറ്റ് യാത്രാവണ്ടികൾ കൃത്യസമയം പാലിക്കുന്നു.

0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
2: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.

0: നിങ്ങളുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ചേച്ചി അല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാന്ന്.
2: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യ്.
1: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
2: കണ്ടില്ലേ
3: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
4: നോ സിഗ്നൽ.
1: ഇനി എന്ത് ചെയ്യും?
3: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
2: ഏ മണ്ടത്തരം നിർത്ത്.
1: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
4: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
1: RBI പറയുന്നു
2: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
6: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽഗാന്ധിയും ചേർന്നെടുക്കുമെന്ന് പാർട്ടി ഹൈക്കമാൻഡ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെറ്ററിക്കഴകം നേതാവ് സി ജോസഫ് വിജയ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ മൊഹമ്മദൻസ് SCയെ നേരിടും. വാർത്തകൾ വിശദമായി. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽഗാന്ധിയും ചേർന്നെടുക്കുമെന്ന് പാർട്ടി ഹൈക്കമാൻഡ് ന്യൂഡൽഹിയിൽ അറിയിച്ചു. വൈകാതെ മുഖ്യമന്ത്രിയുടെ പേര് പ്രഖ്യാപിക്കുമെന്നും പാർട്ടി നേതൃത്വം വെളിപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾ.
7: ഇന്നലെ ന്യൂഡൽഹിയിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുമായും മറ്റ് നേതാക്കളുമായും കേരളത്തിലെ നേതാക്കൾ ചർച്ച നടത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി പദവിക്ക് വേണ്ടി ശക്തി പ്രകടനവും ഫ്ലക്സുകളും പോസ്റ്ററുകളും നേതാക്കൾ ഉപയോഗിക്കരുതെന്ന് നേതൃത്വം ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് മൂന്ന് നേതാക്കളും ഇത്തരം പ്രചാരണങ്ങൾ നടത്തരുതെന്ന് അണികളോട് അഭ്യർത്ഥിച്ചു. ചർച്ചയ്ക്കുശേഷം പ്രതിപക്ഷ നേതാവ് പുലർച്ചെയോടെ നെടുമ്പാശ്ശേരി.
6: അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെറ്ററിക്കഴകം നേതാവ് സി ജോസഫ് വിജയ് രാവിലെ സത്യപ്രതിജ്ഞ

0: ചെയ്യും. ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിൽ രാവിലെ 10:00 പ്രതിജ്ഞാ ചടങ്ങ്. 9 TVK മന്ത്രിമാരും വിജയ്ക്കൊപ്പം സ്ഥാനമേൽക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: 234 അംഗ നിയമസഭയിൽ 120 MLA പിന്തുണ ഉറപ്പാക്കുന്ന കത്ത് ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് മുന്നിൽ സമർപ്പിച്ചതോടെയാണ് വിജയനെ മുഖ്യമന്ത്രിയായി അദ്ദേഹം നിയമിച്ചത്. BCK, IOML പാർട്ടികളുടെ രണ്ടു വീതം അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചതോടെയാണ് TVK ഭൂരിപക്ഷം ഉറപ്പാക്കാനായത്. കോൺഗ്രസ്, CPI, CPIM കക്ഷികളും അദ്ദേഹത്തെ പിന്തുണച്ചു. അടുത്ത ബുധനാഴ്ചക്കകം നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാനും ഗവർണർ നിർദ്ദേശം നൽകി. വിജയ് മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുന്നതോടെ 6 പതിറ്റാണ്ടോളം നീണ്ട ദ്രാവിഡ കഴകം പാർട്ടികളുടെ ഭരണം ചരിത്രത്തിന് വഴിമാറും. ഇതിനു മുമ്പ് അണ്ണാ DMKയും DMKയുമാണ് തമിഴ്നാട് മാറി.
0: പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമിയെ രാഷ്ട്രപതി ദ്രൗപദി മുർമു നിയമിച്ചു. രംഗസ്വാമി അടുത്ത ബുധനാഴ്ച മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. രാഷ്ട്രപതിയുടെ വിജ്ഞാപനത്തെ തുടർന്ന് ലഫ്റ്റനന്റ് ഗവർണർ K. കൈലാസ്നാഥൻ രംഗസ്വാമിയെ ഗവൺമെന്റ് രൂപീകരണത്തിന് ക്ഷണിച്ചു. 5 തവണയാണ് AINRC നേതൃത്വം നൽകുന്ന NDA പുതുച്ചേരിയിൽ ഭരണത്തിലെത്തുന്നത്.

0: ായത് കോൺഗ്രസ് സിപിഐ സിപിഐഎം കക്ഷികളും അദ്ദേഹത്തെ പിന്തുണച്ചു. അടുത്ത ബുധനാഴ്ചയ്ക്കകം നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാനും ഗവർണർ നിർദ്ദേശം നൽകി. വിജയ് മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുന്നതോടെ 6 പതിറ്റാണ്ടോളം നീണ്ട ദ്രാവിഡ കഴകം പാർട്ടികളുടെ ഭരണം ചരിത്രത്തിന് വഴിമാറും. ഇതിനു മുമ്പ് അണ്ണാ ഡിഎംകെയും ഡിഎംകെയുമാണ് തമിഴ്നാട് മാറി മാറി ഭരിച്ചത്.
1: പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമിയെ രാഷ്ട്രപതി ദ്രൗപദി മുർമു നിയമിച്ചു. രംഗസ്വാമി അടുത്ത ബുധനാഴ്ച മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. രാഷ്ട്രപതിയുടെ വിജ്ഞാപനത്തെ തുടർന്ന് ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസ്നാഥൻ രംഗസ്വാമിയെ ഗവൺമെന്റ് രൂപീകരണത്തിന് ക്ഷണിച്ചു. 5-ാം തവണയാണ് AIRC നേതൃത്വം നൽകുന്ന NDA പുതുച്ചേരിയിൽ ഭരണത്തിലെത്തുന്നത്. പശ്ചിമ ബംഗാളിൽ പ്രതിപക്ഷ നേതാവായി ബാലിഗഞ്ച് MLA ശോഭൻദേവ് ചതോപാധ്യയെ തൃണമൂൽ കോൺഗ്രസ് നിയമിച്ചു. അസിമ പത്ര, നയന ബന്ദ്യോപാധ്യായ എന്നിവരെ പ്രതിപക്ഷ ഉപനേതാക്കളായും നിയമിച്ചിട്ടുണ്ട്. കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ കൂടിയായ ഫിർഹാദ് ഹക്കിമാണ് ചീഫ് വിപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45-ാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. കൂടാതെ ആർട്ട് ഓഫ് ലിവിംഗ് ഇന്റർനാഷണൽ സെന്ററിൽ പുതുതായി നിർമ്മിച്ച ധ്യാൻ മന്ദിറും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഹൈദരാബാദിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി ഉച്ചകഴിഞ്ഞ് ഹൈദരാബാദിൽ 9,400 കോടിയോളം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. വാറങ്കലിൽ PM മിത്ര പാർക്ക് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. രാത്രി നരേന്ദ്രമോദി ഗുജറാത്തിലേക്ക് തിരിക്കും. NDA ഗവൺമെന്റ് 11 വർഷം മുമ്പ് തുടക്കമിട്ട സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികളുടെ ഫലപ്രാപ്തിയെപ്പറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. PM ജീവൻ ജ്യോതി ബീമാ യോജന, PM സുരക്ഷാ ബീമാ യോജന, അടൽ പെൻഷൻ യോജന എന്നിവ ജനങ്ങളുടെ സാമ്പത്തിക സുരക്ഷയും അന്തസ്സും ഉയർത്തിപ്പിടിക്കാൻ പര്യാപ്തമായെന്ന് അദ്ദേഹം വിലയിരുത്തി. PM ബീമാ യോജനകൾ രാജ്യത്തിന്റെ സാമൂഹ്യ സുരക്ഷാ ചട്ടക്കൂടിനെ ഏറെ ബലപ്പെടുത്തി. അടൽ പെൻഷൻ യോജന വാർദ്ധക്യകാലത്ത് സുരക്ഷിത ജീവിതം ഉറപ്പാക്കാൻ സാധ്യമാക്കിയെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇക്കാര്യങ്ങളിലെ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയ്ക്ക് തെളിവാണ് പദ്ധതികളെന്നും നരേന്ദ്രമോദി കുറിച്ചു. അടൽ പെൻഷൻ യോജനയിലെ ഉയരുന്ന സ്ത്രീ പങ്കാളിത്തം നാരീശക്തിയുടെ സംഭാവനകൾക്ക് നൽകുന്ന അംഗീകാരമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ അഡ്വാൻസ്ഡ് അഗ്നി മിസൈലിന്റെ പറക്കൽ പരീക്ഷണം ഇന്നലെ ഒഡീഷയിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിൽ വിജയകരമായി പരീക്ഷിച്ചു. ഒരേ സമയം ഒന്നിലേറെ ലക്ഷ്യങ്ങളിലേക്ക് മിസൈൽ തൊടുക്കാനാകും. മിസൈലിന്റെ വിജയകരമായ പറക്കൽ പരീക്ഷണത്തിൽ DRDOയെയും ഇന്ത്യൻ സൈന്യത്തെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സാമൂഹ്യമാധ്യമക്കുറിപ്പിൽ അഭിനന്ദിച്ചു. ഇന്ത്യൻ തീരരക്ഷാസേനയുടെ പുതുതലമുറ അദമ്യ ക്ലാസ് പട്രോൾ കപ്പൽ ICGS അജൽ ഇന്നലെ ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ കമ്മീഷൻ ചെയ്തു. രാജ്യരക്ഷാ മന്ത്രാലയ അഡീഷണൽ സെക്രട്ടറി A. അൻപരശുവാണ് കപ്പൽ ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്തത്. കേന്ദ്ര മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും സ്വയംഭരണ പൊതുമേഖലാ സംരംഭങ്ങളിലെയും കരാർ തൊഴിലാളികളുടെ സംരക്ഷണം ശക്തിപ്പെടുത്താൻ കേന്ദ്രം തീരുമാനിച്ചു. യഥാസമയം വേതനം വിതരണം ചെയ്യാനും സാമൂഹ്യ സുരക്ഷാ വിഹിതം കൃത്യമായി അടയ്ക്കാനും തൊഴിൽ നിയമലംഘനങ്ങൾ തടയാനും ലക്ഷ്യമിട്ടാണ് നടപടി. ഉക്രൈനിലെ സംഘർഷം അവസാനിക്കാൻ പോവുകയാണെന്ന് വിശ്വസിക്കുന്നതായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും ഉടൻ പരിഹരിക്കപ്പെടുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. സംഘർഷം കൂടുതൽ വഷളായാൽ എല്ലാവരും കഷ്ടപ്പെടുമെന്ന് പുടിൻ മുന്നറിയിപ്പ് നൽകി. ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം സംരക്ഷിക്കുന്നതിന് HMS ഡ്രാഗൺ എന്ന കപ്പൽ വിന്യസിച്ചതായി ബ്രിട്ടൻ അറിയിച്ചു. സാഹചര്യങ്ങൾ അനുവദിക്കുമ്പോൾ കടലെടുക്ക് സുരക്ഷിതമാക്കാൻ ലക്ഷ്യമിടുന്ന ബഹുരാഷ്ട്ര സഖ്യത്തിൽ പങ്കെടുക്കാൻ UK തയ്യാറാണെന്ന് ഉറപ്പാക്കാനാണ് നടപടിയെന്ന് ബ്രിട്ടൻ പ്രതിരോധ മന്ത്രാലയ വക്താവ് പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് അടുത്ത ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്തെ പ്രവാസി വകുപ്പിന്റെ പ്രവർത്തനം വിപുലീകരിച്ച് വകുപ്പിന് മാത്രമായി മന്ത്രിയെ നിയമിക്കണമെന്ന് ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൌൺസിൽ ആവശ്യപ്പെട്ടു. UDF നേതൃത്വം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രവാസി വകുപ്പിന്റെ പ്രസക്തി മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നും കൌൺസിൽ ആവശ്യമുന്നയിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദ് SCയെ നേരിടും. വൈകിട്ട് 5-ന് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. മറ്റൊരു മത്സരത്തിൽ ചെന്നൈയിൻ FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. വൈകിട്ട് 7:30 ഗോഹട്ടിയിലാണ് മത്സരം. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ ജയ്പൂരിൽ 76 റൺസിന് തോൽപ്പിച്ചു. ഇന്ന് വൈകിട്ട് 3:30 ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയൻസിനെ ചെന്നൈയിൽ നേരിടും. മറ്റൊരു മത്സരത്തിൽ വൈകിട്ട് 7:00 റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും

0: മുംബൈ ഇന്ത്യൻസും റായ്പൂരിൽ ഏറ്റുമുട്ടും. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ സൂപ്പർ എയ്റ്റ് മത്സരത്തിൽ കാലിക്കറ്റ് എഫ് സി KSEBയെ പരാജയപ്പെടുത്തി. തൃശൂരിൽ 1-2 കാലിക്കറ്റിന്റെ വിജയം. ഇതോടെ കാലിക്കറ്റ് പോയിന്റ് പട്ടികയിൽ 1-ാമതെത്തി. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഗോകുലം കേരള എഫ് സി കർണാടകയുടെ കിക്ക് സ്റ്റാർട്ട് എഫ് സിയോട് 1 തോറ്റു. 13 പോയിന്റുമായി ഗോകുലം 5-ാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. കണ്ണൂർ മട്ടന്നൂർ നഗരസഭ ഉരുവച്ചാൽ വാർഡ് കൌൺസിലറും CPIM നേതാവുമായ KK അഭിമന്യു നിര്യാതനായി. 64 വയസ്സായിരുന്നു. റിട്ടയേർഡ് BSNL ജീവനക്കാരനാണ്. സംസ്കാരം ഉച്ചകഴിഞ്ഞ് പൊറോറ ശ്മശാനത്തിൽ നടത്തും. കോഴിക്കോട്ടെ പ്രമുഖ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ CM അബൂബക്കർ നിര്യാതനായി. 81 വയസ്സായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ശിശുരോഗ വിഭാഗം മുൻ മേധാവിയായിരുന്നു. ഖബറടക്കം രാവിലെ കണ്ണമ്പറമ്പ് പള്ളി ഖബർസ്ഥാനിൽ നടത്തും. അങ്ങാടിപ്പുറം തിരുമാന്ധാംകുന്ന് ക്ഷേത്രത്തിൽ 501 കലാകാരന്മാരുടെ പഞ്ചരത്ന കീർത്തനാലാപന സംഗമം സംഘടിപ്പിച്ചു. ആലാപന സദസ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് എടുക്കുമെന്ന് പാർട്ടി ഹൈക്കമാൻഡ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെറ്ററി കഴകം നേതാവ് C. ജോസഫ് വിജയ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ മുഹമ്മദൻസ് SCയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @airnews_കാലിക്കറ്റ് എന്ന ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചക ദിവ്യാനന്ദ് ഝാ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ കർണാടക തെലങ്കാനയോഃ യാത്രാർത്ഥം പ്രതിഷ്ഠത്തെ. സഹ ബാംഗ്ലൂരുനഗരി ആർട്ട് ഓഫ് ലിവിംഗ് ഇത്യേതസ്യ സംസ്ഥാനസ്യ പഞ്ചചത്വാരിംശത്തമീം വർഷപൂർത്തിം ഏതസ്യ സംസ്ഥാപകസ്യ ഗുരുദേവ ശ്രീ ശ്രീ രവിശങ്കരസ്യ സപ്തതിതമം ജന്മദിവസം ച ഉപലക്ഷ്യ പ്രകൽപ്പിതേ ഏകസ്മിൻ സമാരോഹേ സഹഭാഗം കരിഷ്യതി. ശ്രീമോദി ആർട്ട് ഓഫ് ലിവിംഗ് പരിസരെ നവനിർമ്മിതസ്യ ധ്യാനമന്ദിരസ്യ ധ്യാനകക്ഷസ്യ ച ഉദ്ഘാടനം കരിഷ്യതി. ഏതത് കാര്യക്രമാത് പൂർവം സഹ ഏകാം സഭാം സംബോധയിഷ്യതി. സമാരോഹാത് അനന്തരം പ്രധാനമന്ത്രി ഹൈദരാബാദെ പ്രായ ചതുശ്ശതോത്തര നവസഹസ്രകോടി രൂപ്യകാണാം അനേകാസാം വികാസ പരിയോജനാനാം ശിലാന്യാസം ലോകാർപ്പണം ച കരിഷ്യതി. ശ്രീമോദി ഹൈദരാബാദ് പണജി ആർത്ഥിക വീഥികായാം സപ്തഷ്ട്യധികശതസംഖ്യാകെ രാഷ്ട്രീയ രാജമാർഗെ ചതുർഭാഗപരക മാർഗനിർമാണസ്യ ആധാരശിലാം അപി സ്ഥാപയിഷ്യതി. പ്രധാനമന്ത്രി വാരംഗലെ PM മിത്ര പാർക്ക് ഇത്യേതത് ഉദ്യാനം അപി ഉദ്ഘാടയിഷ്യതി. അപി ച സഹ ഹൈദരാബാദെ അത്യാധുനികം കർക്കരോഗപരം ഏകം ചികിത്സാലയം അപി ലോകായ അർപ്പയിഷ്യതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർണാടക തെലങ്കാനയോഃ യാത്രാനന്തരം അദ്യ ഗുജറാത്തം അപി ഗമിഷ്യതി. ദ്വിദിവസീയ യാത്രായാഃ പ്രഥമേ ദിനെ അദ്യ സഹ ജാമനഗരം പ്രാപ്നോതി. തദനന്തരം ദ്വിതീയേ ദിനെ അർത്ഥാത് ശ്വഃ സഹ സോമനാഥ മന്ദിരസ്യ ജീർണോദ്ധാരസ്യ പഞ്ചസപ്തതി വർഷപൂർത്യവസരെ ആയോജിതേ സോമനാഥാമൃതമഹോത്സവേ സഹഭാഗം കരിഷ്യതി. പ്രധാനമന്ത്രി അനേകേഷു

0: ധാർമ്മികേഷു സാംസ്കൃതികേഷു ച കാര്യക്രമേഷു സഹഭാഗം കരിഷ്യതി. സുവേന്ദുഃ അധികാരി ഹ്യഃ പശ്ചിമബംഗാളസ്യ നൂതന മുഖ്യമന്ത്രിത്വേന ശപഥം ഗൃഹീതവാൻ. ഇത്ഥം പശ്ചിമബംഗാളേ ഭാജപേയിതി ദളസ്യ പ്രഥമം പ്രശാസനം സംഘടിതം. കൊൽക്കത്തായാം ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ട് ഇതി സ്ഥലേ ആയോജിതേ ഭവ്യ സമാരോഹേ രാജ്യപാലേന ആർ എൻ രവിണ ശ്രീ സുവേന്ദുഃ അധികാരി പദഗോപനീയതായേ പ്രതിശ്രാവിതഃ. തേന സഹ അന്യേ പഞ്ചമന്ത്രിണഃ അപി പദഗോപനീയതായേ ശപഥം ഗൃഹീതവന്തഃ. അത്രാവസരെ പ്രധാനമന്ത്രി, കേന്ദ്രീയ ഗൃഹമന്ത്രി, രക്ഷാമന്ത്രി, ഭാജപാദലാധ്യക്ഷഃ, അനേകെ മുഖ്യമന്ത്രിണഃ, മന്ത്രിണഃ, വരിഷ്ഠാധികാരിണശ്ച ഉപസ്ഥിതാഃ ആസന്. ടിവി കെ ദല പ്രമുഖഃ സി ജോസഫ് വിജയഃ തമിഴ്നാടു രാജ്യസ്യ നൂതന മുഖ്യമന്ത്രിത്വേന അദ്യ പ്രാതഃ ദശവാദനെ ശപഥം ഗ്രഹീഷ്യതി. തേന സഹ അന്യേ നവമന്ത്രിണഃ അപി പദഗോപനീയതായേ ശപഥം ഗ്രഹീഷ്യന്തി. തത്രാന്തരെ ഹ്യഃ നൂതന സർവകാര രചനായേ ടിവി കെ ദലേന പ്രമാണിതം യത് തത്പാർശ്വേ വിംശത്യുത്തര ശത വിധായകാനാം സമർത്ഥനം വർത്തതേ. പ്രധാനമന്ത്രി ഗ്രാമസഡക യോജനായാഃ പഞ്ചവിംശതിതമീം വർഷപൂർത്തിം ഉപലക്ഷ്യ മധ്യപ്രദേശെ സീഹോർ ജനപദസ്യ ഭൈരുന്ദാസ്ഥലേ അദ്യ രജത ജയന്തി സമാരോഹഃ ആയോജയിഷ്യതി. കേന്ദ്രീയ ഗ്രാമീണ വികാസ മന്ത്രി ശിവരാജ് സിംഹ ചൗഹാനഃ അസ്യ കാര്യക്രമസ്യ അധ്യക്ഷതാം കരിഷ്യതി. ഭാരതീയ അർത്ഥ വിഭാഗേന ആഗാമിഷു ദ്വിത്രേഷു ദിവസേഷു കേരള ലക്ഷദ്വീപ ദക്ഷിണ കർണാടക തമിഴ്നാടു പുതുച്ചേരി കരൈക്കലേഷു പ്രചണ്ഡവൃഷ്ടേ സംഭാവന പ്രകാശിത. പ്രിയ ശ്രോതാര, സംസ്കൃതജഗതാ സംബദ്ധേ വിഭിന്നൈ ക്രിയാകലാപൈ സംവലിതസ്യ സംസ്കൃത സാപ്താഹികീതി വിശിഷ്ട കാര്യക്രമസ്യ പ്രസാരണം ആകാശവാണ്യാഃ എഫ്എം ഗോൾഡ് പ്രവാഹികാതഃ അദ്യ മധ്യാഹ്നെ സാർദ്ധൈകവാദനതഃ ഭവിഷ്യതി. ഭവന്തഃ സർവേ യഥാകാലം ശ്രോതും പ്രഭവന്തി. അന്തേ ക്രീഡാ വാർത്താസു. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് സ്പർധാ മാലികായാം ഗതരാത്രോ ജയപുരെ ആയോജിതി ദ്വന്ദ്വി ഗുജറാത്ത് ടൈറ്റൻസ് ദലേന രാജസ്ഥാന റോയൽസ് ദലം സപ്തസപ്തതി ധാവനാങ്കൈ പരാജിതം. ആദൌ പണം വിജിത്യ രാജസ്ഥാന റോയൽസ് ദലം ക്ഷേത്രരക്ഷണം കർത്തും നിർണീതവത്. തതഃ ഗുജറാത്ത് ടൈറ്റൻസ് ദലേന ത്രിംശദധികദ്വിശത ധാവനാങ്കാനാം വിജയലക്ഷ്യം സ്ഥാപിതം. ഇതി വാർത്താഃ.
1: ആകാശവാണി കോഴിക്കോട്, ഇപ്പോൾ സമയം 7 മണി.
2: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
3: ഒക്ടോബർ 11 ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് മുമ്പായി ഫോണിലൂടെ ഏത് സന്ദേശം ഒഴുകി വരരുത് എന്ന് പ്രാർത്ഥിച്ചിരുന്നുവോ ആ സന്ദേശം എത്തി. ഞാൻ എൻ്റെ നാൾവഴിത്താളിൽ ഇപ്രകാരം വേദനയോടെ കുറിച്ചിട്ടു: നെടുമുടി വേണു, ഇനി ഇല്ല.
2: ഓർമ്മകൾ ചാമരം വീശുമ്പോൾ യശശരീരനായ ചലച്ചിത്രകാരൻ ജോൺ പോൾ വാക്കുകളിലൂടെ വരച്ചിട്ട സ്മൃതി ചിത്രങ്ങളിലൂടെ ഒരു പരമ്പര.
3: ഒരുപാട് ഒരുപാട് വർഷങ്ങളുടെ, 4 പതിറ്റാണ്ടിലേറെ കാലഘട്ടത്തിൻ്റെ അവസരങ്ങൾക്കതീതമായി, ഊഴങ്ങൾക്കതീതമായി, വ്യക്തി താല്പര്യങ്ങൾക്കതീതമായി, ഹൃദയം കൊണ്ട് ഹൃദയത്തെ അറിഞ്ഞിരുന്ന, ആശ്ലേഷിച്ചിരുന്ന ഒരു നല്ല ബന്ധത്തിന് കാലമൊരു അർദ്ധവിരാമം കുറിക്കുകയായിരുന്നു. വേണുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം പരിചയപ്പെട്ട നിമിഷം, പിന്നീട് ഇണങ്ങിയും പിണങ്ങിയും തമ്മിൽ തല്ലുകൂടിയും പരസ്പരം കെട്ടിപ്പിടിച്ചും ചെലവഴിച്ച ഒരുപാട് ഒരുപാട് നിമിഷങ്ങൾ. ആഹ്ലാദവാനായിരുന്നു വേണു എന്ന് പ്രസരിപ്പോടുകൂടി മാത്രമാണ് അദ്ദേഹം വേദനകളെ പോലും പുൽകിയിരുന്നതെന്ന് ആ ജീവിതത്തിൻ്റെ അവസാന വർഷങ്ങൾ ഓതി തന്നിരുന്നു. ലോകാവസ്ഥകളെക്കുറിച്ച് സംസാരിക്കുന്നത് വേണുവിന് ആഹ്ലാദകരമായ ഒരു കാര്യമായിരുന്നില്ല. അതറിഞ്ഞുകൊണ്ട് തന്നെ വല്ലപ്പോഴും വേണു പൊട്ടും പൊടിയുമായി നൽകുന്ന ചില സൂചനകൾക്കപ്പുറത്ത് ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ ചോദിച്ചറിയുവാനും നിന്നിരുന്നില്ല. രണ്ടാഴ്ച കൂടുമ്പോൾ വിളി.

അല്ലെങ്കിൽ അങ്ങോട്ടാകാം ഇങ്ങോട്ടാകാം കൊച്ചനങ്ങൾ പറയും. ചിലപ്പോൾ പറയും കഴിഞ്ഞ ആഴ്ച വിളിക്കാൻ പറ്റിയില്ല, ഒന്ന് ഹോസ്പിറ്റലിൽ കയറി. വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയല്ലേ, ഇടയ്ക്ക് ഓയിലൊന്ന് ചെക്ക് ചെയ്യണം. ചിലപ്പോഴൊക്കെ ഒന്ന് ഓവറോൾ ചെയ്യേണ്ടി വരും, ചെറിയ പാച്ച് വർക്ക് വേണ്ടി വരും. ഒരു സർജറി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ ഒന്നുകൂടെ വേണ്ടി വരും, അതൊക്കെ അങ്ങനെ കിടക്കും. അട്ടെ, എങ്ങനെയുണ്ട് മകളുടെ കാര്യം, കൊച്ചുമകളുടെ കാര്യം? നിമിഷാർത്ഥം കൊണ്ട് പുള്ളിയെ വിഷയം മാറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തിനുള്ള സർജറി ആയിരുന്നു എന്ന് ഞാൻ ഒരിക്കലും ചോദിച്ചിട്ടില്ല. പക്ഷെ അറിഞ്ഞുകൊണ്ടേയിരുന്നു. കടവ് വിട്ട് അക്കരയ്ക്ക് കയറേറ്റത്തിൻ്റെ മേലുള്ള നിയന്ത്രണം വിട്ട് നൗക ഒഴുകുന്നു എന്ന സത്യം. എങ്കിലും പ്രതീക്ഷിച്ചിരുന്നതാണെങ്കിലും ഇത്ര പെട്ടെന്നാവരുതേ എന്ന് മനസ്സിൻ്റെ ഒരു കോണ് കൊണ്ട് എന്നും ആഗ്രഹിച്ചു പോകുന്നു. അഭിനയം വേണുവിന് ജന്മസിദ്ധമാണ്. അതിനേക്കാളേറെ വേണു ജനിക്കുന്നതിന് മുമ്പേ താളത്തിൻ്റെ തൊട്ടിൽ വേണുവിനായി ഒരുക്കപ്പെട്ടിരുന്നു. താളതുടികളുടെ താരാട്ടുപാട്ടേറ്റാണ് വേണു ചുവട് വെച്ച് വളർന്നത്. ആൺമക്കളുള്ള വീട്ടിൽ വേണുവിനെ ഒരു പെൺകുട്ടിയായിട്ടാണ് വളർത്തിയത്. വേണു തന്നെ പറഞ്ഞിട്ടുണ്ട്, ബാല്യനാളുകളിൽ മുടി നീട്ടി വളർത്തി റിബണിട്ട് പിന്നി കെട്ടുമായിരുന്നു അമ്മയും മറ്റുള്ളവരുമെന്ന്. ഒരു പെൺകുട്ടിയെപ്പോലെയാണ് വേണുവിനെ അവർ കണ്ടിരുന്നതും താലോലിച്ചിരുന്നു. പക്ഷെ അവിടുന്ന് കൗമാരത്തിലേക്ക് കടന്നപ്പോൾ വേണു കലയുടെ അരങ്ങിലേക്ക് കാലം എടുത്ത് നിവർത്തിച്ച് എന്താണ് പറയുക, സാഫല്യത്തിലേക്ക് കൈപിടിച്ച് ആനയിച്ച ഒരു കണ്ടെത്തലായി മാറി. ബാല്യ കൗമാരങ്ങൾ താണ്ടി കോളേജ് വിദ്യാർത്ഥിയായി വരുമ്പോഴേക്കും അഭിനയത്തിൻ്റെ വഴിയിലൂടെ കൂടി, അതും അനുകരണാഭിനയത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ചുവടുകൾ വെച്ചത്. അവിടെ നിന്ന് എവിടെയോ എപ്പോഴോ വേണുവിനെയും ആത്മമിത്രമായ ഫാസിലിനെയും കാവാലം നാരായണ പണിക്കർ കണ്ടെടുക്കുകയായിരുന്നു, വീണ്ടെടുക്കുകയായിരുന്നു. ആദ്യമൊക്കെ കാവാലത്തിൻ്റെ നാടകത്തിൻ്റെ രീതി സമ്പ്രദായങ്ങളുടെ മുമ്പിൽ അമ്പരന്ന് തന്നിരുന്നുവെന്ന് വേണു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കാവാലത്തിൻ്റെ ആന്തരികതയിലെ താളതുടികളെ വിളിച്ചു നടത്തുന്ന നാടക പരിരംഭണം വേണുവിനെ ഉഴുതുമറിച്ച് മറ്റൊരു വേണുവിന് ഉദയം നൽകുകയായിരുന്നു. അവിടം തൊട്ട് കാവാലത്തിൻ്റെ താളതുടിക്ക് മാത്സര്യബുദ്ധിയോടുകൂടി എതിർ താളം ശ്രുതി ചേർത്ത് കൊട്ടുവാൻ കഴിയുന്ന ഒരാളായി വേണു മാറി. കാവാലം വേണുവിന് അലങ്കാരമായോ വേണു കാവാലത്തിന് അലങ്കാരമായോ എന്നുള്ളത് അവർക്കിടയിൽ ഒരിക്കലും ഒരതേച്ച് നോക്കാൻ മെനക്കെട്ടിട്ടില്ലാത്തൊരു സത്യം. നാടക വഴിയിലൂടെയാണ് വേണുവിനെ കാവാലം കണ്ടെടുത്ത് തിരുവനന്തപുരത്തേക്ക് കൈപിടിച്ചു കൊണ്ടുപോയത്. അവിടെ നിത്യനിർദ്ധാരങ്ങൾക്ക് വേണ്ടി കലാകൗമുദിയുടെ ഒരു ലേഖകൻ്റെ ഒരു പദവി കാവാലവും അരവിന്ദനും കൂടി ചോദിച്ചു വാങ്ങി. ലേഖകൻ എന്ന നിലയിൽ വേണു സിനിമാ രംഗത്തുള്ള ഒരുപാട് പേരുമായി ബന്ധപ്പെട്ടു. തിരുവനന്തപുരത്തെ നികുഞ്ചം എന്ന് പറയുന്ന ജോയിൻ്റ് കലാകാരന്മാരുടെ ഒത്തുചേരൽ കേന്ദ്രമായിരുന്നു. ഭരതൻ കുറച്ച് നാൾ അവിടെ താമസിച്ചുകൊണ്ട് ശില്പം തീർത്തിരുന്നു. അവിടെ പതിവ് സന്ദർശകരായിരുന്നു കടമ്പനട്ട, അരവിന്ദൻ, അടൂഗോപാലകൃഷ്ണൻ, പത്മരാജൻ, ഗോപി, അങ്ങനെ പലരും. അവിടെ വെച്ചുണ്ടായ ഒരു കൗതുകം, ആ കൗതുകം വളർന്ന് സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ ഇവൻ തനിക്ക് അവകാശപ്പെട്ടവനാണ്, തൻ്റെ മാധ്യമത്തിന് ഇണങ്ങുന്നവനാണെന്ന കണ്ടെത്തൽ രണ്ടുപേരുടെ മനസ്സിൽ ഒരേ സമയം അങ്കുരിച്ചു. അവർ ആത്മസുഹൃത്തുക്കളായിരുന്നതുകൊണ്ട് അത് പരസ്പരം പങ്കിട്ടു. അരവിന്ദനും ഭരതനുമായിരുന്നു അവർ. വേണുവിൻ്റെ ചലച്ചിത്ര പ്രവേശത്തിന് അങ്ങനെ പ്രാരംഭം കുറിക്കപ്പെട്ടു. അരവിന്ദൻ്റെ തമ്പിൽ, അരവിന്ദൻ്റെ കൂട്ടാളിയായി കൂടെ ചേർന്ന നെടുമുടി വേണു ഞരളത്ത് രാമപൊതുവാളിനോടൊപ്പം ഏതാനും നിമിഷങ്ങൾ വെള്ളിത്തെറിയിൽ പ്രത്യക്ഷമായി തമ്പ് എന്ന ചിത്രത്തിലൂടെ. അത് തൻ്റെ ജീവിതത്തിലെ കലാസബരിയുടെ മറ്റൊരു തമ്പായും വേണു മനസ്സിൽ ആവാഹിച്ചെടുക്കുകയും പിന്നീട് താമസിക്കുന്ന വീടിന് തമ്പ് എന്ന് പേരിടുകയും ചെയ്തു. തൊട്ട് ചേർന്നാണ് ഭരതൻ്റെ ആരംഭം വന്നത്. കമലഹാസൻ അഭിനയിക്കാൻ വേണ്ടി ഒഴിഞ്ഞു വെച്ചിരുന്ന ഒരു കഥാപാത്രം, അതിൽ പ്രായോഗികമായ ചില പ്രയാസങ്ങൾ വന്നുപെട്ടപ്പോൾ ഭരതൻ നെടുമുടി വേണുവിനെ കയ്യേൽപ്പിക്കുകയായിരുന്നു. വേണുവിന് പോലും അത്ഭുതം തോന്നാമെന്ന വിധത്തിലുള്ള ഒരു പകർന്നാട്ടമായി ആരംഭത്തിലേത്. ആരംഭം കഴിഞ്ഞപ്പോൾ തകര വന്നു. ചെല്ലപ്പനാശാരി മലയാളികളുടെ മനസ്സിലെ സ്ഥിരം കഥാപാത്രമായി പ്രതിഷ്ഠ നേടി. തൊട്ടു പുറമെയാണ് ഭരതനോടൊപ്പം ഞാൻ ഇടചേർന്ന ചാമരം വരുന്നത്. ചാമരത്തിലെ ഫാദർ നെടുമുടിയാണ് വേണുവിന് ആദ്യമായി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ചലച്ചിത്ര ബഹുമതി നേടിക്കൊടുക്കുന്നത്. ഏറെ വൈകാതെ മോഹൻ ഞാനുമായുള്ള സഹവർത്തത്തിൽ സൃഷ്ടിച്ച വിട പറയും മുമ്പേ വന്നു. ചാമരത്തിലൂടെ തകരയിലൂടെ ജനങ്ങളുടെ പ്രിയങ്കരനായ നടനായി മാറിയിരുന്ന നെടുമുടി വേണു വിട പറയും മുമ്പേയിലൂടെ മലയാളത്തിലെ സൂപ്പർ താരമായി മാറി. ഈ കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിച്ചാൽ മരുത് എന്ന വെടിക്കാരൻ കഥാപാത്രം ആരംഭത്തിൽ, ചെലപ്പനാശാരി എന്ന പച്ച ഗ്രാമീണനായ

ഏഷണിക്കാരനായ കഥാപാത്രം തകരയിൽ. നിക്സൺ കോളേജിലെ കൂട്ടുകാരികൾക്കും കൂട്ടുകാരന്മാർക്കും നടുവിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നതിൻ്റെ എംബറാസ്മെൻറ്റുമായി നടന്നു നീങ്ങുന്ന ഫാദർ നെടുമുടി ചാമ്പനത്തിൽ. കാലം എഴുതി വച്ച വിധിയുടെ മനത്തുമ്പിലേക്ക് പ്രപഞ്ചത്തെ നോക്കി അലിവോടെ ചിരിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്ന വിടമറയും മുംബൈയിലെ സേവർ. ഈ കഥാപാത്രങ്ങൾക്കിടയിലുള്ള വൈവിധ്യം. ഒരു നടൻ തന്നെയാണ് ഈ വേഷങ്ങളെല്ലാം ആടിയതെന്ന് അത്ഭുതത്തോടെ മാത്രം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലുള്ള പാത്രാവിഷ്കാര ചാതുര്യം. വേണു പതിവ് രീതികളിലുള്ള അഭിനയ ശൈലിയല്ല പിന്തുടർന്നത്. സ്വയം എഴുന്നു നിന്ന് തൻ്റെ ശരീരഭാഷയുടെയും മറ്റ് യശോധവളിമയുടെയും സത്തയിലേക്ക് കഥാപാത്രത്തെ നിവേശിപ്പിച്ച് അവിടെ നിന്നുകൊണ്ട് കഥാപാത്രങ്ങൾ വ്യാഖ്യാനിച്ചു തരുന്ന നടന്മാർക്കിടയിൽ വേണു വേറിട്ട് നിന്നു. വേണു കഥാപാത്രത്തിൻ്റെ സംസ്കൃതിയിലേക്ക്, കഥയുടെ സംസ്കൃതിയിലേക്ക് ആദ്യം ഇഴുകിച്ചേരുമായിരുന്നു. ആൾക്കൂട്ടത്തിൽ ഒരുവനാകുമായിരുന്നു. ആ ആൾക്കൂട്ടത്തിൽ എങ്ങനെയാണ് ഈ കഥാപാത്രം ഉണർന്നു നിൽക്കുന്നത് എന്ന് കണ്ട് അതിസൂക്ഷ്മാംശങ്ങളിലൂടെ കഥാപാത്രത്തിൻ്റെ ഭാവചലനങ്ങളെ, ആന്തരികതയിലും ബാഹ്യതലത്തിലുമുള്ള എല്ലാ ചലനങ്ങളെയും ആവാഹിച്ച് ഉൾച്ചേർത്തുകൊണ്ട് സ്വകീയമായ ഒരു വ്യാഖ്യാനം അതിന് നൽകിക്കൊണ്ട് ഭാവുകത്വത്തിൻ്റെ പുതിയ മാനങ്ങൾ തീർത്തുകൊണ്ട് ആൾക്കൂട്ടത്തിൽ ഒരുവനായി നിന്ന് അവർക്കിടയിൽ നിന്നുകൊണ്ട് കഥാപാത്ര വ്യാഖ്യാനം നിർവർത്തിച്ചു പോന്നു. ആ വ്യാഖ്യാനം ഒരു സഹരചനയ്ക്ക് തുല്യം ഉദാത്തമായിരുന്നു, ശ്രേഷ്ഠമായിരുന്നു. അങ്ങനെ അഭിനയിക്കാൻ കഴിയുന്ന നടന്മാരുടെ തലമുറ ഏതാണ്ട് അന്യം നിന്ന് വരികയാണ്. ആ സരണിയിലെ അവസാനത്തെ കണ്ണുകളിൽ ഒന്നാണ് വേണുവിൻ്റെ ഈ മരണത്തോടെ നമുക്ക് നഷ്ടപ്പെടുന്നത്. അതൊരു വലിയ നഷ്ടമാണെന്ന് തിരിച്ചറിയേണ്ടി വരുന്നത് ഈ പറഞ്ഞ വാചകത്തോട് ചേർത്ത് താരതമ്യ തലത്തിൽ നമ്മൾ വേണുവിൻ്റെ അഭിനയ ജീവിതത്തെ ഒന്ന് പിന്തുടർന്ന് നോക്കുമ്പോഴാണ്. വേണുവിനെ രണ്ട് വലിയ ആരാധകർ, ഇന്ത്യ മുഴുവൻ ആദരപൂർവ്വം നമസ്കരിക്കുന്ന രണ്ട് വലിയ അഭിനയ പ്രതിഭകൾ വേണുവിൻ്റെ ആരാധകരായിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് ശിവാജി ഗണേശനാണ്. അദ്ദേഹം ഒരിക്കൽ ഞങ്ങൾ കുറച്ച് പേര് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു അത്താഴ വിരുന്നിനെ ക്ഷണിച്ചു. വേണുവായിരുന്നു മുഖ്യാതിഥി. മോഹൻലാലുണ്ട്, ഞാനുണ്ട്, നിർമ്മാതാവ് വി ബി കെ മേനോണ്ട്, ഒന്നോ രണ്ടോ പേർ വേറെയുമുണ്ട്. അവിടെ ആ വീട്ടിൽ രാജോചിതമായ സ്വീകരണമാണ് നെടുമുടി വേണുവിനു വേണ്ടി ഒരുക്കപ്പെട്ടത്. ശിവാജിയുടെ മകൻ അന്ന് അദ്ദേഹം തമിഴിലെ വലിയ താരമാണ്. പ്രഭു അടക്കമുള്ള ആ വീട്ടിലെ എല്ലാ അംഗങ്ങളുമുണ്ട്. ശിവാജി ഗണേശൻ അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിനോട് ചേർന്നുള്ള സ്വകാര്യ വിരുന്ന് മുറിയിൽ ഇരുന്നു കൊണ്ട് വേണുവിനെയും മോഹൻലാലിനെയും എന്നെയും അടുത്ത് ചേർത്ത് ഇരുത്തിക്കൊണ്ട് പറഞ്ഞു, ഈ വീട്ടിലിപ്പോൾ 63 പേർ താമസിക്കുന്നുണ്ട്. 150 പേർക്ക് താമസിക്കാൻ സൗകര്യമുള്ള വീടാണിത്. ഈ 63 പേർക്കിടയിൽ ഒരു ഹിതപരിശോധനയിലൂടെ ഏറ്റവും നല്ല നടൻ ആര് എന്ന് അന്വേഷിച്ചാൽ ഉറപ്പായും ഞാൻ പറയുന്നു, എന്നേക്കാൾ 2 വോട്ട് കൂടുതൽ നെടുമുടി വേണുവിനാണ് ലഭിക്കുക. അപ്പോൾ ഒരു കുസൃതിയോടുകൂടി ഞാൻ ചോദിച്ചു, അപ്പോൾ ശിവജി സാർ അങ്ങയുടെ മകൻ പ്രഭുവിനെ? പൊട്ടിച്ചിരിച്ചുകൊണ്ട് പുള്ളി പറഞ്ഞു, അവൻ ഞങ്ങളോട് മത്സരിക്കാൻ നിന്നാൽ അവന് കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല. അത് കേട്ട് ഏറ്റവും ഉറക്കെ ചിരിച്ചുകൊണ്ട് കൈകൂപ്പി തൊഴുതത് പ്രഭുവായിരുന്നു. അത്രത്തോളം വേണുവിനെ അദ്ദേഹം ആദരിച്ചിരുന്നു. ഞാൻ നെടുമുടി വേണുവിൻ്റെ ഫാനാണ് എന്ന് പരസ്യമായി പറയുന്നതിൽ അദ്ദേഹം അഹങ്കരിക്കുകയും ചെയ്തിരുന്നു. മറ്റൊരു നടൻ കമലഹാസനാണ്. കമലഹാസൻ നായക വേഷത്തിൽ അഭിനയിച്ച മണിരത്നത്തിൻ്റെ നായകൻ എന്ന കഥയിലെ ഒരു മുഖ്യ കഥാപാത്രത്തിന് നെടുമുടി വേണുവിനെ വിളിച്ചപ്പോൾ അദ്ദേഹം ചെന്നില്ല. പരിഭവസരത്തിൽ കമലഹാസൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ വലിയ കൂട്ടുകാരനല്ലേ, ആ വേണുവിനെ നിങ്ങളൊന്ന് ഉപദേശിക്കൂ. മലയാളത്തിൽ തുറന്നുകൊണ്ട് ഇനി അയാൾക്ക് പുതുതായിട്ട് ഒന്നും ചെയ്യാനില്ല, അയാൾ എല്ലാവിധത്തിലുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു കഴിഞ്ഞു, അയാൾ തമിഴിലേക്ക് വരട്ടെ, ഞാനുണ്ട് അയാളുടെ അകമ്പടി സേവകനായിട്ട് കൂടെ നിൽക്കാൻ, തമിഴിലും തെലുങ്കിലും അയാൾ എന്ത് കാണിച്ചാലും അതിവിടെ പുതുമ നിറഞ്ഞ അത്ഭുതമായിരിക്കും, അടുത്തൊരു ഊഴത്തിന് അയാൾക്ക് വേണ്ടി ഇവിടെ ഞാൻ വേദി ഒരുക്കി വയ്ക്കാം. അങ്ങനെ വേണുവിനെ കമലഹാസൻ്റെ പരിഭവം ഞാൻ അറിയിച്ചു. കമലഹാസൻ ഇന്ത്യൻ എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ നെടുമുടി വേണുവിനെ ആനയിച്ച് തന്നോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള വേഷത്തിൽ നിവേശിപ്പിച്ചു, അഭിനയിപ്പിച്ചു. അത് വളരെ ശ്രേഷ്ഠമെന്ന് ചിത്രം കണ്ടവർ വിലയിരുത്തി. ഇന്ത്യൻ രണ്ടാം ഭാഗം എടുക്കുമ്പോഴും അതിൽ നെടുമുടി വേണം എന്ന് കമലഹാസൻ ആഗ്രഹിച്ചിരുന്നു. അടുത്തിടയ്ക്ക് വേണു ഡോക്ടർ പ്രഭു ഒരുക്കിയ ഒരു സംസ്കൃത ചിത്രത്തിൽ അഭിനയിക്കുകയുണ്ടായി. അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ എൻട്രിയായി വന്ന ആ ചിത്രം കണ്ട ജൂറി അംഗങ്ങളിൽ ഒരാൾ എന്നോട് പറഞ്ഞത്, ഇത്ര കൃത്യതയോടുകൂടി അനുബോധങ്ങൾക്ക് നളഭാഗത്തിന് ഇണങ്ങുന്ന വിധത്തിൽ ആ കഥാപാത്രത്തെ ചിന്തയിട്ട് ചിസല് ചെയ്ത് ഉളിമന കൊണ്ടൊരു ശില്പത്തെ ഉണർത്തിയെടുക്കുന്ന വിധത്തിലാണ് വേണു ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഭാഷയ്ക്കതീതമായി ശരീരഭാഷ കൊണ്ടും മൊഴിക്കതീതമായി മനോദർപ്പണത്തിൽ നിന്ന് സൂക്ഷ്മാംശങ്ങളിലൂടെ നടത്തുന്ന വികാര വികിരണം കൊണ്ടും വേണു അഭിനയത്തിൻ്റെ ലിപികൾ എഴുതി
മഴക്കാലം

0: കാലത്തിൻ്റെ താളിൽ ചേർത്ത് വയ്ക്കുകയായിരുന്നു. ഓർമ്മകളിലൂടെ വേണുവിനെ അനുധാവനം ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ നാൾവഴിത്താളിൽ എഴുതിയ വാചകം തിരുത്തുന്നു. ഇല്ല, വേണു അവസാനിക്കുന്നില്ല, വേണു തുടരുകയാണ്. കാലത്തിൻ്റെ അതിരുകളോളം വേണു ഇവിടെ നമ്മുടെ മുമ്പിൽ അടയാളപ്പെടുത്തി പോയ അഭിനയ മുദ്രകൾ, ആ ജീവിതം, ആ മനസ്സ് പകർന്നു തന്ന സ്നേഹവാത്സല്യങ്ങളുടെ ആശ്ലേഷത്തിൻ്റെ ചുടുവേബുകൾ അവ തുടരുകയാണ്. അവ തുടരുന്നിടത്തോളം വേണു അമരനാണ്. വേണുവിന്, എൻ്റെ പ്രിയ സുഹൃത്ത് നെടുപുടി വേണുവിന് മരണമില്ല. ചാലമേ, നീ നമിച്ചു നിൽക്കൂ ഈ കലാകാരൻ്റെ ആത്മസത്തയുടെ പ്രകാശനത്തിൻ്റെ മുമ്പിൽ.
1: ഓർമ്മകൾ ചാമരം വീശുമ്പോൾ യശശരീരനായ ചലച്ചിത്രകാരൻ ജോൺ പോൾ വാക്കുകളിലൂടെ വരച്ചിട്ട സ്മൃതി ചിത്രങ്ങളിലൂടെ ഒരു പരമ്പര. ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: ആരോഗ്യം അമൂല്യം. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കഴുത്തുവേദന എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു ആയുർവേദ ചികിത്സാലയത്തിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആര്യമിത്ര ആർവി.
1: ഒരിക്കലെങ്കിലും കഴുത്തുവേദന വരാത്തവർ വളരെ ചുരുക്കമായിരിക്കും. ഓഫീസിലും വീട്ടിലുമായി ദീർഘനേരം കമ്പ്യൂട്ടറിന് മുന്നിലിരിക്കുന്നവരിലും വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യുന്നവരിലും കഴുത്തുവേദന സാധാരണമാണ്. കഴുത്തുവേദനയെക്കുറിച്ച് പറയുമ്പോൾ നട്ടെല്ലിനെക്കുറിച്ച് കൂടി പറയേണ്ടതുണ്ട്. ശരീരത്തിന് നിശ്ചിത ആകൃതിയും ഉറപ്പും നൽകുകയും ശരീരത്തെ നിവർന്നു നിൽക്കുന്നതിനും ചലിക്കുന്നതിനും സഹായിക്കുകയും ചെയ്യുന്ന അസ്ഥികളുടെ കൂട്ടമാണ് നട്ടെല്ല്. സുഷുമ്നാ നാഡിയുടെ സംരക്ഷണ കവചം കൂടിയാണിത്. കഴുത്ത് നമ്മുടെ തലയെ താങ്ങി നിർത്തുന്നു. നട്ടെല്ലിലെ 7 കശേരുക്കളാണ് ഇത് സാധ്യമാക്കുന്നത്. പേശികൾക്കും സ്നായുകൾക്കും ഉണ്ടാകുന്ന വലിച്ചൽ മുതൽ നട്ടെല്ലുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരെ കഴുത്തുവേദനയ്ക്ക് ഇടയാക്കാറുണ്ട്. കഴുത്തുവേദനയുടെ ചില സാധാരണ കാരണങ്ങൾ പരിശോധിക്കാം. കമ്പ്യൂട്ടർ, സ്മാർട്ട് ഫോണുകൾ തുടങ്ങിയവയുടെ നിരന്തരമായ ഉപയോഗം, തൊഴിലിന്റെ ഭാഗമായി തലയിൽ ഭാരമെടുക്കൽ, അസുഖകരമായ രീതിയിലുള്ള ഉറക്കം, വ്യായാമം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഞെട്ടൽ, ഒന്നിലധികം തലയിണകളുടെ ഉപയോഗം അഥവാ ഉയരം കൂടിയ തലയിണകൾ ഉപയോഗിക്കുക എന്നിവയിലൂടെ ഉണ്ടാകുന്ന മസ്കുലാർ സ്ട്രെയിൻസ് മുതലായവയും കഴുത്തുവേദനയ്ക്ക് കാരണമാകാറുണ്ട്. കഴുത്തിലെ കശേരുക്കളുടെ തേയ്മാനം കാരണമോ ഡിസ്കിന്റെ സ്ഥാനചലനം മൂലമോ കഴുത്തുവേദന ഉണ്ടാകാറുണ്ട്. ഇവ ചലനത്തെ ബാധിക്കുകയും ചെയ്യാം. അപകടങ്ങൾ, വീഴ്ച, സ്പോർട്സ് ഇഞ്ചുറീസ് എന്നിവ മൂലമുണ്ടാകുന്ന ആഘാതങ്ങൾ കഠിനമായ വേദനയിലേക്ക് നയിക്കാറുണ്ട്. ഡിസ്കിനുണ്ടാകുന്ന വരൾച്ചയും സ്നായുക്കൾ വഴക്കം കുറഞ്ഞ് സ്റ്റിഫാകുന്നതും ഹെർണിയേറ്റഡ് ഡിസ്ക് മൂലം ഞരമ്പുകൾ ഞെരുക്കപ്പെടുകയും ചെയ്യുമ്പോഴും കഠിനമായ കഴുത്തുവേദന ഉണ്ടാകാറുണ്ട്. കഴുത്തിലെ കശേരുകൾക്കും ഡിസ്കിനും തകരാറുകൾ സംഭവിച്ചാൽ കഴുത്തുവേദനയ്ക്ക് പുറമെ കൈകളിലേക്ക് ഇറങ്ങി വരുന്ന രീതിയിൽ വേദന, തരിപ്പ്, തോളല്ലുകളുടെ ഇടയിൽ കഴുത്തിന് തൊട്ടു താഴെയുള്ള ഭാഗത്തായി വേദനയും പിടുത്തവും, കുനിഞ്ഞു നിവരുക, മുകളിലേക്ക് നോക്കുക തുടങ്ങിയ അവസരങ്ങളിൽ തലചുറ്റൽ എന്നിവയും കാണപ്പെടാറുണ്ട്. ആദ്യഘട്ടത്തിൽ കഴുത്തിൽ നീർക്കെട്ടുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാനുള്ള മാർഗങ്ങളാണ് അവലംബിക്കേണ്ടത്. ലേപനങ്ങൾ പുരട്ടൽ, ചൂടുപിടിക്കൽ എന്നിവ ഈ ഒരവസരത്തിൽ ഫലപ്രദമാണ്. ഉള്ളിലേക്കുള്ള മരുന്നുകളോടൊപ്പം രൂക്ഷസ്വേദങ്ങളും നസ്യം, പിച്ചു, തൈല അഭ്യംഗം എന്നിവയും വിവിധ തരം കിഴികളും ശരീരപ്രകൃതിക്കനുസരിച്ച് ചെയ്യാൻ നിർദ്ദേശിക്കാറുണ്ട്. ഉചിതമായ യോഗാസനങ്ങൾ ശീലിക്കുന്നതും വ്യായാമ മുറകൾ സ്വീകരിക്കുന്നതും രോഗത്തിന്റെ കാഠിന്യം കുറയ്ക്കാൻ സഹായകരമാണ്. മുൻകരുതലുകൾ: പോസ്റ്റർ കറക്ഷനാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ജോലിയുടെ ഇടയിൽ ബ്രേക്ക് എടുക്കാൻ ശ്രദ്ധിക്കുക. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർ കണ്ണിന്റെ ലെവലിൽ ക്രമീകരിക്കുന്ന രീതിയിൽ മോണിറ്റർ വയ്ക്കാൻ ശ്രദ്ധിക്കുക. തലയിൽ ഭാരമെടുക്കൽ ഒഴിവാക്കുക. സെർവിക്കൽ പില്ലോസ് സപ്പോർട്ടിനായി ഉപയോഗിക്കാം. ലഘുവായ വ്യായാമങ്ങൾ ശീലിക്കാം. ശരീരപ്രകൃതി അനുസരിച്ച് ഉചിതമായ എണ്ണകൾ മാത്രം തലയിൽ വയ്ക്കുക. കുളി കഴിഞ്ഞ് തലയിൽ തോർത്ത് കെട്ടിവെക്കുന്ന ശീലമുണ്ടെങ്കിൽ ഒഴിവാക്കുക. അമിതമായ ഉയരത്തിൽ തലയിണകൾ ഉപയോഗിക്കാതിരിക്കുക.
0: കഴുത്തുവേദന എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ആര്യമിത്ര ആർവി.

0: ഹലോ, നമസ്കാരം. കരിയർ ക്വിസിലേക്ക് സ്വാഗതം. പറയൂ, ആരാണ് സംസാരിക്കുന്നത്?
1: ഹലോ, ഞാൻ അമൃതയാണ് സംസാരിക്കുന്നത്.
0: എവിടെ നിന്നാണ് അമൃത വിളിക്കുന്നത്?
1: കോഴിക്കോട് ബേപ്പൂരിൽ നിന്നാണേ.
0: ഓക്കെ. അമൃത എന്ത് ചെയ്യുന്നു?
1: ഞാനിപ്പോ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
0: ഓക്കെ. അപ്പൊ അമൃത, മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നതിന്റെ ഭാഗമായി തന്നെ ഒരുപാട് വിഷയങ്ങൾ നമ്മള് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ?
1: അതെ അതെ.
0: മത്സര പരീക്ഷകളിൽ വലിയ പ്രാധാന്യമുള്ള ഒരു വിഷയം കൂടിയാണ് ചരിത്രം.
1: തീർച്ചയായും.
0: അപ്പൊ ഇന്ന് ചരിത്രത്തിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് അമൃതയുടെ അടുത്ത് ചോദിക്കാൻ പോകുന്നത്. റെഡിയാണോ?
1: റെഡിയാണ്.
0: ഓക്കെ, എന്നാ ചോദ്യത്തിലേക്ക് കടക്കാം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു?
1: മൗണ്ട് ബാറ്റൻ പ്രഭു അല്ലേ?
0: യെസ്, കൺഗ്രാറ്റുലേഷൻസ്, ശരിയായ ഉത്തരമാണ് അമൃത. ലോർഡ് മൗണ്ട് ബാറ്റൺ അഥവാ മൗണ്ട് ബാറ്റൺ പ്രഭുവാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ. അദ്ദേഹമായിരുന്നു നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിലെ അവസാനത്തെ വൈസ്രോയി അല്ലേ? താങ്ക് യു സോ മച്ച് അമൃത, ഉത്തരം പറയാൻ സാധിച്ചു. ആയിരത്തി തൊള്ളായിരത്തി 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോൾ ലോർഡ് മൗണ്ട് ബാറ്റൻ ആയിരുന്നു ആദ്യ ഗവർണർ ജനറൽ. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന വൈസ്രോയിയും സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറലുമായിരുന്നു അദ്ദേഹം. 1947 ഓഗസ്റ്റ് 15 മുതൽ 1948 ജൂൺ 21 വരെ അദ്ദേഹം ഈ പദവിയിൽ പ്രവർത്തിച്ചു. എന്നാൽ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഇന്ത്യൻ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരിയാണ്. ഇന്നത്തെ കരിയർ ക്യൂസ് സമാപിക്കുന്നു. അവതരണം സുധർമ്മ. കരിയർ ക്വിസ്.

0: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
3: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകളിൽ. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ തച്ചിങ്ങനടുത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിലെ ഹൈസ്കൂൾ യു പി വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ്, കണക്ക്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഹിന്ദി എന്നീ വിഷയങ്ങൾക്ക് ട്യൂഷൻ നൽകുന്നതിനായി ട്യൂട്ടർമാരെ നിയമിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ മെയ് 15 വൈകുന്നേരം 5 പെരിന്തൽമണ്ണ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷകൾ ലഭ്യമാക്കണം. ഫോൺ നമ്പറുകൾ 8547630139, 9495657595. അസാപ്പിന്റെ മാനന്തവാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ മെയ് 16 തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. രാവിലെ 10 ആരംഭിക്കുന്ന മേളയിൽ പ്രമുഖ കമ്പനികൾ പങ്കെടുക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന പ്ലസ് ടു, ഡിഗ്രി, PG യോഗ്യതയുള്ളവർ ബയോഡാറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി മാനന്തവാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ എത്തണം. തൊഴിലവസരങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങൾക്കും ബന്ധപ്പെടാം. ഫോൺ 9495999669. സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതി അംഗങ്ങളുടെ മക്കൾക്ക് സൌജന്യ സിവിൽ സർവീസ് പരിശീലനം നൽകുന്നു. കുടിശ്ശിക കൂടാതെ

0: കൃത്യമായി അംശാദായം അടയ്ക്കുന്ന അംഗങ്ങളുടെ മക്കൾക്കാണ് കിലയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പരിശീലനത്തിൽ പങ്കെടുക്കാൻ അർഹത. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 15. താൽപര്യമുള്ള അംഗങ്ങൾ 14 അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിന്റെ കോഴിക്കോട് ജില്ലാ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യണം. കേരള മീഡിയ അക്കാദമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന PG ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിംഗ് എന്നീ കോഴ്സുകളിലേക്കാണ് ഓൺലൈനായി അപേക്ഷിക്കാവുന്നത്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. അവസാന വർഷ ബിരുദ പരീക്ഷ എഴുതുന്നവർക്കും ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗ OEC വിഭാഗങ്ങൾക്ക് നിയമാനുസൃത ഫീസ് ഇളവ് ലഭിക്കും. അഭിരുചി പരീക്ഷയും ഇന്റർവ്യൂവും അടിസ്ഥാനമാക്കിയാകും പ്രവേശനം. ഇന്റേൺഷിപ്പും പ്രാക്ടിക്കലും ഉൾപ്പെടെ ഒരു വർഷമാണ് കോഴ്സിന്റെ ദൈർഘ്യം. താൽപര്യമുള്ളവർ 20 അപേക്ഷ ഓൺലൈനായി നൽകണം. ഫോൺ 0484242227. നടക്കാവ് GVHSS ഫോർ ഗേൾസിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ദിവസ വേതനാടിസ്ഥാനത്തിൽ HST കെമിസ്ട്രി, സ്റ്റാറ്റിക്സ്, ഇംഗ്ലീഷ്, HST ജൂനിയർ ഫിസിക്സ്, ഗണിതം അധ്യാപകരെ നിയമിക്കുന്നു. യോഗ്യത PG BEd സെറ്റ്. അഭിമുഖം 25 രാവിലെ 10. ഫോൺ 9416171697.
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
0: ആകാശവാണി കോഴിക്കോട്. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
4: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. തെലങ്കാനയിൽ 9,400 രൂപയുടെ വിവിധ പദ്ധതികൾക്ക് തുടക്കമിടും. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സമിതി ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് സൂചന. തമിഴ്നാട് മുഖ്യമന്ത്രിയായി TVK അധ്യക്ഷൻ സി ജോസഫ് വിജയ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യങ്ങൾ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 77 റൺസ് വിജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. രാവിലെ 11 ബംഗളൂരുവിൽ നടക്കുന്ന ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45 വാർഷികാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. പരിപാടിയിൽ ശ്രീ മോദി സദസ്സിനെ അഭിസംബോധന ചെയ്യും. തുടർന്ന് ഹൈദരാബാദിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി ഉച്ചകഴിഞ്ഞ് 3 9,400 രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. ഹൈദരാബാദ് പനാജി സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമായുള്ള ഗുഡബല്ലൂർ മുതൽ മെഹബൂബ് നഗർ വരെയുള്ള ദേശീയപാത 167 നാലുവരിയാക്കുന്ന പദ്ധതിയുടെ തറക്കല്ലിടൽ അദ്ദേഹം നിർവഹിക്കും. എം മിത്ര പദ്ധതിക്ക് കീഴിൽ വികസിപ്പിച്ച വാരങ്കലിലെ കാകതീയ മെഗാ ടെക്സ്റ്റൈൽ പാർക്കും അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഇതിനു പുറമെ ഹൈദരാബാദിലെ അത്യാധുനിക ക്യാൻസർ ചികിത്സാ കേന്ദ്രമായ സിന്ധു ആശുപത്രിയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. കേരളത്തിലെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്

0: ഉന്നതാധികാര സമിതി ഇന്നലെ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധി, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, കെ സി വേണുഗോപാൽ എന്നിവരും കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ എന്നിവരും പങ്കെടുത്തു. പുതിയ കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ പേര് ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴ്നാട് വെട്ടറി കഴകം അധ്യക്ഷൻ സി ജോസഫ് വിജയ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ചെന്നൈ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാവിലെ 10 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. സംസ്ഥാന ഗവർണർ വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. വിശദാംശങ്ങളിലേക്ക്.
1: വിജയ്ക്കൊപ്പം ടി വി കെയിൽ നിന്നുള്ള 9 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 234 അംഗ സഭയിൽ 120 MLAമാരുടെ പിന്തുണ ഉറപ്പാക്കിയതിനെ തുടർന്ന് തമിഴ്നാട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വിജയ്യെ മുഖ്യമന്ത്രിയായി നിയമിക്കുകയായിരുന്നു. 2 MLAമാർ വീതമുള്ള വി സി കെ, IUML എന്നീ പാർട്ടികളുടെ പിന്തുണാ കത്തുകൾ സമർപ്പിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി നിശ്ചയിച്ചത്. സംസ്ഥാനത്ത് പുതിയ സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ വിജയ്യെ ക്ഷണിച്ചതായി രാജ്ഭവൻ പത്രക്കുറിപ്പിൽ അറിയിച്ചു. 2026 മെയ് 13 നിയമസഭയിൽ വിശ്വാസവോട്ട് തേടാനും ഗവർണർ നിയുക്ത മുഖ്യമന്ത്രിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. ഈ മാസം 13 അദ്ദേഹം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. 5ാം തവണയാണ് ശ്രീ രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രിയാകുന്നത്. ഏപ്രിലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ AINRCയുടെ നേതൃത്വത്തിലുള്ള NDA മികച്ച വിജയം നേടിയിരുന്നു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3ാം തവണയാണ് ഇവിടെ അധികാരത്തിലെത്തുന്നത്. അതേസമയം അസമിൽ BJP നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി പാർട്ടി MLAമാരുടെ യോഗം ഇന്ന് ഗുവാഹത്തിയിൽ ചേരും. ഇന്ന് രാവിലെ 9 മണിക്ക് അടൽ ബിഹാരി വാജ്പേയി ഭവനിലാണ് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLAമാർ ഒത്തുകൂടുന്നത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്നലെ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ നെൽസൺ ദ്വീപ് സന്ദർശിച്ചു. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പ്രസാദ് ബിസേസർ അദ്ദേഹത്തെ അനുഗമിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള കരാർ തൊഴിലാളികളായ ഗിർമിറ്റിയാസ് ആദ്യമായി അവിടെ എത്തിയ സ്ഥലമാണ് നെൽസൺ ദ്വീപ്. ഇവരുമായി ബന്ധപ്പെട്ട പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിന് ലക്ഷ്യമിട്ട് ഇന്ത്യയുടെ സഹായത്തോടെ നെൽസൺ ദ്വീപിൽ ആരംഭിക്കുന്ന പദ്ധതിക്ക് ശ്രീ ജയശങ്കറും കമല പ്രസാദ് ബിസേസറും സംയുക്തമായി തുടക്കം കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ 2ാം ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര മാതൃദിനമായി ആചരിക്കുന്നത്. തങ്ങളുടെ കുട്ടികളുടെ ക്ഷേമത്തിനായി ഉറക്കമില്ലാത്ത രാത്രികളും കഠിനാധ്വാനം ചെയ്യുന്ന പകലുകളും നീക്കിവയ്ക്കുന്ന എല്ലാ അമ്മമാരെയും ആദരിക്കുന്നതിന് ദിനാചരണം ലക്ഷ്യമിടുന്നു. ആഭ്യന്തര യുദ്ധങ്ങളിൽ പരിക്കേറ്റവരെ പരിപാലിക്കുന്നതിനായി സേവനം നൽകിയ അന്ന ജാർവിസ് എന്ന സമാധാന സംരക്ഷക തന്റെ അമ്മയ്ക്കായി പ്രത്യേക സ്മാരകം തീർത്ത 1908 മുതലാണ് അന്താരാഷ്ട്ര മാതൃദിന ആചരണം ആരംഭിച്ചത്. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വിശദാംശങ്ങളിലേക്ക്.
1: മന്നാർ ഉൾക്കടലിലും ശ്രീലങ്കയ്ക്കും മുകളിലായി നിലനിൽക്കുന്ന ചക്രവാത ചുഴിയുടെ സ്വാധീനത്താൽ മെയ് 11 തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒരു പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിനു പുറമെ തെക്കു പടിഞ്ഞാറൻ അറബിക്കടലിനും ലക്ഷദ്വീപിനും കേരള തീരത്തിനും മുകളിലായി മറ്റൊരു ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേന്ദ്ര ഏജൻസികളുടെ തയ്യാറെടുപ്പുകൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, വിഭവങ്ങളുടെ വിന്യാസം, ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം എന്നിവ മന്ത്രി യോഗത്തിൽ വിലയിരുത്തും. വിവിധ മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയുടെ ഭാഗമായ ഔട്ട്സോഴ്സ് കരാർ ജീവനക്കാർക്ക് കൂടുതൽ സംരക്ഷണം ലഭ്യമാക്കാൻ ഉതകുന്ന നടപടികളുമായി കേന്ദ്ര സർക്കാർ. തൊഴിൽ ചട്ടം 2019 Section 17(1) അനുസരിച്ച് പ്രതിദിന വേതനം ഷിഫ്റ്റ് അവസാനിക്കുമ്പോഴും പ്രതിവാര വേതനം ആഴ്ചയിലെ അവധി ദിവസത്തിന് മുൻപും പ്രതിമാസ വേതനം അടുത്ത മാസത്തെ ആദ്യ 7 ദിവസത്തിന് ഉള്ളിലും ലഭ്യമാക്കണമെന്നും സർക്കാർ വ്യക്തമാക്കി. സമയബന്ധിതമായി വേതനം ലഭ്യമാക്കാത്ത സാഹചര്യങ്ങളിൽ പിഴ ഈടാക്കാൻ കരാറുകളിൽ

0: വ്യവസ്ഥ വേണമെന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങളിൽ പറയുന്നു. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 77 റൺസിന്റെ തകർപ്പൻ വിജയം. ഗുജറാത്ത് ഉയർത്തിയ 230 റൺസ് എന്ന ലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാൻ റോയൽസിന് 16.3 ഓവറിൽ 152 റൺസ് എടുക്കുന്നതിനിടെ മുഴുവൻ വിക്കറ്റുകളും നഷ്ടമായി. ഇന്ന് രണ്ട് മത്സരങ്ങളാണുള്ളത്. ഉച്ചകഴിഞ്ഞ് 3:30 ചെന്നൈയിലെ M.A. ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ലഖ്നൌ സൂപ്പർ ജയൻസിനെ നേരിടും. രാത്രി 7:30 റായ്പൂരിൽ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസുമായി ഏറ്റുമുട്ടും. താഷ്കന്തിൽ നടക്കുന്ന അണ്ടർ 17 ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ മികച്ച പ്രകടനം കാഴ്ചവച്ചു. ഇന്നലെ നടന്ന അണ്ടർ 15 പെൺകുട്ടികളുടെ വിഭാഗം സെമി ഫൈനൽ വിജയിച്ച് 9 ബോക്സർമാർ ഫൈനലിലേക്ക് പ്രവേശിച്ചു. ലോക പ്രശസ്തമായ സോമനാഥ് ക്ഷേത്രം അതിന്റെ പുനർനിർമ്മാണത്തിന്റെ 75 വാർഷികം ആഘോഷിക്കുന്നു. സോമനാഥ് അമൃത് പർവ് ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. തീർത്ഥാടന കേന്ദ്രം എന്നതിലുപരി പരിസ്ഥിതി സംരക്ഷണത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ നെറ്റ് സീറോ ക്ഷേത്രമായി മാറുകയാണ് സോമനാഥ്. മിഷൻ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി ക്ഷേത്രത്തിലെ പൂക്കളിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ കമ്പോസ്റ്റായും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പേവർ ബ്ലോക്കുകളായും ഇവിടെ മാറ്റുന്നു. കൂടാതെ അത്യാധുനിക മലിനജല സംസ്കരണ പ്ലാന്റുകൾ, മഴവെള്ള സംഭരണ സംവിധാനങ്ങൾ, മിയാവാക്കി വനങ്ങൾ എന്നിവയിലൂടെ കാർബൺ ബഹിർഗമനം പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് ട്രസ്റ്റ് ലക്ഷ്യമിടുന്നത്. ത്രിപുരയിലെ സപാഹിജല ജില്ലയിൽ ഇന്ത്യ ബംഗ്ലാദേശ് രാജ്യാന്തര അതിർത്തിയിലുണ്ടായ സംഘർഷത്തിൽ 3 ബംഗ്ലാദേശ് സ്വദേശികൾ കൊല്ലപ്പെട്ടു. 23 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച രാത്രി പദാരിയാദർ അതിർത്തിയിലെ 101 നമ്പർ ഗേറ്റിന് സമീപമാണ് സംഭവം. മത്സ്യക്കുഞ്ഞുങ്ങളെ കടത്താനായി ഇന്ത്യൻ അതിർത്തിയിലേക്ക് അതിക്രമിച്ചു കയറിയ കള്ളക്കടത്ത് സംഘത്തെ BSF പെട്രോളിംഗ് സംഘം തടഞ്ഞതോടെയാണ് സംഘർഷം ആരംഭിച്ചത്. കീഴടങ്ങാനുള്ള BSF നിർദ്ദേശം അവഗണിച്ച സംഘം സുരക്ഷാസേനയ്ക്ക് നേരെ കല്ലെറിയുകയും അക്രമം അഴിച്ചുവിടുകയും ചെയ്തു. സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായതോടെ സ്വയം BSF വേടിയെതിർക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ വിവിധ പദ്ധതികൾക്ക് തുടക്കമിടും. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സമിതി ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് സൂചന. തമിഴ്നാട് മുഖ്യമന്ത്രിയായി TVK അധ്യക്ഷൻ സി ജോസഫ് വിജയ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 77 റൺസ് വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കോഴിക്കോട്.
2: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
3: സ്വർഗം നാണിക്കുന്നു എന്ന നാടകത്തിൽ നിന്ന് ഒരു ഗാനം. ഗ്രാമഫോൺ റെക്കോർഡിൽ ആലേഖനം ചെയ്ത് പുറത്തിറക്കിയ ഈ പാട്ട് ചിട്ടപ്പെടുത്തിയതും പാടിയതും സംഗീത സംവിധായകൻ V. ദക്ഷിണാമൂർത്തി.

0: സ്വർഗം നാണിക്കുന്നു എന്ന നാടകത്തിന് വേണ്ടി സംഗീത സംവിധായകൻ വി ദക്ഷിണാമൂർത്തി ചിട്ടപ്പെടുത്തി പാടിയ നിങ്ങൾ കേട്ട ഗ്രാമഫോൺ ഗാനം എഴുതിയത് അഭയദേവ്.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: നോവൽ ടൈം. അടിയാളപ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ.
3: സെമിത്തേരിയിൽ കിടന്നുറങ്ങിയിരുന്ന കുഞ്ഞെട്ടിയെ രാത്രിക്ക് രാത്രി ഒറ്റക്കൊമ്പൻ പൊക്കി ലോക്കപ്പിലാക്കി. നസ്രാണികളുടെ ശവപ്പറമ്പ് പറയൻ കുഞ്ഞെട്ടി പാർപ്പിടമാക്കിയാൽ മതവികാരം പഴുത്തുവിട്ടുമെന്ന് ആർക്കാണ് അറിയാത്തത്? കുഞ്ഞെട്ടിയെ മനുഷ്യകുലത്തിൽ കൂട്ടാത്തവർ പോലും ഒറ്റക്കൊമ്പനെ വാഴ്ത്തി. മാടത്ത മൊയ്തുവെന്ന വിളിപ്പേരും ഒറ്റക്കൊമ്പനെന്ന ഇരട്ടപ്പേരുമുള്ള ASIയുടെ ചെയ്തിയെ CI ബെഞ്ചമിൻ ഒരു തലയാട്ടൽ കൊണ്ട് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പുതിയ SIയായി ചുമതലയേറ്റെടുക്കാൻ ഉണ്ണിച്ചക്കൻ അവിടെ വന്നു. അതിനുശേഷമാണ് കുഞ്ഞുട്ടി ഏതെങ്കിലും തരത്തിൽ പരാമർശിക്കേണ്ട വിഷയമായി സ്റ്റേഷനിലുള്ളവർക്കെങ്കിലും തോന്നിയത് തന്നെ. ബെഞ്ചമിൻ ലോക്കപ്പിന് പുറത്തുനിന്ന് കുഞ്ഞിട്ടിയോട് നേരം പോക്കിന് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത് കേട്ടുകൊണ്ട് അവിടേക്ക് കയറി വന്ന ഉണ്ണിച്ചക്കൻ അവരുടെയൊന്നും ശ്രദ്ധയിൽപ്പെടാതെ ഇത്തിരി മാറി നിന്നു.
4: "നീ എന്തിനാടാ ക്രിസ്ത്യാനികളുടെ സെമിത്തേരി പോയി കിടക്കണത്? പറ.
5: ചിന്താരിയിൽ കുത്തിയ കുഴിതോണ്ടി ചാവവും കൊണ്ട് ആണുങ്ങ പോയി.
4: എന്താണെന്നാ പറഞ്ഞത്?
5: അതെവിടെ ചെന്നാലും കുഴപ്പമാണ്. ഭൂകമ്പമുണ്ടാകും, കൊടുങ്കാറ്റും വരും. അത് ചെല്ലണടുത്തെല്ലാം മനുഷ്യന്മാര് ചാകും."
3: ഒറ്റക്കൊമ്പനെ നോക്കി കിറികൂട്ടിയിട്ട് ബെഞ്ചമിൻ പറഞ്ഞു,
4: "ഇവന് വട്ടാണെന്ന് തനിക്ക് മനസ്സിലായില്ലേ?"
5: "മനസ്സിലായി. അത് നാട്ടുകാരും പറഞ്ഞതാണ്. പള്ളിയിലെ കൈക്കാരൻ സമ്മതിക്കണ്ടേ?
4: എങ്കിൽ പിന്നെ അയാളുടെ കൈയ്യെന്ന് പരാതി എഴുതി മേടിക്കായിരുന്നില്ലേ?"
5: "അതൊക്കെ പറഞ്ഞു നോക്കിയതാണ്. അയാളതിന് കൂട്ടാക്കിയില്ല."
4: "അത് സാരൂല സാറേ. ഈ പ്രാന്തനെ ഒന്ന് വരട്ടിപ്പേടിപ്പിച്ച് ഞാൻ വിട്ടോളാം."
3: ബെഞ്ചമിൻ ഒന്നും മിണ്ടാതെ കടന്നുപോയപ്പോൾ ഒറ്റക്കൊമ്പൻ ലോക്കപ്പ് വാതിൽ തുറന്നിട്ട് കൊടുത്തു. എന്നാൽ ജടപിടിച്ച മുടിയിൽ മാന്തിക്കൊണ്ട് കുഞ്ഞിട്ടി അവിടെ തന്നെ ഇരുന്നു.
4: "പോടാ."
3: കുഞ്ഞിട്ടി അനങ്ങിയില്ല. ഒറ്റക്കൊമ്പൻ കൈപിടിച്ച് വലിച്ചയാളെ പുറത്തേക്കിട്ടു.
4: "പാണ്ഡ്യാലൊക്കെ സേവിച്ചക്കൻ്റെ പെട്ടിയിൽ കൂടോത്രോണ്. അത് ചെന്ന് തുടങ്ങണത്തെല്ലാം ആള് ചാകും.
5: അയാൾ വഞ്ചിക്കേറി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എല്ലാരും ഒന്ന് സൂക്ഷിച്ചോ."
3: ഒറ്റക്കൊമ്പൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് കടന്നുപോയി. ഉണ്ണിച്ചക്കൻ തിരക്കിട്ടകത്തേക്ക് ചെന്ന് ബെഞ്ചമിനോട് പറഞ്ഞു,
4: "സാറേ, അവനെ വിടരുത്."
5: "അത് പറയാൻ താനാരാ?"
3: മറുപടിയായി അയാൾ സർക്കാർ സീലുള്ള കാക്കി ലെക്കൗട്ട് നീട്ടിയ ശേഷം സല്യൂട്ട് ചെയ്തു. SIയായി ചുമതല ഏറ്റെടുത്ത ഉടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കെ ഉണ്ണിച്ചക്കൻ ചില കാര്യങ്ങൾ പറഞ്ഞു. വെളുപ്പിനെ വന്ന് താമസിച്ചിരുന്ന മട്ടാഞ്ചേരി ഗുദാമുകൾക്കടുത്തുള്ള ലോഡ്ജിന് മുന്നിലുണ്ടായ ലോറി അപകടത്തിൽ ഒരാൾ മരിച്ചതും ഈ കുഞ്ഞിട്ടിയുടെ വാചകവും തമ്മിൽ കൂട്ടിമുട്ടുന്നുണ്ടെന്ന് ഉണ്ണിച്ചക്കൻ സൂചിപ്പിച്ചു. ലോഡ്ജിന്റെ മുന്നിൽ പാണ്ടിലോറിയിടിച്ചു മരിച്ചത് ഒരു കള്ളനാണെന്നും അവിടെ കള്ളപ്പേരിൽ താമസിക്കാൻ വന്ന അജ്ഞാതനെ പിന്തുടർന്ന് വന്നതാണയാളെന്നുമൊക്കെ വിശദമായി തന്നെ വിവരിച്ചു.
4: "ഈ കുഞ്ഞിട്ടി പറഞ്ഞതുപോലെ

0: ആജ്ഞാതന്റെ കയ്യിലും ഒരു പെട്ടിയുണ്ടായിരുന്നു. ആ പറഞ്ഞ വിവരത്തിൽ വലിയ കഴമ്പൊന്നുമില്ലെന്ന് തോന്നിയെങ്കിലും ഒറ്റക്കൊമ്പൻ കുഞ്ഞിട്ടിയെ വിളിക്കാനായി ലോക്കപ്പിലേക്ക് പോയി. അങ്ങനെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടേയില്ലെന്ന മട്ടിൽ കുഞ്ഞിട്ടി മാഞ്ഞുപോയിരിക്കുന്നു. പിറ്റേന്ന് രാവിലെ നാട്ടുകാരനായ ബാവുക്കുട്ടി സ്രാങ്കിനെയും കൂട്ടി ഉണ്ണിച്ചക്കൻ നാട്ടുമ്പുറത്തേക്കിറങ്ങി. എങ്ങനെയും കുഞ്ഞിട്ടിയെ കണ്ടെത്തണം. ഒന്നു രണ്ട് മണിക്കൂർ ചുറ്റിത്തിരിഞ്ഞപ്പോൾ ബാവുക്കുട്ടിക്ക് മതിയായി. ഇനി അവനെ നോക്കണ്ട സാറേ, കുഞ്ഞുട്ടി മനുഷ്യന്റെ വെട്ടത്ത് വല്ലപ്പോഴുമേ വരാറുള്ളൂ. കയ്യിൽ കെട്ടിയവനെ വിട്ടുകളഞ്ഞ നിങ്ങൾ തന്നെ ആ മണ്ടന്മാര്. കിളീനെ കൂട്ടീന്ന് പറപ്പിച്ചു വിട്ടിട്ട് പിന്നെ മരത്തേലും മാനത്ത് നോക്കിയിട്ട് എന്താണ് കാര്യം? ഉണ്ണിച്ചക്കൻ വിടാൻ ഒരുക്കമില്ലായിരുന്നു. വീണ്ടും 3 മണിക്കൂറോളം അവർ കറങ്ങി നടന്നു. ബാവക്കുട്ടി കീഴടങ്ങി. എന്റെ സാറേ, അവനെ കിട്ടൂല. ഞാനാ പറയണത്, അവൻ മുഴുവനും മനുഷ്യനല്ലെന്നേ, പാതിമുക്കാലും പ്രേതമാണ്. ഉണ്ണിച്ചക്കൻ സ്രാങ്കിന് രൂക്ഷമായെന്ന് നോക്കിയപ്പോൾ പറഞ്ഞതിനൊരു ഭേദഗതിയെന്ന പോലെ അയാൾ തുടർന്നു. എന്നുവച്ചാ, തെരുവുപട്ടീനെപ്പോലെയുള്ള ഒരു ജമ്മം.
1: നോവൽ ടൈം. അടിയാളപ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ.
2: മെയിൽബോക്സ്, ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കൾക്ക്, ഇന്നത്തെ മെയിൽ ബോക്സിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം.
2: ഏവരുടെയും നിഷ്പക്ഷമായ അഭിപ്രായ പ്രകടനങ്ങൾ, ആസ്വാദനങ്ങൾ നമ്മൾ പരസ്പരം പങ്കുവയ്ക്കുകയാണ്. ഈ പരിപാടിയിലൂടെ തുടങ്ങാം. ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം.
3: ബന്ധങ്ങൾ ബന്ധനങ്ങളാകുന്ന ആധുനിക കാലത്ത് ദേവദാസ് നന്മണ്ടയുടെ വചനാമൃതം ശ്രദ്ധേയമായി. മനസ്സിന്റെ നൈർമല്യം കൊണ്ട് ബന്ധങ്ങൾ ബലപ്പെടുത്താമെന്ന പരിഹാരമാർഗം നിർദ്ദേശിച്ച ദേവദാസ് നന്മണ്ടയ്ക്ക് അഭിനന്ദനങ്ങൾ. രാജേന്ദ്രൻ വാരിയങ്ങാട്ടിൽ എ ആർ നഗറിൽ നിന്നാണ് കത്തയച്ചിരിക്കുന്നത്.
2: ഇതേ വചനാമൃതത്തെക്കുറിച്ച് നമുക്കൊരു ശബ്ദ സന്ദേശമുണ്ട്.
4: നമസ്കാരം, ഞാൻ ഗഫൂട്ടി. ഇന്നത്തെ വചനാമൃതം ശ്രദ്ധിച്ചു. മനുഷ്യ ജീവിതത്തിൽ ബന്ധങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ശ്രീ ദേവദാസ് നന്മണ്ട പറഞ്ഞത്. ജീവിതത്തിൻ്റെ അടിത്തറ തന്നെ ബന്ധങ്ങളാണെന്നും ഈ അടിത്തറ ഇല്ലെങ്കിൽ ജീവിതം തകർന്നടിയുമെന്നും ഇദ്ദേഹം ഇതിലൂടെ ഓർമ്മപ്പെടുത്തുന്നു. ബന്ധങ്ങൾക്ക് മൂല്യം കുറഞ്ഞ ഇക്കാലത്ത് ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ പ്രസക്തമാണ്. എല്ലാ തരത്തിലുള്ള നല്ല ബന്ധങ്ങളെക്കുറിച്ചും അതിൻ്റെ ഗുണങ്ങളെപ്പറ്റിയും വളരെ വിശദമായി തന്നെ അദ്ദേഹത്തിൻ്റെ ആറ്റിക്കുറുക്കിയ ഈ വരികളിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. ഏതായാലും ഇത്തരത്തിലുള്ള അർത്ഥവത്തായ കാര്യങ്ങൾ വചനാമൃതത്തിലൂടെ കേൾക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും പ്രതീക്ഷിക്കുന്നു.
2: പി എം മൊയ്തീൻ കുഞ്ഞ്, തൃക്കാക്കര. 3-ാം തീയതി കഥാനേരത്തിൽ സേതുവിൻ്റെ കഥ, ആരുടെയോ ഗന്ധം, ജി മനോജ് കുമാർ അവതരിപ്പിച്ചത് സംശയരോഗിയായ ഒരു ഭർത്താവിൻ്റെ മാനസിക വിഭ്രാന്തികൾ വരച്ചുകാട്ടുന്ന ഒന്നായിരുന്നു.
3: അദ്ദേഹം ആരോഗ്യമൂല്യം പരിപാടിയെക്കുറിച്ചുകൂടെ സൂചിപ്പിച്ചിട്ടുണ്ട്. വേനൽക്കാലത്ത് ചൂടുകുരു പൗഡറുകളും സൺസ്ക്രീനുകളും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് 6-7 തീയതികളിൽ ഡോക്ടർ ബിഷ്റുൽ ഹാഫി വിവരിച്ചത് വളരെ വിജ്ഞാനപ്രദമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പി എം മൊയ്തീൻ കുഞ്ഞ്, തൃക്കാക്കര.
2: വചനാമൃതത്തെക്കുറിച്ച് കൂടി പി എം മൊയ്തീൻ കുഞ്ഞ് എഴുതുന്നുണ്ട്. 4-ാം തീയതി സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി അവതരിപ്പിച്ച പരിപാടി. നല്ല വ്യക്തിബന്ധങ്ങൾ, ജീവിതത്തിൽ സന്തോഷം, ആത്മവിശ്വാസം, മാനസികാരോഗ്യം ഇവ വർദ്ധിപ്പിക്കാൻ അത്യന്താപേക്ഷിതമാണ്. പരസ്പര ബഹുമാനം, തുറന്ന ആശയവിനിമയം, വിശ്വാസം, ക്ഷമ ഇവയാണ് ദൃഢമായ ബന്ധങ്ങളുടെ അടിത്തറ. ഇത്തരം പരിപാടികൾക്കായി അദ്ദേഹം വീണ്ടും കാത്തിരിക്കുന്നു. കഥാനേരത്തെക്കുറിച്ചാണ് ആർ കെ ഇരവിലിൻ്റെ കത്ത്. സംശയം എന്നും മാനവലോകത്തിന് ആശങ്കയുടെ അനിശ്ചിതത്വം മാത്രമേകുന്നതാണ്. വിശ്വാസത്തിൻ്റെ നൂൽപ്പാലത്തിലൂടെ ഗമിക്കുന്ന ലോകത്തിൽ പരസ്പര ശങ്കയുടെ കുഞ്ഞുമിന്നലാട്ടം പോലും ഒരുപക്ഷെ വൻ ഭൂകമ്പങ്ങളായി പരിണമിച്ചേക്കാം. 3-ാം തീയതി കാലത്ത് 8:30 സേതുവിൻ്റെ കഥ ശ്രദ്ധിച്ചപ്പോൾ ഇത്യാദി ചിന്തകളാണ് ഉണർന്നത്. കാൽപ്പനിക സൗന്ദര്യത്തോടൊപ്പം ചിന്തകനെയും വിമർശകനെയും

0: എപ്പോഴും ഏതോ അവിസ്മരണീയ തലങ്ങളിലൂടെ, മിത്തുകളിലൂടെയും യാഥാർത്ഥ്യങ്ങളിലൂടെയും സഞ്ചരിപ്പിക്കുവാൻ സേതുവിനുള്ള കഴിവ് അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ ഉന്മീലനം ചെയ്യുന്നു. ഇത്തരം നല്ല കഥകൾ പ്രക്ഷേപണം ചെയ്യുന്ന ആകാശവാണിക്കും കഥാകാരൻ സേതുവിനും അഭിനന്ദനങ്ങൾ.
1: കഴിഞ്ഞ വെള്ളിയാഴ്ച 1-ാം തീയതി നഗരമേ നന്ദി എന്ന പരിപാടിയിൽ കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ ആർ മോഹൻ പങ്കെടുത്ത് സംസാരിച്ചതിനെപ്പറ്റി ഒട്ടനവധി പ്രതികരണങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രൊഫസർ മായ ഹർഷൻ അയച്ചിരിക്കുന്ന സന്ദേശമാണ്: പരിപാടി കേട്ടപ്പോൾ വീണ്ടും പഴയ കാലങ്ങളിൽ എത്തിപ്പെട്ടതുപോലെ. നന്ദി.
0: കൊയ മുഹമ്മദ് അയച്ച പ്രതികരണമാണ്: ഒരു കാലഘട്ടത്തിന്റെ നഖചിത്രമാണ് ആ പരിപാടി. മറ്റാരും ചെയ്യാനിടയില്ലാത്ത, പലർക്കുമില്ലാത്ത, അവർക്കാർക്കും പറ്റാത്ത ഒരു കോഴിക്കോടൻ അനുഭവ ലോകം ഒരു കണക്കിന് ചരിത്രത്തിൻ്റെ തന്നെ ഭാഗമാവേണ്ടതാണ്, ഇതൊരു രചനയായി ആലോചിക്കാവുന്നതാണ് എന്നും അദ്ദേഹം

0: ചെയ്യാനിടയില്ലാത്ത, പലർക്കുമില്ലാത്ത, അവർക്കാർക്കും പറ്റാത്ത ഒരു കോഴിക്കോടൻ അനുഭവ ലോകം ഒരു കണക്കിന് ചരിത്രത്തിൻ്റെ തന്നെ ഭാഗമാവേണ്ടതാണ്, ഇതൊരു രചനയായി ആലോചിക്കാവുന്നതാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്.
1: രഘു SBI സന്ദേശം അയച്ചിട്ടുണ്ട്. പരിപാടി കേട്ടു, നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് പൂതപ്പാട്ട്, അത് മുഴുവൻ കേൾക്കണമെന്നുണ്ടായിരുന്നു. മറ്റൊരിക്കൽ പ്രതീക്ഷിച്ചോട്ടെ.
0: മുസ്തഫ ഒഡേസ, കരീംദാസ് ഇവരെല്ലാം ആർ മോഹൻ പങ്കെടുത്ത നഗരമേ നന്ദി എന്ന പരിപാടിയെക്കുറിച്ച് ഏറെ താൽപ്പര്യത്തോടെയാണ് പ്രതികരിച്ചിരിക്കുന്നത്.
1: രാജനസ് കെ തൂവക്കോടിന്റെ കത്താണ്. 24-ാം തീയതി ഗാന്ധിമാർഗത്തിൽ നമ്മുടെ നിത്യജീവിതത്തിൽ ഈശ്വര പ്രാർത്ഥന ചെയ്യുന്നതിന്റെ പ്രാധാന്യം പറഞ്ഞത് ശ്രദ്ധേയമായി. വെള്ളവും ഭക്ഷണവും ഒഴിവാക്കി വ്രതമിരിക്കാം, പ്രാർത്ഥന ചെയ്യുന്നത് ഒരിക്കലും ഒഴിവാക്കരുത് എന്ന ഗാന്ധിജിയുടെ സന്ദേശം വിലപ്പെട്ടതാണ്.
0: രാഗപരാഗം പരിപാടിയുടെ അവതാരകർ മാറുമ്പോഴും അവതരണം മെച്ചപ്പെടുകയാണ് എന്നും രാജൻ എഴുതുന്നുണ്ട്. വെറും 5 മിനിറ്റിൽ ഇതിനേക്കാൾ കൂടുതൽ എങ്ങനെ ചെയ്യാൻ കഴിയും? ചിലപ്പോൾ പാട്ടുകൾ മുഴുവൻ കേൾപ്പിക്കാൻ സമയമുണ്ടാവില്ല. പരിപാടി കേൾക്കുമ്പോൾ രാഗത്തെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നുണ്ട്. ഹിന്ദുസ്ഥാനി രാഗങ്ങളെക്കുറിച്ച് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇഷ്ടഗാനങ്ങൾക്കൊപ്പം വിവരം നൽകുന്നതിൽ നന്ദു കർത്തയ്ക്ക് പ്രത്യേക നന്ദി.
1: മലയാള സിനിമയിലെ പെരുന്തച്ഛൻ, നാടകത്തിൽ നിന്നും സിനിമയിലേക്കും സിനിമയിൽ നിന്ന് നാടകത്തിലേക്കും തന്റെ പ്രയാണം തുടർന്ന തിലകൻ ചേട്ടനെ അനുസ്മരിച്ച് മകൻ ഷോബി തിലകൻ സസ്നേഹത്തിൽ ഫഹദ് റാസിയുമായി നടത്തിയ സംഭാഷണം ശ്രദ്ധേയമായിരുന്നു. MG ധരൻ, തൃക്കരിപ്പൂർ.
0: ആകാശവാണിയിൽ നിന്ന് വിരമിച്ച സി കൃഷ്ണകുമാറുമായി അദ്ദേഹം വിരമിക്കുന്ന ദിവസം നടത്തിയ തത്സമയ അഭിമുഖ പരിപാടിയും അദ്ദേഹത്തിന്റെ ഇഷ്ടഗാനങ്ങളും കേട്ടു. അദ്ദേഹത്തിന്റെ സേവനം തുടർന്നും ആകാശവാണിയിൽ ഇല്ലല്ലോ എന്ന വിഷമമാണ് ഇപ്പോൾ. സത്യൻ നായർ, കരുവള്ളിക്കുന്ന്.
1: മിനി VS വാളവയലിന്റെ കത്ത്. പ്രിയമുള്ള ആകാശവാണിക്ക്, 2-ാം തീയതി പ്രിയവാണി പ്രഭാത പ്രക്ഷേപണത്തിൽ കേൾപ്പിച്ച സസ്നേഹം എന്ന പരിപാടി ഏറെ ഇഷ്ടമായി. സിനിമയെന്ന മായാജാലത്തിലെ മാന്ത്രിക സ്പർശം, തിലകൻ എന്ന അത്ഭുത പ്രതിഭാസം, ഒരു മലയാളിക്കും അദ്ദേഹത്തെ മറക്കാൻ കഴിയില്ല. അത്രയേറെ അഭിനയ മികവ് കാഴ്ചവെച്ച ഒരു ചക്രവർത്തിയായിരുന്നു ആ നടൻ. അദ്ദേഹത്തിന്റെ മകൻ ഷോബി തിലകൻ ഓർമ്മകൾ ശ്രോതാക്കളിലേക്ക് എത്തിച്ചപ്പോൾ ആ പരിപാടി ഒത്തിരി ഹൃദ്യമായി.
0: 28-ാം തീയതിയിലെ വയലും വീടും പരിപാടി ഏറെ ശ്രദ്ധയോടെ കേട്ടു എന്നും മിനി VS വാളവയൽ എഴുതുന്നു. ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഒരു കുഞ്ഞു ബാലൻ പഠനത്തിനിടയിലും കളികൾക്കിടയിലുമെല്ലാം മറന്നുപോകാതെ തന്റെ കുടുംബത്തിലേക്ക് വരുമാനമെത്തിക്കാൻ പശുപരിപാലനം നടത്തുന്നതിനെക്കുറിച്ച് കേട്ടപ്പോൾ ഒരുപാട് സംതൃപ്തി തോന്നി. ആ മകനെയും അവന്റെ കുടുംബത്തെയും കുറിച്ച് കൂടുതൽ അറിയാൻ താൽപ്പര്യമുണ്ട്. വിശദാംശങ്ങൾ ആ പരിപാടിയിൽ പരാമർശിച്ച് കേട്ടില്ല.
1: മുത്തമ്പലത്ത് നിന്നും അനൂപിന്റെ കത്താണ്. പ്രഭാതങ്ങളെ ധന്യമാക്കുവാൻ എത്തുന്ന പ്രഭാതഗീതം വളരെ നല്ലൊരു പരിപാടിയാണ്. എല്ലാവിധ ആശംസകളും. മറ്റൊരു കാര്യം കൂടെ, അവതരണ മികവുകൊണ്ട് മുന്നിട്ട് നിൽക്കുന്നു, നോവൽ ടൈം ഏറെ ഇഷ്ടപ്പെടുന്നു എന്ന കാര്യം കൂടെ അനൂപ് സൂചിപ്പിക്കുന്നു.
0: ദാമോദർ രാധാകൃഷ്ണനാണ് PF മാത്യൂസിന്റെ അടിയാളപ്രേതം എന്ന നോവൽ ഇപ്പോൾ പരമ്പരയായി വായിച്ച് അവതരിപ്പിക്കുന്നത്. ശ്രോതാക്കളുടെ പങ്കാളിത്തത്തിലുള്ള പരിപാടിയായ 1 മണിക്കുള്ള ഗാനോത്സവത്തിൽ ലോക തൊഴിലാളി ദിനമായ 1 മെയ് വാട്സപ്പിൽ ഒരു ശ്രോതാവും തൊഴിലാളിയെ പരാമർശിക്കുന്ന പാട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് MK രാധാകൃഷ്ണൻ കാക്കൂരാണ്. പരിപാടി മികച്ചതാക്കാൻ ഈ പരിപാടിയിൽ ശ്രോതാക്കൾ മനസ്സുവെക്കണം. വിശേഷ ദിവസങ്ങളിൽ ഇത്തരം പ്രവണത പാലിക്കണം. ഇതേ ദിനം RealFMൽ സന്ധ്യയ്ക്ക് 6 മണിക്ക് ഗാനകേളിയിൽ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ഒരു ഗാനം ഉൾപ്പെടുത്തി കേട്ടതിൽ സന്തോഷം.
1: 26-ാം തീയതി രാത്രി 8 മണിക്ക് മൻ കി ബാത്തിന്റെ മലയാള പരിഭാഷ കേട്ടു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ മനസ്സ് പറയുന്നത് ഇഷ്ടമായി. പ്രിയ നിലയത്തിൽ നിന്നും വിരമിച്ച C കൃഷ്ണകുമാർ ചേട്ടന് യാത്രാമംഗളം നേരുന്നു. MK രാധാകൃഷ്ണൻ, കാക്കൂർ.
0: ബാലചന്ദ്രൻ ബാലിശ്ശേരി ഒട്ടനവധി നിർദ്ദേശങ്ങൾ നിലയത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടും മറ്റും അയച്ചു തന്നിട്ടുണ്ട്. തീർച്ചയായും അവ അർഹിക്കുന്ന രീതിയിൽ പരിഗണിക്കാം. ഏതെല്ലാം നടപ്പാക്കാനാകും എന്നും പരിശോധിക്കാം. പ്രാദേശിക വാർത്തകളിൽ അത് തയ്യാറാക്കുന്ന നിലയത്തിന്റെ പേര് പറയുന്നില്ല എന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. മുമ്പുണ്ടായിരുന്ന ഒരു രീതിയാണ്. കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുമ്പോൾ ചിലത് മാറുന്നു എന്നു മാത്രം.
1: AM കോയ രചനയും BV രാമചന്ദ്രൻ സംഗീതവും നൽകി 30-ാം തീയതി ഐഷ ബീഗം പാടിയ പാട്ടുപെട്ടിക്കാലം ഉന്നത നിലവാരം പുലർത്തി. 5 പതിറ്റാണ്ട് പിറകിലോട്ട് തിരിഞ്ഞു നോക്കിയ ആഗാനം ആർക്കാണ് മറക്കാൻ കഴിയുക? ആശംസകൾ അറിയിച്ചിരിക്കുകയാണ് നഫീസ കുഞ്ഞിപ്പ, പന്താവൂർ.
0: മുളഞ്ഞൂരിൽ നിന്ന് PM വാസുദേവൻ നമ്പൂതിരി. തൃശൂർ പൂരത്തിന്റെ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പതിവ് രീതിയിൽ തൃശൂർ പൂരം നടന്നില്ലെങ്കിലും അതുമായി ബന്ധപ്പെട്ട മേളങ്ങൾ, മഠത്തിൽ വരവും ഇലഞ്ഞിത്തറ മേളവും ശ്രോതാക്കളിൽ

0: എത്തിക്കാൻ ആകാശവാണി ശുഷ്കാന്തി കാണിച്ചതിൽ സന്തോഷം. വീട്ടകത്തെ പൂരപ്പറമ്പാക്കി മാറ്റി ആ പരിപാടി.
1: ഇന്നത്തെ മെയിൽ ബോക്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്.
0: തുടർന്നും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. കത്തുകൾ എഴുതേണ്ട വിലാസം മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കോഴിക്കോട്, പിൻകോഡ് 673032.
1: വാട്സപ്പ് നമ്പർ 9400224440. വീണ്ടും ഒരുമിക്കുന്നതുവരെ ഗുഡ് ബൈ.
0: മെയിൽ ബോക്സ് ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 3ാം ദിവസം 12ാം തീയതി ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിൻ്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
1: കാരാഗ്രഹം ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
2: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
0: പുനഃപ്രക്ഷേപണം 13ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: കൃഷിദീപം.
1: മണ്ണ് 4 മുതൽ 5 സെന്റിമീറ്റർ ആഴത്തിൽ ഉണങ്ങിയാൽ ജലസേചനം നടത്തേണ്ടത് അത്യാവശ്യമാണ്. കൈകൊണ്ട് മണ്ണ് ഞെക്കി പരിശോധിക്കണം. പൊടി പോലെയാണെങ്കിൽ ജലം മണ്ണിന് ആവശ്യമാണ്. സൂക്ഷ്മ ജലസേചന മാർഗങ്ങൾ, അതായത് ഡ്രിപ്പ് ഇറിഗേഷൻ പോലെയുള്ളവ അവലംബിക്കുന്നത് വഴി മണ്ണിന്റെ ആവശ്യകത 80% കുറയ്ക്കാൻ സഹായിക്കും. ഉച്ചസമയത്ത് ജലസേചനം ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം സമയങ്ങളിൽ ജലസേചനം നടത്തണം. ഈ സമയങ്ങളിൽ ബാഷ്പീകരിച്ചു പോകുന്ന ജലനഷ്ടം കുറവായതിനാൽ ജലം കൂടുതൽ ഫലപ്രദമായി നമുക്ക് ഉപയോഗിക്കാം. ആന്റി ട്രാൻസ്പെറന്റ് സാലിസിലിക് ആസിഡ്, ഫാറ്റി ആൽക്കഹോൾ, കയോലിൻ അടങ്ങിയ സ്പ്രേ ദ്രാവകങ്ങൾ ഇലകളിൽ തളിക്കുന്നത് ജലനഷ്ടം തടയാനും ചെടികളെ വരൾച്ചയിൽ നിന്ന് രക്ഷിക്കാനും സഹായിക്കുന്നു. SOP പോലുള്ള പൊട്ടാസ്യം വളങ്ങൾ 5 മുതൽ 10 ഗ്രാം വരെ 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഇലകളിൽ തളിച്ചു കൊടുക്കുന്നതും നല്ലതാണ്. പത്രപോഷണം രാവിലെ സമയങ്ങളിൽ മാത്രമാണ് ചെയ്യേണ്ടത്. ശുപാർശ ചെയ്തതിനേക്കാൾ 25% അധികം പൊട്ടാഷ് വളങ്ങൾ മണ്ണിൽ ചേർത്ത് കൊടുക്കണം. കാൽസ്യം, ബോറോൺ അടങ്ങിയ ദ്വിതീയ സൂക്ഷ്മ മൂലക മിശ്രിതങ്ങളും, അതായത് അയർ, സമ്പൂർണ പോലെയുള്ളവ വിളകളിൽ ഉപയോഗിക്കുന്നതും നല്ലതാണ്. ഹൈഡ്രോജൻ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത് വരൾച്ചയെ പ്രതിരോധിക്കാൻ ഫലപ്രദമാണ്. പോളിത്തീൻ കൂടുകളിലോ തകരപാത്രങ്ങളിലോ മരപാത്രങ്ങളിലോ മണലിട്ട പാത്രങ്ങളിലോ വിത്ത് സൂക്ഷിച്ചാൽ 1 വർഷം വരെ അങ്കുരണശേഷി നിലനിൽക്കും. ചാരവുമായി കലർത്തിയാൽ വിത്തിന്റെ മുളയ്ക്കൽ ശേഷി വളരെ കുറയുമെന്നതിനാൽ ഒരു കാരണവശാലും അത് ചെയ്യാൻ പാടില്ല.

കൃഷിദീപം. മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.

0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
2: അഖില കേരള റേഡിയോ നാടകോത്സവം 3ാം ദിവസം May 12 ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിൻ്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
3: കാരാഗ്രഹം ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
4: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
2: പുനഃപ്രക്ഷേപണം May 13 ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: കഥാനേരത്തിൽ ഇന്ന് പി വത്സലയുടെ പുഴക്കരയിൽ ഒരമ്മ എന്ന കഥ.
1: മലനിരകളിൽ ഇടിമുരളും നേരം അമ്മയുടെ ചങ്കിടിക്കാൻ തുടങ്ങുന്നു. അതുവരെ വരണ്ടുകിടന്ന തൊണ്ടയിലൂടെ ഒരു തീക്കാറ്റ് കടന്നുവരുന്നു. അമ്മ അരിയരിക്കുന്ന കിണ്ണവുമായി അന്തിമുറ്റത്ത് ഇറങ്ങി നിന്നു. മലമുടികളുടെ രഹസ്യ ഭീകരതയിൽ നിന്ന് കണ്ണെടുക്കാൻ കഴിയുന്ന മുക്കാലും അരിച്ചു കഴിഞ്ഞ അരി കിണ്ണത്തിൽ കിടന്ന് കുതിർന്നു. ഗ്രാമത്തിലേക്ക് അവസാന ബസ് വരുന്ന നേരമാണ്. അവർ മരക്കൂട്ടങ്ങൾ ഗ്രസിച്ച വഴിയുടെ തുമ്പത്ത് നോക്കി നിൽക്കുന്നു. ആരുടെയോ കാലൊച്ച ഇടിമുഴക്കങ്ങൾക്കിടയിലൂടെ ചോർന്നു വരുന്നു. അമ്മേ, അമ്മേ! ഇരുണ്ടു തുടങ്ങിയ കാറ്റിൻ്റെ കിടിലം നിലവിളി. ഗ്രാമസന്ധ്യയെ ഇളക്കി മറിച്ച് കാറ്റ് ഓലിയിടുന്നു. കതകുകൾ അടയുന്നു. ഇറയത്ത് തൂക്കിയ ചങ്ങലവട്ടകൾ ആടി ഉലയുന്നു. കന്നുകാലികൾ കേഴുന്നു. അമ്മ ഒന്നും അറിയുന്നില്ല. കാടിറങ്ങി വരുന്ന മഴയുടെ കാലൊച്ചയ്ക്ക് കാതോർത്ത് നിർനിമേഷം നിൽക്കുന്നു. മഴയുടെ താണ്ഡവം ഇതാ ഇപ്പോൾ. ഇല്ല, മഴ വീഴുന്നില്ല. മഴ പെയ്യില്ലെന്ന് അവർക്ക് തോന്നുന്നു. മേഘമാലകൾ മുക്രയിട്ടു ദിക്കുകളുടെ ഇടവഴിയിൽ മായാൻ തുടങ്ങുന്നു. വാളിളക്കുന്ന വെളിച്ചപ്പാട് നടന്നകലുന്നു. അപ്പോൾ ഒറ്റയടി പാതയിറങ്ങി വരുന്ന ഒരു കൂട്ടം പാദസരത്തിൻ്റെ നനുത്ത കിലുക്കം. പാവാടത്തുമ്പ് വാരിപ്പിടിച്ച് പുസ്തകക്കെട്ട് മാറത്തടക്കി ഓടിയടുക്കുന്ന ഒരു പെൺകുട്ടി. അമ്മ മുറ്റത്തിറങ്ങി. അമ്മേ, ഞാനിതിലെ പൊയ്ക്കോട്ടെ, കടവത്തേക്കാണ്. ഇതിലെ ഈ നാട്ടാരെല്ലാം നടന്നു പോണു. എന്നെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഇന്നാണ് കോളേജിൽ ചേർന്നത്. നടത്തത്തിനിടയിൽ കുട്ടി പറഞ്ഞു. പോണു. അവർക്ക് അവളോട് എന്തോ ചോദിക്കാനുണ്ട്. നേരമില്ല. ഈ മുറ്റത്തൂടെ ഗ്രാമീണരെല്ലാം നടന്നു പോകുന്നു. മലയിറങ്ങി വന്ന് മുറ്റം മുറിച്ച് മണൽത്തിട്ട ഇറങ്ങി കടവിലേക്ക്. കടവിൽ അക്കരയ്ക്കുള്ള തോണി കാത്തുനിന്നു. അമ്മയോട് ഒരു വാക്കുരിയാടാൻ അവർക്ക് സാവകാശം ഉണ്ടാവാറില്ല. അമ്മയുടെ സാന്നിധ്യം അവർക്ക് നിത്യപരിചിതമായി കഴിഞ്ഞു. കടത്തുപുര പോലെ, പുഴത്തിട്ടയിൽ നിന്ന് കയത്തിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന വൃക്ഷം പോലെ, നദിയുടെ ഒഴുക്കുപോലെ, മുളങ്കാടിൻ്റെ മർമരം പോലെ ഒരമ്മയുടെ സാന്നിധ്യവും. ചിലപ്പോൾ കടത്തുകാരൻ കഞ്ഞി കുടിക്കാൻ പോകും. ചിലപ്പോൾ അക്കരെ നിന്ന് തേങ്ങാ ചുമടുകളേറ്റാൻ തോണി ചുമൽ കാട്ടി നിൽക്കുകയും

ആവും. അപ്പോൾ ഇക്കരെ നിൽക്കുന്നവർ അമ്മയുടെ കയ്യിൽ നിന്ന് മോരുവെള്ളം മേടിച്ചു കുടിക്കും. കുട്ടികൾക്ക് ഒരു തുണ്ട് ചക്കരയോ ഒരു തേങ്ങാപ്പൂളോ കശുവണ്ടി ചുട്ടുപൊള്ളിച്ചതോ കിട്ടും. മന്ത്രിക്കുന്ന സ്വരത്തിൽ കുഞ്ഞി കയ്യുകളെ നോക്കി അമ്മ പറയും, താഴെ പുഴിയിൽ കളയണ്ട. ഇന്ന് മുന്നിലൂടെ ഓടിപ്പോയ പെൺകുട്ടി അമ്മയ്ക്ക് തീർത്തും അപരിചിതയാണ്. അവളുടെ അച്ഛനമ്മമാരുടെ മുഖങ്ങൾ ചിന്തയുടെ ഏടുകളിൽ നിന്ന് കണ്ടെടുക്കാൻ അവർ ശ്രമിക്കുന്നു. ആ വെളുത്തുനീണ്ട മുഖം, നിറഞ്ഞുവഴിയുന്ന തലമുടി, പീലിക്കണ്ണുകൾ, ഒരു ദീർഘനിശ്വാസത്തോടെ അലകളുടെ ഇളക്കത്തിൽ ശ്രദ്ധിച്ച് അമ്മ നിന്നു. കലത്തിലെ വെള്ളം ആവിയായി കലാശിച്ചിരുന്നു. പിറ്റേന്ന് വൈകുന്നേരം 5:30 ബസ് കുന്നിൻ്റെ ഉമ്മറപ്പടി വന്നു നിൽക്കുന്ന നേരം അമ്മ മുറ്റത്തിറങ്ങി കാത്തുനിന്നു. കോളേജ് വിടുന്ന സമയമായി. അനേക വർഷങ്ങളായി ആ സമയം അവർ മനോഭിത്തിയിൽ കറുത്ത അക്ഷരങ്ങളിൽ കുറിച്ചു വച്ചിരിക്കുന്നു. തീക്കനൽ കൊണ്ട് കുറിച്ചിട്ട അക്ഷരങ്ങൾ. തുലാക്കാറ്റ് ഇന്ന് മലഞ്ചെരുവുകളിൽ മയങ്ങിക്കിടപ്പാണ്. ആകാശത്തിൻ്റെ നിരപ്പിൽ ആണ്ടുപോയ ഒരു സൂര്യനെ കാണാൻ അവരുടെ മിഴികൾ പാഴ്ശ്രമം നടത്തുന്നു. ഓടിയിറങ്ങി വന്ന് കിതപ്പാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പെൺകുട്ടി പറയുന്നു, ഇന്ന് മഴ വരണ ലക്ഷണമില്ല. അമ്മ എന്താ ഈ വഴിയിലിറങ്ങി നിൽക്കണേ? നീ എന്റെ ശിവനെ കണ്ടോ? ആരെ? എന്റെ മോൻ ശിവനെ. അവൾ അമ്പരപ്പോടെ അമ്മയെ അടിമുടി നിരീക്ഷിച്ചു. അമ്മ തന്റെ പേരക്കുട്ടിയെക്കുറിച്ചാവുമോ ചോദിക്കുന്നത്? മോള് ശിവനെ കാണാതിരിക്കില്ല. ഏത് ആൾക്കൂട്ടത്തിൽ നിന്നാലും അവന്റെ നെടിയ ശരീരം കണ്ണിലുദിക്കും. നീലവരയുള്ള ഷർട്ടും കറുത്ത കരയുള്ള ഡബിൾ മുണ്ടുമാണ് അവൻ ധരിച്ചിരിക്കുന്നത്. അവൾ തെല്ല് അമ്പരപ്പോടെ പാതി തുറന്ന ചുണ്ടുകളുമായി അമ്മയെ നോക്കി നിന്നു. അമ്മയുടെ മിഴികൾ തിളങ്ങി. തുടുത്ത മൂക്കത്ത് വിയർപ്പുമണികൾ. കണ്ണും കാതും പ്രജ്ഞയും ഒരു നാരായ മുനയിൽ കേന്ദ്രീകരിച്ച് അവർ വീണ്ടും ചോദിക്കുന്നു, അവൻ്റെ മണിക്കണ്ഠത്തിൽ ഒരു മന്ത്രിച്ച ചരട് കെട്ടിയിട്ടുണ്ടാവും. ഞാൻ നിർബന്ധിച്ചു കെട്ടിക്കൊടുത്ത രക്ഷയാണ്. അതഴിച്ചു കളയാൻ എന്റെ മോൻ ശ്രമിക്കില്ല. അവൾ പുസ്തകങ്ങൾ മറ്റേ കയ്യിലേക്ക് മാറ്റി. ചുമലിൽ വീണുകിടന്ന ഒരു ചപ്പില നിലത്തേക്കെറിഞ്ഞു. കാറ്റിൽ പറക്കുന്ന അളകങ്ങളൊതുക്കി. എന്താണു പറയേണ്ടതെന്നറിയാതെ പരുങ്ങി. പൊടുന്നനെ അവൾ പറഞ്ഞു, അതാ തോണി ഇക്കരെ എത്തി. ഞാൻ നാളെ ശിവനെ കണ്ടുപിടിക്കും. അമ്മയോട് വിവരം പറയും. അമ്മ അവളെ ഒരു ചെറുപുഞ്ചിരിയോടെ യാത്രയാക്കുന്നു. നല്ല ചൊറുചൊറുക്കുള്ള പെൺകിടാവ്. ശിവന് അവളെ ഇഷ്ടമാവാതിരിക്കില്ല. ചിലപ്പോൾ അവൻ അവളുടെയൊപ്പം ബസ്സു കയറി നാളെ തന്നെ ഇങ്ങെത്തും. ഇപ്പോൾ ഈ ഗ്രാമത്തിലേക്കൊരു ബസ് വരുന്ന കാര്യം ഇതുവരെ അവൻ അറിഞ്ഞിരിക്കേയില്ല. രാവിലെ തെങ്ങ് ചെത്താനെത്തിയ കേളുവിനോട് അമ്മ പറഞ്ഞു, എനക്ക് കുറേ മധുരക്കള്ള് വേണം. അമ്മ ചക്കര കുറുക്കാൻ പോണോ? മോനെ, എന്റെ ചക്കരക്കലങ്ങള് കുറേ നാളായി ഒഴിഞ്ഞു കിടക്കണു. ശിവൻ വരുമ്പോഴേക്കും ചക്കര കുറുക്കണം. കേളു അമ്പരപ്പോടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അമ്മയ്ക്ക് ചെറുപ്പം വച്ചതുപോലെ കവിളിൽ തുടുപ്പ്, കണ്ണിന് തിളക്കം. നെറ്റിയിലെ ചുളിവുകൾ മാഞ്ഞുപോയി. നെറ്റിത്തടത്തിൽ പതിവുള്ള ഭസ്മക്കുറിക്കു പുറമേ അമ്മ ഒരു കറുത്ത ചാന്തുപൊട്ടും തൊട്ടിരിക്കുന്നു. കേളുവിൻ്റെ നോട്ടം കണ്ട് അമ്മ അരുമയോടെ ചിരിച്ചു. ശിവൻ മടിയിൽ കിടന്ന് മുല കുടിക്കുമ്പോൾ ചൂണ്ടാണി വിരൽ കൊണ്ട് എൻ്റെ ചാന്തുപൊട്ട് പൊളിച്ച് വായിലിടാൻ നോക്കുമായിരുന്നു. അമ്മ അരുമ മകനെ മടിയിൽ വച്ചിരിക്കുകയാണെന്ന് കേളുവിന് തോന്നി. അവൻ ഒരു ദീർഘനിശ്വാസം ഒളിക്കാൻ മുഖം തിരിക്കുന്നു. അന്ന് വൈകുന്നേരം രാധാമണിയെ എതിരേറ്റത് കുറുക്കുന്ന ചക്കരയുടെ മധുരഗന്ധമായിരുന്നു. ഒരു കൈ കലത്തിൽ കറങ്ങുന്ന ചട്ടുകത്തിലും മിഴികൾ വഴിക്കാവലിലുമാണ്. അടുക്കളയിലിരുന്ന് അവർ വിളിച്ചു, ഇങ്ങ് അകത്തേക്കു ആയോ? അമ്മ എന്തെടുക്കുക? ചക്കര കുറുക്കുന്നത് അവൾ ഒരിക്കലും കണ്ടിരുന്നില്ല. ഗ്രാമാന്തരീക്ഷത്തിൽ നിന്ന് അവൾ ജനിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ മധുരക്കള്ളിൻ്റെ മണം മാഞ്ഞുപോയിരുന്നു. ഇത് ചക്കര ആയിട്ടില്ല, നാളെ വൈകുന്നേരമാവുമ്പോഴേക്കും ഉറയ്ക്കും. അതിനു മുമ്പ് അവർ കൈനീട്ടി തളികയിൽ വിളയിച്ചു വച്ച മധുരമുള്ള അവൾ അവളുടെ മുമ്പിൽ വച്ചു. തിന്നോളൂ, നല്ല മധുരമുണ്ടാവും. തേങ്ങ ചിരണ്ടി ഇട്ടിട്ടുണ്ട്. ഇത്തിരി ഇരുന്നാൽ കാപ്പി ഉണ്ടാക്കിത്തരാം. വേണ്ട, ഇപ്പോൾ തന്നെ നേരം വൈകി. ബസ്സിനു നേരെ ഇന്ന് കല്ലേറുണ്ടായി. കല്ലേറോ? ആരാ കല്ലെറിഞ്ഞത്? ആൺകുട്ടികൾ. അവരെ കയറ്റാതെയാ ബസ് നീങ്ങിയത്. അമ്മ പൊടുന്നനെ എണീറ്റു നിന്നു. ശിവനുണ്ടായിരുന്നു മോളെ കൂട്ടത്തിൽ. അവൾ നാക്ക് കടിച്ചു. ഇന്ന് ഹാജരെടുത്തിട്ടില്ല അമ്മേ. എല്ലാവരും പുതിയ കുട്ടികളല്ലേ, പേരൊന്നും അറിഞ്ഞുകൂടാ. നാളെ ഞാൻ തീർച്ചയായും. അമ്മ നിശബ്ദം ചട്ടുകം ചുഴറ്റിക്കൊണ്ടിരുന്നു. അടുപ്പിലെ ഇളം നാളത്തിൽ അമ്മയുടെ മുഖം ഇരുട്ടിലിരുന്ന് ജ്വലിച്ചു. വിളക്കു കൊളുത്താറായി. അമ്മ കാത്തിരിക്കും. അതെ, കാത്തിരിക്കാൻ എനിക്ക് അമ്മയില്ലെങ്കിലും. പെൺകുട്ടി പെട്ടെന്ന് നടന്നുപോയി. അമ്മ കലം

വാങ്ങിച്ചുവച്ചു. പുഴത്തിട്ടയിലേക്ക് നോക്കി നിന്നു. ഇളകുന്ന ജലപ്പരപ്പിൽ നിന്ന് തോണി കരയിലേക്ക് വലിച്ചടുപ്പിക്കുന്ന ശബ്ദം. നേർത്ത ഇരുട്ടിൽ പുഴ അസ്വസ്ഥമാണ്. മധുരക്കള്ള് കുറുക്കുന്ന മണം കേട്ട് വഴിപോക്കർ അമ്മയുടെ വീടിനകത്തേക്ക് ഉറ്റുനോക്കി. മുറ്റത്ത് നിൽക്കുന്ന അമ്മയുടെ കണ്ണുകളിൽ അന്തിവെളിച്ചം തെളിഞ്ഞുകത്തി. ഒരു കാലത്ത് രാവ് മുഴുവനും അമ്മ ഈ പുഴക്കരയിൽ കാവലായിരുന്നു. ഒരു ഇരുണ്ട രാവിൽ മലവെള്ളം കടത്തുപുരയും പുഴത്തിട്ടയുടെ ഒരു വലിയ പങ്കും എടുത്തുകൊണ്ടുപോയി. പാദങ്ങൾക്ക് കീഴെ ഭൂമി അലിയുന്നതറിയാതെ അമ്മ കാത്തുനിന്നു. പുഴയുടെ രൗദ്രഭാവം അവരെ വിറകൊള്ളിച്ചില്ല. ഗ്രാമീണരുടെ അനുനയങ്ങൾക്ക് അവർ വഴങ്ങിയില്ല. അടുത്ത ദിവസം ഏതെങ്കിലും ഒരു മുളങ്കാട് അവരുടെ ശവശരീരം താങ്ങി തങ്ങളെ കാത്തുനിൽക്കുമെന്ന് ഗ്രാമീണർ കരുതി. മലവെള്ളത്തിന് അവരെ കടപുഴക്കാനുള്ള കെൽപ്പില്ലായിരുന്നു. രുധിരജലം അവരുടെ ഘനീഭവിച്ച മിഴികൾക്കു മുമ്പിൽ അനങ്ങാതെ കിടന്നു. ആളൊഴിഞ്ഞ കടത്തുവഞ്ചി കർമ്മബന്ധത്തിൻ്റെ അസഹ്യതയിൽ ചില നേരം പുളഞ്ഞുകളിച്ചു. ഗ്രാമം മൂകമായിരുന്നു. ഒഴുകിപ്പോയ ജലം ചാക്രിക ചലനത്തിലൂടെ മേഘമായി മഴയായി പെയ്തു. വീണ്ടും മലവെള്ള പാച്ചിലുണ്ടായി. പഴയ ലഹരിയില്ലാതെ കരുത്തില്ലാതെ തിരിച്ചുവന്ന ഋതുക്കൾക്കിടയിൽ നഷ്ടപ്പെട്ട മകൻ മാത്രം ഉണ്ടായിരുന്നില്ല. ഗ്രാമത്തിലെ മുതിർന്ന കിടാങ്ങൾ നഗരം തേടി പല വഴിക്കും പോയി. വരും വസന്തത്തിനൊപ്പം മകൻ തിരിച്ചെത്തുമെന്ന് അമ്മ കാത്തിരുന്നു. കോളേജിൽ നിന്നും അടങ്ങുന്ന യുവാക്കളോട് അമ്മ ചോദിച്ചുകൊണ്ടിരുന്നു, ശിവൻ എവിടെ? എന്റെ മോൻ ശിവനെ കണ്ടില്ലല്ലോ. ശിവൻ തിരിച്ചു വരുമെന്നോ ഇല്ല എന്നോ ആരും പറഞ്ഞില്ല. അവർ അമ്മയുടെ മുറ്റത്തൂടെയുള്ള നടപ്പ് മതിയാക്കി. പുഴത്തിട്ട വലം വെച്ച് ആയിടെ പണിയിക്കപ്പെട്ടിരുന്ന താൽക്കാലിക പാലം കടന്ന് ഗ്രാമത്തിൻ്റെ അങ്ങേക്കരയ്ക്ക് പോയി മറഞ്ഞു. വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും അമ്മയുടെ ദിനസരിയിൽ നിന്ന് മാഞ്ഞുപോയി. കാത്തുനിൽപ്പിൻ്റെ ഉറച്ച തീരങ്ങളെ ഒഴുക്കെടുത്തുപോയി. അമ്മ വീട്ടുമുറ്റത്തൊതുങ്ങി. അമ്മ പുഴയുടെ, മണൽത്തിട്ടയുടെ, മരിച്ചുകൊണ്ടിരിക്കുന്ന മുളങ്കാടിൻ്റെ, ഒടിഞ്ഞുവീഴുന്ന തോണിപ്പുരയുടെ പകിട്ടറിയാത്ത വസന്തങ്ങളുടെ ഭാഗമായി. വഴിപോക്കരുടെ മുഖങ്ങൾ മാറി. അമ്മയ്ക്ക് അവർ പേരില്ലാത്തവരും വേരില്ലാത്തവരുമായി. ഒരിക്കലും മാറാത്ത ഒരു മുഖം കാലത്തെ അതിജീവിച്ച് അവരുടെ മനക്കണ്ണാടിയിൽ മങ്ങാതെ നിന്നു. ഒരിക്കൽ അവർ രാധയോട് പറഞ്ഞു, മോളെ രാധക്കുട്ടി, നീ അവനെ തിരിച്ചറിയാഞ്ഞിട്ടാണ്. എന്റെ ക്ലാസ്സിൽ 3 ശിവന്മാരുണ്ടമ്മേ, ശിവശങ്കരൻ, ശിവപ്രസാദ്, ശിവൻകുട്ടി. അവരാരും അമ്മയുടെ മകനെപ്പോലെ നെടിയ ശരീരമുള്ളവരോ വെളുത്ത നിറമുള്ളവരോ അല്ല. ഉയരം കുറഞ്ഞവരാണ്, വെറും കുള്ളന്മാർ. അവരെല്ലാം നേതാക്കന്മാരുമാണ്. കഴിഞ്ഞ ദിവസം ബസ്സിനു കല്ലെറിഞ്ഞത് അവരിൽ ഒരാളാണ്. ഒരുത്തന് സ്ഥിരം പണപ്പിരിവാണ് ജോലി. 3-ാമൻ ക്ലാസ്സിൽ കയറാറില്ല. ഗേറ്റിനു മുമ്പിലെ പെട്ടിക്കടയിൽ ഇരുപ്പാണ് എപ്പോഴും. അമ്മ നിസ്സഹായതയിൽ മൂക്കറ്റം ആണ്ടുപോകുന്നു. 2-ാമതൊരു നിലവിൽ ഉണർന്ന് വർത്തമാനത്തിലേക്ക് പൊങ്ങിവരുന്നു. തുലാമഴ കണ്ണീർ തോർത്തുന്ന ഒരു വൈകുന്നേരം നനഞ്ഞിരുണ്ട മുറ്റത്ത് മഞ്ഞ വെയിലിൽ നിന്ന് രാധാമണി പറയുന്നു, നാളെ മുതൽ ഞാൻ വരില്ല അമ്മേ, എന്റെ പഠിപ്പു നിർത്തി. എന്തേ കുട്ടി പറഞ്ഞത്? ഇനി പഠിക്കേണ്ടെന്ന് അച്ഛൻ. അടുത്തയാഴ്ച എന്റെ കല്യാണമാണ്. അമ്മ നിശ്ചലയായി. അവളുടെ വെളുത്ത മെലിഞ്ഞ ശരീരം ആറ്റുവഞ്ചിയുടെ ഒരു പൂക്കതിരുപോലെ മെല്ലെ മെല്ലെ കാറ്റിലാടുന്നു. അമ്മ പതിയെ പതിയെ അകത്തേക്കരിച്ചു കയറി. പെൺകുട്ടി നിന്ന നിൽപ്പിൽ. അകത്തെ ഇരുട്ടിൽ നിന്ന് അമ്മ ഒരു ഭാരമേന്തി പുറത്തുവന്നു. ഒരു കൈപ്പെട്ടി, പിത്തളക്കെട്ടുകൾ മങ്ങിപ്രകാശിക്കുന്ന ഒരിരുണ്ട പെട്ടി. നീ എന്റെ മോൻ ശിവനെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടും കാണാതെ പോയതാവാനാണ് ഇട. അവർ കൈപ്പെട്ടിയുടെ മേലുള്ള പൊടികൾ ഉടുമുണ്ടിൻ്റെ തുമ്പുകൊണ്ട് തുടച്ചുമാറ്റി. ചുറ്റും കൊച്ചറകൾക്ക് നടുവിൽ ഒരു വലിയ അറ. മൂലയ്ക്കുള്ള നന്നേ ചെറിയ അറയിൽ നിന്ന് ഒരു ഉറുക്ക് പുറത്തെടുത്ത് അവർ പറഞ്ഞു, ശനിദശയിൽ ദോഷം വരാതിരിക്കാൻ വേലുക്കുട്ടി ഗുരുക്കൾ ഉണ്ടാക്കി തന്നതായിത്. കോളേജിൽ ചേർന്നപ്പോൾ ശിവൻ പറഞ്ഞു, കുട്ടിയോള് കളിയാക്കും. പിന്നെ നടുവിലെ അറയിൽ മങ്ങിയ വെളുത്ത തുണിയിൽ പൊതിഞ്ഞു കിടത്തിയ ഒരു പടം അവർ തൊട്ടിലിൽ നിന്ന് കുഞ്ഞിനെ എന്നോണം പുറത്തെടുത്തു. തുണി നീക്കി അമ്മ പറഞ്ഞു, ദാ കണ്ടോളൂ എന്റെ ശിവനെ. ഈറ്റില്ലത്തിലെ പെറ്റമ്മയുടേതുപോലെ സ്നിഗ്ധമധുരമായി മാറി അവരുടെ മുഖം. മിഴികളിലൂടെ ഋതുക്കളും കാലവും പുറകോട്ട് കുതിച്ചു. നിഴലും വെളിച്ചവും മാറി മാറി മുത്തം വയ്ക്കുന്ന അമ്മയുടെ കവിളിൽ അന്തിവെളിച്ചം തെളിഞ്ഞു. നേർത്ത പുകമറയ്ക്കപ്പുറം നിൽക്കുന്ന ശിവനെ
രാധാമണി.

0: ചുറ്റുനോക്കി. എല്ലിച്ചു നെടുതായ ഒരു പയ്യൻ, തനി ഗ്രാമീണൻ, മുടി പറ്റേ മുറിച്ച് കറുത്ത കരയൻ മുണ്ടും മുറിക്കയ്യൻ കുപ്പായവും നെറ്റിയിലൊരു കുറിയുമായി നിൽക്കുന്ന ശിവൻ. അമ്മ പറഞ്ഞു, അവൻ ആദ്യമായി മുണ്ടുടുത്തതാ, അരഞ്ഞാണ ചരടിട്ട് മുറുക്കിയാ മുണ്ടുറപ്പിച്ചത്. അപ്പോഴാ ഈ ഉറുക്ക് അവൻ എനിക്കു തന്നത്. രാധാമണി അമ്മയുടെയും മകന്റെയും മുഖത്തു മാറി മാറി നിരീക്ഷിച്ചു. അനേക വർഷങ്ങളായിട്ടും അറ്റുപോകാത്ത ഒരു മൃദുപാശം സന്ധ്യയുടെ ഇരുട്ടിൽ വലിഞ്ഞു മുറുകി പ്രകമ്പനം കൊള്ളുന്നു. കണ്ടില്ലേ അവൻ്റെ മുഖത്തൊരു വരമീശ? അന്നവന് മീശ മുളയ്ക്കാൻ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഈർക്കിലി ചുട്ട കരികൊണ്ട് വരച്ചാ അവനിത് ഒപ്പിച്ചിരിക്കുന്നത്. അവളുടെ മിഴികൾ പടത്തിലായിരുന്നില്ല. കടലാസ് തുളച്ച് അത് രാവും പകലും കൂട്ടിത്തൊടുന്ന ചക്രവാളത്തിൽ തറഞ്ഞു നിന്നു. അമ്മേ, എനിക്ക് പോകാറായി. അമ്മ അരുമയോടെ മകന്റെ ഓർമ്മകൾ തൊട്ടിലിൽ ഉറക്കിക്കിടത്തി. വായടച്ചു കെട്ടിയ മൺകലത്തിൽ നിന്ന് അവസാനത്തെ ചക്കരമുറിയെടുത്ത് ഒരു ഇലയിൽ പൊതിഞ്ഞ് അമ്മ അവൾക്ക് സമ്മാനിച്ചു. വേഗം പൊക്കോ, അച്ഛൻ കാത്തിരിക്കും. അമ്മയുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും എന്നെ തിരഞ്ഞ് ഇക്കരെ എത്തുമായിരുന്നു. അമ്മ കടത്തുവരെ അവളെ അനുഗമിച്ചു. നദി നിരാമയായി ഒഴുകിക്കൊണ്ടിരുന്നു. ഇല പൊഴിഞ്ഞ ഒരു മരം പോലെ അമ്മ തീരത്ത് നിന്നു.
1: കഥാനേരത്തിൽ ഇന്ന് പി വത്സലയുടെ പുഴക്കരയിൽ ഒരമ്മ എന്ന കഥയാണ് കേട്ടത്. അവതരണം രാഹുൽ അയ്യാർ.
2: കഥാനേരം.

0: സുവർണ മലരുകൾ.
1: സുവർണ മലരുകളിൽ അൽത്താര എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീലയും എസ് ജാനകിയും പാടിയ ഗാനം. രചന ഓയൻ വികുറുപ്പ്, സംഗീതം എം ബി ശ്രീനിവാസൻ.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ എന്നാ വിളിക്കുന്നേ?
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സാർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ നിന്നാ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ചിത്രം ലക്ഷ്മണരേഖ, യേശുദാസും സുജാതയും പാടിയത്. വിജു തിരുമലയുടെ വരികൾ, AT ഉമ്മറിന്റെ സംഗീതം.

പുത്രകാമേഷ്ടി എന്ന ചിത്രത്തിനു വേണ്ടി കെ പി ബ്രഹ്മാനന്ദൻ പാടിയ ഗാനമാണ് കേട്ടത്. വയലാറിന്റെ വരികൾ, വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. ഇനി ശ്രീകൃഷ്ണ പരുന്ത് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ലതിക പാടിയത്. പി ഭാസ്കരന്റെ വരികൾ, കെ രാഘവന്റെ സംഗീതം.

മലയാള ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ ബി എം സുഹറ തന്റെ എഴുത്തു ജീവിതത്തിലെ അനുഭവങ്ങൾ പങ്കുവച്ചതിന്റെ ആദ്യ ഭാഗം ശ്രോതാക്കൾ കഴിഞ്ഞയാഴ്ച കയ്യൊപ്പിൽ കേട്ടിരിക്കുമല്ലോ. ഈ പരിപാടിയുടെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം. പ്രശസ്തനായ വാഗ്മിയും കോഴിക്കോട് സർവകലാശാല മലയാള വിഭാഗം മേധാവിയുമായിരുന്ന ഡോക്ടർ എം എം ബഷീറിന്റെ സഹധർമ്മിണി കൂടിയായ ബി എം സുഹറയുടെ ശ്രദ്ധേയമായ കൃതികളാണ് കിനാവ്, മൊഴി, ഇരുട്ട്, നിഴൽ, വേനൽ, ഭ്രാന്ത്, ചോയിച്ചി, ആകാശഭൂമികളുടെ താക്കോൽ തുടങ്ങിയവ. മുസ്ലിം സമുദായത്തിലെ സാമൂഹ്യ

0: പ്രശ്നങ്ങൾ അതേ സമുദായത്തിലെ ഒരു വനിത സ്വന്തം അനുഭവങ്ങളിലൂടെ വരച്ചു കാണിച്ചപ്പോൾ ചില കുടുംബാംഗങ്ങളിൽ നിന്ന് എതിർപ്പുകൾ നേരിട്ടെങ്കിലും ആ കാലത്തെ മലയാള സാഹിത്യ ലോകത്തെ പല മഹാരഥന്മാരിൽ നിന്നും അഭിനന്ദനങ്ങളും പ്രോത്സാഹനങ്ങളും തന്നെയാണ് തനിക്ക് ലഭിച്ചതെന്ന് പറയുന്നു ബി എം സുഹറ. കേൾക്കാം ബി എം സുഹറയുടെ വാക്കുകൾ. അവരോടൊപ്പം എഴുത്തുകാരിയും വിവർത്തകയുമായ ഷബിത.
1: ഞങ്ങൾ ഇന്ന് വായിക്കുന്ന പത്രവാർത്തകളാണ് 10-40 വർഷം മുമ്പേ ബി എം സുഹറ എന്ന് പറയുന്ന എഴുത്തുകാരി എഴുതി വച്ചിരിക്കുന്നത്. സ്ത്രീധനം, വിവാഹ ബന്ധത്തിലെ മൂല്യച്യുതികൾ സംഭവിക്കുന്നത് കുറിച്ച്, അപ്പൊ ഇത്തരം കാര്യങ്ങൾ മുഴുവൻ കൃത്യമായ ക്യാരക്ടറൈസേഷനിലൂടെ. മുഴിയിലെ നായിക ഗൾഫിലേക്ക് പോകുന്നുണ്ട്, ഭർത്താവിനൊപ്പം പോകുന്നു, എല്ലാ രീതിയിലും ജീവിതമൊക്കെ ആസ്വദിച്ചു വരുന്ന സമയത്ത് ഭർത്താവിന് ഒരു പ്രശ്നം വരുന്നു, അല്ലെങ്കിൽ ഭർത്താവിന് ഇവരിലൊരു ആരോപണം വരുന്ന രീതിയിലേക്ക് മാറുന്നു ഒരു കൂട്ടുകാരൻ്റെ ഇടയിൽ. രണ്ടാമതൊരു കല്യാണം കഴിക്കുന്നു, അത് മുഴുവൻ ശാരീരിക ആവശ്യം മാത്രമായിട്ട് മാറുകയാണ് അയാളുടെ. ലൈംഗിക ചൂഷണം എന്ന് പറയുന്ന ഒരു കാലത്തും ഒരു സ്ത്രീക്കും പുറത്തു കൊടുക്കാൻ പറ്റാത്ത ഒന്ന് ബി എം സുഹറയുടെ എല്ലാ നോവലുകളിലും ഒരു റിയലിസ്റ്റിക് ആയിട്ട് മുഴച്ചു നിൽക്കുന്നുണ്ട്. അപ്പം ഞാനത് വായിക്കുന്ന സമയത്ത്, മൊഴിയും കിനാവും ജോയിച്ചിയും നിലാവും ഒക്കെ വായിക്കുന്ന സമയത്ത്, ആകാശഭൂമികളുടെ താക്കോൽ ഉൾപ്പെടെയുള്ള നോവലുകൾ വായിച്ച സമയത്ത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, എത്ര സഭ്യമായിട്ടാണ് ലൈംഗികതയെ വിശദീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ആ ഒരു ഇൻസ്റ്റൻസ് എൻ്റെ ഒക്കെ കയ്യിന്ന് പോകും. ഞങ്ങളുടെ ഒരു തലമുറയിലുള്ളതായിരിക്കും അവ മറുപക്ഷെ തുറന്നു പറച്ചിലിൻ്റെ, അല്ലെങ്കിൽ ഞങ്ങളുടെ കഥ പറച്ചിലിൻ്റെ ഉച്ചസ്ഥായി മാറുന്നത് കൊണ്ടായിരിക്കാം. എത്ര കയ്യൊതുക്കത്തോടുകൂടിയാണ് എഴുത്തിലെ ലൈംഗികത, സെക്സ് എന്ന് പറയുന്ന ഒരു സംഗതിയെ ഒതുക്കി നിർത്താൻ കഴിയുന്നത് എങ്ങനെയാണ്? വായിക്കുന്നവർക്ക് അതെല്ലാം മനസ്സിലാകുകയും പക്ഷെ എന്നാൽ അതിന് വളരെ സഭ്യമായിട്ടുള്ള, സദാചാരപരമായിട്ടുള്ള ഒരു ഒരു പുറങ്കവർ ബി എം സുഹറ നൽകുകയും ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് സാധിച്ചത്? എങ്ങനെയാണ് അത് സാധിക്കുന്നത്?
2: എനിക്ക് തോന്നുന്നു ഞാൻ വളർന്ന ജീവിത സാഹചര്യങ്ങളായിരിക്കും എന്നെ അങ്ങനെ ഒരു സെക്സ് എത്ര മോശപ്പെട്ട കാര്യമാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല, അല്ല അത് ജീവിതത്തിലെ ഒരു ഭാഗമാണ്
1: തീർച്ചയായിട്ടും.
2: പക്ഷെ അതിങ്ങനെ വൾഗറായിട്ട് പറയേണ്ട ഒരു ആവശ്യം ഇല്ലാന്ന് വിചാരിക്കുന്ന ഒരാളാണ്. നമുക്ക് പറയാനുള്ളത് ഒതുക്കി പറയാം. സ്ത്രീ ഒരു ലൈംഗിക ഉപകരണം മാത്രമല്ല, അവർക്ക് മനസ്സുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, മോഹങ്ങളുണ്ട്. അപ്പം അതൊക്കെ ഒരു ഒരു സമൂഹത്തെ മുഴുവനും വെറും ഒരു ലൈംഗിക ഉപകരണം മാത്രമായിട്ട് കാണുന്ന ഒരു ഒരു രീതിയായിരുന്നു അക്കാലത്ത്. മുസ്ലിം കുടുംബങ്ങളിൽ മാത്രമല്ല, ഞാൻ ആ സാഹചര്യത്തിൽ ജീവിച്ചുകൊണ്ടായിരിക്കാം എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയുന്നത്. അപ്പം അങ്ങനെയല്ല, സ്ത്രീക്ക് സ്വന്തമായിട്ട് ചിന്തകളുണ്ട്, അവർക്ക് വികാരങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്. അത് ബോധ്യപ്പെടുത്തുക എഴുത്തുകാരി എന്ന നിലയിൽ എൻ്റെ ബാധ്യതയാണെന്ന് തോന്നിയതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ എഴുതാൻ സാധിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അങ്ങനെയും എഴുതാം. രണ്ട് മനുഷ്യര് ഇടപഴകുമ്പോഴുള്ള ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. ഒരു സ്ത്രീയും പുരുഷനും ഒന്നിച്ച് ജീവിക്കുമ്പോൾ ഉള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഞാൻ കണ്ട രീതിയിൽ എഴുതിയെന്നേ ഉള്ളൂ. അതല്ലാതെ അവരിങ്ങനെ മനഃപൂർവ്വമായിട്ട് ഇങ്ങനെ വേണം എന്നുള്ള രീതിയിൽ എഴുതിയതൊന്നും അല്ല എന്നാണ് എൻ്റെ തോന്നൽ. ഇങ്ങനെയൊക്കെ ആലോചിച്ച് തീരുമാനിച്ച് എഴുതാനിരുന്നാലും ഒരു അദൃശ്യ രൂപം നമ്മളെ അറിഞ്ഞോ അറിയാതെയോ നിയന്ത്രിക്കുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ നിന്നും അസഭ്യമായ വാക്കുകളെ പറയൂല. അത് പാരങ്ങി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അയാളൊരു ചീത്ത വാക്ക് പറഞ്ഞു, അല്ലെങ്കിൽ അവളൊരു ചീത്ത വാക്ക് പറഞ്ഞു എന്ന് പറയാന്നല്ലാണ്ട് ആ പറഞ്ഞ ചീത്ത വാക്ക് പദം പറയില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിയിട്ടു. നല്ല കുട്ടികൾ ഇതൊന്നും പറയാൻ പാടില്ല. പക്ഷെ പ്രത്യേകിച്ച് പെൺകുട്ടികൾ പ്രേമത്തെക്കുറിച്ചോ അതുപോലെ സെക്സിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ പാടില്ല. ഇതൊക്കെയാണ് ഞങ്ങളെ ചെറുപ്പം മുതലേ പഠിപ്പിക്കുന്നത്. അതിങ്ങനെ തലയിൽ അടിച്ചേൽപ്പിച്ചത് പോലെ ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ട് ഞാൻ അറിയാൻ പറഞ്ഞില്ല, അറിയാതെ വന്നു പോയതാണ്. ആരോ ഒരാൾ നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട്,
1: സെൻസറിങ്
2: നടത്തുന്നുണ്ട്. അല്ലാതെ ഇതൊക്കെ മനഃപൂർവ്വം വേണമെന്ന് വിചാരിച്ച് നമ്മള് അല്ലല്ലോ, എഴുത്തിലൂടെ പലതും വരുന്നത് വേണമെന്ന് വിചാരിച്ചിട്ടല്ലോ. അറിയാതെ വന്നു പോകും, ചിലപ്പോൾ തുടക്കം അവസാനമാവും, അവസാനത്തിൽ നിന്ന് തുടങ്ങും. പിന്നെ ഒരു ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടറാക്കണം എന്ന് വിചാരിച്ച് ഒരാളെ തുടങ്ങിയാൽ ചിലപ്പോൾ അയാൾ വില്ലനായി പോവും. അതൊക്കെ നമ്മൾ അറിയാതെ വരുന്നതാണ്. ഞാനത് മനഃപൂർവ്വം ചെയ്യുന്നതൊന്നും അല്ല എന്നാണ് എൻ്റെ ഒരു വിചാരം.
1: ബി എം സുഹറയുടെ ഒരു ലിറ്റററി സ്റ്റൈൽ എന്ന് പറയുന്നത് റിയലിസ്റ്റിക് മാനറാണ്. ഇപ്പോഴും ഒരു റിയലിസം കൂടുതലായിട്ടും ദർശിക്കാൻ പറ്റാവുന്ന നോവലുകളും കഥകളും ഒക്കെ തന്നെയാണുള്ളത്. രണ്ടാമത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, സാമ്പത്തിക ചൂഷണം ശാരീരിക ചൂഷണവും കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥയെ, എനിക്ക് തോന്നുന്നു ഒരു കാലത്ത് സ്ത്രീകളെ പെട്ടെന്ന് അരികുക, അല്ലെങ്കിൽ ഒതുക്കി നിർത്താൻ, അല്ലെങ്കിൽ അവരെ പെട്ടെന്ന് ചവിട്ടി നിർത്താനുള്ള, അവൾക്ക് മാനസികമാണ്, മാനസിക ആരോഗ്യം അവൾക്ക് ശരിയില്ല, ഭ്രാന്താണ് എന്ന് വേഗം വരുത്തി തീർക്കാൻ പുരുഷാധിപത്യ സമൂഹത്തിന് കഴിഞ്ഞിരുന്നു. അതിൻ്റെ കുറേ ദൃഷ്ടാന്തങ്ങൾ ബി എം സുഹറയുടെ കഥാപാത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതും ഒരുപക്ഷെ ആ കാലത്തിൻ്റെ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തെ കുടുംബ സാഹചര്യത്തിലെ ആളുകൾ പെരുമാറിയതിൻ്റെ റിഫ്ലക്ഷനാണോ അതോ അതല്ലെങ്കിൽ എഴുത്തുകാരിയുടെ ഭാവനയായിരുന്നു?
2: ഭാവന അല്ല. ഇപ്പൊ എല്ലാ എഴുത്തുകാരും കാലാകാലങ്ങളായിട്ട് ശ്രമിക്കുന്നത് ജീവിതം പകർത്താനാണ്. നമുക്ക് ചുറ്റും ജീവിക്കുന്ന സാധാരണക്കാരുടെ ജീവിതം പകർത്താനാണ് എഴുത്തുകാർ കാലാകാലമായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഒരു നോവലോ ഒക്കെ എടുത്ത് വായിച്ചാൽ അതിൽ കൂടി ചരിത്രം കൂടി

0: അറിയാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. സർഗാത്മക രചനകളിലൂടെ ചരിത്രം എഴുതുക എന്നുള്ളത് എഴുത്തുകാരുടെ ബാധ്യതയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളൊരു കാലഘട്ടത്തിൽ എങ്ങനെ ജീവിക്കുന്നു എന്ന് മറ്റ് അടുത്ത തലമുറയെ കാണിക്കണമെങ്കിൽ ആ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാൻ സാധിക്കണം. അങ്ങനെ വെറുതെ പകർത്തി വെക്കാൻ പറ്റില്ല. നമ്മൾ എഴുതുന്നത് വായനക്കാർക്ക് ഇഷ്ടപ്പെടണം, അതാണ് ഏറ്റവും വലിയ. എഴുതുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ബാധ്യത. വായിപ്പിക്കാനും കൂടി ബാധ്യത എഴുത്തുകാർക്കുണ്ട്. നമ്മളെ ഭാഷയിലും കലാകാലങ്ങളായിട്ട് മാറ്റങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയല്ലേ. അന്ന് ഷേക്സ്പിയർ എഴുതിയ ഭാഷയല്ലല്ലോ എന്താ ഇംഗ്ലീഷ്, അത് വായിച്ചാൽ നമ്മൾ വളരെ വ്യത്യസ്തമായിട്ട് തോന്നും. ഹെമിംഗ്വേ സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞത് അന്ന് പറഞ്ഞത് ആ ഭാഷയും ഇന്നത്തെ ഇംഗ്ലീഷ് ഭാഷയും തമ്മിൽ എന്തുമാത്രം മാറിപ്പോയി. അതുപോലെ ഇന്ദുലേഖയിലെ ഭാഷയാണോ ഇന്നത്തെ നോവലുകളിൽ നമ്മൾ കാണുന്നത്. അപ്പം അതാണ്, കാലത്തിനനുസരിച്ച് ജീവിതം മാറും, ജീവിതം മാറുമ്പോൾ ഭാഷ മാറും. ഇന്ന് നമ്മൾക്ക് ഒരു സങ്കര ഭാഷയാണ്, കൊളോക്കിയൽ ലാംഗ്വേജ് എന്നൊക്കെ പറഞ്ഞാൽ അത് ആരും ഉപയോഗിക്കുന്നില്ല. ഇന്നെല്ലാവരും അച്ചടി ഭാഷയിലേക്ക് മാറാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ എൻ്റെ നാട്ടുഭാഷ എനിക്ക്
1: പ്രിയപ്പെട്ടതാണ്
0: ഡയലക്റ്റ്. ആ ഭാഷ നിലനിൽക്കണം, അതുകൊണ്ടാണ് ഞാൻ കഴിയുന്നതും എൻ്റെ കഥാപാത്രങ്ങളെ കൊണ്ട് നാട്ടുഭാഷ. അതിപ്പോൾ ഞാൻ തലശ്ശേരി തിക്കോടിയൊക്കെയാണ് ജനിച്ചതും വളർന്നതെങ്കിൽ ഞാൻ മലപ്പുറം കണ്ണൂർ അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിന് എനിക്ക് ചിലപ്പോൾ തോന്നി ഈ ഭാഷയാണ് കൊടുക്കേണ്ടത്. അങ്ങനെ അവരെ കൊണ്ട് വേണമെന്ന് വെച്ച് സംസാരിപ്പിക്കുന്നതാണ്. വേണമെന്ന് വെച്ച് സംസാരിപ്പിക്കുമ്പോൾ ഞാൻ ഇതൊക്കെ അറിയാതെ വരുന്ന മാറ്റങ്ങളാണ്. നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യരെ കഥയാണ് എല്ലാവരും പറയുന്നത്. ഒന്നോ രണ്ടോ നാലോ മൂന്നോ പ്രമേയങ്ങളെ ഉള്ളൂ. ആ പ്രമേയങ്ങൾ വ്യത്യസ്ത എഴുത്തുകാർ വ്യത്യസ്തമായ രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോഴാണ് വ്യത്യസ്തമായ എഴുത്തുകൾ ഉണ്ടാകുന്നത്, സർഗാത്മ രചനകൾ ഉണ്ടാകുന്നത്. അതിലേക്ക് നാടും വീടും ഒക്കെ വലിയൊരു ഒരു ഇഷ്യൂ തന്നെയാണ്. അല്ലാതൊന്നും ഇല്ലാണ്ട് എഴുത്തുകാർക്ക് ഇങ്ങനെ ശൂന്യാകാശത്തിൽ പിടിച്ചു നിൽക്കാനൊന്നും പറ്റൂല. നോവലോ കഥയോ എൻ്റെ തീം കിട്ടിയാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്, കുറച്ച് ആൾക്കാർ വേണം. ജീവിതത്തിൽ നമുക്കറിയുന്ന കുറേ ഇമേജുകൾ ഉണ്ടാവും, പിന്നെ ആ ഇമേജുകൾ നമ്മൾ മാറ്റി നമ്മുടെ ഭാവനക്കനുസരിച്ചുള്ള കാലത്തിന് യോജിച്ച കഥാപാത്രങ്ങളായി മാറ്റണം. പിന്നെ അവർക്ക് ജീവിക്കാൻ ഒരു ഇടം കണ്ടെത്തണം, ഒരു വീട് വേണം, ചുറ്റുപാട് വേണം, ചുറ്റുപാടുള്ള ആളുകൾ വേണം. ഇങ്ങനെയൊക്കെ നമ്മൾ
1: മനുഷ്യ ജീവിതം
0: തുടങ്ങുന്ന പോലെ ഇതൊക്കെ ഉണ്ടെങ്കിലേ ഒരു എഴുത്ത് കാലികമായിട്ട് അത് നിലനിൽക്കുകയുള്ളൂ. അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കാം കാലഘട്ടത്തെ രേഖപ്പെടുത്തുക എന്നുള്ളത് എഴുത്തുകാരുടെ ബാധ്യതയാണ്.
1: മൊഴിമാറ്റങ്ങളിൽ അറബിയാണ്, അറബി ഭാഷയും അറബി സാഹിത്യമാണ് ആദ്യം പി എം സോറയെ വരവേൽക്കുന്നത്. കിനാവിലൂടെയും മൊഴിയിലൂടെയും നിലാവിലൂടെയും ഒക്കെ തന്നെ പിന്നെയാണ് അതിന്റെ മറ്റ് ട്രാൻസ്ലേഷനുകൾ വരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു അറബ് കൺട്രീസിൽ കൂടുതലായിട്ടും സ്വാധീനിക്കാൻ അല്ലെങ്കിൽ സ്വാധീനം ചെലുത്താൻ ഈ ഒരു മലബാറുകാർക്ക് ഒരു നമ്മുടെ കേരളത്തിന്റെ ഒരു യാഥാസ്ഥിതിക സമൂഹത്തിലെ കഥകൾ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
0: എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ലോകത്തിലെവിടെയായാലും മുസ്ലിം സ്ത്രീകളുടെ ജീവിതം ഏകദേശം ഒരുപോലെയാണ്. ഞാൻ നഗീബ് മഹ്ഫൂസിന്റെ പാലസ് വാക്ക് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം, വലിയ നോവല, അത് കുറെ കഠിന ശ്രമത്തിൽ ഞാൻ ഇതാണ്. സഹോദരി ഭർത്താവ്യ അബ്ദുള്ള ഈജിപ്റ്റ് പോയപ്പോൾ എനിക്ക് ഗിഫ്റ്റായി കൊണ്ടു തന്നതാണ്. നീ വായിക്കേണ്ട ഒരു പുസ്തകമാണ് ഇത് എന്ന് പറഞ്ഞ് എനിക്ക് തന്നതാണ്. അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഇത് ഇവിടുത്തെ മുസ്ലിങ്ങൾ വായിക്കണം, പ്രത്യേകിച്ച് സ്ത്രീകൾ ഇത് വായിക്കണം. അവർക്ക് ഇംഗ്ലീഷൊന്നും 300-400 പേജുള്ള പുസ്തകമൊന്നും അവർ വായിച്ചിട്ട് നടക്കില്ല. ആ ജീവിതം ഞാൻ നോക്കുമ്പം പ്രഭു കുടുംബങ്ങളിലെയും മുസ്ലിം ജീവിതം ഇതാണ്. അവർ വലിയ കോട്ട കൊത്തളം പോലെയുള്ള വീടുകളുണ്ടാവും, പക്ഷെ അവിടെ ആ മെയിൻ കഥാപാത്രത്തിൻ്റെ അയാൾ രാത്രി ഈജിപ്ഷ്യൻ ലൈഫ് വെച്ചിട്ട് അയാൾ രാത്രി നൈറ്റ് ക്ലബുകളിലും കോപ്പി ഷോപ്പിലും അവിടെ പാട്ടും അവിടെ അറിവ് കണ്ടിരുന്ന അതാണല്ലോ. അതവിടെ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഈ ഭാര്യ ഉറക്കൊഴിഞ്ഞിരുന്ന് ഇയാളെ കാല് കഴുകി തുടച്ച് അയാളെ കിടത്തി ഉറക്കിയിട്ട് വേണം അവരുറങ്ങാൻ. അപ്പം ഇതിങ്ങനെ തന്നെ വല്ലാണ്ട് ഹോണ്ട് ചെയ്ത് ആ രീതിയിലൊന്നും അല്ലെങ്കിലും നമ്മളെ ഇവിടുത്തെ സ്ത്രീകളുടെ അവസ്ഥ ഇത് തന്നെയാണല്ലോ.
1: ചെറിയ തോതിലുള്ള പരിച്ഛേദങ്ങൾ,
0: എവിടെ പോയാലും നമ്മൾ ഉറക്കൊഴിഞ്ഞ് കാത്തിരിക്കും. ഇവരെന്തിനാ പോകണമെന്ന് പോലും നമുക്കറിയില്ല. അവരെന്തെല്ലാം ചെയ്തിട്ട് തിരിച്ചു വന്നാലും നമ്മൾ സന്തോഷത്തോടെ അവരെ സ്വീകരിക്കണം. അപ്പം എനിക്ക് തോന്നുന്നു ആ മുസ്ലിം ലൈഫിലുള്ള താരതമ്യമായിരിക്കും അറബികൾക്ക് എൻ്റെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധാരണ ഏത് നാട്ടിൽ പോയാലും.
1: അതേപോലെ തന്നെ ഈ ആകാശഭൂമികളുടെ താക്കോൽ, ഇത് ഒരു പക്ഷേ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ, നേരത്തെ തന്നെ വിവർത്തനം ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ, ഒരു ലോക സാഹിത്യത്തിലേക്ക് ഇത് എത്തിയിരുന്നെങ്കിൽ, നമ്മുടെ ഒരു സമകാലിക പ്രത്യേകിച്ചും ഒരു ദക്ഷിണേന്ത്യൻ സംസ്കാരത്തിൽ നിന്നുകൊണ്ടും, ഇപ്പം നേരത്തെ വി എം സോറ പറഞ്ഞതുപോലെ ലോകത്തെ എല്ലാ മുസ്ലിം സ്ത്രീകളും ഒരുപാട് പൊതുമാനകങ്ങൾ സൂക്ഷിക്കുന്നത് പോലെ ഏറ്റവും മികച്ച ഒരു ലിറ്റററി വർക്ക് നമ്മളുടെ കോൺട്രിബ്യൂഷനായിട്ട് മലയാളത്തിൽ നിന്നും മാറുകയായിരുന്നു. ഒരുപക്ഷെ ഒരു കുട്ടി ഘോഷിക്കപ്പെടുന്ന ഒരു വലിയ പുരസ്കാരങ്ങൾ നേടേണ്ടിയിരുന്ന ഒന്നായിരുന്നു അത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് അതിൻ്റെ വിവർത്തന ശ്രമങ്ങൾ നടക്കുന്നതെന്നാണ്.
0: അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ശബ്ദ. നമ്മൾ അങ്ങനെ ഒരു മഹത്തായ ലോക സാഹിത്യം എഴുതുന്ന ആളാണ് എന്നുള്ള വിചാരമൊന്നും എനിക്കില്ല. ഞാൻ എൻ്റെ കഴിവിനനുസരിച്ച് എൻ്റെ ചുറ്റുപാടുകളിൽ ഞാൻ കണ്ടതും കേട്ടറിഞ്ഞതും ആയ കാര്യങ്ങൾ എൻ്റെതായ ഭാഷയിലെ രീതിയിൽ എഴുതുന്നു. അത് വായനക്കാർ ഇഷ്ടപ്പെടുമ്പോൾ അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പുരസ്കാരം. വായനക്കാർക്ക് ഇഷ്ടപ്പെടുന്നു, അവരെവിടെങ്കിലും കണ്ടാൽ വളരെ സന്തോഷത്തോടെ

0: എം സാറേ, നിങ്ങൾ എന്നാ കൃതി വായിച്ചു, ആ ഒരു സന്തോഷമാണ് എൻ്റെ എഴുത്തിൻ്റെ ഏറ്റവും വലിയ അവാർഡ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എഴുത്തുകാരി ആകണമെന്ന് വിചാരിച്ച് സാഹിത്യരംഗത്ത് വന്ന ആളല്ല. അതുകൊണ്ട് എനിക്കൊന്നും മോഹമില്ല, മോഹഭംഗങ്ങളും ഇല്ല. അതിന് കിട്ടിയില്ലല്ലോ ഒന്നും ഇല്ല. കിട്ടിയാൽ സന്തോഷം, ഇല്ലെങ്കിൽ എനിക്ക് അത് അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ ഒന്നും എഴുതുമ്പം പബ്ലിഷറോ വായനക്കാരോ ഒന്നും അന്നേരം മുന്നിൽ ഉണ്ടാവില്ല. എഴുതി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ആൾക്കാർ വിളിച്ച് പറയുകയും നമ്മളെ കാണുമ്പോൾ ഓരോ ക്യാരക്ടേഴ്സിന് അവർ നമ്മളെക്കാളും അധികം പഠിച്ച് നമ്മളോട് അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുമ്പോഴാണ് എനിക്ക് ഇത്രയൊക്കെ എഴുതാൻ സാധിച്ചല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടാകുന്നില്ല. അത് ഞാനങ്ങനെ ഒരു വലിയ ലോക സാഹിത്യമൊക്കെ ആവണമെങ്കിൽ നമ്മൾ വലിയ വലിയ ക്ലാസിക്കുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്നുമല്ല, നമുക്കൊന്നും ഒരു അഭിമാനിക്കാൻ പറ്റിയ ഒന്നും നമ്മൾ എഴുതിയിട്ടില്ല എന്നൊരു തോന്നലാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ചിലർ പറയുന്നത് എഴുത്തുകാർ പുസ്തകം വായിക്കരുത്. പക്ഷെ അങ്ങനെയല്ല, വായിക്കാണ്ട് നമുക്ക് ഇവിടുന്ന് ഭാഷ കിട്ടുക. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മലയാളം 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. എനിക്ക് ഭാഷ വശമായത് വായനയിലൂടെയാണ്. ഇതാണ് മലയാള ഭാഷ എന്ന് ഞാൻ പഠിച്ചത് വായനയിലൂടെയാണ്. അപ്പം ഇങ്ങനെ വലിയ വലിയ കൃതികളൊക്കെ ഡോസ്റ്റോവ്സ്കിയും ടോൾസ്റ്റോയും ഫ്ലോബറും ഒക്കെ വായിക്കുമ്പോൾ നമ്മൾക്ക് വെറും ക്രിമികൾ, നമ്മളൊന്നും എഴുതുന്ന ഒന്നുമല്ല. പിന്നെ എന്ത് കണ്ടിട്ടോ തലയുയർത്തിയാ ഞാൻ ആ വലിയ എഴുത്തുകാരിയാണ്, എനിക്ക് അത് കിട്ടിയില്ല, എനിക്കിത് കിട്ടിയില്ല എന്ന് പറയാനുള്ള യാതൊരു അർഹത എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ കഴിവിൻ്റെ പരമാവധി വെച്ച് ഞാൻ എഴുതുന്നു, വായനക്കാരുടെ അംഗീകാരം കിട്ടുന്നു, സന്തോഷം.
1: എഴുത്തിൻ്റെ 4.5 പതിറ്റാണ്ട് പിന്നിടുകയാണ്. ഒരുപക്ഷെ മലയാളത്തിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള എഴുത്തുകാരികളിൽ ഇപ്പോൾ നിലനിൽക്കുന്നതിൽ വളരെ ക്രെഡിബിലിറ്റിയോടുകൂടി തന്നെ നിൽക്കുന്ന ഒരാൾ, മാറ്റിവെച്ച എഴുത്തുകൾ
0: ഒരുപാടുണ്ട്. കാരണം വലിയ കുടുംബത്തിലെ മെമ്പറാകുമ്പോൾ നമുക്കൊരുപാട് റെസ്പോൺസിബിലിറ്റികളുണ്ട്. എൻ്റെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന എനിക്കിഷ്ടമല്ല. ഭാര്യ എന്നുള്ള നിലയിലും അമ്മ എന്നുള്ള നിലയിലും മകൾ എന്നുള്ള നിലയിലും സഹോദരി എന്നുള്ള നിലയിലും ഒക്കെ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ എനിക്ക് നിറവേറണം. അത് കഴിഞ്ഞ് കിട്ടുന്ന സമയത്താണ് ഞാൻ എഴുതാറുള്ളത്. എനിക്കിപ്പോൾ ഇതാ എനിക്ക് ഒരു അത്യാവശ്യമായിട്ട് ഒരു എഴുതാനുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മുറി അടച്ചിരുന്ന് എഴുതാൻ എനിക്ക് ഒരിക്കലും സാധിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ ഭർത്താവിന് അങ്ങനെയുള്ള സാഹചര്യം ഞാൻ ഒരുക്കി കൊടുക്കാറുണ്ട്. എനിക്കങ്ങനെ ഒരുക്കി തരാൻ ആരും ഇല്ലായിരുന്നു. എൻ്റെ ഉമ്മ എൻ്റെ കൂടെ ആയിരുന്നു. ഉമ്മ 93-ാം വയസ്സിലാണ് മരിച്ചത്. ഉമ്മാക്ക് ഒരുപാട് കുട്ടികളും, ഞങ്ങൾ തന്നെ 10 പേര്, ഏറ്റവും ലാസ്റ്റാണ് ഞാൻ, 10ാമത്തെ കുട്ടിയാണ് ഞാൻ. അത് ഉമ്മയോട് ഡോക്ടർമാർ ഇനി പ്രസവിക്കരുത് എന്ന് പറഞ്ഞിട്ടും അത് എബോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അത് നമ്മളെ മതത്തിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ പ്രസവിച്ചത്. ഞാനപ്പോൾ നിങ്ങളെന്തിനാ എന്നെ പ്രസവിക്കാൻ പോയത്? അപ്പോൾ പിന്നെ ഒരു ദിവസം എന്നോട് ഉമ്മ ചോദിക്കും, ഞാൻ പ്രസവിച്ചുകൊണ്ടല്ലടി നിനക്കിപ്പോൾ എഴുതാൻ പറ്റിയത്. അതെനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ആദ്യം വിചാരിച്ച ഉമ്മക്ക് ഞാൻ എഴുതുന്നൊന്നും വലിയ ഇഷ്ടമല്ല എന്നാണ്. കാരണം ഓരോരുത്തരും ഒന്ന് പറഞ്ഞു കൊടുക്കും, ഇല്ലേ എന്നാ കുടുംബക്കാരെ പറ്റി ഇങ്ങനെ എഴുതി ഇവള് ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞു കൊടുക്കും. അപ്പം പിന്നെ അന്നേരം അവരോട് എന്താ പറയുക, അവൾക്ക് കഥയല്ലേ എഴുതുന്നത്, ഇപ്പം എത്ര അതാ അതിനെന്താ അങ്ങനെ പറയാം, അവൾ എഴുതുന്ന കഥയല്ലേ, കഥ പറയാം ആർക്കും പറയാമല്ലോ. പക്ഷെ പിന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇങ്ങനെ എഴുതിയോ? അമ്മ ഇല്ലമ്മ അതിങ്ങനെ അങ്ങനെ അങ്ങനെ പറഞ്ഞു ഞാൻ സമാധാനിപ്പിക്കും. അങ്ങനെ ഉമ്മ മെച്ചു ഒരുപാട് സമയമുണ്ട്, പക്ഷേ അത്രയും എനിക്കിപ്പോൾ എഴുതാൻ പറ്റുന്നില്ല. ഇപ്പം ബാധ്യതകളൊന്നുമില്ല, വീട്ടിൽ അങ്ങനെ രണ്ടുപേരേ ഉള്ളൂ. പക്ഷെ അതെല്ലാം ഓരോരോ നിയോഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പിന്നെ ഈ എഴുത്തുകാരിയായത് തന്നെ ഒരു നിയോഗമാണ്.
1: എനിക്കിപ്പം ടോണി മോറിസൺ പറഞ്ഞതാണ് ഓർമ്മ വരുന്നത്, നൊബേൽ അവാർഡ് കിട്ടിയ സമയത്ത്, പുരസ്കാരം കിട്ടിയ സമയത്ത് മാധ്യമപ്രവർത്തകർ നിങ്ങൾ എപ്പോഴാണ് എഴുതാൻ തിരഞ്ഞെടുക്കുന്ന സമയം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, എൻ്റെ കൊച്ചുമകൻ ഉറങ്ങുന്ന സമയത്ത്. എങ്ങനെയാണ് ഒരു സ്ത്രീ എപ്പോഴാണ് ഫ്രീ ആവാണെന്നുള്ളത്
0: പറയാൻ പറ്റില്ല. ചില സമയത്ത് നമുക്ക് ഇങ്ങനെ പെട്ടെന്നൊരു വെളിപാട് പോലെ എന്തെങ്കിലുമൊക്കെ തോന്നും. അപ്പം എനിക്ക് അങ്ങനെ വെളിപാടുണ്ടായത് പലതും എഴുതാൻ സാധിച്ചിട്ടില്ല, സമയക്കുറവ് കാരണം. പിന്നെ ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കാരണം ഇപ്പം ഒരുപാട് സമയമുണ്ട്, ശ്രമകരമായി. എഴുത്ത് വളരെ ശ്രമകരമാണ്, അത്ര എളുപ്പമൊന്നുമല്ല. ഭാഷ വേണം, പിന്നെ അതുപോലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ നന്നായിട്ട് അറിയണം. വെറുതെ ഒന്നും അങ്ങനെ എഴുതാനൊന്നും പറ്റില്ല, നമുക്ക് അനുഭവം വേണം. ആ അനുഭവം നമ്മുടെ ഭാവനയിലൂടെ അത് പുറത്തു കൊണ്ടുവരണം, കഥാപാത്രങ്ങളെ സൃഷ്ടിക്കണം. ഞാൻ ഒരിക്കലും എനിക്ക് പരിചയമുള്ള ഒരു കഥാപാത്രത്തെയും അതുപോലെ വരച്ച് കാട്ടിയിട്ടില്ല. ഒരു പല പല കഥാപാത്രങ്ങളിൽ നിന്ന് കൂട്ടിയെടുത്ത് ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കും. പലപ്പോഴും എൻ്റെ ആത്മാംശങ്ങളൊക്കെ ചില കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്. ചിലർ ചോദിക്കുന്നത് എഴുത്തുകാരി അത് അല്ലെങ്കിലും എഴുത്തുകാരിയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഈ പെണ്ണുങ്ങളുടെ സുനിത കല്യാണി സാഹിത്യകാരിയാണ് ആ ക്യാരക്ടർ, അത് ഞാനാണോന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ എൻ്റെ എന്തെല്ലോ കാര്യങ്ങൾ ഇതിലുണ്ടാവും. അത് നമ്മളൊക്കെ അറിയാതെ വരുന്നതാണ്
1: ആത്മാംശം
0: മാറ്റി. അത് സ്ത്രീകളെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കുക ഇപ്പോഴും ഒരു വലിയ ഒരു ഇതാണല്ലോ. നമ്മൾ എന്ത് എഴുതുന്നതും നമ്മളെ ജീവിതമായിട്ട് താരതമ്യപ്പെട്ട് പുരുഷ കഥാപാത്രത്തെ മോശമാക്കി എഴുതിയാൽ അയ്യോ പാവല്ലേ സാറ്, സാറിനെ കുറിച്ച് എന്തിനാ ഇങ്ങനെയൊക്കെ എഴുതുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്.
1: ആലോചിച്ച് നോക്കും മാധവിക്കുട്ടി എന്തെല്ലാം നേരിടും.
0: അതെ, അങ്ങനെയൊക്കെ പറഞ്ഞ അത്ര ശ്രദ്ധ കൊടുക്കാൻ ഞാൻ മതി. ആൾക്കാർ പറയും, പറയുന്നത് നമുക്ക് എഴുതാനുള്ള എഴുതുക. ഇവിടുന്ന് ഒരു ചെറിയ സ്പാർക്ക് എവിടെയോ ഉള്ളതുകൊണ്ട് എനിക്ക് എഴുതാൻ സാധിച്ചു. ഒരുപാട് എഴുതിയിട്ടില്ല, എഴുതിയത് മോശമാകാതിരിക്കാൻ ശ്രദ്ധിച്ചു.

0: വായിച്ചു. അത്രയല്ലാണ്ട് ഞാൻ മഹത്തായ കൃതികളൊന്നും എഴുതിയെന്ന് അവകാശപ്പെടാനൊന്നും ഞാൻ ഒരിക്കലും തുനിഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ മുഖ്യധാരയിലേക്ക് വന്നത് ഈ മുസ്ലിം ജീവിതം എഴുതിയിട്ട് മുഖ്യധാരയിലേക്ക് വരാൻ വേണ്ടി എനിക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. എന്നെ അരികുവൽക്കരിക്കാനുള്ള ശ്രമം നടന്നിരുന്നു, നടന്നിരുന്നു. ഈ മുസ്ലിം കൊളോക്കിയൽ ലാംഗ്വേജിൽ മാത്രം എഴുതുന്നു, അവർ മുസ്ലിം ജീവിതം മാത്രം എഴുതുന്നു എന്ന് പറഞ്ഞിട്ട് അരികുവൽക്കരിക്കാനുള്ള ശ്രമം നന്നായി നടന്നിരുന്നു. സാഹിത്യ അക്കാദമിയിലൊന്നും എൻ്റെ പുസ്തകം പോലും 10 പുസ്തകങ്ങൾ ആ കൂട്ടത്തിൽ വരൂലായിരുന്നു ഒരു കാലത്ത്. അങ്ങനെയാണ് സമഗ്ര സംഭാവന അവാർഡ് കിട്ടിയത്. പുസ്തകം തട്ടിമാറ്റി തട്ടിമാറ്റി കഴിഞ്ഞപ്പോൾ സമഗ്ര സംഭാവനകൾ അവാർഡ് കിട്ടിയത്. അപ്പം അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ പൊരുതി നേടിയെടുത്തതാണ്. ഈ മുഖ്യധാര സാഹിത്യ രംഗത്ത് എത്തുക എന്നുള്ളത് എന്തായാലും ഞാൻ എഴുത്തുകാരിയായി, ഇനി അരികുവൽക്കരിക്കാൻ ഞാൻ നിന്ന് കൊടുക്കില്ല എന്നുള്ളത് എൻ്റെ ഒരു ഉറച്ച ഒരു തീരുമാനമായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ടാണ് എത്തിയാൽ പെട്ടെന്നൊരാൾ ഇങ്ങനെ ഊതി വീർപ്പിച്ച് ബൂസ്റ്റ് ചെയ്ത് എത്തിയതല്ല ബിയംസോറ. ബിയംസോർ സ്ട്രഗിൾ ചെയ്ത് ഈ രംഗത്ത് പിടിച്ചിരുന്ന ആളാണെന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും.
1: ആദ്യകാലത്തെ വിമർശനങ്ങളൊക്കെ അപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നോ ഈ നോവലുകളൊക്കെ എഴുതുന്ന സമയത്തൊക്കെ? പ്രത്യേകിച്ചും അന്നൊക്കെ, അതായത് ബിയംസോറൊക്കെ എഴുതി തുടങ്ങുന്ന കാലം എന്ന് പറയുന്ന സമയത്ത് ലിറ്റററി ക്രിറ്റിസിസം വളരെ പ്രോമിനന്റ് ആയി നിൽക്കുന്നതും ഒരുപാട് ജേണലുകളും വാരികകളും ഒക്കെ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. പരസ്പരം അക്ഷരങ്ങളിലൂടെ ചെളിവാരി അറിയാൻ എളുപ്പം കഴിഞ്ഞ കാലമാണല്ലോ. അപ്പൊ അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ നേരിട്ടിരുന്നോ?
0: അതൊക്കെ കൂടുതലും ബന്ധുക്കളിൽ നിന്നാണ് നേരിട്ടത്. എനിക്ക് പുറം ലോകത്തുനിന്ന് എൻ്റെ കിനാവിനും ഇരുട്ടിനും ഒക്കെ നല്ല നല്ല ലിറ്റററി റിവ്യൂസൊക്കെ വന്നിട്ടുണ്ട്. അയ്യപ്പ പണിക്കർ സാറ്, ജയേന്ദ്രൻ സാറ്, അതുപോലെയുള്ള പ്രമുഖരായ എഴുത്തുകാരൊക്കെ ഇത് വായിച്ചിട്ട് അവർക്ക് എന്നെ പേഴ്സണലായിട്ട് അറിയാം. അപ്പം അവർ വിചാരിച്ചെന്ന് വെച്ചാൽ ഞാൻ ഈ അടുക്കളയിൽ ഒതുങ്ങുന്ന ഒരു സ്ത്രീ ആവേണ്ടതായിരുന്നു. അവർ ഇത്രയും എഴുതിയല്ലോ, ഈ ഒരു ബി എം സോറാന്ന് പറഞ്ഞാൽ അവർ ക്രമം ബഷീറിൻ്റെ ഭാര്യ, അവരൊക്കെ വരുമ്പോൾ ഞാൻ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, അവരെ ആദരിക്കും, അവരെ സ്നേഹിക്കും. ഇങ്ങനെയൊക്കെ നമ്മളൊക്കെ ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. കുടുംബത്തേക്കാളും ഞങ്ങൾക്ക് സുഹൃത്തുക്കളായിരുന്നു എല്ലാത്തിനും ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ എൻ്റെ സാഹിത്യത്തെ പറ്റി വായിച്ച് പഠിച്ച് എഴുതിയതൊക്കെ എനിക്ക് വലിയ പ്രചോദനമായിട്ട് മാറിയിട്ടുണ്ട്. വലിയ വലിയ അവാർഡുകളെക്കാളും ഞാൻ വിലമതിക്കുന്ന അതൊക്കെയാണ്. പണിക്കർ സാർ ഒരു ഇത് എഴുതി ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്.
1: അതേപോലെ ഒരു ബൃഹത്തായ സൗഹൃദം സാഹിത്യ മേഖലയിൽ ഉള്ള രണ്ടുപേരാണ്, ദാമ്പത്യത്തിലുള്ള ആളുകളാണ്. ഡോക്ടർ എം എം ബഷീർ അദ്ദേഹത്തിൻ്റെ നിരൂപണ മേഖലയിലാണെങ്കിലും ശരി, ബി എം സോർ അവരുടെ നോവലുകളിലാണെങ്കിലും ശരി, നല്ലൊരു സാഹിത്യ ബോണ്ടുള്ളൊരു ഫാമിലിയാണ്. നമുക്കൊക്കെ എപ്പോഴും മാളിയേക്കൽ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഞങ്ങൾക്കൊക്കെ ഒരു ഊർജ്ജം നിറഞ്ഞ നിറയെ അക്ഷരങ്ങൾ നടക്കുന്ന ഒരു വീട് പോലെ നമുക്ക് എപ്പോഴും തോന്നാറ്. എംടിയുടെയും പിന്നെ അതേപോലെ എൻപിയുടെയൊക്കെ കാലഘട്ടത്തിലുണ്ടായിരുന്ന കോലായ പോലുള്ള സംവാദങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനൊക്കെ ഉള്ള എല്ലാവരും സാഹചര്യം ഉണ്ടായിരുന്ന ഒരു കാലത്തുണ്ടായിരുന്നു.
0: ഇല്ല, എനിക്കത് ഞാൻ അതിനൊന്നും പോയിട്ടില്ല. ഞാൻ അന്നൊക്കെ വീട്ടിൽ ഒതുങ്ങിക്കഴിയുന്ന ഒരാളായിരുന്നു. ഞാൻ ആദ്യമായിട്ട് പൊതുസദസ്സിൽ പങ്കെടുത്ത് ലളിതാംബിക അന്തർജന അവാർഡ് കിട്ടിയപ്പം അത് വാങ്ങാനാണ് ആദ്യമായിട്ട് ഞാൻ സ്റ്റേജിൽ കയറുന്നത്.
1: എഴുത്തിന് എത്ര വർഷമായിട്ടുണ്ടാവും?
0: അത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ എഴുതി തുടങ്ങുന്ന എഴുത്തുകാരികൾക്കുള്ള അന്ന് ഫസ്റ്റ് അവാർഡാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്, പിന്നെ എനിക്ക് തുടക്കക്കാരികൾക്കുള്ള അവാർഡാണ് എനിക്ക് കിട്ടിയത്. ബഷീർ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ബഷീറാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, എടിയേ എനിക്കൊരു അവാർഡ് ഉണ്ടല്ലോ എന്ന് വെച്ചു. എത്ര കാശ്? എനിക്കറിയില്ല. ബഷീറൊക്കെ നമ്മളെ സ്വന്തം വീട്ടിലൊരു കാരണവരായിരുന്നു. ബഷീർ ആയാലും എം ടി ആയാലും എൻ പി ആയാലും ഒക്കെ ഞങ്ങൾക്ക് പേഴ്സണലി നല്ലോണം അറിയാൻ്റെ അതൊന്നും എൻ്റെ സുഹൃത്തുക്കളല്ല, ഭർത്താവിൻ്റെ സുഹൃത്തുക്കൾ, സഹോദരൻ്റെ സുഹൃത്തുക്കൾ, സഹോദരി ഭർത്താവിൻ്റെ. അങ്ങനെ ഞാൻ അവരെ പുസ്തകം വായിച്ച് വായിച്ച് അവരോടുള്ള ആരാധന മൂത്ത് ഞാൻ ഇവരെയൊക്കെ കൂടെ പിന്നെ ബഷീറിൻ്റെ അടുത്തൊക്കെ ഇടയ്ക്കിടക്ക് പോവും. അപ്പം അങ്ങനെയാണ്, ബഷീറാണ് എന്നെ വിളിച്ചു പറഞ്ഞു. പിന്നെ എൻ മോഹനൻ സാർ വീട്ടിൽ മോഹനൻ ചേട്ടൻന്നാണ് ഞാൻ വിളിക്കുന്നത്. വന്നിട്ട് ഇങ്ങനെ സോറൊക്കെ ഞങ്ങൾ തരാൻ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞു. അത് വലിയൊരു നേട്ടമായിരുന്നു അക്കാലത്ത് എഴുതിത്തുടങ്ങുന്നൊരു. അവരൊക്കെ ഉദ്ദേശിച്ചതാണ് ഒരു മുസ്ലിം പെൺകുട്ടി ഇങ്ങനെ രംഗത്ത് വരുന്നു, ആ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കണം, അങ്ങനെയുള്ള ഒരു മെന്റാലിറ്റി അക്കാലത്ത് ഉണ്ടായിരുന്നു.
1: ഇപ്പോൾ ഒരുപക്ഷെ നോക്കുന്ന സമയത്ത് നമുക്കൊക്കെ വളരെ അഭിമാനകരമായിട്ടുള്ളത് ഞങ്ങളുടെ തലമുറയിലും ഞങ്ങൾക്ക് ശേഷം നടക്കുന്ന തലമുറകളിലും ഒക്കെ കുട്ടികൾ എഴുത്തിനോടുള്ളവരുടെ ആഭിമുഖ്യം, വിരലിലുണ്ടാവുന്നവരല്ല, വിരലിലെണ്ണി തീരാൻ പറ്റാത്ത അത്രയും ആളുകൾ മലയാള സാഹിത്യത്തിലേക്ക് പ്രത്യേകിച്ചും പുതിയ പുതിയ ചിന്തകളോടെ, പുതിയ വിമർശനങ്ങളോടെ, ജീവിത കാഴ്ചപ്പാടുകളോടെ പുതിയ തലമുറ വരുന്നുണ്ട്. അവരെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
0: തീർച്ചയായിട്ടും നമുക്കറിയാത്ത കാര്യങ്ങളാണ് അവരും അറിയുന്നത്. യങ് ജനറേഷൻ്റെ ജീവിതം നമുക്കറിയില്ല. നമുക്ക് നമ്മൾ നമ്മളെ ജീവിതം എഴുതി, അവരവരെ ജീവിതം എഴുതുന്നു, അത് നമ്മൾ ആസ്വദിക്കുന്നു. അതൊക്കെ വലിയ ഒരുപാട് കുട്ടികൾ വരുന്നു എന്നുള്ള സന്തോഷകരമായ കാര്യമാണ്. അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് എനിക്കെപ്പോഴും പറയാനുള്ളത്. കാരണം അവരെഴുതുന്നത് ചവറല്ല. അവർ ഇന്നത്തെ ഞാൻ പറഞ്ഞില്ലേ, കാലഘട്ടത്തെ രേഖപ്പെടുത്തുക എഴുത്തുകാരുടെ ബാധ്യതയാണ്. നിങ്ങളെ ഇന്നത്തെ തലമുറ ഇന്നത്തെ കാലഘട്ടത്തെ നിങ്ങളാണ് രേഖപ്പെടുത്തേണ്ടത്. നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞ് നമ്മൾ പറയാനുള്ളതൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ഞാൻ ഇപ്പോഴും എൻ്റെ ഈ പെണ്ണുങ്ങളായാലും ശരി, കാലം വരുന്നുണ്ടായാലും കോവിഡ്

0: ട്രാൻസ്ജെൻഡർ വിഷയം വരെ
1: മൂന്ന് ട്രാൻസ്ജെൻഡർ ജീവിതമുണ്ട്, അതൊക്കെ ഞാൻ പഠിച്ചെഴുതിയതാണ്. അപ്പൊ ഇന്നത്തെ ജനറേഷൻ ഇന്നത്തെ കാലം എഴുതട്ടെ, എന്നാലല്ലേ അത് ചരിത്രരേഖയായിട്ട് അവിടെ കിടക്കുള്ളൂ. ചരിത്രരേഖകളാണല്ലോ ഈ എഴുത്ത് എന്ന് പറയുന്നത്.
0: അതെ അതെ അതെ. അപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു സായാഹ്നമാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ വ്യക്തിപരമായിട്ട് ഒരുപാട് കാലത്തെ പരിചയമുള്ള രണ്ടാളുകളാണ്. എൻ്റെ വ്യക്തി ജീവിതത്തിലും എഴുത്ത് ജീവിതത്തിലൊക്കെ അത് ചെയ്യരുത് എന്നും ചെയ്യണം എന്നും നിർദ്ദേശിക്കാൻ മാത്രം അത്രയധികം സ്വാധീനം ചെലുത്തിയ ഒരു എഴുത്തുകാരി എന്ന രീതിയിൽ എനിക്ക് ബിം സോറിയോട് സംവദിക്കാൻ കിട്ടിയ ഒരു അവസരം എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒന്നാണ്. മാത്രമല്ല നമ്മളുടെ അടഞ്ഞുകിടന്ന കുറേ വിഷനുകൾ, അടഞ്ഞുകിടന്ന കുറേ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കാനും ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നതിനെ കുറിച്ച്, അപ്പോൾ നമ്മളിപ്പോൾ ഒരു എഴുത്തുകാരി എസ്റ്റാബ്ലിഷ്ഡ് ആകുമ്പോൾ അവർക്ക് പിറകിലുള്ള സ്ട്രഗിളിനെ കുറിച്ച് ചിന്തിക്കേണ്ട ബാധ്യത വായനക്കാർക്ക് ഇല്ല എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു സമൂഹത്തിൽ, കാരണം ആർക്കും ആരെക്കുറിച്ചും ചിന്തിക്കാനോ പറയാനോ നേരമില്ല, കാലവും ഇല്ലാതെ എന്തിനോ പിറകെ ഓടുന്ന ഒരു അവസ്ഥയാണല്ലോ. അതിൽ നിന്നുകൊണ്ട് കൃത്യമായ ഒരു കാലഘട്ടത്തെ സാമൂഹ്യ വിമർശനം ഉൾക്കൊണ്ടുകൊണ്ട് അവനവൻ്റെ ഒരു കമ്മ്യൂണിറ്റിയെ, ഇത് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അരമന രഹസ്യം പാട്ടാക്കുകയാണ്. ആ അരമന രഹസ്യം പാട്ടാക്കുമ്പോൾ നേരിട്ടേക്കാവുന്ന എല്ലാ തരത്തിലുള്ള സാമുദായിക വിലക്കുകളെ ഒക്കെ അതിലംഘിച്ചുകൊണ്ട്, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫാമിലി സപ്പോർട്ട് ഉള്ളത് കൊണ്ടായിരിക്കാം ആർട്ടിസ്റ്റ് ബി എം ഗഫൂർ സാറിനെ പോലുള്ള ആൾക്കാർ, അബ്ദുള്ള സാറിനെ പോലുള്ള വലിയ ആളുകളൊക്കെ നിലനിൽക്കുന്ന ഒരു ഫാമിലിയിൽ നിന്നും കിട്ടിയിരിക്കുന്ന, അതുപോലെ ഭർത്താവിൻ്റെ സപ്പോർട്ടിൽ നിന്നും. അദ്ദേഹം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ലിറ്ററി ക്രിട്ടിക് എന്ന നിലയിൽ അദ്ദേഹം തീർത്തും മാറി നടന്നുകൊണ്ട് ഒരു വിമർശകനും ആയിക്കുള്ള തന്നെ എന്താണ് ജീവിത പങ്കാളിയുടെ സാഹിത്യത്തിലെ ദർശനങ്ങൾ എന്തൊക്കെയാണെന്ന് പോലും ചിന്തിക്കുക പോലും ഇടപെടാതെ സ്വതന്ത്രമായ ഒരു ജീവിതം നയിക്കാൻ ഈ ഒരു പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
1: ഒക്കെ ഒരു ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ എനിക്കിപ്പോഴും ഞാനൊരു വലിയ എഴുത്തുകാരിയാന്നുള്ളൊരു തോന്നലേ എനിക്കില്ല. എൻ്റെ ഏറ്റവും മികച്ച കൃതി ഇതുവരെ വന്നിട്ടില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. വരുമായിരിക്കാം, പ്രതീക്ഷയാണല്ലോ നമ്മളെ മുന്നോട്ട്
0: കൊണ്ടുപോകുന്നത്.
1: അതെ, ഞാൻ വാസ്തവത്തിൽ പറഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ ഞാൻ അറിയാതെ ഈ രംഗത്ത് വന്ന ആളാണ്, വന്ന് പെട്ടതാണ്. പക്ഷെ ഇന്ന് എൻ്റെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എഴുത്താണ്. എഴുത്തിലൂടെ കാണുന്ന ഒരു തരി വെളിച്ചമാണ് വാസ്തവത്തിൽ എനിക്കിന്ന് എൻ്റെ ജീവിതം. നമ്മളിപ്പോ ഇതൊക്കെ പറയാൻ ജീവിത സായാഹ്നം എന്നൊക്കെ പറയുന്ന കാലഘട്ടത്തിലെത്തി. ആ ജീവിത സായാഹ്നത്തിൽ എൻ്റെ ആകെയുള്ള ഒരു കച്ചിത്തുരുമ്പാണ് എഴുത്ത്. അതിനി എത്ര കാലമോ ജീവിക്കുമ്പോൾ നിന്നിടത്തോളം അതിങ്ങനെ തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ.
0: എനിക്ക് ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് സാറ അബൂബക്കർ കന്നഡ എഴുത്തുകാരി, അവർ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല. അതെ, ഭയങ്കര സ്പാർക്കോടുകൂടി മുസ്ലിം കന്നഡ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ
1: ജീവിതം അവരെഴുതി, ഒരുപാട് ദുരിതാനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ പോയിരുന്നു ഈ പുസ്തകം റിലീസ് വെച്ചപ്പം. അപ്പൊ അന്ന് അവരെ അന്ന് അനുഭവിച്ച എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിരുന്നു. എന്നിട്ട് അവര് പിടിച്ചു നിന്നു.
0: അതെ,
1: അത് കുടുംബത്തിന് സപ്പോർട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മളൊക്കെ രക്ഷപ്പെട്ടു പോയത്. എന്റെ കുടുംബത്തിൽ ഈ രണ്ടോ മൂന്നോ പേരെ സപ്പോർട്ട് ഉള്ളു കേട്ടോ, ബാക്കി മുഴുവൻ എതിർപ്പായിരുന്നു. അത് ഈ ഒരു ചെറിയ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ആ എതിർപ്പ് എനിക്ക് നേരിടാൻ സാധിച്ചു എന്നുള്ളതാണ് വാസ്തവം.
0: അപ്പൊ ശരിക്കും നമ്മൾക്കൊക്കെ ചെറിയൊരു താങ്ങ് മതിയല്ലേ,
1: ചെറിയ താങ്ങ് മതി. നമ്മുടെ ഉള്ളില് ഊർജ്ജം ഉണ്ടെങ്കിൽ ആ ഊർജ്ജം നമ്മൾ ഊതി ഊതി ഊതി കത്തിച്ച് വലിയ വെളിച്ചാക്കാൻ നമുക്ക് സാധിക്കും.
0: തിരിഞ്ഞു നോക്കുമ്പോൾ സംതൃപ്തിയാണോ?
1: സംതൃപ്തിയാണോ? എഴുത്തിൽ അത്ര വലിയ സംതൃപ്തി ഒന്നുമില്ല. ഇനിയും എനിക്കൊരുപാട് എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്നുള്ള ഒരു ഇതേയുള്ളൂ. പിന്നെ ജീവിതത്തിൽ ദൈവം സഹായിച്ചെൻ്റെ മക്കളെ ഒരു വാല്യൂ ബോധമുള്ള അല്ലെ മൂല്യബോധമുള്ള മക്കളാക്കി വളർത്താൻ സാധിച്ചു എന്നുള്ള ഒരു ആത്മസംതൃപ്തിയുണ്ട്. അതിനുവേണ്ടിയാണല്ലോ ഞാൻ എൻ്റെ ജീവിതം മാറ്റിവെച്ചത്. അതൊക്കെ എൻ്റെ മക്കളെ നല്ല രീതിയിൽ, നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ സാമ്പത്തികമായ രീതിയിലല്ല, മൂല്യബോധമുള്ള തലമുറയിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ വലിയ ആത്മസംതൃപ്തി. പിന്നെ എൻ്റെ റോളുകളെല്ലാം നിറവേറ്റാൻ സാധിച്ചു എന്നുള്ളതൊരു ഒരു ആത്മസംതൃപ്തി ഉണ്ട്. അല്ലാതെ എഴുത്തിൽ ഇനി നമ്മൾ ഇനി ഒരിക്കലും ഒരു എഴുത്തുകാർക്കും എനിക്ക് തോന്നുന്നു ഉണ്ടാവില്ല, ഉണ്ടാവില്ല. ഓരോ പ്രാവശ്യം നമ്മളായിരിക്കും ഇനിയും മികച്ചത് എഴുതാൻ പറ്റും, ഇനിയും മികച്ചത് എഴുതാൻ പറ്റും എന്നുള്ള ഒരു ഒരു എന്താണ് ആ ഒരു മോഹമാണ് ശരിക്കും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം.
0: കിനാവ് ഒന്നും കൂടി മാറ്റി എഴുതാൻ സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ എഴുതുമോ?
1: കിനാവിൽ എനിക്ക് വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കില്ല, കാരണം അതൊരു ചരിത്രപരമായ സംഭവങ്ങളാണ് അതിലുള്ളത്. വേറെ ഏതെങ്കിലും ഒക്കെ ഇപ്പോൾ ചോദിച്ചാൽ പെണ്ണുങ്ങളോ ആകാശഭൂമികളുടെ താക്കോലോ ഒക്കെ മാറ്റി എഴുതാൻ സാധിച്ചാൽ മാറ്റം വരുത്തുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് മാറ്റം വരുത്താൻ സാധിച്ചേക്കും എന്നാണ് ഞാൻ വിചാരിക്കും.
0: നമുക്ക് ഈ സംസാരം ഇവിടെ നിർത്താം.
1: ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം,
0: താങ്ക് യു.
2: മലയാള ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ ബി എം സുഹറ തന്റെ എഴുത്തു ജീവിതത്തിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഇതുവരെ. അവരോടൊപ്പം എഴുത്തുകാരിയും വിവർത്തകയുമായ ഷബിത.

0: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: അഖില കേരള റേഡിയോ നാടകോത്സവം 3-ാം ദിവസം മെയ് 12-ാം തീയതി ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന, സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിൻ്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
2: കാരാഗ്രഹം. ഇവിടെ നിന്നാ ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
3: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
1: പുനഃപ്രക്ഷേപണം മെയ് 13-ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:00.
4: ഓർമ്മകളുടെ സംഗീതം. ബി വസന്തയുടെ ഓർമ്മകളും പാട്ടുകളും തുടരുന്നു.

0: ബാലവസന്ത എന്ന ബി വസന്ത കലാകാരനായ പിതാവിന്റെ പ്രേരണയാലും പ്രചോദനത്താലും ബാലികയായിരിക്കുമ്പോഴേ സംഗീത സബര്യ ആരംഭിച്ചു. വിജയവാഡയിലെ ആകാശവാണി നിലയത്തിലെ സംഗീത പരിപാടികളിൽ നിന്ന് തെലുങ്ക് സിനിമാ രംഗത്തേക്ക് പെട്ടെന്ന് തന്നെ ഗായിക എന്ന നിലയിൽ ശ്രദ്ധേയായി. തെലുങ്കിൽ നിന്ന് തമിഴിലേക്കും തുടർന്ന് മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലേക്കും അതിവേഗം പടർന്ന് പന്തലിച്ച ഗാനവസന്തമായി മാറി ഈ ഗായിക. പുകഴേന്തി എന്ന സംഗീത സംവിധായകനാണ് ബി വസന്തയെ മുതലാളി എന്ന ചിത്രത്തിലൂടെ മലയാളിക്ക് പരിചയപ്പെടുത്തുന്നത്. തുടർന്ന് ബി എ ചിദംബരനാഥും ജി ദേവരാജനും ഈ പാട്ടുകാരിയുടെ ആലാപന സവിശേഷതകളെ ഒന്നൊന്നായി ആസ്വാദകർക്ക് പരിചയപ്പെടുത്തി.
1: മാനത്തിന്റെ കുടക്കീഴിൽ താനേ ചുറ്റണം.

0: ജി ദേവരാജനാണ് ഒരർത്ഥത്തിൽ വസന്തയെ ജനപ്രിയ ഗാനങ്ങളിലൂടെ ജനമനസ്സുകളിൽ പ്രതിഷ്ഠിക്കുന്നത്. ബി വസന്തയുടെ ഹിറ്റ് ഗാനങ്ങൾ മിക്കതും ദേവരാജ സംഗീത സ്പർശമേറ്റവയാണ്. ബി വസന്തയുടെ ഏറ്റവും പ്രിയപ്പെട്ട ദേവരാജൻ ഗാനം ഏതായിരിക്കും?
1: പ്രിയദർശിനി, ഞാൻ നമുക്കൊരു പ്രേമ പഞ്ചവടി തീർത്തു.
0: ബി വസന്ത
1: മനോ

എ ടി ഉമ്മറാണ് വസന്തയെ പരിഗണിച്ചിരുന്ന മറ്റൊരു സംഗീത സംവിധായകൻ. 11 ചിത്രങ്ങളിൽ നിന്നായി 12 ഗാനങ്ങൾ. ഇവയിൽ ഏറ്റവും ജനപ്രിയമായത് ഒരു യുഗ്മഗാനം, ചിത്രം ആഭിജാത്യം.

0: ശരണം.
1: ചിത്രം തീർത്ഥയാത്ര. ഗാനശില്പികൾ പി ഭാസ്കരൻ, എ ടി ഉമ്മർ. കൂടെ പാടിയത് കവിയൂർ പൊന്നമ്മയും മാധുരിയും.

0: എണ്ണത്തിൽ കുറവെങ്കിലും ദക്ഷിണാമൂർത്തിയും ബി വസന്തയ്ക്ക് അവസരങ്ങൾ നൽകി. അവയിൽ മിക്കതും മികച്ച അവസരങ്ങളായിരുന്നു താനും.
1: ഇന്നത്തെ രാത്രി ശിവരാത്രി, കണ്ണും കണ്ണും കാളമടിക്കും കഥ പറയും.

0: വിജയഭാസ്കർ എന്ന പരദേശി സംഗീതജ്ഞന്റെ ചില ഗാനങ്ങൾക്ക് ആലാപനത്തിന്റെ മധുരം പകർന്നത് ബി വസന്ത് തന്നെ.
1: വിജയഭാസ്കർ സാർ കിട്ടിയ ഇന്നൊരു കുസൃതി.

0: കുട്ടൻ ഒരു പഴയ പടം ഇന്നും എന്നാ ഫസ്റ്റ് ബിഗിനിങ് ബിഗിനിങ് മലയാളത്തിൽ പാടുമ്പോൾ
1: ബി വസന്ത
0: മണിച്ചിലമ്പേ മതി മതി നിൻ മയക്കമെല്ലാം ഒരു പാട്ട് പാടുന്നത്.

0: എം എസ് ബാബുരാജിന്റെ ഗാനങ്ങളെ ഓർത്തെടുത്ത് പാടുന്നു ബി വസന്ത.
1: കസവിന്റെ തട്ടമിട്ട് നാണിച്ചു നിൽക്കുന്ന

0: കെ രാഘവന്റെ ചിട്ടപ്പെടുത്തലിൽ വസന്ത പാടിയ ഗാനങ്ങളിൽ ഒന്ന്.
1: ദുഃഖത്തിൻ കാകുൽ തമലയിൽ
0: ചിത്രം അനന്തശയനം.
2: രാഘവൻ മാസ്റ്റർ ജെ എന്നും അനന്തശയനം.
1: ലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാ

0: മറ്റൊരു കെ രാഘവൻ മാസ്റ്റർ ഗാനം.
1: കിഴക്കേ മലയിലെ വെണ്ണിലാവൊരു ക്രിസ്ത്യാനി പെണ്ണ്,
0: ചിത്രം ലോറ നീ എവിടെ, കൂടെ എ എം രാജാ.

മലയാളത്തിൽ സോളോ ഗാനങ്ങളെക്കാൾ എത്രയോ ഇരട്ടി യുഗ്മഗാനങ്ങൾ പാടിയിട്ടുള്ള ബി വസന്തയെ സംഗീത സംവിധായകർ ഹമ്മിംഗ് സ്പെഷ്യലിസ്റ്റായും കണക്കാക്കിപ്പോയി. മലയാളത്തിന്റെ ഹമ്മിംഗ് ബേർഡ് എന്ന വിശേഷണത്തിന് എന്തുകൊണ്ടും അർഹയാണ് വസന്ത.

പശ്ചാത്തല സംഗീതം എന്നോണം വരുന്ന ഹമ്മിങ്ങിൽ പോലും വസന്തയുടെ ആലാപന വ്യക്തിത്വം ഒളിമങ്ങാതെ നിന്നു. ചിത്രം ഉർവശി ഭാരതി.

0: ആർ കെ ശേഖറിന്റെ ജനപ്രിയ ഗാനം. ചിത്രം പട്ടാഭിഷേകം.
1: ആർ കെ ശേഖർ താരകേശ്വരീ നീ. പട്ടാഭിഷേകം ഏതോ ഒരു

0: എത്രയോ എത്രയോ യുഗ്മഗാനങ്ങളിൽ പങ്കാളിയായിരുന്ന യേശുദാസ് പിന്നീട് സംഗീത സംവിധായകന്റെ മേലങ്കി അണിഞ്ഞപ്പോൾ യുഗ്മഗാനത്തിനായി തിരഞ്ഞെടുത്തത് ബി വസന്തയെ.
1: അഴകുള്ള സലീന, യേശുദാസ് മ്യൂസിക് പണിയിരിക്കാങ്ക.
0: ബി വസന്തയുടെ ഓർമ്മകൾ.
1: അവര് രണ്ടു പടത്തിൽ പാടിയിരിക്കേ. പുഷ്പഗന്ധി പാട്. പ്രിയ കാമുകനോട് താമസിക്കാൻ എന്തു സുഖം.

0: തെന്നിന്ത്യൻ ഭാഷകളിൽ മാത്രമല്ല ഹിന്ദിയിലും പാടിയിട്ടുണ്ട് ഈ ഗായകൻ. കന്നഡത്തിലും തെലുങ്കിലും സംഗീത സംവിധായകയുടെ റോളിലും ഇവർ തിളങ്ങിയിട്ടുണ്ട്. സ്വന്തം സംഗീത ജീവിതത്തെ വി വസന്ത വിലയിരുത്തുന്നത് ഇങ്ങനെ:
1: എനിക്ക് എന്നെ ഒരു അദൃശ്യം എന്നാണ്, നിറയ പാട്ട് പാടില്ല എന്നാ കൂടെ സിനി ഫീൽഡില് അന്ത ടൈമില് മലയാളം, കന്നഡം, തമിഴ്, തെലുങ്ക് എത്ര മ്യൂസിക് ഡയറക്ടർ, എത്ര എത്ര മ്യൂസിക് ഡയറക്ടർസ് ഇരിക്കാങ്ങള്, അത്ര മ്യൂസിക് ഡയറക്ടർസ് കിട്ട ഒരു പാട്ടാവത് പാടിയിരിക്കേ. എത്ര സിംഗേഴ്സ് ഇരിക്കാങ്ങള്, തെലുങ്ക്, മലയാളം, കന്നഡം, തമിഴ്, അത്ര സീർക്കാട് ഗോവിന്ദരാജൻ കൂടെ, അപ്പൊ എസ് എം സുബ്ബയ്യ നായിഡു പഴയ മ്യൂസിക് ഡയറക്ടർ, സിംഗാരവേലന് ദേവ ജാനകി പാടിയിരിക്കാൻ, അന്ത മ്യൂസിക് ഡയറക്ടർ കിട്ട കൂടെ പാടിയിരിക്കേ ഞാൻ. അത് ഒരു ആത്മക തൃപ്തി എനിക്ക്. എല്ലാ എന്റെ കരിയർ ഷോർട്ട് കരിയർ തന്നെ കൂടെ എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സ് കിട്ട, എല്ലാ സിംഗേഴ്സ് കൂടെ പാടാത്ത സിംഗറേ ഇല്ല ഞാൻ.

1971 സുമതി എൻ സുന്ദരി എന്ന ചിത്രത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യവുമായി ചേർന്ന് പാടിയ ഗാനമാണ് ഏറ്റവും ജനപ്രീതി നേടിയ ബി വസന്തയുടെ തമിഴ് ഗാനം. നോക്കൂ, ആ പാട്ടിലും ബി വസന്തയുടെ ഹമ്മിംഗ് ആണ് ഹൈലൈറ്റായി മാറുന്നത്.

കരിയറിന്റെ അവസാന ഘട്ടത്തിൽ തമിഴിൽ കൈവന്ന ഒരു ഫീമെയിൽ ഡിവറ്റ് സോങ്ങിനെ കുറിച്ചുകൂടി പരാമർശിക്കേണ്ടതുണ്ട്. ചിത്രം പുതിയ വാർപ്പുകൾ, കൂടെ പാടുന്നത് ജെൻസി.

0: പാടുന്ന പാട്ട് അത് സോളോ ആയാലും ഡ്യുവറ്റായാലും എന്തിന്, വെറുമൊരു ഹമ്മിംഗ് ആയാൽ പോലും അതിൽ ശബ്ദത്തോടൊപ്പം പാട്ടുകാർ മനസ്സും വെക്കേണ്ടതുണ്ട് എന്ന് ആത്മാർത്ഥമായ ആലാപനത്തിലൂടെ തെളിയിക്കുന്നു ബി വസന്ത.
1: ഞാൻ തെലുങ്ക് ആളാണ് കൂടെ മലയാളത്തിലെ ആത്മസംതൃപ്തിക്ക് തെലുങ്കിലോട് ഇന്ന് മലയാളത്തിലെ ഒരു നല്ല നല്ല മെലഡി സോങ്സ് എന്നെ കിടച്ചത് അൻഡ് മലയാള ആഡിയൻസ് എല്ലാം എന്നെ ഒരു അവങ്ക മലയാളം സിംഗർ മാതിരി ആക്സെപ്റ്റ് പണി എനിക്ക് ഒരു മോറൽ ബൂസ്റ്റ് അപ്പ് കൊടുത്തിട്ട് എന്നെ എൻകറേജ് പണിത് എനിക്ക് രൊമ്പ മലയാള ആഡിയൻസ് മേലെ രൊമ്പ നന്ദി. ഐ എം വെരി പ്രൗഡ് ടു സേ ദറ്റ് ഐ എം എ മലയാളം സിംഗർ. നേത്തു കൂടെ ഒരു എയർപോർട്ടില് ഒരു അമ്മ ജക്കാർത്തല ഇരുന്ന് വരാങ്ക മലയാളി നിങ്ങ എങ്ക പോരീങ്ക എന്നാ മെഡ്രാസ് എന്നാ നിങ്ങ എന്നാ പണ്ട സിംഗർ മലയാളം പേശുറാങ്ക പേര് என்ன ബി വസന്ത. അയ്യോ ബി വസന്ത നരര വളരെ ഹിറ്റ് സോങ്സ് ഉങ്ക സോങ്സ് എല്ലാം എങ്ങൾക്ക് ജക്കാർത്തല നാങ്ക എല്ലാം മലയാളീസ് തെരിയും ചിന്ന വയസ്സിൽ ഇരുന്ന് ഉങ്ക പാട്ടെല്ലാം കേട്ടിട്ടിരുന്ന നിങ്ങ തെലുങ്ക് വള മലയാളം நிறைய சாங்ஸ் உங்க சாங்ஸ் எல்லாம் நாங்க கேட்டோம் ரொம்ப ஹிட் சாங்ஸ் எங்களுக்கு நீங்க தெலுங்காலனே தெரியாது என்று சொல்லி சொன்னாங்க. அப்படி சொல்லும்போது இப்ப கூட எங்களுக்கு ஒரு அந்த அந்த டைம்ல யாராவது அந்த சொன்ன ஓ பரவாயில்லை நமக்கு கொடுத்த சான்சஸ்க்கு நம்ம ஜஸ்டிஸ் பண்ணோம்

ഓർമ്മകളുടെ സംഗീതം. ഈ പരമ്പരയിൽ നിങ്ങൾ കേട്ടത് ബി വസന്തയുടെ സംഗീത ജീവിതത്തെക്കുറിച്ചുള്ള ചിത്രീകരണം. ആഖ്യാനം എം എസ് വാസുദേവൻ. രചന നിർവഹണം കെ വി

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് വി കെ സുരേഷ്. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി തമിഴക വെട്ടുകഴകം നേതാവ് സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങ് ആരംഭിച്ചു. ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിലാണ് ചടങ്ങ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം പ്രമുഖരും മുന്നണി നേതാക്കളും പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. 9 ടി വി കെ മന്ത്രിമാരും വിജയ്ക്കൊപ്പം സ്ഥാനമേൽക്കും. തമിഴ്നാട് ഗവർണറുടെ ചുമതല കൂടി വഹിക്കുന്ന കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വിജയ്ക്കും പുതുതായി ചുമതലയേൽക്കുന്ന മന്ത്രിമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കും. 51 വർഷത്തിന് ശേഷം ദ്രാവിഡ കക്ഷിയുടെ നേതൃത്വത്തിലല്ലാത്ത ഒരു ഗവൺമെൻറ് തമിഴ്നാട്ടിൽ അധികാരമേൽക്കുന്നു എന്ന സവിശേഷതയുണ്ട് വിജയുടെ സ്ഥാനാരോഹണത്തിന്. 1967 ശേഷം ആദ്യമായി കോൺഗ്രസ് മന്ത്രിസഭയുടെ ഭാഗമാകുന്നു എന്നതും പ്രത്യേകതയാണ്. 234 അംഗ നിയമസഭയിൽ 120 MLA പിന്തുണ ഉറപ്പാക്കുന്ന കത്തുകൾ ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് മുന്നിൽ സമർപ്പിച്ചതോടെയാണ് വിജയിനെ മുഖ്യമന്ത്രിയായി അദ്ദേഹം തീരുമാനിച്ചത്. VCK, IUML പാർട്ടികളുടെ 2 വീതം അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചതോടെയാണ് TVK ഭൂരിപക്ഷം ഉറപ്പിക്കാനായത്. കോൺഗ്രസ് CPI, CPIM കക്ഷികളും അദ്ദേഹത്തെ പിന്തുണച്ചു. അടുത്ത ബുധനാഴ്ചക്കകം നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാനും ഗവർണർ നിർദ്ദേശം നൽകി. വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിൽ കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അന്തിമ തീരുമാനം ഇന്നോ നാളെയോ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് എടുക്കുമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് അറിയിച്ചു. ഇന്നലെ ന്യൂഡൽഹിയിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുമായും മറ്റ് നേതാക്കളുമായും കേരളത്തിലെ നേതാക്കൾ ചർച്ച നടത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി പദവിക്ക് വേണ്ടി ശക്തിപ്രകടനവും ഫ്ലക്സുകളും പോസ്റ്ററുകളും നേതാക്കൾ ഉപയോഗിക്കരുതെന്ന് നേതൃത്വം ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് 3 നേതാക്കളും ഇത്തരം പ്രചാരണങ്ങൾ നടത്തരുതെന്ന് അണികളോട് അഭ്യർത്ഥിച്ചു. ചർച്ചയ്ക്ക് ശേഷം VD സതീശൻ പുലർച്ചെയോടെ നെടുമ്പാശ്ശേരിയിലെത്തി. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N രംഗസ്വാമിയെ രാഷ്ട്രപതി ദ്രൗപദി മുർമു നിയമിച്ചു. രംഗസ്വാമി അടുത്ത ബുധനാഴ്ച മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. രാഷ്ട്രപതിയുടെ വിജ്ഞാപനത്തെ തുടർന്ന് ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസനാഥൻ രംഗസ്വാമിയെ ഗവൺമെന്റ് രൂപീകരണത്തിന് ക്ഷണിച്ചു. 5 തവണയാണ് AINRC നേതൃത്വം നൽകുന്ന NDA പുതുച്ചേരിയിൽ ഭരണത്തിലെത്തുന്നത്. പശ്ചിമബംഗാളിൽ പ്രതിപക്ഷ നേതാവായി ബാലിഗഞ്ച് MLA ശോഭൻ ദേവ് ചതോപാധ്യായയെ തൃണമൂൽ കോൺഗ്രസ് നിയമിച്ചു. അസിമപത്ര, നയന ബന്ദോപാധ്യായ എന്നിവരെ പ്രതിപക്ഷ ഉപനേതാക്കളായും നിയമിച്ചിട്ടുണ്ട്. കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ കൂടിയായ ഫിർഹാദ് ഹക്കിം ആണ് ചീഫ് വിപ്പ്. അസമിൽ പുതിയ ഗവൺമെന്റ് മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3 തവണയാണ് ഇവിടെ അധികാരത്തിലെത്തുന്നത്. അതേസമയം അസമിൽ BJP നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന് പാർട്ടി MLA യോഗം ഇന്ന് ഗോഹട്ടിയിൽ ചേരും. 2 ദിവസത്തെ CPIM പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. കേന്ദ്ര കമ്മിറ്റി ഓഫീസായ AKG ഭവനിലാണ് യോഗം ചേരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവും സമകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളും യോഗം ചർച്ച ചെയ്തേക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. അല്പസമയത്തിനകം കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ 45 വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. കൂടാതെ ആർട്ട് ഓഫ് ലിവിംഗ് ഇന്റർനാഷണൽ സെന്ററിൽ പുതുതായി നിർമ്മിച്ച ധ്യാൻ മന്ദിറും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഹൈദരാബാദിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി ഉച്ചകഴിഞ്ഞ് ഹൈദരാബാദിൽ 9,400 കോടിയോളം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. വാറങ്കലിൽ PM മിത്ര പാർക്ക് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. രാത്രി നരേന്ദ്രമോദി ഗുജറാത്തിലേക്ക് തിരിക്കും. ഗുജറാത്തിലെ സോംനാഥ് ക്ഷേത്രത്തിലെ 5 ദിവസത്തെ അമൃതപ്പർവ് 2026 ആഘോഷങ്ങൾ നാളെ സമാപിക്കും. 1951 പുനർനിർമ്മാണത്തിൻ്റെ 75 വാർഷികമാണ് അമൃതപ്പർവ് ആയി ആഘോഷിക്കുന്നത്.

സമാപന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. സോംനാഥ് ട്രസ്റ്റിൻ്റെ ചെയർമാൻ കൂടിയാണ് പ്രധാനമന്ത്രി. രാജ്യത്തെ മലിനീകരണമില്ലാത്ത ആദ്യ നെറ്റ് സീറോ ക്ഷേത്രം കൂടിയാണ് സോംനാഥ്. ക്ഷേത്രത്തിൽ ഉപയോഗിച്ച ശേഷം പുറന്തള്ളുന്ന പൂക്കൾ ഉപയോഗിച്ച് കമ്പോസ്റ്റും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നടപ്പാതകളിൽ പാകുന്ന കട്ടകളും നിർമ്മിച്ച് സുസ്ഥിര പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾ സോംനാഥിൽ നടത്തിവരുന്നുണ്ട്. പി എം ജീവൻ ജ്യോതി ഭീമാ യോജന, പി എം സുരക്ഷാ ഭീമാ യോജന, അടൽ പെൻഷൻ യോജന എന്നിവ ജനങ്ങളുടെ സാമ്പത്തിക സുരക്ഷയും അന്തസ്സും ഉയർത്തിപ്പിടിക്കാൻ പര്യാപ്തമായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിലയിരുത്തി. എൻ ഡി എ ഗവൺമെൻറ്റിൻ്റെ 11 വർഷം മുമ്പ് തുടക്കമിട്ട സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികളുടെ ഫലപ്രാപ്തിയെപ്പറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിലാണ് ഇക്കാര്യം കുറിച്ചത്. പി എം ഭീമാ യോജനകൾ രാജ്യത്തിൻ്റെ സാമൂഹിക സുരക്ഷാ ചട്ടക്കൂടിനെ ഏറെ ബലപ്പെടുത്തി. അടൽ പെൻഷൻ യോജന വാർദ്ധക്യകാലത്ത് സുരക്ഷിത ജീവിതം ഉറപ്പാക്കാൻ സാധ്യമാക്കിയെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇക്കാര്യങ്ങളിലെ ഗവൺമെൻറ്റിൻ്റെ പ്രതിബദ്ധതയ്ക്ക് തെളിവാണ് പദ്ധതികളെന്നും നരേന്ദ്രമോദി കുറിച്ചു. അടൽ പെൻഷൻ യോജനയിലെ ഉയരുന്ന സ്ത്രീ പങ്കാളിത്തം നാരീശക്തിയുടെ സംഭാവനകൾക്ക് നൽകുന്ന അംഗീകാരമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാൻ തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേന്ദ്ര ഏജൻസികളുടെ തയ്യാറെടുപ്പുകൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, വിഭവങ്ങളുടെ വിന്യാസം, ഏജൻസികൾ തമ്മിലെ ഏകോപനം എന്നിവ മന്ത്രി യോഗത്തിൽ വിലയിരുത്തും. കേന്ദ്ര മന്ത്രാലയങ്ങളിലെയും വകുപ്പുകളിലെയും സ്വയംഭരണ പൊതുമേഖലാ സംരംഭങ്ങൾ എന്നിവിടങ്ങളിലെയും കരാർ തൊഴിലാളികളുടെ സംരക്ഷണം ശക്തിപ്പെടുത്താൻ കേന്ദ്രം തീരുമാനിച്ചു. യഥാസമയം വേതനം വിതരണം ചെയ്യാനും സാമൂഹിക സുരക്ഷാവിഹിതം കൃത്യമായി അടയ്ക്കാനും തൊഴിൽ നിയമലംഘനങ്ങൾ തടയാനും ലക്ഷ്യമിട്ടാണ് നടപടി. ഇന്ത്യയുടെ അഡ്വാൻസ്ഡ് അഗ്നിമിസൈലിൻ്റെ പറക്കൽ പരീക്ഷണം ഇന്നലെ ഒഡീഷയിലെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ദ്വീപിൽ വിജയകരമായി പരീക്ഷിച്ചു. ഒരേ സമയം ഒന്നിലേറെ ലക്ഷ്യങ്ങളിലേക്ക് മിസൈൽ തൊടുക്കാനാവും. മിസൈലിൻ്റെ വിജയകരമായ പറക്കൽ പരീക്ഷണത്തിൽ ഡി ആർ ഡി ഒയെയും ഇന്ത്യൻ സൈന്യത്തെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സാമൂഹിക മാധ്യമക്കുറിപ്പിൽ അഭിനന്ദിച്ചു. ഇന്ത്യൻ തീരരക്ഷാസേനയുടെ പുതുതലമുറ അദമ്യ ക്ലാസ് പെട്രോൾ കപ്പൽ ഐ സി ജി എസ് അചൽ ഇന്നലെ ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ കമ്മീഷൻ ചെയ്തു. രാജ്യരക്ഷാ മന്ത്രാലയ അഡീഷണൽ സെക്രട്ടറി എ അൻപരശുവാണ് കപ്പൽ ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്തത്. ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം സംരക്ഷിക്കുന്നതിന് എച്ച് എം എസ് ഡ്രാഗൺ വിന്യസിച്ചതായി ബ്രിട്ടൻ അറിയിച്ചു. സാഹചര്യങ്ങൾ അനുവദിക്കുമ്പോൾ കടലിടുക്ക് സുരക്ഷിതമാക്കാൻ ലക്ഷ്യമിടുന്ന ബഹുരാഷ്ട്ര സഖ്യത്തിൽ പങ്കെടുക്കാൻ യു കെ തയ്യാറാണെന്ന് ഉറപ്പാക്കാനാണ് നടപടിയെന്ന് ബ്രിട്ടനിലെ രാജ്യരക്ഷാ മന്ത്രാലയ വക്താവ് പറഞ്ഞു. ഉക്രൈനിലെ സംഘർഷം അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന് വിശ്വസിക്കുന്നതായി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും ഉടൻ പരിഹരിക്കപ്പെടുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. സംഘർഷം കൂടുതൽ വഷളായാൽ എല്ലാവരും കഷ്ടപ്പെടുമെന്ന് പുടിൻ മുന്നറിയിപ്പ് നൽകി. ഹാൻഡ വൈറസ് ബാധയേറ്റ ക്രൂയിസ് കപ്പലിലെ എല്ലാവരെയും ഉയർന്ന അപകടസാധ്യതാ പട്ടികയിൽപ്പെട്ടവരായി കണക്കാക്കണമെന്നും 42 ദിവസത്തേക്ക് സജീവമായി നിരീക്ഷിക്കണമെന്നും ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ചു. യാത്രക്കാർക്കോ ജീവനക്കാർക്കോ നിലവിൽ രോഗലക്ഷണങ്ങൾ ഇല്ലെന്നും WHO രോഗപ്രതിരോധ ഡയറക്ടർ അറിയിച്ചു. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ 2ാം ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര മാതൃദിനമായി ആചരിക്കുന്നത്. കുട്ടികളുടെ ക്ഷേമത്തിന് ഉറക്കമില്ലാത്ത രാത്രികളും കഠിനാധ്വാനം ചെയ്യുന്ന പകലുകളും നീക്കിവെക്കുന്ന എല്ലാ അമ്മമാരെയും ആദരിക്കുന്നതിന് ദിനാചരണം ലക്ഷ്യമിടുന്നു. ആഭ്യന്തര യുദ്ധങ്ങളിൽ പരിക്കേറ്റവരെ പരിപാലിച്ച അന്ന ജാർവിസ് എന്ന സമാധാന സംരക്ഷക അവരുടെ അമ്മയ്ക്കായി പ്രത്യേക സ്മാരകം തീർത്ത 1908 മുതലാണ് അന്താരാഷ്ട്ര മാതൃദിനാചരണം ആരംഭിച്ചത്. ഇപ്പോൾ കിട്ടിയ വാർത്ത. തമിഴക വെട്ടുകഴകം നേതാവ് സി ജോസഫ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വിജയ്ക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയടക്കം പ്രമുഖരും മുന്നണി നേതാക്കളും പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ന് ലോക ലൂപ്പസ് ദിനം. മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ സംവിധാനം തകർക്കുന്ന ലൂപ്പസ് രോഗത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. ലൂപ്പസിനെ ദൃശ്യമാക്കുക എന്നതാണ് ഈ വർഷത്തെ ലോക ലൂപ്പസ് ദിനാചരണ പ്രമേയം. സംസ്ഥാനത്തെ പ്രവാസി വകുപ്പിൻ്റെ പ്രവർത്തനം വിപുലീകരിച്ച് വകുപ്പിന് മാത്രമായി മന്ത്രിയെ നിയമിക്കണമെന്ന് ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. UDF നേതൃത്വം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രവാസി വകുപ്പിൻ്റെ പ്രസക്തി മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നും കൗൺസിൽ ആവശ്യമുന്നയിച്ചു. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് തുടക്കം കുറിച്ച് ഇന്ന് തിരനോട്ടം.
നാളെ മുതൽ ഈ മാസം 18 വരെ രാത്രി 9:30 ആകാശവാണി നിലയങ്ങൾ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. ശബ്ദവിസ്മയവുമായി മലയാളത്തിൻ്റെ പ്രിയ നടൻ മോഹൻലാൽ ഇത്തവണ നാടകോത്സവത്തിൻ്റെ ഭാഗമാകും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും

0: ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ. വൈകിട്ട് 3:30 ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയൻസിനെ ചെന്നൈയിൽ നേരിടും. മറ്റൊരു മത്സരത്തിൽ വൈകിട്ട് 7:30 റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവും മുംബൈ ഇന്ത്യൻസും റായ്പൂരിൽ ഏറ്റുമുട്ടും. ഐഎസ്എൽ ഫുട്ബോളിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദൻസ് എസ് സിയെ നേരിടും. വൈകിട്ട് 5:00 കൊച്ചിയിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. മറ്റൊരു മത്സരത്തിൽ ചെന്നൈ എഫ് സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. വൈകിട്ട് 7:30 ഗോഹട്ടിയിലാണ് മത്സരം. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഗോകുലം കേരള എഫ് സി കർണാടകയുടെ കിക്ക് സ്റ്റാർട്ട് എഫ് സിയോട് 1-0 തോറ്റു. 13 പോയിൻറ്റുമായി ഗോകുലം 5-ാം സ്ഥാനത്ത് തുടരുകയാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 10:25:12. 438.6 m 684 kHz ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.

0: I feel your eyes are telling me something. I feel like keeping on looking at them. I feel my heart is beating faster. I feel speechless. What is happening to me? Is this love at first sight?
1: ഹേയ് വനമാലി, പ്രണയം കൊണ്ട് നനഞ്ഞ എന്റെ കൺപീലികൾ നിന്റെ നെറുകയിൽ മയിൽപീലിയാവുകയാണ്. ഒരു തലോടലിനായി തുടിക്കുകയാണ്.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെട്ടിക്കഴകം നേതാവ് സി ജോസഫ് വിജയ് അധികാരമേറ്റു. വിജയിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്നോ നാളെയോ പ്രഖ്യാപിച്ചേക്കും. മൂന്ന് സംസ്ഥാനങ്ങളിലെ ബിജെപിയുടെ വിജയം കേന്ദ്ര നയങ്ങൾക്ക് ജനങ്ങൾ നൽകുന്ന പിന്തുണയുടെ തെളിവാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ മുഹമ്മദൻസ് എസ്സിയെ നേരിടും. വാർത്തകൾ വിശദമായി. തമിഴ്നാട്ടിൽ തമിഴക വെട്ടിക്കഴകം നേതാവ് സി ജോസഫ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. തമിഴ്നാട് ഗവർണറുടെ അധിക ചുമതല വഹിക്കുന്ന കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ വിജയ്ക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം പ്രമുഖരും മുന്നണി നേതാക്കളും പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിലായിരുന്നു ചടങ്ങ്. 9 TVK മന്ത്രിമാരും വിജയ്ക്കൊപ്പം സ്ഥാനമേറ്റു. 59 വർഷത്തിനുശേഷം ആദ്യമായാണ് ദ്രാവിഡേതര കക്ഷിയുടെ ഗവൺമെന്റ് തമിഴ്നാട്ടിൽ അധികാരമേൽക്കുന്നത്. 1967 ശേഷം കോൺഗ്രസ് ആദ്യമായി മന്ത്രിസഭയുടെ ഭാഗമാകുന്നതും സവിശേഷതയാണ്. 234 അംഗ നിയമസഭയിൽ 120 MLA പിന്തുണ ഉറപ്പാക്കുന്ന കത്തുകൾ ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർക്ക് മുന്നിൽ സമർപ്പിച്ചതോടെയാണ് വിജയിനെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ

അദ്ദേഹം ക്ഷണിച്ചത്. വി സിക്ക് ഐ യു എം എൽ പാർട്ടികളുടെ രണ്ട് വീതം അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചതോടെയാണ് ടി വി കെക്ക് ഭൂരിപക്ഷം ഉറപ്പാക്കാനായത്. കോൺഗ്രസ്, സി പി ഐ, സി പി ഐ എം കക്ഷികളും അദ്ദേഹത്തെ പിന്തുണച്ചു. അടുത്ത ബുധനാഴ്ചയ്ക്കകം നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാനും ഗവർണർ നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ ദിവസം തന്നെ വിജയ് മൂന്ന് ഉത്തരവുകൾ പുറപ്പെടുവിച്ചു. സ്ത്രീ സുരക്ഷയ്ക്കും മയക്കുമരുന്ന് നിയന്ത്രണത്തിനും 200 യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗിക്കുന്ന കുടുംബങ്ങൾക്ക് അത് സൌജന്യമായി നൽകുന്നതിനുമാണ് അദ്ദേഹം ഉത്തരവിൽ ഒപ്പുവച്ചത്. വിശപ്പിന്റെ വില അറിയാവുന്ന ആളാണ് താനെന്നും പൊതുപണം ദുരുപയോഗം ചെയ്യില്ലെന്നും അതിനാരെയും അനുവദിക്കില്ലെന്നും അദ്ദേഹം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ചടങ്ങിൽ സംബന്ധിക്കാനെത്തിയവർക്ക് ഉറപ്പു നൽകി. ഗവൺമെന്റിന്റെ പ്രവർത്തനം സുതാര്യമായിരിക്കും. അഴിമതിക്ക് ഭരണത്തിൽ സ്ഥാനമുണ്ടാവില്ലെന്നും പല അധികാര കേന്ദ്രങ്ങളുണ്ടാവില്ലെന്നും വിജയ് വ്യക്തമാക്കി. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വിജയിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ജനജീവിതം മെച്ചപ്പെടുത്താൻ കേന്ദ്രം തമിഴ്നാടുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് സാമൂഹ്യമാധ്യമത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിൽ കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം ഇന്നോ നാളെയോ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്നെടുക്കുമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് അറിയിച്ചു. ഇന്നലെ ന്യൂഡൽഹിയിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുമായും മറ്റ് നേതാക്കളുമായും കേരളത്തിലെ നേതാക്കൾ ചർച്ച നടത്തി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ, കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി പദവിക്ക് വേണ്ടി ശക്തി പ്രകടനവും ഫ്ളക്സുകളും പോസ്റ്ററുകളും നേതാക്കൾ ഉപയോഗിക്കരുതെന്ന് നേതൃത്വം ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് മൂന്ന് നേതാക്കളും ഇത്തരം പ്രചാരണങ്ങൾ നടത്തരുതെന്ന് അണികളോട് അഭ്യർത്ഥിച്ചു. ചർച്ചയ്ക്ക് ശേഷം വി ഡി സതീശൻ പുലർച്ചെയോടെ നെടുമ്പാശ്ശേരിയിലെത്തി. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമിയെ രാഷ്ട്രപതി ദ്രൗപദി മുർമു നിയമിച്ചു. രംഗസ്വാമി അടുത്ത ബുധനാഴ്ച മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. രാഷ്ട്രപതിയുടെ വിജ്ഞാപനത്തെ തുടർന്ന് ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസ് നാഥൻ രംഗസ്വാമിയെ ഗവൺമെന്റ് രൂപീകരണത്തിന് ക്ഷണിച്ചു. അഞ്ചാം തവണയാണ് എ ഐ എൻ ആർ സി നേതൃത്വം നൽകുന്ന എൻ ഡി എ പുതുച്ചേരിയിൽ ഭരണത്തിലെത്തുന്നത്. ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിൽ ഓരോ വോട്ടറും പങ്കാളിയാകണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ പറഞ്ഞു. കേരളം, തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ, അസം എന്നിവിടങ്ങളിലെ വിജയകരവും സമാധാനപരവുമായ തെരഞ്ഞെടുപ്പുകളിൽ സംതൃപ്തി പ്രകടിപ്പിച്ച് തിരുപ്പതിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഗ്യാനേഷ് കുമാർ. പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലെ ബി ജെ പിയുടെ വിജയം കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ ദേശീയ നയങ്ങളോട് പൊതുജനങ്ങളുടെ പിന്തുണയ്ക്ക് തെളിവാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ബംഗളൂരുവിൽ ബി ജെ പി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. പശ്ചിമബംഗാളിൽ വെറും 3 സീറ്റുകളിൽ നിന്നാണ് പാർട്ടി ആരംഭിച്ചതെന്നും 10 വർഷത്തിനുള്ളിൽ വലിയ പിന്തുണയോടെയാണ് ഗവൺമെന്റ് രൂപീകരിച്ചതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. അല്പസമയത്തിനകം കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45-ാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. കൂടാതെ ആർട്ട് ഓഫ് ലിവിംഗ് ഇന്റർനാഷണൽ സെന്ററിൽ പുതുതായി നിർമ്മിച്ച ധ്യാൻ മന്ദിറും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഹൈദരാബാദിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി ഉച്ചകഴിഞ്ഞ് ഹൈദരാബാദിൽ 9,400 കോടിയോളം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. വാറങ്കലിൽ പി എം മിത്ര പാർക്ക് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. രാത്രി നരേന്ദ്രമോദി ഗുജറാത്തിലേക്ക് തിരിക്കും. രണ്ട് ദിവസത്തെ സി പി ഐ എം പോളിറ്റ് ബ്യൂറോ യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. കേന്ദ്ര കമ്മിറ്റി ഓഫീസായ എ കെ ജി ഭവനിലാണ് യോഗം ചേരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവും സമകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളും യോഗം ചർച്ച ചെയ്തേക്കും. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാൻ തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേന്ദ്ര ഏജൻസികളുടെ തയ്യാറെടുപ്പുകൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, വിഭവങ്ങളുടെ വിന്യാസം, ഏജൻസികൾ തമ്മിലെ ഏകോപനം എന്നിവ മന്ത്രിയോഗത്തിൽ വിലയിരുത്തും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് അടുത്ത ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് തുടക്കം കുറിച്ച് ഇന്ന് തിരനോട്ടം എന്ന ആമുഖ പരിപാടി രാത്രി 9:30 പ്രക്ഷേപണം ചെയ്യും. നാളെ മുതൽ ഈ മാസം 18 വരെ രാത്രി 9:30 നാടക പ്രക്ഷേപണം. ഉച്ചയ്ക്ക് 1 ഇതിന്റെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. ശബ്ദ വിസ്മയവുമായി മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. ആദ്യത്തെയും അവസാനത്തെയും നാടകങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ 2-ാം ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര മാതൃദിനമായി ആചരിക്കുന്നത്. കുട്ടികളുടെ ക്ഷേമത്തിന് ഉറക്കമില്ലാത്ത രാത്രികളും കഠിനാധ്വാനം ചെയ്യുന്ന പകലുകളും നീക്കിവയ്ക്കുന്ന എല്ലാ അമ്മമാരെയും ആദരിക്കുന്നതിന്

0: ദിനാചരണം ലക്ഷ്യമിടുന്നു. ആഭ്യന്തര യുദ്ധങ്ങളിൽ പരിക്കേറ്റവരെ പരിപാലിച്ച അന്ന ജാർവിസ് എന്ന സമാധാന സംരക്ഷക അവരുടെ അമ്മയ്ക്കായി പ്രത്യേക സ്മാരകം തീർത്ത 1908 മുതലാണ് അന്താരാഷ്ട്ര മാതൃദിനാചരണം ആരംഭിച്ചത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ചോലവനമായ ഇടുക്കി മന്നവൻ ചോലയിൽ സഞ്ചാരികൾക്ക് ആനമുടി ചോല ദേശീയോദ്യാനം താമസ സൗകര്യമൊരുക്കി. വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ മെത്താപ്പിലാണ് ലോഗ് ഹൌസും സ്റ്റോൺ ഹൌസും സജ്ജമാക്കിയിരിക്കുന്നത്. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
1: 500-ലധികം വർഷം പഴക്കമുള്ള അപൂർവ മരങ്ങളാൽ സമ്പന്നമായ മന്നവൻ ചോലയുടെ ഹൃദയഭാഗത്താണ് ഈ വിനോദസഞ്ചാര കേന്ദ്രം. കടുവയും പുലിയും ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ വിഹാര കേന്ദ്രമാണെങ്കിലും അതീവ സുരക്ഷിതമായാണ് ലോഗ് ഹൌസുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. മറയൂർ കാന്തല്ലൂർ വട്ടവട മലനിരകളുടെ ആകാശ കാഴ്ചകൾ മെത്താപ്പിലെ ഈ താമസ സ്ഥലത്തു നിന്നും ദൃശ്യമാകും. മൂന്നാറിൽ നിന്ന് വട്ടവടയിലേക്കുള്ള യാത്രയിൽ കുണ്ടല ഡാമിൽ നിന്നും 9 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മെത്താപ്പിലെത്താം. രണ്ടുപേർക്ക് ഭക്ഷണം ഉൾപ്പെടെ 3000 രൂപയാണ് നിരക്ക്. പ്രകൃതിയുമായി അടുത്തുനിന്നുള്ള വേറിട്ടൊരു യാത്രാനുഭവമാണ് വനംവകുപ്പ് ഇവിടെ സഞ്ചാരികൾക്കായി കാത്തുവച്ചിരിക്കുന്നത്.
0: ഇന്ന് ലോക ലൂപ്പസ് ദിനം. മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ സംവിധാനം തകർക്കുന്ന ലൂപ്പസ് രോഗത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. ലൂപ്പസിനെ ദൃശ്യമാക്കുക എന്നതാണ് ഈ വർഷത്തെ ലോക ലൂപ്പസ് ദിനാചരണ പ്രമേയം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മൊഹമ്മദൻസ് SCയെ നേരിടും. വൈകിട്ട് 5 കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. മറ്റൊരു മത്സരത്തിൽ ചെന്നൈയിൻ FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. വൈകിട്ട് 7 ഗോഹട്ടിയിലാണ് മത്സരം. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3 ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൗ സൂപ്പർ ജയൻസിനെ ചെന്നൈയിൽ നേരിടും. മറ്റൊരു മത്സരത്തിൽ വൈകിട്ട് 7 റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും മുംബൈ ഇന്ത്യൻസും റായ്പൂരിൽ ഏറ്റുമുട്ടും. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ സൂപ്പർ 8 മത്സരത്തിൽ കാലിക്കറ്റ് FC KSEBയെ പരാജയപ്പെടുത്തി. തൃശൂരിൽ 1-2 കാലിക്കറ്റിന്റെ വിജയം. ഇതോടെ കാലിക്കറ്റ് പോയിന്റ് പട്ടികയിൽ 1. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഗോകുലം കേരള FC കർണാടകയുടെ കിക്സ്റ്റാർട്ട് FCയോട് 1 തോറ്റു. 13 ഗോകുലം 5 സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. മോഷണങ്ങൾക്കും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമെതിരെ കോഴിക്കോട് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ നെല്ലിക്കാപ്പറമ്പിൽ ജനജാഗ്രതാ സംഗമം സംഘടിപ്പിച്ചു. എന്റെ നെല്ലിക്കാപ്പറമ്പ് സന്നദ്ധ സേന ആവിഷ്കരിച്ച പരിപാടിയിൽ മോഷണങ്ങൾ തടയുന്നതിന് കർമ്മപദ്ധതികൾ ആസൂത്രണം ചെയ്തു. പ്രദേശത്ത് രാത്രികാല നിരീക്ഷണം ശക്തമാക്കാനും പോലീസ് സഹായം തേടാനും തീരുമാനിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അബ്ദുൽ അക്ബർ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ അഡ്വാൻസ് മിസൈലിന്റെ പറക്കൽ പരീക്ഷണം ഇന്നലെ ഒഡീഷയിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിൽ വിജയകരമായി പരീക്ഷിച്ചു. ഒരേ സമയം 1-ലേറെ ലക്ഷ്യങ്ങളിലേക്ക് മിസൈൽ തൊടുക്കാനാവും. പ്രധാന വാർത്തകൾ വീണ്ടും. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെട്ടിക്കഴകം നേതാവ് സി ജോസഫ് വിജയ് അധികാരമേറ്റു. വിജയിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്നോ നാളെയോ പ്രഖ്യാപിച്ചേക്കും. 3 സംസ്ഥാനങ്ങളിലെ BJPയുടെ വിജയം കേന്ദ്ര നയങ്ങൾക്ക് ജനങ്ങൾ നൽകുന്ന പിന്തുണയുടെ തെളിവാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ മൊഹമ്മദൻസ് SCയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമബംഗാൾ, അസം, കേരളം, പുതുച്ചേരി, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നടന്ന വിജയകരവും സമാധാനപരവുമായ തെരഞ്ഞെടുപ്പുകളിൽ ശ്രീ ജ്ഞാനേഷ് കുമാർ സംതൃപ്തി പ്രകടിപ്പിച്ചു. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയ അദ്ദേഹം തിരുപ്പതി ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേന്ദ്ര ഏജൻസികളുടെ തയ്യാറെടുപ്പുകൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, വിഭവങ്ങളുടെ വിന്യാസം, ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം എന്നിവ യോഗത്തിൽ വിലയിരുത്തും. സ്ക്രാംജെറ്റ് എഞ്ചിൻ പരീക്ഷണത്തിൽ നിർണായക നേട്ടവുമായി DRDO. ഹൈദരാബാദിൽ നടന്ന സ്ക്രാംജെറ്റ് കമ്പസ്റ്ററിന്റെ ദീർഘദൂര പരീക്ഷണം DRDO വിജയകരമായി പൂർത്തിയാക്കിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. തദ്ദേശീയമായി വികസിപ്പിച്ച

0: ലിക്വിഡ് ഹൈഡ്രോ കാർബൺ ഇന്ധനമാണ് കമ്പസ്റ്ററിൽ ഉപയോഗിച്ചിട്ടുള്ളത്. രാജ്യത്തിന്റെ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ വികസന പരിപാടിക്ക് ശക്തമായ അടിത്തറയാണ് ഇതെന്ന് വിശേഷിപ്പിച്ച രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ നേട്ടത്തിൽ DRDOയെ അഭിനന്ദിക്കുകയും ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളം, മാഹി, ലക്ഷദ്വീപ്, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിലും അതിനോട് ചേർന്നുള്ള ലക്ഷദ്വീപിലും കേരള തീരത്തിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നു. ഇതിന്റെ സ്വാധീനത്താൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും രണ്ടാം ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര മാതൃദിനമായി ആചരിക്കുന്നത്. കുട്ടികളുടെ ക്ഷേമത്തിനായി ഉറക്കമില്ലാത്ത രാത്രികളും കഠിനാധ്വാനം ചെയ്യുന്ന പകലുകളും നീക്കിവെക്കുന്ന എല്ലാ അമ്മമാരെയും ആദരിക്കുന്നതിന് ദിനാചരണം ലക്ഷ്യമിടുന്നു. ആഭ്യന്തര യുദ്ധങ്ങളിൽ പരിക്കേറ്റവരെ പാലിക്കുന്നതിനായി സേവനം നൽകിയ അന്ന ജാർവിസ് എന്ന സമാധാന സംരക്ഷക തന്റെ അമ്മയ്ക്കായി പ്രത്യേക സ്മാരകം തീർത്ത 1908 മുതലാണ് അന്താരാഷ്ട്ര മാതൃദിനാചരണം ആരംഭിക്കുന്നത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ട്രീനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ നെൽസൺ ദ്വീപ് സന്ദർശിച്ചു. ട്രീനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ പ്രധാനമന്ത്രി കമല പ്രസാദ് ബിസേസർ അദ്ദേഹത്തെ അനുഗമിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള കരാർ തൊഴിലാളികളായ ഗർമിറ്റിയാസ് ആദ്യമായി ട്രീനിഡാഡ് ആൻഡ് ടൊബാഗോയിലെത്തിയ സ്ഥലമാണ് നെൽസൺ ദ്വീപ്. ഇവരുമായി ബന്ധപ്പെട്ട പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിന് ലക്ഷ്യമിട്ട് ഇന്ത്യയുടെ സഹായത്തോടെ നെൽസൺ ദ്വീപിൽ ആരംഭിക്കുന്ന പദ്ധതിക്ക് ഇരുവരും തുടക്കം കുറിച്ചു.
2: To join the launch of a quick track project for the upgradation of cultural heritage on Nelson Island. India attaches a high importance to creating a database of the Girmitia community and conducting research on this legacy. On Prime Minister Narendra Modi's direction, we are working to create a dedicated Girmitia studies. I'm hopeful that this would help many of the people.
0: ഉച്ചയ്ക്ക് 3:30 നടക്കുന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൗ സൂപ്പർ ജിങ്സിനെ നേരിടും. രാത്രി 7:30 റായ്പൂരിൽ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു മുംബൈ ഇന്ത്യൻസുമായി ഏറ്റുമുട്ടും. വിവിധ മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയുടെ ഭാഗമായ ഔട്ട്സോഴ്സ് കരാർ ജീവനക്കാർക്ക് കൂടുതൽ സംരക്ഷണം ലഭ്യമാക്കാൻ ഉതകുന്ന നടപടികളുമായി കേന്ദ്ര സർക്കാർ. തൊഴിൽ ചട്ടം 2019 സെക്ഷൻ 17(1) അനുസരിച്ച് പ്രതിദിന വേതനം ഷിഫ്റ്റ് അവസാനിക്കുമ്പോഴും പ്രതിവാര വേതനം ആഴ്ചയിലെ അവധി ദിനത്തിന് മുൻപും പ്രതിമാസ വേതനം അടുത്ത മാസത്തെ 7 ദിവസത്തിന് ഉള്ളിലും ലഭ്യമാക്കണമെന്നും സർക്കാർ വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യവികസനത്തിനും അന്താരാഷ്ട്ര വെല്ലുവിളികൾ നേരിടുന്നതിനും രാജ്യം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം അന്തിമഘട്ടത്തിൽ. പാർട്ടി ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം ഉടൻ. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും തമിഴക വെട്രിക്കഴകവും അധ്യക്ഷനുമായ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യ മുന്നൊരുക്കം വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം. അത്യാധുനിക യുദ്ധ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയെ മുൻനിരയിലെത്തിക്കാൻ സഹായിക്കുന്ന സ്ക്രാംജെറ്റ് എഞ്ചിൻ പരീക്ഷണത്തിൽ നിർണായക നേട്ടവുമായി DRDO. ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനായി കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
3: FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. അല്പസമയത്തിനകം കർണാടകയിലെത്തുന്ന അദ്ദേഹം ബാംഗ്ലൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45th വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കും. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ വിലക്കയറ്റം തടയുന്നതിൽ കേന്ദ്രം പരാജയപ്പെട്ടുവെന്ന് ആരോപിച്ച് INTUC നാളെ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾ ഉപരോധിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖർ. ജില്ലാ കേന്ദ്രങ്ങളിൽ രാവിലെ പ്രതിഷേധ പ്രകടനവും ഉപരോധവും നടത്താനാണ് തീരുമാനം. ഗുജറാത്തിലെ സോംനാഥ് ക്ഷേത്രത്തിലെ 5 ദിവസത്തെ അമൃത് പർവ് 2026 ആഘോഷങ്ങൾ നാളെ സമാപിക്കും. 1951 പുനർനിർമ്മാണത്തിന്റെ 75

വാർഷികമാണ് അമൃത് പർവായി ആഘോഷിക്കുന്നത്. രണ്ട് ദിവസത്തെ സി പി ഐ എം പോളിറ്റ് ബ്യൂറോ യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. കേന്ദ്ര കമ്മിറ്റി ഓഫീസായ എ കെ ജി ഭവനിലാണ് യോഗം ചേരുന്നത്. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് തുടക്കം കുറിച്ച് ഇന്ന് തിരനോട്ടം. നാളെ മുതൽ ഈ മാസം 18 വരെ രാത്രി 9:30 ആകാശവാണി നിലയങ്ങൾ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. 8th അന്താരാഷ്ട്ര സ്വതന്ത്ര ചലച്ചിത്രമേള ഇന്ന് കോഴിക്കോട്ട് സമാപിക്കും. ഈസ്റ്റിൽ കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ 6 ചിത്രങ്ങളുടെ പ്രദർശനവും വൈകിട്ട് മീറ്റ് ദ ഡയറക്ടർ പരിപാടിയും നടക്കും. ബംഗാൾ ഉൾക്കടലിൽ നാളെയോടെ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. മാനാർച്ച് ഉൾക്കടലിനും അതിനോട് ചേർന്ന ശ്രീലങ്കയ്ക്കും മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ടെന്നും അവർ അറിയിച്ചു. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ 2nd ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര മാതൃദിനമായി ആചരിക്കുന്നത്. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ഇന്നത്തെ ഗാനോത്സവത്തിൽ ആദ്യം ബോയ്ഫ്രണ്ട് എന്ന ചിത്രത്തിൽ സുജാതയും നിഷാദും പാടിയത്, ആർ കെ ദാമോദരന്റെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം.

0: ഗാനോത്സവം.
1: ഇനി കൊടുവള്ളിയിലെ ആബിദിന്റെ ഇഷ്ടഗാനമാണ് മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്ന എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയത്. ഗിരീഷ് ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഔസേപ്പച്ചന് സംഗീതം.

0: ഗാനോത്സവം.
1: ഇനി പൊന്നാപുരം കോട്ട എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് ഈ ഗാനത്തിനായി കാതോർക്കുന്നത്. കനക രാധാകൃഷ്ണൻ, വാഴയൂർ ചുങ്കപ്പള്ളിയിൽ നിന്നും.

0: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ്. സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
0: എച്ച് എൻ കെ യൂറോളജി സെന്റർ, നോവൽ ടൈം. സമർപ്പിക്കുന്നത്
2: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
3: ഇനി ഇന്ന് മാതൃദിനത്തിൽ എല്ലാ അമ്മമാർക്കും സമർപ്പിച്ചുകൊണ്ട് കല്ലാച്ചി റൂബിയൻ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും അനിത, ചന്ദ്രി, വത്സല, വിജിഷ, ബിന്ദു, സുജിഷ തുടങ്ങിയവർ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനം രാപ്പകൽ എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയത്.

0: ക്രസൻറ് ബിൽഡേഴ്സ് ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ക്രസൻറ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.

0: ഗാനോത്സവം.
1: ഗാനോത്സവത്തിൽ ഇനി
0: ഫോണിൻ പരിപാടി.
1: താലോലം എന്ന ചിത്രത്തിൽ സുജാത പാടിയത്. ഈ ഗാനത്തിനെ കാതോർക്കുന്നു കുന്നമംഗലത്ത് നിന്നും ഷീന.

0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
2: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ്
3: സമർപ്പിക്കുന്നത് വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിൽ ഇനി മന്നൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഈ ഗാനത്തിനെ കാതോർക്കുന്നു മാനാഞ്ചിറ ആനക്കുളത്ത് നിന്നും പ്രജീഷ് കുമാർ, പ്രേമലീല എന്നിവർ.

0: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ്. സമർപ്പിക്കുന്നത് വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
2: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
3: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
4: ഗാനോത്സവത്തിൽ ഇനി മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് രാജകോട്ടി സംഗീതം പകർന്ന് എം ജി ശ്രീകുമാർ പാടിയത് ചിത്രം ചിരഞ്ജീവി. ഈ ഗാനത്തിനെ കാതൊർക്കുന്നത് ഓമശ്ശേരി പെരുവില്ലിൽ നിന്ന് ജമീല. എല്ലാ അമ്മമാർക്കും വേണ്ടിയാണ് ഈ ഗാനം അവർ സമർപ്പിക്കുന്നത്.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിൽ ഇനി അനാർക്കലി എന്ന ചിത്രത്തിൽ സുശീല പാടിയത് വയലാർ രാമവർമ്മയുടെ വരികൾക്ക് MS ബാബുരാജിന്റെ സംഗീതം. ഈ ഗാനത്തിനെ കാതോർക്കുന്നത് ചെറുവണ്ണൂരിൽ നിന്നും പോൾ.

മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിൽ ഇനി ഇരുട്ടിയിൽ നിന്നും സതീഷ് ബാബു ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനം കൈക്കുടുന്ന നിലാവ് എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് കൈതപ്രത്തിന്റെ സംഗീതം.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ഇനി സുജാതയും ശ്യാം ധർമ്മനും പാടിയ ഗാനമാണ് ചിത്രം കാണാ കൺമണി. ഈ ഗാനത്തിനെ കാതോർക്കുന്നു കുറ്റിക്കാട്ടൂരിൽ നിന്നും റസിയ.

0: ഗാനോത്സവം. ഇനി തൽസമയ ഫോണിൻ പരിപാടി.
1: ഇനി കക്കോടിയിലെ മനോജ്കുമാറിന്റെ ഇഷ്ടഗാനമാണ്. കക്കോടി കൂടത്തുമ്പുയിൽ നിന്നും മനോജ്കുമാർ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനം ഭൂമിഗീതം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം.

തേടിയ വള്ളി കാലിച്ചിറ്റി ഈ ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. യേശുദാസും വാണിജ്യറാമും പാടിയത്. ഗാനരചന എ പി ഗോപാലും സംഗീതം കെ ജെ ജോയി.

സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. വൺ 103.6 റിയൽ FM പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ. ആദ്യം അഫ്സാന എന്ന ആൽബത്തിൽ അനുരാധ പൊദ്വാൾ പാടിയത്.

0: ഇനി
1: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
2: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
0: ഇനി ആശാ ഭോസ്ലെ പാടിയത്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: ഇനി ചന്ദൻ ദാസ് പാടിയത് ആൽബം ആപ്കാ പ്യാർ മിലേഗാ തോ സൻവാർ ജാതെങ്കേ.

ഇനി ഹരിഹരൻ പാടിയത്.

ഹിന്ദി ആൽബം സോങ് സമാപിക്കുന്നു, ഗസലുകൾ സമാപിച്ചു. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 44:59. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം നഖക്ഷതങ്ങൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന ONV കുറുപ്പ്, സംഗീതം രവി ബോംബെ.

0: കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
1: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
2: സർ ഇത്രയും രൂപ.
1: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
2: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
2: മോളെ, ഇവര് പറയുന്നു എന്റെ പാർസൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
0: അയ്യോ,
2: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
2: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
2: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.

0: ചലച്ചിത്രഗാനം വീണ്ടും 6 മണിക്ക്.
1: ഹലോ
2: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ എന്നാ വിളിക്കുന്നത്?
1: വീണ്ടും
2: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ്

0: പോരൂർ രാമചന്ദ്രമാരാരും സംഘവും അവതരിപ്പിച്ച തായമ്പകയാണ് ഇതുവരെ കേട്ടത്.
1: സബ്കെ ലിയെ സമാജിക് സുരക്ഷ അടൽ പെൻഷൻ യോജന മോദി ജി കാ സങ്കൽപ്
2: യോജന ഉൻ നൌജവാനോ കെ ലിയെ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
1: അബ് തക് ഇസ് യോജന സേ 8,85,00,000 സേ അധിക ലാഭാർത്ഥി ജുഡ് ചുക്കെ ഹൈ. അഗർ ആപ് ഭി 18 സേ 40 സാൽ കി ഉമ്ര കെ ഹൈ തോ മാസിക് അടൽ പെൻഷൻ സഹിത 3 ഗ്യാരണ്ടീഡ് ഫായ്ദോ കെ ലിയെ അപ്നി ബാങ്ക് ശാഖാ സേ സമ്പർക് കരേ.
3: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ.
4: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
3: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം ചക് ദേ ഇന്ത്യ എന്ന ചിത്രത്തിൽ സുഖ്വീന്ദർ സിംഗ്, സലീം മർച്ചന്റ്, മരിയാന ഡിക്രൂസ് എന്നിവർ പാടിയത്.

0: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: അടുത്ത ഗാനം ഫത്തേ എന്ന ചിത്രത്തിൽ അർജിത് സിംഗ് പാടിയത്.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 3ാം ദിവസം 12ാം തീയതി ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിൻ്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
1: കാരാഗ്രഹം ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
2: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
0: പുനഃപ്രക്ഷേപണം 13ാം തീയതി 1 മണിക്ക്.
3: അടുത്ത ഗാനം പങ്കജ് ഉദ്ദാസും സംഘവും പാടിയത്, ചിത്രം നാം.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: ആകാശവാണി കോഴിക്കോട്. ഹിന്ദി പാഠം. ആജ് കാ ഹിന്ദി പാഠ് പ്രസ്തുത കർ രഹി ഹേ ഡോക്ടർ അന്നസാലി ഇഎം.
2: പ്യാരേ ബച്ചോ നമസ്തേ. ആജ് ഹിന്ദി പാഠ് മേ ഹം വ്യാകരൺ കി കുച്ച് ബാത്തേ പഠേംഗേ. ഇന്ന് നമ്മൾ ഹിന്ദി പാഠത്തിൽ വ്യാകരണത്തിലെ ക്രിയ എന്ന പാഠഭാഗമാണ് പഠിക്കുന്നത്. ക്രിയ ക്യാ ഹേ? ക്രിയ വഹി ശബ്ദ് ഹേ ജിസ്സേ കിസി കാം കാ കർണ യാ ഹോന സംജാ ജായ്. ഉദാഹരണ ഹേ ആന, ജാന, ദോഡ്ന, പഠ്ന, ലിഖ്ന ആദി. ക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രവൃത്തി ചെയ്യുന്നതായോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി സ്വയം നടക്കുന്നതായോ വ്യക്തമാക്കുന്നതിന് ഉപയോഗിക്കുന്ന ശബ്ദത്തിനെയാണ് ക്രിയ എന്ന് പറയുന്നത്. ക്രിയയുടെ ഉദാഹരണമാണ് വരുക, പോവുക, ഓടുക, നടക്കുക, പഠിക്കുക, എഴുതുക എന്നിങ്ങനെ. മനസ്സിലായോ? ഏക് വാക്യമേ കർത്ത കർമ്മ ഓർ ക്രിയ കാ മഹത്വപൂർണ സ്ഥാൻ ഹേ. ഒരു വാക്യത്തിൽ സാധാരണയായി മൂന്ന് കാര്യങ്ങളാണ് ഉള്ളത്: കർത്താവ്, കർമ്മം, ക്രിയ. ഒരു ഉദാഹരണം നോക്കാം. രമേശ് പുസ്തക്

പഠിത്താ ഹെ. രമേശ് പുസ്തകം വായിക്കുന്നു. ഈ വാക്യത്തിൽ ക്രിയ ഏതാണ്? വായിക്കുന്നു. ക്രിയ കൂടാതെ ഇതിൽ കർത്താവും കർമ്മവും ഉണ്ട്. ക്രിയ ചെയ്യുന്നതാരാണോ അതാണ് കർത്താവ്. രമേശാണ് കർത്താവ്. തോ ഹം കഹ സക്തേ ഹേ കി ക്രിയാ കേ കർണേ വാല കർത്താ ഹോതാ ഹേ. ഇസ് വാക്യമേ കർത്താ ഹേ രമേശ്. അബ് കർമ്മ കോ ഭി സമജ്ന ഹേ. കർത്താ സെ ഹട്ട്കർ ക്രിയാ കാ ഫൽ ജിസ് പർ പഠ്താ ഹേ ഉസേ കർമ്മ കഹത്തേ ഹേ. രമേശ് പുസ്തക് പഠ്താ ഹേ. ഇസ് വാക്യ കാ കർമ്മ ക്യാ ഹേ? പുസ്തക്. ഇപ്പോൾ നമ്മൾ കർത്താവ്, കർമ്മം, ക്രിയ എന്നീ കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലേ. ഇവയെ ഇംഗ്ലീഷിൽ എന്താണ് പറയുന്നത് അറിയാമോ? കർത്താവ് സബ്ജക്റ്റ്, കർമ്മം ഓബ്ജക്റ്റ്, ക്രിയ വേർബ്. ഹിന്ദിമേ കഹേതോ കർത്താ, കർമ്മ, ക്രിയ. ആഗെ ഹം കുച്ച് സഹായ ക്രിയാവും കെ ബാരേമേ പഠേങ്കെ. ഇനി കുറച്ച് സഹായക്രിയകളെ കുറിച്ച് പഠിക്കാം. സഹായക്രിയകളെ ഇംഗ്ലീഷിൽ എന്താണ് പറയുന്നത്? ഓക്സിലറി വേർബ്സ്. മുഖ്യ ക്രിയാക്കെ അർത്ഥ കി പൂർണതാ കെ ലിയെ ഉസ്കെ സാത്ത് പ്രയുക്ത് കർണേ വാലി ക്രിയായും സഹായക്രിയായും ഹെ. ഇനി സംയുക്ത ക്രിയാഭി കഥ ഹെ. എന്താണ് സഹായക്രിയ? പ്രധാന ക്രിയയോടൊപ്പം ചേർന്ന് വിശേഷാർത്ഥം ദ്യോതിപ്പിക്കുന്ന ക്രിയകളെയാണ് സഹായക്രിയകൾ എന്ന് പറയുന്നത്. ഇവയെ സംയുക്ത ക്രിയകൾ എന്നും പറയാറുണ്ട്. ഹിന്ദി ഭാഷാമേ കൈ സഹായക്രിയായേ ഹെ. ഉദാഹരണം കെ ലിയെ ലഗ്, സക്ക്, ചുക്ക്, പട്, ചാഹിയെ ആദി. ഹിന്ദി ഭാഷയിൽ അനേകം സഹായക്രിയകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവയാണ് ലഗ്, സക്ക്, ചുക്ക്, പട്, ചാഹിയെ എന്നിവ. ഈ സഹായക്രിയകളിൽ ചിലതും അവയുടെ പ്രയോഗം എന്താണെന്നും ആണ് നമ്മൾ ഇനി പഠിക്കുന്നത്. സബ്സെ പഹലെ ലഗ് കെ ബാരേമേ ഹം പഠേങ്കെ. ലഗ് എന്ന സഹായക്രിയയെ കുറിച്ച് ആദ്യം പഠിക്കാം. ലഗ് സഹായക്രിയാക്കോ ആരംഭബോധ ക്രിയാ കഹത്തേ ഹേ. ക്യോക്കി ലഗ് പ്രമുഖ ക്രിയാക്കെ സാത്ത് ജോഡ് ദേനേ പർ ക്രിയാക്കെ ആരംഭ കാ ബോധ് ഹോത്താ ഹെ. ലഗ് എന്ന സഹായക്രിയ ആരംഭബോധക്രിയയാണ്. കാരണം ലഗ് എന്ന സഹായക്രിയ പ്രധാന ക്രിയകളോടുകൂടെ ചേരുമ്പോൾ ക്രിയ ആരംഭിക്കുന്നു അല്ലെങ്കിൽ ക്രിയ ആരംഭിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉദാഹരണം കേലിയേ ലഡ്കാ ദൗഡ്നേ ലഗ. ലഡ്കേ ദൗഡ്നേ ലഗേ. ലഡ്കി ദൗഡ്നേ ലഗി. ലഡ്കിയാ ദൗഡ്നേ ലഗി. ഈ ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാക്കാം കർത്താവിൻ്റെ ലിംഗവചനങ്ങൾക്കനുസരിച്ച് ലഗ് എന്നത് ലഗ, ലഗേ, ലഗി, ലഗീ എന്ന് മാറുന്നു എന്ന്. അതായത് കർത്താവ് ലഡ്ക പുല്ലിംഗം ഏകവചനത്തിൽ വന്നപ്പോൾ ലഗ എന്നും അത് പുല്ലിംഗം ബഹുവചനമായപ്പോൾ ലഗേ എന്നും സ്ത്രീലിംഗം ഏകവചനം ലഡ്കി എന്നായപ്പോൾ ലഗീ എന്നും സ്ത്രീലിംഗം ബഹുവചനമായപ്പോൾ ലഗീ എന്നും മാറി വരുന്നു. അതായത് കർത്താക്കെ ലിംഗവചൻ കെ അനുസാർ സഹായക്രിയ ലഗ്മേ പരിവർത്തൻ ഹോത്താ ഹെ. മറ്റൊരു കാര്യം കൂടെ ലഗ് സഹായക്രിയ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലഗ് സഹായക്രിയയ്ക്ക് മുൻപിൽ വരുന്ന പ്രധാന ക്രിയ എപ്പോഴും നേ എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്ന രൂപത്തിൽ പ്രയോഗിക്കേണ്ടതാണ്. ഉദാഹരണം നോക്കൂ. ദോഡ്നേ ലഗ, ദോഡ്നേ ലഗി, ദോഡ്നേ ലഗേ. ഈ ഉദാഹരണത്തിൽ എല്ലാം ലഗ് സഹായക്രിയയ്ക്ക് മാറ്റം വന്നെങ്കിലും പ്രധാന ക്രിയാരൂപം മാറ്റം വരാതെ ദോഡ്നേ എന്ന് തന്നെയാണ് വരുന്നത്. അതായത് പ്രധാന ക്രിയ ദോഡ്നേ, ചൽനേ, ലിഖ്നേ, പഠ്നേ എന്ന രൂപത്തിൽ ആയിരിക്കണം. ആഗേഹം ചുക് സഹായക്രിയയ്ക്ക് ബാരേമേ പഠേങ്കെ. ഇനി ചുക് എന്ന സഹായക്രിയയെക്കുറിച്ചാണ് പഠിക്കുന്നത്. ചുക്കോ സമാപ്തി ബോധക്രിയ കഹത്തെ ഹെ. ചുക് സഹായക്രിയ മുഖ്യക്രിയാക്കെ ധാതു കെ സാത്ത് ജോഡാ ജാത്താ ഹെ. തബ് മുഖ്യക്രിയാക്കി സമാപ്തി യാ അന്ത് ഹോനെ കാ ബോധ് ഹോത്താ ഹെ. എന്താണ് മനസ്സിലായത്? ചുക് എന്ന ശബ്ദം സമാപ്തി അഥവാ അവസാനം സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന സഹായക്രിയയാണ്. പ്രധാന ക്രിയയുടെ ധാതുവിനോടുകൂടെയാണ് ഇത് ചേർക്കുന്നത്. അപ്പോൾ പ്രധാന ക്രിയയുടെ അവസാനം അല്ലെങ്കിൽ സമാപ്തി സൂചിപ്പിക്കുന്നു. ഉദാഹരണം നോക്കൂ. ലഡ്ക ഖേൽ ചുക്ക. ലഡ്കേ ഖേൽ ചുക്കേ. ലഡ്കി ഖേൽ ചുക്കി. ലഡ്കിയാ ഖേൽ ചുക്കി. ഇവിടെയും ആദ്യം പഠിച്ച ലഗ് സഹായക്രിയ പോലെ കർത്താവിൻ്റെ ലിംഗവചനത്തിനനുസരിച്ച് ചുക് എന്ന സഹായക്രിയയിൽ മാറ്റം വരുന്നു.

നോക്കൂ, ചുക്ക, ചുക്കേ, ചുക്കി, ചുക്കീ. അതായത് കർത്താവ് പുല്ലിംഗം ഏകവചനമാകുമ്പോൾ ചുക്ക എന്നും, പുല്ലിംഗം ബഹുവചനമാകുമ്പോൾ ചുക്കേ എന്നും, സ്ത്രീലിംഗം ഏകവചനമാകുമ്പോൾ ചുക്കി എന്നും, സ്ത്രീലിംഗം ബഹുവചനമാകുമ്പോൾ ചുക്കീ എന്നും മാറ്റം വരണം. ചുക് സഹായക്രിയ വരുമ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, പ്രധാന ക്രിയ ധാതുവിൽ തന്നെ പ്രയോഗിക്കണമെന്നാണ്. അത് മറന്നു പോകാൻ പാടില്ല. ഖേൽചുക, ഖേൽചുകേ, ഖേൽചുകി എന്നിങ്ങനെ. ആകെ ഹം സക് സഹായക്രിയക്കെ ബാരേ മേ പഠേംഗെ. ഇനി സക് സഹായക്രിയയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. സക് സഹായക്രിയക്കോ ശക്തിബോധക്രിയ കഹത്തെ ഹേ, യാനി കാര്യകർണേക്ക് ശക്തി ക ബോധ് ഹോത്താ ഹേ. പ്രധാൻ ക്രിയാധാതു കെ സാത്ത് സഖ് ജോഡ് ദേനേ സേ ശക്തിബോധക്രിയ ബൻതി ഹേ. സഖ് എന്നത് ശക്തി സൂചിപ്പിക്കുന്ന സഹായക്രിയയാണ്. ഒരു പ്രവൃത്തി

0: कार्य करने की शक्ति का बोध होता है। प्रधान क्रिया धातु के साथ सख जोड़ देने से शक्तिबोधक क्रिया बनती है। സക്ക് എന്നത് ശക്തി സൂചിപ്പിക്കുന്ന സഹായക്രിയയാണ്. ഒരു പ്രവൃത്തി ചെയ്യാൻ സാധിക്കും എന്ന അർത്ഥം സക്ക് സഹായക്രിയ നൽകുന്നു. പ്രധാന ക്രിയയുടെ ധാതുവിനോടുകൂടെയാണ് സക്ക് സഹായക്രിയ ഉപയോഗിക്കുന്നത്. എങ്ങനെയാണോ നമ്മൾ ചുക്ക് എന്ന് പഠിച്ചത് അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഉദാഹരണം കേളിയേ, ലഡ്ക ചൽ സക്താ ഹേ, ലഡ്കി ചൽ സക്തി ഹേ, ലഡ്ക്കെ ചൽ സക്തേ ഹേ, ലഡ്ക്കിയാ ചൽ സക്തി ഹേ. ഇവിടെ മുൻപ് പഠിച്ച സഹായക്രിയ ലഗ്, ചുക്ക് എന്നിവയെപ്പോലെ കർത്താവിൻ്റെ ലിംഗവചനത്തിനനുസരിച്ച് സഹായക്രിയ മാറുന്നത് കാണാം. ഒരു വ്യക്തിക്ക് ഒരു കാര്യം ചെയ്യാൻ സാധിച്ചു എന്ന അർത്ഥമാണ് സക് സഹായക്രിയയിൽ നിന്ന് ലഭിക്കുന്നത്. അഗലാഹേ അനുമതി ബോധക്രിയ ദേ. അനുമതി ബോധക്രിയയായ ദേ സഹായ ക്രിയയെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ദേ സഹായക്രിയാ സേ അനുമതി ദിയേ ജാനേ ക ബോധ് ഹോത്താ ഹേ. ഉദാഹരണം ദേഖിയേ, മുഝേ ജാനേ ദോ, അധ്യാപക് നെ ഹമേ ഖേൽനേ ദിയ, മുഝേ അന്തർ ആനേ ദീജിയേ. ദേ എന്ന സഹായക്രിയ അനുമതി സൂചിപ്പിക്കുന്ന സഹായക്രിയയാണ്. ഒരു പ്രവൃത്തി ചെയ്യാനുള്ള അനുവാദത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ദേ സഹായക്രിയ ചേർക്കുമ്പോൾ പ്രധാന ക്രിയ എപ്പോഴും നേ എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്ന രൂപത്തിൽ പ്രയോഗിക്കണം എന്നത് മറന്നു പോവുകയരുത്. ഉദാഹരണമായി ജാനേദോ, ഖേൽനേ ദിയ, ആനേ ദിജിയേ. ഇവിടെയെല്ലാം പ്രധാന ക്രിയകൾ ജാനേ, ഖേൽനേ, ആനേ എന്നിങ്ങനെയുള്ള രൂപത്തിലാണ്. ആഗേഹം ആവശ്യകതാ ബോധക്രിയ ചാഹിയേക്ക് ബാരേമേ പഠേങ്കെ. ഇനി ആവശ്യ സൂചക ക്രിയയായ ചാഹിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. കാര്യക്ക് ആവശ്യകത യാ കർത്തവ്യ കാ ബോധ് ആവശ്യകതാ ബോധക്രിയ ചാഹിയേ സേ മിൽത്താ ഹേ. ചാഹിയേ കാ പ്രയോഗ് കർത്തേ സമയ് കർത്താ കെ സാത്ത് കോ ജോഡ്നാ ഹേ. മുഖ്യക്രിയ കർമ്മക്കെ ലിംഗവചൻ കെ അനുസാർ ബദൽത്താ ബി ഹേ. മനസ്സിലായോ? ചാഹിയേ എന്ന സഹായക്രിയ വളരെ പ്രധാനപ്പെട്ട ക്രിയയാണ്. അത് ഉപയോഗിക്കുമ്പോൾ പല മാറ്റങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ചാഹിയേ എന്ന സഹായക്രിയ ആവശ്യത്തെയോ കർത്തവ്യത്തെയോ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ചാഹിയേ സഹായക്രിയ വരുമ്പോൾ നിർബന്ധമായും കർത്താവിനോടുകൂടെ കോ ചേർക്കണം. കർത്താവിനോടുകൂടെ കോ ചേർന്നു കഴിഞ്ഞാൽ കർമ്മത്തിൻ്റെ ലിംഗവചനത്തിനനുസരിച്ച് പ്രധാന ക്രിയയിൽ മാറ്റം വരുത്തുകയും വേണം. ഉദാഹരണം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഹംകോ പാഠ് ലിഖ്ന ചാഹിയേ, ഹംകോ ലേഖ് ലിഖ്ന ചാഹിയേ, ഹംകോ കവിത ലിഖ്നി ചാഹിയേ. ഇവിടെ നാം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ ഉദാഹരണങ്ങളിൽ എല്ലാം കർത്താവിനോടുകൂടെ കോ എന്നത് ചേർന്നിരിക്കുന്നു. ഒപ്പം കർമ്മത്തിൻ്റെ ലിംഗവചനത്തിനനുസരിച്ച് ലിഖ്ന, ലിഖ്നി എന്നിങ്ങനെയുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ സഹായക്രിയകളല്ലാതെ ഇനിയും സഹായക്രിയകൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം.
1: ആജ് കാ ഹിന്ദി പാഠ് പ്രസ്തുത് കി ഹേ ഡോക്ടർ അന്ന സാലി ഇഎം. ഹിന്ദി പാഠം സമാപിക്കുന്നു.
2: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
3: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
2: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
4: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: ഹേ ഗേൾസ്,
8: ഇന്ന് പാർട്ടി വേണം.
9: ആദ്യം ചാമ്പ്യനോടൊപ്പം ഒരു സെൽഫി.
8: ഐഡിയ ഇവിടെ തന്നെയാവാം പാർട്ടി. പിസ്സ പാർട്ടി.
9: നിന്റെ കാർഡും പിന്നെന്താ?
8: എന്റെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നെ ചേർത്തോളാം. RBI പറയുന്നു, നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആരുമായും ഷെയർ ചെയ്യരുത്. ഓൺലൈൻ ബാങ്കിംഗ്

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. കൈതപ്രം രചനയും സംഗീതവും നിർവഹിച്ച് യേശുദാസ് പാടിയത്. ചിത്രം കളിയാട്ടം.

0: Central government agencies reviewed early warning systems, resources deployment and inter-agency coordination to ensure zero loss of life and minimum loss of property. The minister also reviewed the progress of long-term flood mitigation measures being taken across the country, including protection of critical infrastructure projects, river management initiatives and scientific advancements in forecasting. Vice Admiral Sanjay Vatsyayan has been appointed as the next Flag Officer Commanding-in-Chief of the Western Naval Command headquartered in Mumbai. He will take charge of one of the Indian Navy's most strategically important commands responsible for safeguarding India's Western Maritime Front and key sea lanes in the Arabian Sea. And in IPL cricket, Lucknow Super Giants have set a target of 204 runs for Chennai Super Kings at M.H. Chidambaram Stadium in Chennai. In reply, Chennai Super Kings were 60 for 1 in 4.4 over when reports last came in. Earlier put into bat, Lucknow posted 203 runs for the loss of 8 wickets in their allotted 20 overs. And with that, we end this news bulletin.
1: Akashavani. ജില്ലാ വൃത്താന്തം. ഇന്ന് കോട്ടയം ജില്ല. തയ്യാറാക്കിയത് ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക. അവതരണം സുനീഷ് വിതുര. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ കോട്ടയം ജില്ലയിലെ 9 നിയോജക മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു. LDF സിറ്റിംഗ് സീറ്റുകളടക്കം UDF പിടിച്ചെടുത്തു. പുതുപ്പള്ളി നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മനാണ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ സീറ്റ് നിലനിർത്തിയത്. എന്നാൽ LDF സിറ്റിംഗ് സീറ്റായ ഏറ്റുമാനൂരിൽ മന്ത്രി VN വാസവനെ UDF സ്ഥാനാർത്ഥി നാട്ടകം സുരേഷ് തോൽപ്പിച്ചു. LDF കോട്ടയായിരുന്ന വൈക്കം നിയോജകമണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി K ബിനിമോന്റെ അട്ടിമറി വിജയം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി. കോട്ടയം നിയോജകമണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സീറ്റ് നിലനിർത്തി. പാലാ നിയോജകമണ്ഡലത്തിൽ കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണിക്കെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ വിജയിച്ചു. UDF സ്ഥാനാർത്ഥികളായ വിനു ജോബ് കുഴിമണ്ണിൽ ചങ്ങനാശ്ശേരിയിലും അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ MJ പൂഞ്ഞാറിലും റോണി കെ ബേബി കാഞ്ഞിരപ്പള്ളിയിലും വിജയിച്ചു. കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിൽ സീറ്റ് നിലനിർത്തി UDF സ്ഥാനാർത്ഥി മോൻസ് ജോസഫ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടുകൂടി കോട്ടയം ജില്ലാ പഞ്ചായത്ത് തൃക്കൊടിത്താനം ഡിവിഷനിലേക്ക് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി. തൃക്കൊടിത്താനം ഡിവിഷൻ അംഗം വിനു ജോബ് ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചതോടെയാണ് ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുങ്ങിയത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് അംഗവും CPIM സ്ഥാനാർത്ഥിയുമായ മഞ്ജു സുജിത്തിനെ പരാജയപ്പെടുത്തിയാണ് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ വിനു ജോബ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് തൃക്കൊടിത്താനം ഡിവിഷനിൽ അംഗമായത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിനു ജോബിന്റെ തിളക്കമാർന്ന വിജയമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത്. കോട്ടയം ജില്ലയിൽ മിന്നാമിന്നി ക്യാമ്പിന് തുടക്കം കുറിച്ചു. ഭിന്നശേഷിയുള്ളവരുടെ സമഗ്ര ഉന്നമനം ലക്ഷ്യമാക്കിയാണ് കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന സമൂഹ അധിഷ്ഠിത പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായാണ് ദ്വിദിന മിന്നാമിന്നി ക്യാമ്പ് സംഘടിപ്പിച്ചത്. തെള്ളകം ചൈതന്യയിൽ ആരംഭിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി ഒയെ നിർവഹിച്ചു. കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KSSS പ്രോഗ്രാം ഓഫീസർ ഷൈല തോമസ്, കോർഡിനേറ്റർ മേരി ഫിലിപ്പ് എന്നിവർ പ്രസംഗിച്ചു. ക്യാമ്പിനോടനുബന്ധിച്ച് കുട്ടികൾക്കായി ക്ലാസുകളും കലാപരിപാടികളും മത്സരങ്ങളും ഉല്ലാസ പഠനയാത്രയും ചൈതന്യ പാർക്ക് സന്ദർശനവും മാതാപിതാക്കളുടെ സംഗമവും ക്രമീകരിച്ചിട്ടുണ്ട്. വരൾച്ച മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി പ്രാദേശിക തലത്തിലുള്ള താപ പ്രതിരോധ കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർക്കും ഉദ്യോഗസ്ഥർക്കും പരിശീലനം നൽകി. ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ നടന്ന പരിശീലന പരിപാടി ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ ഉദ്ഘാടനം ചെയ്തു. വരൾച്ച നേരിടുന്നതിൽ പ്രാദേശിക ഭരണകൂടങ്ങളുടെ പങ്ക് പ്രധാനമാണെന്നും 30 മുൻകൂട്ടി കണ്ടുള്ള കർമ്മ പദ്ധതികൾ തയ്യാറാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ലിറ്റി ജോസഫ്, LSGD ജോയിന്റ് ഡയറക്ടർ ട്രീസ ജോസ്, ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം ജൂനിയർ സൂപ്രണ്ട് റാണി പി ജോയി എന്നിവർ പ്രസംഗിച്ചു. പുതിയ അക്ഷയ കേന്ദ്രങ്ങൾ ആരംഭിച്ചു.

0: ആരംഭിക്കുന്നതിനുള്ള സംരംഭക തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള OMR പരീക്ഷ മെയ് 17 LBS സെന്റർ ഫോർ സയൻസസ് ആൻഡ് ടെക്നോളജി വിവിധ കേന്ദ്രങ്ങളിൽ നടത്തും. കോട്ടയം ജില്ലയിലെ യോഗ്യത നേടിയ എല്ലാ ഉദ്യോഗാർത്ഥികളും ഹാൾ ടിക്കറ്റിൽ സൂചിപ്പിച്ചിരിക്കുന്ന പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിശ്ചിത സമയത്ത് എത്തണമെന്ന് അക്ഷയ പദ്ധതിയുടെ ചീഫ് കോർഡിനേറ്റർ കൂടിയായ ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ അറിയിച്ചു. കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി സ്റ്റുഡൻസ് മാർക്കറ്റ് ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചു. കോട്ടയം നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ മുനിസിപ്പാലിറ്റി ബിൽഡിംഗിൽ സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് മുഖേനയാണ് ത്രിവേണി സ്കൂൾ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. എല്ലാ പഠന ഉപകരണങ്ങൾക്കും 30 മുതൽ 60% വിലക്കുറവുണ്ട്. ജൂൺ 15 സ്കൂൾ മാർക്കറ്റ് തുറന്നു പ്രവർത്തിക്കും. ജില്ലാ വൃത്താന്തം സമാപിച്ചു.
1: ആകാശവാണി കോഴിക്കോട്. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ: 6:40 സംഘഗാനം, 6:50 വയലും വീടും, 7:20 കാലാവസ്ഥാ അറിയിപ്പ്, 7:35 എവർഗ്രീൻ ഡ്യുവറ്റ്സ്, 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 കുട്ടികൾക്കായുള്ള നാടോടി കഥകൾ, 9:30 തിരനോട്ടം, അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്യുന്ന നാടകങ്ങളുടെ അണിയറ വിശേഷങ്ങൾ, 11:00 ലളിതഗാനം. നാളത്തെ പരിപാടികൾ: നാളെ രാവിലെ 6:00 വചനാമൃതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ KP മോഹനൻ. 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലി. വൈലോപ്പിള്ളി ശ്രീധര മേനോന്റെ കവിത പുതിയ ചോറൂണ്, ആലപിക്കുന്നത് OK അഞ്ജു. തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7:00 ഓപ്പൺ ഫോറം, ഞാൻ എന്റെ വായന. തുടർന്ന് ആരോഗ്യം അമൂല്യം, ഡോക്ടർ നീതു ജോൺ പങ്കെടുക്കുന്നു. കരിയർ കിസ് റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 പാട്ടുപെട്ടിക്കാലം, 7:40 നോവൽ ടൈം, അടിയാളപ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം, 7:50 രാഗപരാഗം, 7:55 കൃഷിദീപം. എട്ട് ആർട്ട് കഫേ, തുടർന്ന് ലളിതഗാനങ്ങൾ. 9:00 സുവർണമലരുകൾ, 9:30 നാടകഗാനങ്ങൾ, 9:45 വാർത്താ തരംഗിണി, 10:00 NHM റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10, 12:40 എവർഗ്രീൻ ഡ്യുവറ്റ്സ്, 1:00 തിരനോട്ടം, അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്യുന്ന നാടകങ്ങളുടെ അണിയറ വിശേഷങ്ങൾ, 2:15 തുടർ നാടകം, 2:30 ഗസൽ, വൈകിട്ട് 4:45 രാത്രി 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:00 ഭഗവതി തോറ്റം, CK ആണ്ടിയും സംഘവും അവതരിപ്പിക്കുന്നത്. അഞ്ച് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും, 7:20 കമ്പോള വില നിലവാരം കാലാവസ്ഥ, 7:35 എവർഗ്രീൻ ഡ്യുവറ്റ്സ്, 9:15 വിദ്യാഭ്യാസ രംഗം, ചരിത്രത്തിന്റെ ഗതി മാറ്റിയ ലോകമഹായുദ്ധങ്ങൾ, രാജു ജേക്കബ് സംസാരിക്കുന്നു. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 രണ്ടാം ദിനം, ദൈവത്തിൻ മനമാരു കണ്ടു, രചന ജയരാജ് മിത്ര, സംവിധാനം റൂബി ബാബു. 11:00 ലളിതഗാനം. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് കേട്ടത്.

ആകാശവാണി കോഴിക്കോട്. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.

ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഹ ശ്രൂയന്താം. പ്രവാചകഃ ലളിത് മോഹനഃ തിവാരി. ആദൌ മുഖ്യാ വാർത്താഹ. അദ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെലങ്കാന രാജ്യേ പ്രായഃ ചതുർനവതി ശതകോടി രൂപ്യകാണാം ആധാർഭൂത സംരചന ഔദ്യോഗിക പരിയോജനാനാം ച ഉദ്ഘാടനം ശിലാന്യാസം ച കൃതവാൻ. ഉത്തർപ്രദേശ രാജ്യ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ അദ്യ സ്വമന്ത്രിമണ്ഡലസ്യ വിസ്താരം കൃതവാൻ. ഭാജപാദലസ്യ ഷഡ് നേതാരഃ മന്ത്രിരൂപേണ ശപഥം ഗൃഹീതവന്തഃ. തമിഴ്നാടുരാജ്യ ടി വി കെ ദളസ്യ സംസ്ഥാപകഃ ശ്രീ സി ജോസഫ് വിജയ അദ്യ പ്രാതകാലേ മുഖ്യമന്ത്രിപദസ്യ ശപഥം ഗൃഹീതവാൻ. തേന സഹൈവ നവമന്ത്രിണഃ അപി ശപഥം ഗൃഹീതവന്തഃ. ഭാരതീയ ജനതാ പാർട്ടി ഇതി ദളസ്യ വരിഷ്ഠ നേതാ ഡോക്ടർ ഹിമന്ത വിശ്വ ശർമ്മ വിധായകദളസ്യ നേതാരൂപേണ നിർവാചിത. അപി ച ഷംഘായി നഗരെ ആയോജിത ധനുഷ്ക്രീഡായാഃ വിശ്വചസക് സ്പർധായാം ഭാരതീയ മഹിളാ റിക്കർവ് ദളേന ചീനദേശം പരാജിത്യ സ്വർണപ്പതകം പ്രാപ്തം. അഥ വാർത്താഹ വിസ്തരേണ. അദ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെലങ്കാന രാജ്യേ പ്രായഃ ചതുർനവതി ശതകോടി രൂപ്യകാണാം ആധാർഭൂത സംരചന ഔദ്യോഗിക പരിയോജനാനാം ച ഉദ്ഘാടനം ശിലാന്യാസം ച കൃതവാൻ. ഏതാസാം പരിയോജനാനാം ഉദ്ദേശ്യഃ സമ്പർക്ക സുദൃഢീകരണം, കാര്യക്ഷമതായാഃ ഉന്നയനം, സുരക്ഷാവർദ്ധനം തഥാ ജനാനാം കൃതെ ഉത്തമ യാത്രാനുഭവസ്യ പ്രദാനേന സഹ സംബദ്ധ അസ്തി. ഹൈദരാബാദ് അന്താരാഷ്ട്രീയ സമ്മേളന കേന്ദ്രെ ആയോജിത അസ്മിൻ കാര്യക്രമെ തെലങ്കാന രാജ്യസ്യ രാജ്യപാല ശിവപ്രതാപ് ശുക്ല, മുഖ്യമന്ത്രി എ രേവന്ത് റെഡ്ഡി, കേന്ദ്രീയമന്ത്രി ജി കിസൻ റെഡ്ഡി തഥാ അന്യ വരിഷ്ഠ നേതാരഃ ഉപസ്ഥിതഃ ആസന്. സഭാം സംബോധയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്തവാന്യത് കേന്ദ്രസർവകാരേണ ഗൃഹീതാനാം ഉപായാനാം കാരണാത് ഭാരതദേശഃ പശ്ചിമേഷ്യ സംഘർഷജനിതം ഊർജാസങ്കടം പ്രഭാവിരീത്യാ നിയന്ത്രയതി. സഹ അവദത്യത് ആയാതിത പെട്രോളിയം ഉത്പാദാനാം ഉപയോഗഃ കേവലം ആവശ്യകതാനുസാരമേവ കരണീയഃ യേന വിദേശിമുദ്രായാ സംരക്ഷണം ഭവിഷ്യതി. തഥാ വർത്തമാന സംഘർഷസ്യ പ്രതികൂലഭാവനാ പ്രഭാവാനാം ന്യൂനീകരണേ സഹായത ഭവിഷ്യതി. നരേന്ദ്രമോദി ഉക്തവാന് യത് പശ്ചിമബംഗഃ അസമഃ പുദുച്ചേരി ചേത്യതേഷു ത്രിഷു രാജ്യേഷു ഭാരതീയ ജനതാ പാർട്ടി ഇതി ദളസ്യ വിജയഃ കേന്ദ്രപ്രശാസനസ്യ രാഷ്ട്രീയനീതിം പ്രതി ജനസമർത്ഥനസ്യ പ്രമാണം അസ്തി. തേന ഉക്തം യത് നിർവാചന പരിണാമൈഃ ദേശസ്യ ഭാവന ജ്ഞായതേ. അദ്യ ബംഗളൂരുനഗരെ ഭാജപ കാര്യകർത്തൃഭ്യ സംബോധയൻ പ്രധാനമന്ത്രി മോദി ഉക്തവാൻ യത് അദ്യ താദൃശ്യാഃ പ്രശാസനസ്യ ആവശ്യകത അസ്തി യഃ ശീഘ്രം കാര്യം കർത്തും ശക്നുയാത്. സുശാസനം ദാതും സമർത്ഥ ഭവത്, സമസ്യായ സമാധാനം കൃത്വാ ദേശ പ്രഗതിപഥെ നേതും ച സമർത്ഥ ഭവത്. തേന ഏതദപി ഉക്തം യത് ഭാജപാദലസ്യ ശാസനം അധുനാ ഏകവിംശതി രാജ്യേഷു വർത്തതേ യത്ര ലോകകല്യാണായ ദേശസ്യ സമൃദ്ധേ ച കാര്യം ക്രിയതേ. പ്രധാനമന്ത്രി കോൺഗ്രസ് ദലോപരി സ്ത്രീണാം പ്രതി അവിശ്വാസസ്യ ആരോപം പ്രഖ്യാപിതവാൻ. സഹ അവദത്യത് കോൺഗ്രസ് ദലേന സംസദി നാരീവന്ദന സംശോധന വിധേയകസ്യ വിരോധേ മതദാനം കൃതം. യസ്മിൻ സംസദി മഹിളാനാം കൃതി ത്രയസ്ത്രിംശത് പ്രതിശത് ആരക്ഷണസ്യ വ്യവസ്ഥ കൃത ആസീത്. പ്രധാനമന്ത്രി രാഷ്ട്രവികാസായ കാര്യം കർത്തും തഥാ ച അമേരിക്ക ഇറാൻ യുദ്ധജനിതാനാം സമാവാനാനാം സമ്മുഖീകർത്തും ജനേഭ്യ ഏകതായാ ആവാനഹം അപി അകരോത്. ഉത്തർപ്രദേശ രാജ്യേ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ അദ്യ സ്വമന്ത്രിമണ്ഡലസ്യ വിസ്താരം കൃതവാൻ. ഭാജപാദലസ്യ

0: सः युक्रेन देशस्य राष्ट्रपतिना व्लोदिमिर जेलेंस्की इत्यनेन सह मिलिष्यति। शंघाई नगरे आयोजिते धनुष्क्रीडायाः विश्वचषकस्पर्धायां भारतीय महिला रिकर्वदलेन चीनदेशं पराजित्य स्वर्णपदकं प्राप्तम्। आईपीएल क्रिकेट स्पर्धा मालिकायां अद्य लखनऊ सुपर जायंट्स दलं चेन्नई सुपर किंग्स दलं सम्मुखीकरोति। प्रप्रथमं क्रीडयता लखनऊ सुपर जायंट्स दलं अष्टक्रीडकानां हानिपुरस्सरं 3,200 धावनांकाः विनिर्मिताः। सम्प्रति उभयोः दलयोः मध्ये स्पर्धा प्रचलति। मुख्यवार्ता पुनरेकवारम्। अद्य प्रधानमंत्री नरेन्द्र मोदी तेलंगाना राज्ये प्राय 94,00,000 कोटि रूप्यकाणां आधारभूतसंरचना औद्योगिक परियोजनानां च उद्घाटनं शिलान्यासं च कृतवान्। उत्तरप्रदेश राज्य मुख्यमंत्री योगी आदित्यनाथ अद्य स्वमंत्रिमंडलस्य विस्तारं कृतवान् इति वार्ताः।
1: ആകാശവാണി, സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ചേച്ചി, ഇത് കണ്ടോ?
3: ഹാപ്പി ബർത്ത്ഡേ കുട്ടാ.
2: കാണട്ടെ? വോ, എന്റെ ഫേവറിറ്റ് കളർ.
3: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
2: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ, റൈറ്റ്?
4: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
5: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ. നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
2: ഓ ഐ നോ.
5: RBI പറയുന്നു,
6: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
7: ആ വിശാലിന്റെ കാര്യങ്ങൾ എല്ലാം പ്രോപ്പറാണ്.
8: ഇന്നലെ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ 15,000 രൂപയുടെ ഫ്രോഡ് നടന്നു, അറിഞ്ഞില്ലേ?
7: പക്ഷെ അയാൾക്ക് ടെൻഷൻ ഒന്നുമില്ലല്ലോ. നോക്ക്,
9: ടെൻഷൻ എന്തിനാ, എന്റെ തെറ്റൊന്നുമില്ല. എന്നിട്ടും ഫ്രോഡ് നടന്നുടൻ ഞാൻ ബാങ്കിനെ അറിയിച്ചു. RBI പറയുന്നു, ആരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കളവായി പണമെടുത്താൽ ബാങ്കിനെ ഉടനടി വിവരം അറിയിക്കൂ. 3 ദിവസത്തിനകം അറിയിച്ചാൽ നഷ്ടമുണ്ടാവില്ല, വൈകുന്തോറും നഷ്ടവും കൂടുന്നു. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ പിൻ, പാസ്വേഡ്, പിന്നെ OTP ആരുമായും ഷെയർ ചെയ്യരുത്. RBI പറയുന്നു, അറിവ് നേടും, അത് പ്രാവർത്തികമാക്കും.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. പാരിസ്ഥിതിക ഉത്തരവാദിത്തം, യുവാക്കളുടെ ശാക്തീകരണം എന്നിവയിലൂടെ വികസിത ഇന്ത്യയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം, കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം വൈകുന്നു. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും TVK അധ്യക്ഷനുമായ ജോസഫ് വിജയ്ക്കും ഒപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയിന്റ്സിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 204 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. പാരിസ്ഥിതിക ഉത്തരവാദിത്തം, യുവാക്കളുടെ ശാക്തീകരണം എന്നിവയിലൂടെ വികസിത ഇന്ത്യയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45-ാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യനിർമ്മാണത്തിൽ സമൂഹത്തിന്റെ പങ്കാളിത്തം രാഷ്ട്രീയ സംവിധാനങ്ങളെക്കാൾ ശക്തമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
10: ऐसे युवाओं से ही होगा, जो युवा मानसिक रूप से शांत हो, जो सामाजिक रूप से जिम्मेदार हो और जो समाज के प्रति संवेदनशील हो. इसलिए स्पिरिचुअल वेलबींग, मेंटल हेल्थ, योग, मेडिटेशन, इस पर काम करने वाली आपके महत्वपूर्ण.
1: തുടർന്ന് തെലങ്കാനയിലെത്തിയ ശ്രീ നരേന്ദ്രമോദി ഏകദേശം 9,400 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വ്യാവസായിക പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച പ്രഖ്യാപനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉന്നതാധികാര സമിതിയുടെ യോഗം ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധി, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷിയും മറ്റ് മുതിർന്ന നേതാക്കളും പങ്കെടുത്തു. പുതിയ കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും തമിഴക വെട്രി കഴകം പാർട്ടി അധ്യക്ഷനുമായ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ

0: രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവനാമത്തിലാണ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്തത്. വിജയോടൊപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. ബുധനാഴ്ചയ്ക്ക് മുൻപ് നിയമസഭയിൽ വിശ്വാസ വോട്ട് തേടാൻ ഗവർണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ ജോസഫ് വിജയ്ക്ക് ആശംസ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ തമിഴ്നാട് സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാ കുമാര ദിസനായികയും വിജയ്ക്ക് അഭിനന്ദനം അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി അധികാരമേറ്റ സി ജോസഫ് വിജയ്ക്ക് ആശംസകൾ നേർന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ നൽകുന്ന വിധി വലിയ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അസമിൽ BJPയുടെയും NDAയുടെയും നിയമസഭാ കക്ഷി നേതാവായി ഹിമന്ത ബിശ്വ ശർമ്മയെ തെരഞ്ഞെടുത്തു. ഗുവാഹത്തിയിൽ ഇന്ന് ചേർന്ന യോഗത്തിലാണ് അദ്ദേഹത്തെ ഏകകണ്ഠമായി തിരഞ്ഞെടുത്തത്. 102 MLAമാരുടെ പിന്തുണയുള്ള ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് ലോക്ഭവനിൽ ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യയെ സന്ദർശിച്ച് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചു. ചൊവ്വാഴ്ച ഗുവാഹത്തിയിൽ നടക്കുന്ന ചടങ്ങിൽ അസം മുഖ്യമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ വെള്ളപ്പൊക്കവും ഉഷ്ണതരംഗ സാഹചര്യവും ഉൾപ്പെടെ നേരിടുന്നതിലെ കേന്ദ്ര ഏജൻസികളുടെ സന്നദ്ധത അദ്ദേഹം വിലയിരുത്തി. വെള്ളപ്പൊക്ക ലഘൂകരണ നടപടികളുടെ പുരോഗതിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അവലോകനം ചെയ്തു. എറണാകുളം കോതമംഗലത്ത് 3 വിദ്യാർത്ഥികൾ പുഴയിൽ മുങ്ങിമരിച്ചു. വടാട്ടുപാറ പലവൻ പുഴയിൽ കുളിക്കാനിറങ്ങിയ കോതമംഗലം മാർ ബെസേലിയോസ് ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥികളായ ഡിയോൺ, ഹരീഷ്, അതുൽ എന്നിവരാണ് മരിച്ചത്. തിരുവനന്തപുരം, തിരുവല്ല, കോട്ടയം സ്വദേശികളാണ് ഇവർ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചൂട് നിലനിൽക്കുന്നതിനാൽ ബുധനാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. മെയ് മാസത്തിലെ 2-ാമത്തെ ഞായറാഴ്ചയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള മിക്ക രാജ്യങ്ങളും മാതൃദിനമായി ആഘോഷിക്കുന്നത്. അമ്മ പ്രകൃതിക്ക് തുല്യമാണെന്നും നമ്മുടെ സംസ്കാരത്തിൽ അമ്മമാർക്ക് നൽകിയിരിക്കുന്ന വലിയ പ്രാധാന്യത്തെക്കുറിച്ചും പ്രശസ്ത സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ അനുസ്മരിക്കുന്നു.
2: അമ്മമാരെ ആദരിക്കുന്ന ഈ പ്രത്യേക ദിനത്തിൽ എത്ര അഭിമാനത്തോടെയാണ് നാം നമ്മുടെ അമ്മമാരെ ഓർമ്മിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യവും സ്നേഹവും അമ്മ തന്നെയാണ്. ഈ ഭൂമിയിലെ എല്ലാ സത്യവും എല്ലാ സൗന്ദര്യവും അമ്മയിൽ നിന്ന് ഉദ്ഭവിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. അമ്മയുടെ സ്പർശം ഹൃദയംഗമമാണ്. ആ കരുതലിന് പകരം വെക്കാൻ ഒന്നുമില്ല. അമ്മയുടെ സ്മരണയ്ക്ക് ഈ പ്രത്യേക ദിനത്തിൽ എന്റെ ഹൃദയാശംസകൾ ഞാൻ അർപ്പിക്കുന്നു.
0: ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കമാകും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. ഇതിന്റെ പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1 മണിക്കുണ്ടായിരിക്കും. 9 ദിവസങ്ങളിലായി നീണ്ടുനിൽക്കുന്ന ഈ ശ്രവ്യ വിരുന്നിൽ മലയാള സിനിമയിലെയും നാടകരംഗത്തെയും പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്നു. ശബ്ദവിസ്മയവുമായി മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. ISROയുടെ പ്രത്യേക ക്ഷണപ്രകാരം ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ ദ്വീപിലെ വിദ്യാർത്ഥികൾക്കായി ആദ്യമായി ശ്രീഹരിക്കോട്ടയിലേക്ക് ശാസ്ത്ര പഠനയാത്ര സംഘടിപ്പിച്ചു. ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ആസ്ട്രോണമി ക്ലബ്ബുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം.
3: 10 ദ്വീപുകളിലെ വിവിധ സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 21 വിദ്യാർത്ഥികളും 3 എസ്കോർട്ടുകളും അടങ്ങുന്ന സംഘമാണ് ലക്ഷദ്വീപിൽ നിന്നും ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ സന്ദർശിച്ചത്. സ്റ്റെം അഥവാ സയൻസ് ആൻഡ് ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് എന്നീ വിദ്യാഭ്യാസ മേഖലകളെ ശക്തിപ്പെടുത്തുന്നതിനായുള്ള ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ പദ്ധതികളുടെ ഭാഗമായാണ് വിദ്യാർത്ഥികളുടെ ശാസ്ത്ര പഠന യാത്രകൾ ഏകോപിപ്പിച്ചത്. ശ്രീഹരിക്കോട്ടയിൽ വിക്ഷേപണ പാഡുകൾ, വാഹന അസംബ്ലി സമുച്ചയങ്ങൾ, മിഷൻ ഇന്റഗ്രേഷൻ സൗകര്യങ്ങൾ, ടെലിമെട്രി ട്രാക്കിംഗ് സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന ഉപഗ്രഹ സാങ്കേതിക പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾ നേരിൽ കാണുകയും പഠിക്കുകയും ചെയ്തു.
0: IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 204 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ ചെന്നൈ ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ചെന്നൈ 9 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 128 റൺ എന്ന നിലയിലാണ്. രണ്ടാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസ്

0: മായി അല്പസമയത്തിനകം ഏറ്റുമുട്ടും. ആകാശവാണി 90-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ഈ മാസം 12-ന് സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ വൈകിട്ട് 6 മണിക്കാണ് പരിപാടി. പന്തളം എസ് നവീൻ, ഉടുപ്പി എസ് ശ്രീജിത്ത്, ചേർത്തല ജി കൃഷ്ണകുമാർ, അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ എന്നിവർ കച്ചേരി അവതരിപ്പിക്കും. പുതിയ അധ്യയന വർഷാരംഭത്തിൽ മിതമായ നിരക്കിൽ നോട്ട് ബുക്കുകളും മറ്റ് പഠനോപകരണങ്ങളും ലഭ്യമാക്കുന്നതിന് കോഴിക്കോട് മുതലക്കുളത്ത് കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി മെഗാ സ്റ്റുഡൻസ് മാർക്കറ്റ് നാളെ മുതൽ ആരംഭിക്കും. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉദ്ഘാടനം ചെയ്യും. പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുകയാണ് ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. പാരിസ്ഥിതിക ഉത്തരവാദിത്തം, യുവാക്കളുടെ ശാക്തീകരണം എന്നിവയിലൂടെ വികസിത ഇന്ത്യയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം, കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം വൈകുന്നു. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും TVK അധ്യക്ഷനുമായ ജോസഫ് വിജയും ഒപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 204 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അക്കരപ്പച്ച എന്ന ചിത്രത്തിന് വേണ്ടി P. മാധുരി പാടിയതാണ് ഈ ഗാനം. വയലാന്റെ വരികൾക്ക് ദേവരാജന്റെ സംഗീതം.

0: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, മറ്റുള്ളവർക്ക് വേണ്ടി നല്ല ഒരു ശ്രോതാവാകാം, എന്നാൽ സ്വന്തം അഭിപ്രായം അതിൽ മുങ്ങിപ്പോകരുത്. ഈ സച്ചിന്തയോടെ ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. ആദ്യമായി ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്, TMR അഥവാ ടോട്ടൽ മിക്സഡ് റേഷൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടക്കാം. പശുക്കളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു രോഗമാണ് അകിട് വീക്കം. പശുക്കളുടെ അകിടിനുണ്ടാകുന്ന വീക്കമാണിത്. ശുചിത്വമില്ലായ്മ, അണുബാധ തുടങ്ങിയ കാരണങ്ങൾ ഈ രോഗത്തിലേക്ക് നയിച്ചേക്കാം. ഇത് പാലുൽപാദനത്തെയും പാലിന്റെ ഗുണമേന്മയെയും പ്രതികൂലമായി ബാധിക്കുന്നു. മാത്രവുമല്ല, ഇത് ഒരു പശുവിൽ നിന്നും മറ്റൊരു പശുവിലേക്ക് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ സാഹചര്യത്തിൽ ക്ഷീരകർഷകർക്ക് കടുത്ത സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നു. ഇന്ന് നമുക്ക് കന്നുകാലികളിലെ അകിട് വീക്കത്തെക്കുറിച്ചും കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കാം. ഇതേക്കുറിച്ച് പറഞ്ഞു തരാനായി പാലോട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഹെൽത്ത് ആൻഡ് വെറ്ററിനറി ബയോളജിക്കൽസിലെ അസിസ്റ്റന്റ് റിസർച്ച് ഓഫീസർ ഡോക്ടർ പ്രിയ കെ നായർ നമ്മോടൊപ്പമുണ്ട്. ഷിബു ജോർജ് ഡോക്ടർ പ്രിയ കെ നായരുമായി സംസാരിക്കുന്നു. ഡോക്ടർ പ്രിയ, പരിപാടിയിലേക്ക് സ്വാഗതം.
1: ഡോക്ടർ,
0: ഈ ഒരു അകിട് വീക്കം രോഗം പശുക്കളിൽ കാണാറുണ്ടല്ലോ, ഈ രോഗത്തിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് ഒന്ന് പറയാം.
1: തീർച്ചയായിട്ടും, പശുക്കളിൽ കാണുന്ന രോഗങ്ങൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അകിട് വീക്കം. അതിന് കാരണം അത് കർഷകനുണ്ടാക്കുന്ന സാമ്പത്തിക നഷ്ടം തന്നെയാണ്. ലോകമെമ്പാടും ഇത്തരത്തിൽ കർഷകർക്ക് ഏറ്റവും അധികം സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന, അതുകൊണ്ട് തന്നെ പാലുൽപാദനത്തിൽ കുറവുണ്ടാകുന്ന ഒരു രോഗം തന്നെയാണ് അകിട് വീക്കം. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകമെമ്പാടുമാണെന്ന് ഞാൻ പറഞ്ഞു. ഉദാഹരണം പറയുകയാണെങ്കിൽ, ആലപ്പുഴ KVK നടന്ന ഒരു പഠനം, അവര് 3 മാസം കറവ തൊട്ട് 6 മാസം കറവ, ഏറ്റവും അധികം പാല് കിട്ടുന്ന സമയമാണത്, ആ സമയത്ത് കറവയിൽ നിൽക്കുന്ന പശുക്കളിൽ ഒരു പഠനം നടത്തിയപ്പോൾ കണ്ടെത്തിയത് 90% പശുക്കൾക്കും എപ്പോഴെങ്കിലും അകിട് വീക്കം വന്നിട്ടുണ്ട്. അതിൽ തന്നെ 75% പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങളൊന്നും പുറമെ കാണിക്കാത്ത അകിട് വീക്കമാണ് സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ്. അപ്പൊ അങ്ങനെ കർഷകർക്ക് അവരറിയാതെ പോലും വലിയ പാലുൽപാദനത്തിൽ ഒരു കുറവ് മാത്രമേ ഒരു പക്ഷേ കർഷകൻ മനസ്സിലാക്കുന്നുണ്ടാവുള്ളൂ. അങ്ങനെ കർഷകന് ഏറ്റവും വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന ഒരു രോഗം തന്നെയാണ് അകിട് വീക്കം. അതുകൊണ്ട് അത്രയും പ്രാധാന്യം അതിന് നൽകിയാൽ തന്നെയേ ഉള്ളൂ ക്ഷീരമേഖലയിൽ നമുക്കൊരു പുരോഗതി കൈവരിക്കാൻ കഴിയും.
0: ഇതുണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്?
1: പ്രധാനമായിട്ടും രോഗാണുബാധ തന്നെയാണ്. അതൊരു ബാക്ടീരിയ മൂലമാകാം, വൈറസ് മൂലമാകാം, ഫംഗസ് മൂലമാകാം, മൈക്രോപ്ലാസ്മ മൂലവുമാകാം. പിന്നെ ലെപ്റ്റോസ്പൈറ പോലെ ചില രോഗങ്ങൾക്ക് അനുബന്ധമായിട്ട് ലെപ്റ്റോസ്പൈറൽ മാസ്റ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ അകിട് വീക്കം, അങ്ങനെയും രോഗം വരാം. പിന്നെ അകിടിലെ മുറിവുകൾ, അതിൽ നിന്ന് ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് ഇപ്പൊ കറവ രീതി തെറ്റായി പോകുക, അല്ലെങ്കിൽ പശുക്കള് ചിലപ്പോൾ മേയാൻ വിടുന്ന സ്ഥലത്ത് നിന്ന് മുള്ളുകുത്തുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഒരു മുറിവിൽ നിന്നാണ് ബാധ കൊണ്ടും അകിട് വീക്കം വരാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും

0: വേഗം വരാം. ഇത് പറയുന്നതോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടി കർഷകരുടെ അറിവിലേക്ക്, പശുക്കളെ സ്ഥിരമായി വളർത്തുന്നവർക്ക് പരിചയമുണ്ടാകും, പ്രസവിച്ച ഉടനെ ചിലപ്പോൾ അകിടിനൊരു വീക്കം ഉണ്ടാകും. അതിനെ നമ്മൾ ഫിസിയോളജിക്കൽ എഡിമ എന്നാണ് പറയുന്നത്. അതൊരു പക്ഷേ ഒരു രോഗം അല്ല. പെട്ടെന്ന് പാലുൽപാദനം കൂടുമ്പോൾ പശുവിന് അടിഭാഗത്ത് ഒരു പാൽ ഞരമ്പ് പോകുന്ന നമുക്ക് കാണാം. ഈ പാൽ ഞരമ്പ് തടിച്ച് എൻഗോർ ചെയ്ത് അതിലൂടെ രക്തപ്രവാഹം കൂടുമ്പോൾ അങ്ങനെ സംഭവിക്കുന്ന അകിടിന് ഒരു വീക്കം സംഭവിക്കുന്ന ഒരു ഫിസിയോളജിക്കൽ എഡിമയാണ്. അത് പാലുൽപാദനം ശരിയാകുമ്പോൾ തന്നെ കറവ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് മാറിപ്പോകും. അല്ലെങ്കിൽ നമ്മുടെ വെറ്റിനറി ആശുപത്രികളിൽ ലഭിക്കുന്ന മാക്സൽഫ് എന്ന് പറയുന്ന പൊടി, അത് വീക്കം കുറയാൻ വേണ്ടി നമ്മൾ മനുഷ്യരായാലും മാക്സൽഫ് ഓയിന്റ്മെന്റ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. അതുപോലെ ആ പൊടി ചൂടാക്കി പൊടിച്ച് വെളിച്ചെണ്ണ ചാലിച്ച് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ മാറുന്ന ഒരു വീക്കമാണ്. ഇനി രോഗകാരണങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയ കുറിച്ച് പറയുകയാണെങ്കിൽ, ഏറ്റവും കൂടുതൽ സ്റ്റഫൈലോകോക്കസ്, സ്ട്രെപ്റ്റോകോക്കസ്, എസ്ചെറിഷ്യ കോളി, ഇത്തരത്തിൽ പലതരം ബാക്ടീരിയകൾ ഈ രോഗം ഉണ്ടാക്കുന്നുണ്ട്.
1: അപ്പം ഇത് ഏതൊക്കെ തരത്തിലുള്ള അകിട് വീക്കങ്ങളാണ് നമ്മൾ ഈ പശുക്കളിൽ കണ്ടുവരുന്നത്?
0: തുടക്കത്തിൽ തന്നെ പറഞ്ഞ സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ്, രോഗലക്ഷണങ്ങൾ ഇല്ലാതെയും

0: ഒരു വീക്കം സംഭവിക്കുന്ന ഒരു ഫിസിയോളജിക്കൽ എടിമയാണ്. അത് പാലുൽപാദനം ശരിയാകുമ്പോൾ തന്നെ കറവ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് മാറിപ്പോകും. അല്ലെങ്കിൽ നമ്മുടെ വെറ്റിനറി ആശുപത്രികളിൽ ലഭിക്കുന്ന മാക്സൽഫ് എന്ന് പറയുന്ന പൊടി, അത് വീക്കം കുറയാൻ വേണ്ടി നമ്മൾ മനുഷ്യരായാലും മാക്സൽഫ് ഓയിന്റ്മെന്റ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. അതുപോലെ ആ പൊടി ചൂടാക്കി പൊടിച്ച് വെളിച്ചെണ്ണ ചാലിച്ച് പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ മാറുന്ന ഒരു വീക്കമാണ്. ഇനി രോഗകാരണങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റഫൈലോകോക്കസ്, സ്ട്രെപ്റ്റോകോക്കസ്, എസ്ചെറിഷ്യ കോളി, ഇത്തരത്തിൽ പലതരം ബാക്ടീരിയകൾ ഈ രോഗം ഉണ്ടാക്കുന്നുണ്ട്.
1: അപ്പം ഇത് ഏതൊക്കെ തരത്തിലുള്ള അകിട് വീക്കങ്ങളാണ് നമ്മൾ ഈ പശുക്കളിൽ കണ്ടുവരുന്നത്?
0: തുടക്കത്തിൽ തന്നെ പറഞ്ഞ സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ്, രോഗലക്ഷണങ്ങൾ ഇല്ലാതെയും ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ്, ലക്ഷണങ്ങളോടുകൂടിയും മാസ്റ്റൈറ്റിസ് കാണാം. അതുപോലെ ക്രോണിക് മാസ്റ്റൈറ്റിസ്, കുറെ വീണ്ടും വീണ്ടും വീണ്ടും അകിട് വീക്കം വരിക, ഒരുപാട് കാലയളവിലേക്ക് അകിട് വീക്കം നിന്നു പോവുക, അങ്ങനെയും അകിട് വീക്കം വരിക. ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ് തന്നെ മാസ്റ്റൈറ്റിസ് ഏറ്റവും കൂടുതലായിട്ട് നല്ല രോഗലക്ഷണങ്ങളോടുകൂടി കാണുമ്പോൾ അതിനെ നമ്മൾ പെറക്യൂട്ട് മാസ്റ്റൈറ്റിസ് എന്ന് പറയും. ലക്ഷണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ പനി ഉണ്ടാകും, ക്ഷീണമുണ്ടാകും, അകിടിന് വീക്കമുണ്ടാകും, അകിടിൽ തൊട്ടാൽ നല്ല ചൂടായിരിക്കും, പിന്നെ അത് ചുമന്നു വരും, പാല് കറന്നാൽ പാലിനും വ്യത്യാസം ഉണ്ടാവും, പാല് ചിലപ്പോൾ തരിതരിയായിട്ടുണ്ടാവും അല്ലെങ്കിൽ വെള്ളം പോലെയൊക്കെ ഉണ്ടാവും. അപ്പൊ കുറച്ചും കൂടെ പുരോഗമിക്കുമ്പോൾ അത് അക്യൂട്ട് മാസ്റ്റൈറ്റിസ് ആവും. ഈ രോഗലക്ഷണങ്ങളൊക്കെ തീവ്രത ലേശം കുറയുമെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ ഈ ലക്ഷണങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞ് സബ് അക്യൂട്ട് മാസ്റ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ ഈ പനിയും വിശപ്പില്ലായ്മയും ഒക്കെ മാറി തീറ്റയൊക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ടാവും, പക്ഷേ അകിടിന് അപ്പോഴും കേട് തന്നെയാണ്, പാല് കേടായിട്ടുണ്ടാവും. അത് നമ്മൾ ചികിത്സ നൽകിയിട്ടില്ലെങ്കിൽ പലപ്പോഴും എന്റെ ഫീൽഡ് എക്സ്പീരിയൻസിൽ അകിടിന്റെ ഒരു ഭാഗം പറഞ്ഞു പോകുന്ന രീതിയിൽ തന്നെ സമയത്തിന് ചികിത്സ നൽകാതിരുന്ന സംഭവിക്കാറുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട മാസ്റ്റൈറ്റിസ് ആണ് കർഷകർ അറിയാതെ പോകുന്ന സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ്. ലക്ഷണം ഇല്ലാതെ അകിട് വീക്കമുണ്ടാവും, പാലിന് പുറമേക്ക് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, പശുവിന് രോഗ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ രോഗാണു അകിടിന്റെ ഉള്ളിലുണ്ടാവും, പാൽ ഉൽപാദനം കുറയുന്നുണ്ടാവും, പാലിന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. നമുക്കറിയാം ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ടാണ് നമ്മുടെ ക്ഷീരകർഷക സൊസൈറ്റിയിൽ നിന്ന് പാലിന് പൈസ കൊടുക്കുന്നത്, എല്ലാ പാലിനും ഒരേ പൈസ അല്ല കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ അതിനെ ബാധിക്കുന്ന സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ്, ഇങ്ങനെ പല തരത്തിൽ നമുക്ക് ഈ രോഗം കാണാൻ കഴിയും.
1: ഈ പശുക്കൾ നിൽക്കുന്ന പരിസരം, ഇതിനെന്തെങ്കിലും ഒരു റോൾ ഉണ്ടോ ഈ മാസ്റ്റൈറ്റിസ്?
0: അതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട റോള്. ഈ അകിട് വീക്കം എന്ന് പറയുന്ന രോഗം വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഒരു കർഷകന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അതിന് പരിസര ശുചിത്വവും പശുവിന്റെ ശുചിത്വവും കറവക്കാരന്റെ ശുചിത്വവും എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പൊ പരിസരത്തിന്റെ ശുചിത്വമാണ് താങ്കൾ ചോദിച്ചത്. തൊഴുത്ത് എപ്പോഴും കഴുക് വൃത്തിയായിരിക്കുക, ഡ്രൈ ആയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ അകിട്, പശുവിന്റെ ഈ അകിടിന്റെ ശുചിത്വം കൂടി ഇതിനോടൊപ്പം തന്നെ പറയാം. കറക്കുന്നതിന് മുമ്പും കറക്കുന്നതിന് ശേഷവും അകിട് ഏറ്റവും വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അതിന് നിയന്ത്രണ മാർഗങ്ങളിൽ തന്നെ ശുചിത്വമാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പറയുക. പിന്നെ തൊഴുത്തിൽ എപ്പോഴെങ്കിലും ഒരു സമയമെങ്കിലും വെയിലടി ഏറ്റ് തൊഴുത്ത് ഉണങ്ങാനുള്ള ഒരു അവസരം നൽകി കഴിഞ്ഞാൽ തന്നെ അണുബാധ വളരെയധികം കുറയും.
1: എപ്പോഴും
0: ഈർപ്പം കൂടുതലല്ല. അത് പറയുമ്പോൾ നമുക്കറിയാം വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ ഫംഗസ് കൊണ്ടുള്ള മാസ്റ്റൈറ്റിസ്, അകിട് വീക്കം വരാനുള്ള സാധ്യത കൂടുതലാണ്.
1: ഇപ്പൊ ഈ രോഗം ഒരു പശുവിൽ നിന്ന് മറ്റേ പശുവിലേക്ക് പകരാനുള്ള സാധ്യതയുണ്ടോ?
0: ഡയറക്ട് കോൺടാക്ട് വഴി പകരുന്നതിനേക്കാൾ ഒരു കറവക്കാരൻ വിചാരിച്ചു കഴിഞ്ഞാൽ, അകിട് വീക്കമുള്ള ഒരു പശുവിനെ കറന്ന കൈ കൊണ്ട് അകിട് വീക്കം ഇല്ലാത്ത പശുവിനെ കറക്കാൻ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അകിട് വീക്കം വരാം. മറ്റൊന്ന്, പാല് മുലക്കാമ്പുകളാണല്ലോ ഒരു പശുവിനുണ്ടാവുക, എല്ലാ കാമ്പുകളിലും രോഗാണുബാധ ഉണ്ടാകണമെന്നില്ല. അപ്പൊ രോഗാണുബാധ കണ്ട മുലക്കാമ്പ് കറന്നതിന് ശേഷം മറ്റു കാമ്പുകളിലേക്ക് കറന്നാൽ അങ്ങനെ രോഗാണുബാധ ഉണ്ടാകാം. പിന്നെ അപൂർവമായിട്ടെങ്കിലും പഠനങ്ങൾ കാണിക്കുന്ന സ്റ്റഫൈലോകോക്കസ് ഓറിയസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ, ആ ബാക്ടീരിയ എയറോസോളായിട്ട് പകരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ചും ഈ സ്പേസിങ് ശരിയല്ലാതെ വളരെ തിങ്ങിക്കൂടി പശുക്കളെ വളർത്തുന്ന ഫാമുകളിലൊക്കെ അതിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെ പശുക്കളിൽ നിന്ന് പശുക്കളിലേക്ക് പകരാനുള്ള സാധ്യതകൾ ഇങ്ങനെയൊക്കെയാണ്.
1: ഇതിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് മാഡം ഒന്ന് സൂചിപ്പിച്ചായിരുന്നു, എന്നാലും ഒന്ന് വിശദീകരിക്കാവോ?
0: തീർച്ചയായിട്ടും. തുടക്കത്തിൽ ഈ പറഞ്ഞ പോലെ പനിയും വിശപ്പില്ലായ്മയും ഉണ്ടാകും, പിന്നീട് അകിടിന് വീക്കം ഉണ്ടാകും, ചുമന്നിരിക്കും, തൊട്ട് കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും. അപ്പൊ നമ്മൾ കർഷകരോട് പറയുക ഐസ് പാക്ക് വെച്ചു കൊടുക്കുക, അത് കൂളി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് പശുവിന് നല്ല ആശ്വാസമായിരിക്കും. നമ്മൾ കറക്കാൻ ചെന്നാൽ തൊഴി കിട്ടിയാൽ തന്നെ പെട്ടെന്ന് കർഷകന് മനസ്സിലാവും ഇന്ന് അകിട് വീക്കമാണ്. പിന്നെ നമ്മൾ കറക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഫാമിലൊക്കെ, നല്ല ഫാമുകളിലൊക്കെ ചെയ്യുക സ്ട്രിപ്പ് കപ്പ് ടെസ്റ്റ് എന്ന് പറയും. നേരിട്ട് അങ്ങ് കറക്കുന്നതിന് പകരം ഒരു കറുത്ത പ്രതലത്തിലേക്ക് പാല് ഒന്ന് രണ്ടോ മൂന്നോ തുള്ളി കറന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ പാലിന് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഒരു നല്ല കർഷകന് പെട്ടെന്ന് മനസ്സിലാവും തരി കെട്ടുന്നുണ്ടോ. അങ്ങനെയാണെങ്കിൽ ഉടനെ നമുക്ക് അതവിടെ നിർത്തി ഇതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നല്ലോണം എക്സാമിൻ ചെയ്യാം, പനിയുണ്ടോ, വേറെ ക്ഷീണമുണ്ടോ, ഇന്നിട്ട തീറ്റ മുഴുവൻ അല്ലെങ്കിൽ തലേദിവസം കൊടുത്ത തീറ്റ മുഴുവൻ കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ കഴിയും. അപ്പൊ അത്രയും ലക്ഷണങ്ങളാണ് പ്രധാനമായിട്ടും. പിന്നെ പാല് പരിശോധിക്കുക. പാല് പരിശോധിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വെറ്റിനറി ഡിസ്പെൻസറിയിൽ ഒരു കർഷകൻ കൊണ്ടുപോയാൽ അവിടെ പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്. അതുപോലെ തന്നെ പാല് പരിശോധിക്കാനുള്ള കിറ്റുകൾ ഇന്ന് ലഭ്യമാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഹെൽത്ത് ആൻഡ് വെറ്റിനറി ബയോളജിക്കൽസ് ഞങ്ങളൊരു മാസ്റ്റൈറ്റിസ് കിറ്റ് എന്ന് പറഞ്ഞ സൗജന്യ നിരക്കിൽ കർഷകർക്ക് നൽകുന്ന ഏറ്റവും അകിട് വീക്കം നിയന്ത്രണത്തിൽ ഏറ്റവും ഫലപ്രദമായിട്ട് നമുക്ക് ഒരു കർഷകൻ ഉപയോഗിക്കാവുന്ന ഇതിനെപ്പറ്റി അറിവ്

0: ഉള്ള കർഷകർ എപ്പോഴും വെറ്റിനറി ആശുപത്രിയിൽ വന്ന് ചോദിക്കുന്ന ഒരു സംഭവമാണ് ഈ മാസ്റ്റൈറ്റിസ് കിറ്റ് എന്ന് പറയുന്നത്.
1: അപ്പൊ ഇത് രോഗനിർണയത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്,
0: പ്രത്യേകിച്ചും സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ്. ഞാൻ നേരത്തെ പറഞ്ഞു രോഗലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ആ കിറ്റില് നമ്മൾ കൊടുക്കുന്ന എന്തൊക്കെയാന്ന് വെച്ചാൽ, രോഗനിർണയത്തിനുള്ള ഒരു CMT റിയേജന്റ്, കാലിഫോർണിയ മാസ്റ്റൈറ്റിസ് ടെസ്റ്റ് റിയേജന്റ്. അത് വെച്ച് ടെസ്റ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് വലിയ പരിജ്ഞാനമൊന്നും വേണ്ട, നല്ല കർഷകർക്കൊക്കെ അറിയാം. അത് 4 കളങ്ങളുള്ള ഒരു മിൽക്ക് ടെസ്റ്റിംഗ്, ഒരു പെയില് പോലെ ഒരു സംഭവം കൊടുക്കും. അതോടൊപ്പം കറക്കുന്നതിന് മുമ്പ് അകിട് കഴുകാനുള്ള പൊട്ടാഷ്യം പെർമാഗ്നേറ്റ്, ലായനി ഉണ്ടാക്കാനുള്ള പൊട്ടാഷ്യം പെർമാഗ്നേറ്റ്, കറന്നതിന് ശേഷം അകിട് അല്ലെങ്കിൽ മുലക്കാമ്പുകൾ അണുവിമുക്തമാക്കാനുള്ള പൊവിഡോൺ ഐഡിൻ ലായനി, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തൊഴുത്ത് നല്ല വൃത്തിയായിട്ട് കഴുകാനുള്ള ബ്ലീച്ചിങ് പൗഡർ, അതുപോലെ അകിടിൽ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ പുരട്ടാനായിട്ടുള്ള ആന്റിസെപ്റ്റിക്, അതായത് ബോറിക് ആസിഡ് പൊടി, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കിറ്റാണ്. അപ്പോൾ ഈ അകിട് വീക്കത്തിന്റെ CMT റീഏജന്റ് വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. 4 കള്ളങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഓരോ കള്ളങ്ങളിലേക്ക് 2 മില്ലി പാല് ഓരോ മുലക്കാമ്പിൽ നിന്നും നമ്മൾ കറന്നെടുത്തിട്ട് അതിലേക്ക് അതേ അളവിൽ തന്നെ ഈ റിയേജന്റ് ഒഴിച്ചു നോക്കുക. എന്നിട്ട് ഒന്ന് കറക്കുമ്പോൾ അതൊരു ജെൽ രൂപത്തിലാവുന്നുണ്ടെങ്കിൽ ആ പശുവിന് അകിട് വീക്കമുണ്ട് എന്ന് കർഷകന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അതല്ല, വെള്ളം പോലെ തന്നെയാണ്, ഈ റിയേജന്റും വെള്ളം പോലെ തന്നെയാണ്, പാലും വെള്ളം പോലെ തന്നെയാണല്ലോ. അപ്പൊ അതേ കൺസിസ്റ്റൻസി നിലനിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് അസുഖമില്ല എന്ന് തിരിച്ചറിയാൻ കഴിയും. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് രോഗനിയന്ത്രണത്തിന് വളരെയധികം സഹായിക്കുന്ന ഒരു മാസ്റ്റൈറ്റിസ് കിറ്റിന്റെ സഹായവും രോഗനിർണയത്തിൽ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ മനസ്സിലാക്കുന്നതിന് നമ്മളെ സഹായിക്കും.
1: ചികിത്സ എങ്ങനെയാണ് ചെയ്യേണ്ടത്?
0: പലപ്പോഴും കർഷകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഡോക്ടർ ആന്റിബയോട്ടിക് ഒക്കെ കൊടുത്ത് ചികിത്സിച്ചാൽ എന്റെ പശുവിന്റെ പാല് കുറയുമോ? അപ്പോ സത്യത്തിൽ ആന്റിബയോട്ടിക് ചികിത്സ വേണ്ട സ്ഥലത്ത് വേണ്ട സമയത്ത് കൃത്യമായി കൊടുത്തു കഴിഞ്ഞാൽ ആന്റിബയോട്ടിക് ചികിത്സ കൊണ്ടൊന്നും പാല് കുറയില്ല. പാല് കുറയുന്നത് ഈ അകിടിലെ അകിട് വീക്കം എന്ന രോഗം അകിടിലെ കോശങ്ങളെ നശിപ്പിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ചികിത്സ എന്ന് പറയുമ്പോൾ എത്രയും പെട്ടെന്ന് ചികിത്സ ആരംഭിക്കുക, ലക്ഷണങ്ങൾ കണ്ടാൽ രോഗം നിർണയം പെട്ടെന്ന് ചെയ്ത് പെട്ടെന്ന് തന്നെ ചികിത്സ തുടങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അതിന്റെ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അകിടിൽ ഈ മോശപ്പെട്ട പാല് കാണുമ്പോൾ ഉടനെ കർഷകരെ പിന്നെ പശു തൊഴിക്കുകയും ചെയ്യുന്നു. നമുക്ക് കറക്കാതെ പാൽ അവിടെ വെച്ചോട്ടെ എന്ന് വിചാരിക്കുന്നത് ഒരു തെറ്റായ കാര്യമാണ്. അകിട് വീക്കം വന്ന മുലക്കാമ്പ് 3-4 മണിക്കൂർ ഇടവിട്ട് പൂർണ്ണമായിട്ടും അതിലുള്ള പാല് കറന്നൊഴിവാക്കിയെങ്കിൽ, കറക്കുന്ന സമയത്ത് പശു ഒന്ന് തൊഴിക്കുകയൊക്കെ ചെയ്യും, മെല്ലെ മുക്കേറി പിടിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായത്തോടു കൂടി പിടിച്ചു വെച്ചാൽ അത് പൂർണ്ണമായിട്ടും കറന്നൊഴിവാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ മുലക്കാമ്പിനുള്ളിലേക്ക് അടയ്ക്കാൻ പറ്റുന്ന മരുന്നുകൾ ഇന്ന് ലഭ്യമാണ്. പരിചയമുള്ള കർഷകന് അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു മരുന്നും അടയ്ക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ഡോക്ടറെ സമീപിച്ച് അതിന് കൃത്യമായിട്ടുള്ള ആന്റിബയോട്ടിക് ചികിത്സ നൽകുക എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. ഈ ആന്റിബയോട്ടിക് ചികിത്സയുടെ കാര്യം പറയുമ്പോഴാണ് IHNVB ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഹെൽത്ത് ആൻഡ് വെറ്റിനറി ബയോളജിക്കൽസിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി കിറ്റ് ഉണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, പല പല അണുക്കൾ കാരണമാണ് അകിട് വീക്കം ഉണ്ടാകുന്നത്. പല ബാക്ടീരിയകൾ കാരണവും പലതരം ഫംഗസ് കാരണവും ഒക്കെ ഈ രോഗം വരാം. അപ്പൊ ഏത് ആന്റിബയോട്ടിക് ആണ് ഇതിന് ഏറ്റവും നല്ലത്, അനുയോജ്യമായ ആന്റിബയോട്ടിക് ഏതാണെന്ന് നിർണയിച്ചിട്ട് ആന്റിബയോട്ടിക് ചികിത്സ നൽകുന്നത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. നമുക്കറിയാം ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്, ആന്റിബയോട്ടിക്കിനെതിരെയുള്ള പ്രതിരോധം മനുഷ്യരിലായാലും അത് പല രോഗ ചികിത്സയിലും ഒക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ മൃഗങ്ങളിൽ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക് ആയാലും അതും കൃത്യമായിട്ട് ആവശ്യത്തിലധികം ഒരിക്കലും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായ ആന്റിബയോട്ടിക് ചികിത്സ നൽകാനായിട്ട് ആന്റിബയോട്ടിക് സെൻസിറ്റീവ് കിറ്റ് അവിടെ നിർമ്മിക്കുന്നുണ്ട്. അത് ഫീൽഡിലെ ഡോക്ടർമാർക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട്. അപ്പൊ ഈ കിറ്റ് ഉപയോഗിച്ച് അത് പക്ഷെ കർഷകന് ചെയ്യാൻ കഴിയില്ല, പാല് ആശുപത്രിയിൽ എത്തിച്ചാൽ ഡോക്ടർക്കേ അത് ചെയ്യാൻ കഴിയുള്ളൂ. ആ കിറ്റ് ഉപയോഗിച്ച് കൃത്യമായ ആന്റിബയോട്ടിക് ഏതാണെന്ന് വെച്ചാൽ അത് കോഴ്സ് തെറ്റിക്കാതെ. പലപ്പോഴും കർഷകർ ചെയ്യുന്ന മറ്റൊരു തെറ്റാണ്, ആദ്യത്തെ ദിവസം ആന്റിബയോട്ടിക് നൽകും, ഡോക്ടർ പറയും നാളെ നിങ്ങൾ വരണം കേട്ടോ, ശരിയായിട്ട് മാറിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും വരണം എന്ന് പറയും. കർഷകൻ എന്ത് ചെയ്യും? ഈ ഒരു ദിവസത്തെ ആന്റിബയോട്ടിക് കൊണ്ട് തന്നെ പശുവിന് നല്ല ആശ്വാസം ഉണ്ടാവും, ഇനിയും എന്റെ പശുവിനെ കുത്തിവെക്കണ്ട എന്ന് വെച്ച് പിന്നെ ആന്റിബയോട്ടിക് ചികിത്സ അവിടെ നിർത്തിവെക്കും. അത് പക്ഷേ ഈ പറഞ്ഞ പോലെ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഉണ്ടാവാൻ സഹായിക്കും. അതുപോലെ പൂർണ്ണമായിട്ട് ഈ രോഗ ചികിത്സ നടന്നിട്ടും ഉണ്ടാവില്ല, വീണ്ടും അകിട് വീക്കം വരാനുള്ള സാധ്യത കൂട്ടുമ്പോൾ ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം 3 ദിവസമോ 5 ദിവസമോ കൃത്യമായിട്ടുള്ള ആന്റിബയോട്ടിക് കംപ്ലീറ്റ് ചെയ്യണം. അത് ചിലപ്പോൾ കുത്തിവെക്കണം എന്നുണ്ടാവില്ല, അതിന്റെ തന്നെ ഓറൽ മരുന്നുകൾ കിട്ടും, വായിലേക്ക് കൊടുക്കാൻ പറ്റുന്ന മരുന്നുകൾ. എന്തായാലും ആ ചികിത്സ പൂർണ്ണമായിട്ട് നോക്കുകയാണെങ്കിൽ അകിട് വീക്കം രോഗത്തിൽ നിന്നും മുക്തി നേടാം, പൂർണ്ണമായിട്ടും അകിടിലെ കോശങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ അത് സഹായകമാണ്. ഇനി ചികിത്സയ്ക്ക് ശേഷം സപ്പോർട്ടീവ് തെറാപ്പി എന്നുള്ള രീതിയിൽ പശുവിന് ആരോഗ്യം ഉണ്ടാകാനായിട്ട് തീറ്റയൊക്കെ കുറച്ച് ദിവസം എടുക്കാതിരുന്നല്ലോ, അപ്പൊ അതിന് ബദലായിട്ട് നല്ല ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ബയോട്ടിൻ അടങ്ങിയ സപ്ലിമെന്റ്സ് ഒക്കെ നൽകുന്നത് അകിടിനെ പഴയ രൂപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും പൂർണ്ണമായിട്ടല്ലെങ്കിലും 90-95% പാലുൽപാദനം വീണ്ടെടുക്കാനും സഹായകമാണ്.
1: ഡോക്ടർ പ്രിയ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് പശുക്കളിൽ കണ്ടുവരുന്ന അകിട് വീക്കം രോഗത്തെക്കുറിച്ച് വിശദമായിട്ട് തന്നെ നമ്മുടെ കർഷകർക്ക് പറഞ്ഞുകൊടുത്ത് വളരെ നന്ദി.
0: താങ്ക് യു.

കന്നുകാലികളിലെ അകിടുവീക്കത്തെക്കുറിച്ചും കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് വിശദമായി പറഞ്ഞു തന്നത് പാലോട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഹെൽത്ത് ആൻഡ് വെറ്ററിനറി ബയോളജിക്കൽസിലെ അസിസ്റ്റന്റ് റിസർച്ച് ഓഫീസർ ഡോക്ടർ പ്രിയ കെ നായർ. ഷിബു ജോർജാണ് ഡോക്ടർ പ്രിയ കെ നായരുമായി സംസാരിച്ചത്.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: പൂവരശ് പ്രകൃതിയിലെ അത്ഭുത മരുന്നുകളുടെ പട്ടികയിൽ മുൻനിരയിലുണ്ടായിട്ടും പലപ്പോഴും നാം തിരിച്ചറിയാതെ പോകുന്ന ഒന്നാണ് പൂവരശ്. പേരിൽ അരശു ഉണ്ടെങ്കിലും വലിപ്പത്തിൽ കുഞ്ഞനായ ഈ മരം അടിമുടി ഔഷധ സമൃദ്ധമാണ്. വേരുമുതൽ കായവരെ ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കാമെന്നതാണ് ഈ സസ്യത്തിന്റെ പ്രത്യേകത. ആയുർവേദത്തിൽ ഏറെ പ്രാധാന്യമുള്ള വേരിന്മേൽ തൊലി പൂവരശിന്റെ വേരിൽ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നത്. പ്രധാനമായും ചർമ്മരോഗങ്ങൾക്കുള്ള ചികിത്സയിലാണ് പൂവരശ് അദ്വിതീയമായ സ്ഥാനം അലങ്കരിക്കുന്നത്. ചൊറി, ചിരങ്ങ്, സോറിയാസിസ്, പുഴുക്കടി, വെള്ളപ്പാണ്ട്, കുഷ്ഠം തുടങ്ങിയ രോഗങ്ങൾക്കുള്ള മരുന്നുകളിൽ ഇതിന്റെ ഭാഗങ്ങൾ പ്രധാന ചേരുവയാണ്. രക്തശുദ്ധി വരുത്താനും രക്തസ്രാവം തടയാനുമുള്ള ഇതിന്റെ ശേഷി ശ്രദ്ധേയമാണ്. മുറിവുകൾ ഉണക്കുന്നതിനും പ്രമേഹം, കരൾ രോഗങ്ങൾ, വയറിളക്കം തുടങ്ങിയ ശാരീരിക അസ്വസ്ഥതകൾക്കും പൂവരശ് ഫലപ്രദമായ ഔഷധമായി ഉപയോഗിച്ചു വരുന്നു. ഇതിന്റെ തൊലി കഷായം വെച്ചും എണ്ണ കാച്ചിയും ഉപയോഗിക്കുന്ന രീതിയും നിലവിലുണ്ട്. ഇഡ്ഡലി പുഴുങ്ങുന്നതിനായി പൂവരശിലകൾ ഉപയോഗിക്കുന്നത് മുൻ തലമുറകൾക്കിടയിൽ പതിവായിരുന്നു. ചിതൽ ശല്യത്തെ പ്രതിരോധിക്കാനുള്ള പ്രത്യേക കഴിവ് പൂവരശ് തടികൾക്കുണ്ട്. അതിനാൽ തന്നെ ചിതൽ ബാധിക്കാത്ത ഇതിന്റെ തടി ഏറെ ഗുണപ്രദമാണ്. ഏതു കാലാവസ്ഥയിലും പൂക്കൾ വിരിയുന്ന ഈ മരം കമ്പുകൾ മുറിച്ചു നട്ടും വിത്തുകൾ വഴിയും വംശവർദ്ധന നടത്തുന്നു.

കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. പൊടിവിത നടത്തിയ നെൽപ്പാടങ്ങളിൽ ഒന്നാം ഗഡു രാസവളം ചേർക്കാം. ഉൽപാദനശേഷി കൂടിയ ഹ്രസ്വകാല ഇനങ്ങൾക്ക് ഏക്കറിന് 21 കിലോഗ്രാമും ഇടത്തരം മൂപ്പുള്ളവയ്ക്ക് 26 കിലോഗ്രാമും നാടൻ ഇനങ്ങൾക്ക് 12 കിലോഗ്രാമും വീതം യൂറിയ ആവശ്യമാണ്. മേൽവളം ചേർക്കുന്നതിന് മുൻപ് പാടത്തെ വെള്ളം വാർത്തു കളയണം. വിതയ്ക്കുന്നതിന് 2 മുൻപെങ്കിലും നിലം തയ്യാറാക്കിയിടുന്നത് ഫലപ്രദമായ കള നിയന്ത്രണത്തിന് അത്യാവശ്യമാണ്. തെങ്ങിൻ തോട്ടങ്ങളിൽ നിന്നുള്ള മണ്ണൊലിപ്പ് തടയുവാനായി ഇടവരമ്പുകൾ ബലപ്പെടുത്തുകയും നീർവാർച്ചയ്ക്കുള്ള ചാലുകൾ വൃത്തിയാക്കുകയും വേണം. തെങ്ങിന് ചുറ്റും 6 അർദ്ധവ്യാസവും 20 മുതൽ 25 സെന്റിമീറ്റർ ആഴവുമുള്ള തടം തുറന്ന് തെങ്ങൊന്നിന് 1 കിലോ വീതം കുമ്മായം ചേർക്കണം. മണ്ണിന്റെ പുളിരസം കുറച്ച് അതുവഴി പോഷകമൂലകങ്ങളുടെ ആഗിരണശേഷി വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ജീവാണുക്കളുടെ വളർച്ചയ്ക്കും കുമ്മായ പ്രയോഗം സഹായിക്കും. കുമ്മായം ചേർത്ത് 1 കഴിഞ്ഞാൽ തെങ്ങൊന്നിന് 25 കിലോഗ്രാം വീതം ജൈവവളവും നൽകാം. മഴ കിട്ടിയതും ജലസേചന സൗകര്യമുള്ളതുമായ തോട്ടങ്ങളിൽ ആകെ നിർദ്ദേശിച്ചിട്ടുള്ള രാസവളത്തിന്റെ 1/4 ഭാഗം, അതായത് 185 ഗ്രാം യൂറിയ, 210 ഗ്രാം റോക്ക് ഫോസ്ഫേറ്റ്, 285 ഗ്രാം മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ കൂട്ടിക്കലർത്തി തെങ്ങിന്റെ തടത്തിൽ ചേർത്ത് മണ്ണിളക്കി കൊടുക്കണം. ഉൽപാദനശേഷി കൂടിയ ഇനങ്ങൾക്ക് രാസവള ശുപാർശ കൃത്യമായി പാലിക്കണം. കുമൾ രോഗങ്ങൾക്കെതിരെ ഒരു പ്രതിരോധ നടപടി എന്ന നിലയ്ക്ക് 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിക്കാവുന്നതാണ്. തവാരണയിൽ വിത്തുതേങ്ങ ഈ സമയത്ത് പാകാവുന്നതാണ്. 1.5 മീറ്റർ വീതിയിൽ 30 സെന്റിമീറ്റർ ഉയരത്തിൽ സൗകര്യമുള്ള നീളത്തിൽ തവാരണകളുണ്ടാക്കിയ ശേഷം 30 സെന്റിമീറ്റർ വരികൾ തമ്മിലും നിരകൾ തമ്മിലും അകലം പാലിച്ച് തേങ്ങയുടെ കണ്ണ് മുകൾ ഭാഗത്ത് വരത്തക്ക വിധം പാകണം. മഴ കിട്ടിയ പ്രദേശങ്ങളിൽ പുതിയ തെങ്ങിൻ തൈകൾ നടാം. നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള കുഴികളിൽ ഗുണമേന്മയുള്ള തൈകൾ തിരഞ്ഞെടുത്ത് 7 മുതൽ 8 മീറ്റർ അകലത്തിൽ നടണം. നട്ടുകഴിഞ്ഞ തൈയുടെ കണ്ണിഭാഗം മണ്ണിരപ്പിൽ നിന്ന് ഉയർന്നിരിക്കണം. തൈകൾക്ക് കാലവർഷക്കാറ്റിൽ ഉലച്ചിൽ തട്ടാതിരിക്കാൻ താങ്ങുവെച്ച് കെട്ടണം. കനത്ത മഴയ്ക്ക് മുൻപേ കമുകിൻ തൈകൾ നടാം. കൊട്ടടക്കയുടെ ഇനങ്ങളാണ് മോഹിത് നഗർ, ശ്രീമംഗള, സൗത്ത് കാനറ, സൈഗോൺ എന്നിവ.

0: മുറിക്കുന്നതിനും പച്ചയായി ഉപയോഗിക്കുന്നതിനും പറ്റിയ ഇനമാണ് മംഗള. കമുകിൻ തോപ്പിൽ കൃഷി ചെയ്യാൻ യോജിച്ച ഇടവിളകളാണ് കൈതച്ചക്ക, വെറ്റില, കൊക്കോ, ഇഞ്ചി, കുരുമുളക്, വാഴ, ചേന, പച്ചക്കറികൾ, തീറ്റപ്പുല്ല് തുടങ്ങിയവ. പൈനാപ്പിൾ നടാൻ യോജിച്ച സമയമാണ് മെയ് ജൂൺ മാസങ്ങൾ. കുരുമുളകിൽ ദ്രുതവാട്ട രോഗം കാണാനിടയുണ്ട്. ഇതിന്റെ പ്രതിരോധത്തിനായി 2 കിലോ ട്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ കുരുമുളക് ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. അന്തരീക്ഷ ഊഷ്മാവ് കൂടി വരുന്നതിനാൽ പച്ചക്കറികളിൽ വെള്ളീച്ച, മീലിമുട്ട, പച്ചത്തുള്ളൻ മുതലായ പ്രാണികൾ കാണാൻ സാധ്യതയുണ്ട്. ഇവയെ നിയന്ത്രിക്കുന്നതിനായി ആഴ്ചയിലൊരിക്കൽ 2% വീര്യമുള്ള വേപ്പെണ്ണ വെളുത്തുള്ള മിശ്രിതം തളിക്കുക.
1: സോയിൽ ഹെൽത്ത് കാർഡ്. മണ്ണാണ് കൃഷിയുടെ അടിസ്ഥാന ശക്തി. ആരോഗ്യമുള്ള മണ്ണില്ലാതെ ആരോഗ്യകരമായ വിളയും സ്ഥിരമായ ഉൽപാദനവും സാധ്യമല്ല. ഈ തിരിച്ചറിവോടെയാണ് കേന്ദ്ര സർക്കാർ സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി നടപ്പിലാക്കിയത്. കർഷകർക്ക് അവരുടെ കൃഷിഭൂമിയിലെ മണ്ണിന്റെ ഗുണനിലവാരം മനസ്സിലാക്കി ശാസ്ത്രീയമായി കൃഷി നടത്താൻ സഹായിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സോയിൽ ഹെൽത്ത് കാർഡ് വഴി കർഷകർക്ക് അവരുടെ മണ്ണിലെ പോഷകമൂലകങ്ങളുടെ അളവ് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് ലഭിക്കുന്നു. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് തുടങ്ങിയ പ്രധാന പോഷകങ്ങളും സൂക്ഷ്മ പോഷകങ്ങളും മണ്ണിന്റെ pH നിലയും ഈ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏത് വിളയ്ക്ക് എത്ര അളവിൽ വളം വേണമെന്ന് വ്യക്തമായ ശുപാർശകളും നൽകുന്നു. ഈ പദ്ധതി കർഷകർക്ക് നിരവധി നേട്ടങ്ങൾ നൽകുന്നു. അനാവശ്യമായി അധിക വളം ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നതിനാൽ കൃഷി ചെലവ് കുറയുന്നു. അതോടൊപ്പം മണ്ണിന്റെ ആരോഗ്യനില മെച്ചപ്പെടുകയും വിളവെടുപ്പ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ദീർഘകാലത്തിൽ ഇത് കൃഷിയെ കൂടുതൽ സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ മേഖലയാക്കി മാറ്റുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി കാലാവസ്ഥാ സൌഹൃദ കൃഷിയെയും പ്രോത്സാഹിപ്പിക്കുന്നു. മണ്ണിന്റെ ജലധാരാശേഷിയും ഘടനയും മെച്ചപ്പെടുത്തുന്നതിലൂടെ വരൾച്ച പോലുള്ള അവസ്ഥകളെ നേരിടാനുള്ള ശേഷി വർദ്ധിക്കുന്നു. കൂടാതെ ജൈവവളങ്ങളും പച്ചവളങ്ങളും ഉപയോഗിക്കാൻ പദ്ധതി പ്രചോദനം നൽകുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് ഒരു രേഖ മാത്രമല്ല, കർഷകന്റെ കൃഷിക്ക് ശാസ്ത്രീയ മാർഗനിർദ്ദേശം നൽകുന്ന ഒരു വിശ്വാസയോഗ്യമായ ഉപകരണമാണ്. ഓരോ കർഷകനും തന്റെ മണ്ണിന്റെ ആരോഗ്യനില അറിയുകയും അതനുസരിച്ച് കൃഷി നടത്തുകയും ചെയ്താൽ മാത്രമേ കൃഷിയുടെ ഭാവി സുരക്ഷിതമാകൂ.

ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ടി എം ആർ അഥവാ ടോട്ടൽ മിക്സഡ് റേഷൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉത്തരം: ഒരു പശുവിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും ശരിയായ അളവിൽ ഒരൊറ്റ തീറ്റയിലൂടെ നൽകുക എന്നതാണ് ടി എം ആർ അഥവാ ടോട്ടൽ മിക്സഡ് റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുവഴി പശുക്കൾക്ക് കാലിത്തീറ്റയും പരുഷാഹാരവും വെവ്വേറെ കൊടുക്കാതെ ഒരൊറ്റ തീറ്റയായി നൽകുവാൻ സാധിക്കും. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ശ്രദ്ധാപൂർവം ഈ പരിപാടി കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.

0: നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.
1: വയലും വേടും സമാപിക്കുന്നു.

0: ഈസിയാ, ഇവിടെ തന്നെ ആവാം പാർട്ടി. പിസ്സ പാർട്ടി.
1: നിന്റെ കാർഡും പിന്നെന്താ?
2: എന്റെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നെ ചേർത്തോളാം. RBI പറയുന്നു, നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആരുമായും ഷെയർ ചെയ്യരുത്. ഓൺലൈൻ ബാങ്കിംഗ് സ്വന്തം കമ്പ്യൂട്ടർ, മൊബൈൽ, പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ.
1: ബൈ ഗേൾസ്.
0: എവിടെയാ പോകുന്നത്?
1: അപ്പൊ കേട്ടില്ലേ, നോ ഷെയറിംഗ്.
0: RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.

ആകാശവാണി കോഴിക്കോട്. കാലാവസ്ഥ അറിയിപ്പ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്.

0: അഖില കേരള റേഡിയോ നാടകോത്സവം മൂന്നാം ദിവസം മെയ് 12 ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിൻ്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
1: കാരാഗ്രഹം ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
2: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
0: പുനഃപ്രക്ഷേപണം മെയ് 13 ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:00.
3: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
4: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
6: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. പൂക്കാലം വരവായി എന്ന ചിത്രത്തിൽ ജി വേണുഗോപാൽ പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം ഔസേപ്പച്ചൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 8 മണിക്ക് ആകാശവാണി കോഴിക്കോട്. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. സൗരോർജ ഉൽപാദന രംഗത്തെ മുൻനിര രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. തമിഴ്നാട്ടിൽ TVK അധ്യക്ഷൻ സി ജോസഫ് വിജയ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. കേരള മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ബുധനാഴ്ച ചുമതലയേൽക്കും. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. കേരളത്തിൽ വ്യാഴാഴ്ച വരെ കനത്ത മഴ തുടരും. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 5 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ മുഹമ്മദൻ SCക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. വാർത്തകൾ വിശദമായി. സൗരോർജ ഉൽപാദനത്തിൽ ഇന്ത്യ മുൻനിര രാജ്യങ്ങളിലൊന്നായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വ്യാവസായിക പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇറക്കുമതി ചെയ്യുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നിയന്ത്രിത അളവിൽ മാത്രം ഉപയോഗിക്കണമെന്നും പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പ്രതികൂല ആഘാതം കുറയ്ക്കാൻ ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
2: ഭാരത് ദുനിയാക്കെ ടോപ് ദേശോ മേ പഹുങ്കാ ഹൈ CNG ആധാരിത വ്യവസ്ഥക്കോ പ്രമോട്ട് കർ രഹേ ഐസേ തമാം പ്രയാസോ കേ കാരണ ഭാരത് ഇസ് ബഹുത് ബഡേ വൈശ്വിക ഊർജ സങ്കട കാ സാമനാ കർ രഹാ ലേക്കിൻ അബ് ആജ് സമയ കി യേ ഭീ മാംഗ് ഹൈ പെട്രോൾ ഡീസൽ ഗ്യാസ് ഐസീ ചീജോ കാ ബഹുത് സംയം സേ ഇസ്തമാൽ കരേ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്ത് സന്ദർശിക്കും. പുതുക്കി പണിത സോമനാഥ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത് 75 വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സോമനാഥ അമൃത മഹോത്സവത്തിൽ ശ്രീ മോദി പങ്കെടുക്കും. വഡോദരയിലെ സർദാർധാം ഹോസ്റ്റലും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തമിഴക വെറ്ററിക്കഴകം അധ്യക്ഷനും നടനുമായ സി ജോസഫ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. പുതിയ മുഖ്യമന്ത്രിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രി ഓഫീസിലെത്തിയ ശ്രീ വിജയ് ഓരോ കുടുംബത്തിനും 200 യൂണിറ്റ് സൌജന്യ വൈദ്യുതി, സ്ത്രീ സുരക്ഷയ്ക്കായി പ്രത്യേക സേന, ലഹരിക്കടത്തിനെതിരെ പ്രത്യേക യൂണിറ്റ് തുടങ്ങിയ ഫയലുകളിൽ ഒപ്പുവച്ചു. ഷോളവന്തൻ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കറുപ്പയ്യയെ പ്രോചേം സ്പീക്കറായി നിയമിച്ചു. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാ കുമാര ദിസുനായകെ വിജയ്ക്ക് ആശംസകൾ നേർന്നു. ചരിത്രം, സംസ്കാരം, സംരംഭകത്വം, തലമുറകളിലൂടെ നിലനിൽക്കുന്ന ജനങ്ങൾ തമ്മിലുള്ള ഐക്യം എന്നിവയിലൂടെ ശ്രീലങ്കയും തമിഴ്നാടും തമ്മിലുള്ള ബന്ധം ശക്തമാണെന്ന് ശ്രീ ദിസുനായകെ അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച പ്രഖ്യാപനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. അസമിൽ BJPയുടെയും NDAയുടെയും നിയമസഭാ കക്ഷി നേതാവായി ഹിമന്ത ബിശ്വ ശർമ്മയെ തിരഞ്ഞെടുത്തു. ചൊവ്വാഴ്ച ഗുവാഹട്ടിയിലെ ഖാനപാര വെറ്ററിനറി കോളേജ് മൈതാനത്ത് അസം മുഖ്യമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5ാം തവണയും ശ്രീ രംഗസ്വാമി അധികാരത്തിലേറുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അവലോകനം ചെയ്തു. ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ വെള്ളപ്പൊക്കവും ഉഷ്ണതരംഗ സാഹചര്യവും ഉൾപ്പെടെ നേരിടുന്നതിൽ കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ സന്നദ്ധത അദ്ദേഹം വിലയിരുത്തി. ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ വിപുലീകരിച്ചു. BJPയിൽ നിന്നുള്ള 6 പേർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. 2 സഹമന്ത്രിമാർക്ക് സ്ഥാനക്കയറ്റവും സ്വതന്ത്ര ചുമതലയും നൽകി. ഇതോടെ 403 അംഗ UP നിയമസഭയിലെ മന്ത്രിമാരുടെ എണ്ണം

0: 60. അമേരിക്കൻ മധ്യസ്ഥതയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ യുക്രൈൻ ലംഘിച്ചതായി റഷ്യ. റഷ്യൻ നിയന്ത്രണത്തിലുള്ള കെർസൻ മേഖലയിൽ യുക്രൈനിയൻ ഷെല്ലാക്രമണത്തിൽ രണ്ടുപേർക്ക് പരിക്കേറ്റതായി റഷ്യൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ റഷ്യൻ ആക്രമണങ്ങളിൽ ഒരാൾ കൊല്ലപ്പെട്ടുവെന്ന് യുക്രൈനും അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ മിയാമിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇറാനുമായി കരാറിലെത്താനുള്ള ശ്രമങ്ങളെക്കുറിച്ച് ഇരുപക്ഷവും ചർച്ച ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കമാകും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1. 9 ദിവസം നീളുന്ന ഈ ശ്രവ്യ വിരുന്നിൽ മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലും ഭാഗമാകും. ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ഈ മാസം 12 ശ്രീവരാഹം ചെമ്പൈ സ്മാരക ഹാളിലാണ് പരിപാടി. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ 2 ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര മാതൃദിനമായി ആചരിക്കുന്നത്. കുട്ടികളുടെ ക്ഷേമത്തിനായി ഉറക്കമില്ലാതെ രാത്രികളും കഠിനാധ്വാനം ചെയ്യുന്ന പകലുകളും നീക്കിവയ്ക്കുന്ന എല്ലാ അമ്മമാരെയും ആദരിക്കുന്നതിന് ദിനാചരണം ലക്ഷ്യമിടുന്നു. 2025 ദീൻ ദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരത്തിലെ സംശുദ്ധ ഹരിത പഞ്ചായത്ത് വിഭാഗത്തിൽ മിസോറാമിലെ കവൃത്ത നോർത്ത് വില്ലേജ് കൌൺസിൽ ദേശീയതലത്തിൽ 1st നേടി. സുസ്ഥിര ഗ്രാമവികസനത്തിലും പരിസ്ഥിതി സംരക്ഷണത്തിലും നടത്തിയ പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം. രാജ്യത്താകെ 42 പഞ്ചായത്തുകളെയാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. കേരളത്തിൽ നിന്നും 4 പഞ്ചായത്തുകൾക്ക് അംഗീകാരം ലഭിച്ചു. പത്തനംതിട്ട ജില്ലയിലെ നിരണവും പുരസ്കാരത്തിന് അർഹമായി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
2: മികച്ച ഹെൽത്തി പഞ്ചായത്ത് വിഭാഗത്തിലെ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരമാണ് നിരണം പഞ്ചായത്തിന് ലഭിച്ചത്. ഈ വിഭാഗത്തിൽ രാജ്യത്ത് 3rd നിരണം എത്തിയത്. കൂടാതെ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ പഞ്ചായത്തിനെ മികച്ച ശിശു സൌഹൃദ പഞ്ചായത്തുകളിൽ 3rd അടിസ്ഥാന സൌകര്യത്തിൽ സ്വയം പര്യാപ്തമായ മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ് കോട്ടയം മേലുകാവ് പഞ്ചായത്തിനും മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് പഞ്ചായത്തിനും ലഭിച്ചു. പുരസ്കാരാർഹമായ പഞ്ചായത്തുകൾക്ക് 50 ലക്ഷം രൂപ മുതൽ 5 കോടി രൂപ വരെയാണ് ലഭിക്കുക.
0: കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ വ്യാഴാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. മുഹമ്മദൻ SCയെ 1-3 ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് 2 ചീറ്റപ്പുലികളെ കൂടി നാളെ കുനോ ദേശീയ ഉദ്യാനത്തിൽ കാട്ടിലേക്ക് തുറന്നുവിടും. നബീബിയയിൽ നിന്ന് കുനോ ദേശീയ ഉദ്യാനത്തിലേക്ക് 8 ചീറ്റകളെ എത്തിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2022 സെപ്റ്റംബറിലാണ് പ്രൊജക്ട് ചീറ്റ ഉദ്ഘാടനം ചെയ്തത്. 2023 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് 12 ചീറ്റകളെയും ഈ വർഷം ഫെബ്രുവരിയിൽ ബോട്സ്വാനയിൽ നിന്ന് 9 ചീറ്റകളെയും എത്തിച്ചിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത പഞ്ചാബ് വ്യവസായ മന്ത്രി സഞ്ജീവ് അറോറയെ 7 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഗുരുഗ്രാമിലെ പ്രത്യേക PMLA കോടതിയാണ് റിമാൻഡ് അനുവദിച്ചത്. GST ഇടപാടുകളിൽ 100 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ ചണ്ഡിഗഡിൽ ഇന്നലെയാണ് സഞ്ജീവ് അറോറയെ അറസ്റ്റ് ചെയ്തത്. ISRO പ്രത്യേക ക്ഷണപ്രകാരം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ആഭിമുഖ്യത്തിൽ ആദ്യമായി ദ്വീപിലെ വിദ്യാർത്ഥികൾക്കായി ശ്രീഹരിക്കോട്ടയിലേക്ക് ശാസ്ത്ര പഠനയാത്ര സംഘടിപ്പിച്ചു. ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ലക്ഷദ്വീപ് അസ്ട്രോണമി ക്ലബ്ബുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം രാജ്യത്തുടനീളമുള്ള എല്ലാ സ്കൂളുകളിലും വേനലവധി കാലത്ത് ഭാരതീയ ഭാഷാ സമ്മാൻ ക്യാമ്പ് സംഘടിപ്പിക്കും. 1 ആഴ്ച നീളുന്ന ക്യാമ്പിൽ വിദ്യാർത്ഥികൾക്ക് സ്വയം പരിചയപ്പെടുത്തൽ, പദാവലി നിർമ്മാണം, ദൈനംദിന സംഭാഷണങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ അടിസ്ഥാന ആശയവിനിമയ കഴിവുകൾ പഠിക്കാൻ അവസരം നൽകുമെന്ന് മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സൌരോർജ ഉൽപ്പാദന രംഗത്തെ മുൻനിര രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി.

0: നരേന്ദ്രമോദി. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. തമിഴ്നാട്ടിൽ TVK അധ്യക്ഷൻ സി ജോസഫ് വിജയ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. കേരള മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ബുധനാഴ്ച ചുമതലയേൽക്കും. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. കേരളത്തിൽ വ്യാഴാഴ്ച വരെ കനത്ത മഴ തുടരും. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 5 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ മുഹമ്മദൻ SCക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കോഴിക്കോട്.
2: सबके लिए सामाजिक सुरक्षा अटल पेंशन योजना मोदी जी का संकल्प.
3: योजना उन नौजवानों के लिए है ताकि आप जब 60 साल के होंगे आपको कभी किसी के सहारे की जरूरत न पड़े. आप अपना बुढ़ापा भी गौरव के साथ बिता सको.
2: अब तक इस योजना से 8,85,00,000 से अधिक लाभार्थी जुड़ चुके हैं. अगर आप भी 18 से 40 साल की उम्र के हैं तो मासिक अटल पेंशन सहित 3 गारंटीड फायदों के लिए अपनी बैंक शाखा से संपर्क करें.

0: I feel your eyes are telling me something. I feel like keeping on looking at them. I feel my heart is beating faster. I feel speechless. What is happening to me? Is this love at first sight?
1: ഹേയ് വനമാലി, പ്രണയം കൊണ്ടു നനഞ്ഞ എന്റെ കൺപീലികൾ നിന്റെ നെറുകയിൽ മയിൽപീലിയാവുകയാണ്.

0: I feel speechless. What is happening to me? Is this love at first sight?
1: ഹേയ് വനമാലി, പ്രണയം കൊണ്ടു നനഞ്ഞ എന്റെ കൺപീലികൾ നിന്റെ നെറുകയിൽ മയിൽപീലിയാവുകയാണ്. ഒരു തലോടലിനായി തുടിക്കുകയാണ്. ഒരു ചു

0: വർക്ക് ഫ്രം ഹോം ഹൈ സാലറി വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി. അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. പത്മവ്യൂഹം എന്ന ചിത്രത്തിൽ യേശുദാസും പി മാധുരിയും പാടിയത്. വരികൾ ശ്രീകുമാരൻ തമ്പി, സംഗീതം MK അർജുനൻ.

മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ

0: 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: അടുത്ത ഗാനം കിലുക്കം എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ പാടിയത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം SP വെങ്കടേഷ്.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 3-ാം ദിവസം May 12 ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിൻ്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
1: കാരാഗ്രഹം ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
2: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
0: പുനഃപ്രക്ഷേപണം May 13 ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
3: അടുത്ത ഗാനം നിവേദ്യം എന്ന ചിത്രത്തിൽ യേശുദാസും മാധുരിയും പാടിയത്.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഇണം പകർന്ന് യേശുദാസ് പാടിയത്. ചിത്രം സ്നേഹം.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. സൌരോർജ ഉൽപ്പാദനത്തിൽ ഇന്ത്യ മുൻനിര രാജ്യങ്ങളിലൊന്നായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വ്യാവസായിക പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നാളെ ഗുജറാത്ത് സന്ദർശിക്കും. പുതുക്കിപ്പണിത സോമനാഥ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത് 75 വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സോമനാഥ അമൃത മഹോത്സവത്തിൽ ശ്രീ മോദി പങ്കെടുക്കും. കേരളത്തിൽ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച പ്രഖ്യാപനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. തമിഴക വെട്രിക്കഴകം അധ്യക്ഷനും നടനുമായ സി ജോസഫ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രി ഓഫീസിലെത്തിയ ശ്രീ വിജയ് ഓരോ കുടുംബത്തിനും 200 യൂണിറ്റ് സൌജന്യ വൈദ്യുതി, സ്ത്രീ സുരക്ഷയ്ക്കായി പ്രത്യേക സേന, ലഹരിക്കടത്തിനെതിരെ പ്രത്യേക യൂണിറ്റ് തുടങ്ങിയ ഫയലുകളിൽ ഒപ്പുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകെ, CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ തുടങ്ങിയവർ മുഖ്യമന്ത്രി വിജയ്ക്ക് ആശംസകൾ നേർന്നു. അസമിൽ BJPയുടെയും NDAയുടെയും നിയമസഭാ കക്ഷി നേതാവായി ഹിമന്ത ബിശ്വ ശർമ്മയെ തിരഞ്ഞെടുത്തു. ചൊവ്വാഴ്ച ഗുവാഹട്ടിയിലെ ഖാനാപാര വെറ്റിനറി കോളേജ് മൈതാനത്ത് അസം മുഖ്യമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. AIRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5ാം തവണയും ശ്രീ രംഗസ്വാമി അധികാരത്തിലെത്തുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അവലോകനം ചെയ്തു. ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ വെള്ളപ്പൊക്കവും ഉഷ്ണതരംഗ സാഹചര്യവും ഉൾപ്പെടെ നേരിടുന്നതിൽ കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ സന്നദ്ധത അദ്ദേഹം വിലയിരുത്തി. ഇറാൻ അമേരിക്ക ഇസ്രയേൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. നിരവധി ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇറാൻ ഡ്രോൺ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അബുദാബിയിൽ നിന്ന് തെക്കൻ തുറമുഖത്തേക്ക് വരികയായിരുന്ന ചരക്ക് കപ്പലിൽ ഡ്രോൺ ഇടിച്ചു കയറി തീപിടുത്തമുണ്ടായതായി ഖത്തർ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഡ്രോൺ ആക്രമണങ്ങളെ ചെറുത്തതായി വ്യക്തമാക്കി. ഇറാനിയൻ എണ്ണ ടാങ്കറുകൾക്കോ വാണിജ്യ കപ്പലുകൾക്കോ നേരെയുള്ള ഏതൊരു ആക്രമണത്തിനും മറുപടിയുണ്ടാകുമെന്ന് ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ് നേവി മുന്നറിയിപ്പ് നൽകി. ISRO പ്രത്യേക ക്ഷണപ്രകാരം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ആഭിമുഖ്യത്തിൽ ആദ്യമായി ദ്വീപിലെ വിദ്യാർത്ഥികൾക്കായി ശ്രീഹരിക്കോട്ടയിലേക്ക് ശാസ്ത്ര പഠന യാത്ര സംഘടിപ്പിച്ചു. ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ലക്ഷദ്വീപ് അസ്ട്രോണമി ക്ലബുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കം. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1 9 ദിവസം നീളുന്ന ഈ ശ്രവ്യവിരുന്നിൽ മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലും ഭാഗമാകും. ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ഈ മാസം 12 ശ്രീവരാഹം ചെമ്പൈ സ്മാരക ഹാളിലാണ് പരിപാടി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ വ്യാഴാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുംബൈ ആസ്ഥാനമായ പശ്ചിമ നാവിക കമാൻഡിന്റെ അടുത്ത ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫായി വൈസ് അഡ്മിറൽ സഞ്ജയ് വാത്സ്യായൻ നിയമിതനായി. നിലവിൽ നാവികസേനയുടെ വൈസ് ചീഫായാണ് അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നത്. NEET UG പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ സംബന്ധിച്ച് രാജസ്ഥാൻ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് ആരംഭിച്ച അന്വേഷണത്തിന് എല്ലാ പിന്തുണയും ഉറപ്പു നൽകുന്നതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചാണ് ഈ മാസം 3 പരീക്ഷ നടത്തിയതെന്ന് NTA അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു.

0: കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.

0: ആത്മഹത്യ ചെയ്യാൻ വന്നവനും അതിനായി അവൻ തിരഞ്ഞെടുത്ത മരവും തമ്മിലുള്ള വികാര നിർഭരമായ സംഭാഷണം.
1: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
2: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
3: എന്നിട്ട്
2: കടൽ തീരമായിരുന്നു. കടലിലേക്ക് പോയി കാണും.
0: മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആര് കണ്ടു എന്ന നാടകത്തിലൂടെ മോഹൻലാൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു.
2: എന്താ ഈ ജീവിതത്തിന്റെ ഒരവസ്ഥ? ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
0: പ്രകൃതിയിലേക്കുള്ള ഈ മടക്കയാത്രയ്ക്കായി ആകാശവാണി നിലയങ്ങളും ന്യൂസ് ഓൺ എയർ ആപ്പും കാതോർക്കൂ. മെയ് 11 തിങ്കളാഴ്ച രാത്രി 9:30.

0: അഖില കേരള റേഡിയോ നാടകോത്സവം മൂന്നാം ദിവസം മെയ് 12 ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന, സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, എൽസി സുകുമാരൻ, പി എം ദീപ. നിർവഹണ സഹായം പി നിഷ.
1: സാറിന് ഇത് സംഭവിക്കുമ്പോൾ ഞാൻ ഡൽഹിയിലായിരുന്നു. തിരിച്ചെത്തിയപ്പോൾ കിട്ടിയ ബസ് നേരെ ഇങ്ങോട്ട് പോന്നു. സാറിന് ഇപ്പൊ എങ്ങനുണ്ട്?
2: കണ്ടില്ലേ, ഒരു അനക്കവും ഇല്ലാതെ ഒരേ കിടപ്പ, സംസാരിക്കാൻ കഴിയില്ല.
1: ശരിക്കും എന്താ സംഭവിച്ചത്?
2: അതറിയാവുന്ന ഏക വ്യക്തി മിണ്ടാനാവാതെ കിടക്കല്ലേ.

0: വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിന്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
1: ഇതൊരു ജയിലാ, തുറന്ന ജയിൽ. സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാത്ത, ഒന്ന് പുറത്തു പോകാൻ പോലും കഴിയാത്ത കാരാഗ്രഹം. ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
2: നളി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
0: പുനഃപ്രക്ഷേപണം 13 ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

സമയം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റ് 50 സെക്കൻഡ്. ഇനി 8:45 സമാചാര സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ.

0: സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ ട്രോയിലെ രാജകുമാരനായ പാരീസ് പിടിച്ചുകൊണ്ടുപോവുകയും അവളെ വീണ്ടെടുക്കാൻ ഗ്രീസിലെ രാജാക്കന്മാർ നടത്തുന്ന യുദ്ധത്തിന്റെ കഥയാണ് ഇന്ന്. ഈ കഥ കൂട്ടുകാർക്കായി പറഞ്ഞു തരുന്നത് ഐശ്വര്യ.
1: കഴിഞ്ഞയാഴ്ച ഗ്രീസിലെ പോരാളി വീരനായ അക്കിലസ് ട്രോയ് സൈന്യത്തിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒരാളായ സൈക്നൂസിനെ വകവരുത്തുന്ന കഥയാണ് നമ്മൾ കേട്ടത്. സൈക്നൂസിനെ കൊന്ന ശേഷം അക്കിലസ് വിജയ അട്ടഹാസം മുഴക്കിക്കൊണ്ട് അങ്ങനെ യുദ്ധഭൂമിയിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ട്രോജൻ പടയ്ക്ക് ആകെ ഭയമായി. അവരുടെ ധൈര്യം സൈക്നൂസ് തന്നെയായിരുന്നു. സൈക്നൂസ് കൊല്ലപ്പെട്ടതോടെ ട്രോജൻ പടയുടെ ധൈര്യമൊക്കെ ആകെ ചോർന്നുപോയി. അവർ കോട്ടയ്ക്കുള്ളിൽ ഓടിക്കയറി. ഒഡീസിയൂസ് പറഞ്ഞു, ട്രോജൻ സൈന്യം വിരണ്ടു കോട്ടയിൽ പ്രവേശിച്ചു. നമുക്ക് വേണ്ട മുൻകരുതലുകൾ നടത്താനുള്ള സമയമാണിത്. ഒഡീസിയൂസിന്റെ അഭിപ്രായം ഗ്രീക്കുകാരൊക്കെ ശരിവച്ചു. അദ്ദേഹത്തിന്റെ നിർദ്ദേശമനുസരിച്ച് ഗ്രീക്കുകാരുടെ കപ്പലുകൾ കിടന്ന കടൽ തീരം ഉൾക്കൊള്ളിച്ച് ഒരു വലിയ കോട്ടയുടെ പണി ആരംഭിച്ചു. കോട്ടയ്ക്ക് ചുറ്റും കിടങ്ങുകളും നിർമ്മിച്ചു. അതിനിടയിൽ അക്കിലസിന്റെ നേതൃത്വത്തിൽ ചുറ്റുമുള്ള ചെറിയ ട്രോജൻ നഗരങ്ങളും ദ്വീപുകളും ഗ്രീക്കുകാർ കീഴടക്കി. ആയുധങ്ങളും കൊള്ളമുതലുകളും അവർ പങ്കിട്ടെടുത്തു. മെനലാവൂസിന്റെ സഹോദരൻ ആഗമെനോണും ട്രോജൻ നഗരങ്ങളൊക്കെ കൊള്ളയടിക്കാൻ തുടങ്ങി. എന്നു മാത്രമല്ല, അവിടെയുണ്ടായിരുന്ന അപ്പോളോ ദേവന്റെ ദേവാലയത്തിൽ വെച്ച് ക്രൈസിസ് എന്ന പെൺകുട്ടിയെ അദ്ദേഹം പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. പല പ്രാവശ്യം അവളുടെ പിതാവ് ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം അവളെ വിട്ടു നൽകിയില്ല. അങ്ങനെ ആ അച്ഛൻ അപ്പോളോ ദേവനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. തന്റെ മകളെ എങ്ങനെയെങ്കിലും വിട്ടുകിട്ടണമേ, അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണമേ എന്ന് അപ്പോളോ ദേവൻ ആ പ്രാർത്ഥന കേട്ടു. അദ്ദേഹം തൊടുത്തുവിട്ട അദൃശ്യാസ്ത്രങ്ങൾ ഭൂമിയിൽ ഗ്രീക്ക് സൈന്യത്തിനെതിരെ പതിക്കുകയും ചെയ്തു. ഗ്രീക്കുകാരുടെ താവളത്തിൽ ആകെ പകർച്ചവ്യാധിയുണ്ടായി. മനുഷ്യരും കുതിരകളും ഒക്കെ ചത്തൊടുങ്ങാൻ തുടങ്ങി. കാരണമെന്താണെന്നറിയാതെ ഗ്രീക്ക് രാജാക്കന്മാർ പരിഭ്രാന്തരായി. 9 ദിവസം ഈ മഹാമാരി തുടർന്നു. 10-ാം ദിവസം അക്കിലസ് യവന സൈന്യത്തെ മുഴുവൻ വിളിച്ചുകൂട്ടി. എന്താണ് ഇങ്ങനെയൊരു കാര്യം ഉണ്ടാകാനുള്ള കാരണം എന്നന്വേഷിക്കാൻ തുടങ്ങി. ബുദ്ധിമാനും പ്രവാചകനുമായ കാൽക്കുസാണ് പറഞ്ഞത്, ഇത് അപ്പോളോ ദേവന്റെ കോപം കാരണമാണ്. സത്യം ഞാൻ പറയാം, പക്ഷേ എന്നെ ആരും ഉപദ്രവിക്കില്ല എന്ന് ഉറപ്പു നൽകണമെന്ന് മാത്രം. ഞാൻ പറയുന്നത് ഇവിടെ ഒരാൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പേടിയുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഉറപ്പ് വേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അക്കിലസ് പറഞ്ഞു, സത്യം എന്താണെന്ന് വെച്ചാൽ താങ്കൾ പറയൂ. അതിന്റെ പേരിൽ ആരും താങ്കളോട് മോശമായിട്ട് പെരുമാറില്ല എന്ന് മാത്രമല്ല, അങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തം എനിക്കാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കാൽക്കുലസ് ഉണ്ടായ സംഭവങ്ങളൊക്കെ വിവരിച്ചു. ഇത് കേട്ട് ആഗമനോട് ദേഷ്യം വന്നു. തന്നെ കുറ്റക്കാരനാക്കി ഈ രാജാക്കന്മാരുടെ മുന്നിലൊക്കെ അവതരിപ്പിക്കുകയായിരുന്നല്ലോ. ആഗമനോൺ പറഞ്ഞു, നിങ്ങളൊക്കെ കിട്ടിയതൊക്കെ വിധിച്ചു നൽകിയല്ലോ. ഞാൻ എനിക്ക് കിട്ടിയ ആളെ തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് കിട്ടിയതൊക്കെ തിരിച്ചു കൊടുക്കണം എന്നുകൂടി ആഗമനോൺ ആവശ്യപ്പെട്ടു. അക്കിലസിനെ ഇത് കേട്ടപ്പോൾ ദേഷ്യം വന്നെങ്കിലും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണമല്ലോ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നമ്മൾ കൊള്ളയടിച്ച മുതലൊക്കെ വീതിച്ചു. ഇനി അത് തിരിച്ചു കൊടുക്കാൻ പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കാം. ട്രോയ് നഗരം ആക്രമിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പക്ഷേ ആഗമനോൺ അത് കേൾക്കാനൊന്നും തയ്യാറായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ എന്നെ പറഞ്ഞ് പറ്റിക്കാൻ നോക്കണ്ട, അതൊന്നും നടക്കില്ല. താങ്കൾക്ക് കിട്ടിയതൊക്കെ വയ്ക്കാം, എന്നാൽ ഞാൻ എടുത്തതൊന്നും എനിക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റില്ല. അത് എവിടുത്തെ ന്യായമാണ്? അത് സാധ്യമല്ല. അപ്പോൾ അക്കിലസ് ആകെ ദേഷ്യം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. ട്രോജൻകാരുടെ എനിക്കെന്താണ് ശത്രുത? അവർ എന്റെ ഭാര്യയോ സമ്പത്തൊന്നും കൊണ്ടുപോയില്ലല്ലോ. നിങ്ങൾക്കും നിങ്ങളുടെ സഹോദരനായ മെനലാവൂസിനും വേണ്ടിയാണ് ഞാൻ വന്നത്. ആ കാര്യമെല്ലാം നിങ്ങൾക്കിപ്പോൾ മറന്നിരിക്കുന്നു. ഏതെങ്കിലും ഒരു ട്രോജൻ നഗരം ആക്രമിച്ചു കഴിയുമ്പോൾ പങ്കിടുന്ന കൊള്ള വസ്തുക്കളിൽ വലിയ ഭാഗം താങ്കൾ എടുക്കുന്നുണ്ട്. എന്നിട്ടും താങ്കൾക്ക് ആവശ്യങ്ങൾ തീരുന്നില്ല. നിങ്ങളുടെയും നിങ്ങളുടെ സഹോദരന്റെയും ഒരു കാര്യത്തിലും ഞാനൊരു സഹായവും നൽകാൻ വരുന്നില്ല. ഞാൻ വന്ന വഴി പോവുകയാണ്. വലിയ വീരശൂരനാണെങ്കിൽ എന്നെ കൂട്ടാതെ ഈ ട്രോയ് നഗരം കീഴടക്കി മഹത്വം കാണിക്ക് എന്ന് വെല്ലുവിളിച്ചു. ആഗമനോൺ വിടാനൊന്നും തയ്യാറായിരുന്നില്ല. നിങ്ങളങ്ങ് പിരിഞ്ഞു പോകുന്നെങ്കിൽ പോയിക്കോ, നിൽക്കണേ എന്ന് കാലു പിടിച്ച് അപേക്ഷിക്കാനൊന്നും ഞാനില്ല. മനുഷ്യരുടെ ആയുധങ്ങൾക്ക് നിങ്ങൾ അതീതനാണ് എന്നൊക്കെ എനിക്കറിയാം. അത് പക്ഷെ നിങ്ങളുടെ കഴിവൊന്നുമല്ലോ, ദേവന്മാർ നൽകിയ വരം കൊണ്ട് മാത്രം. അഖിലസ്, നിങ്ങളെ പുല്ലുപോലെ മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. ഇത് കേട്ടതും അഖിലസിന്റെ ക്ഷമ നശിച്ചു. അയാൾ അപ്പോൾ തന്നെ തന്റെ ഉറയിലുണ്ടായിരുന്ന വാള് വലിച്ചൂരി ആഗമനോണിന്റെ നേരെ പാഞ്ഞെടുത്തു.

ചുറ്റുമുള്ളവരൊക്കെ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിൽക്കുകയായിരുന്നു. തീപ്പൊരി പാർന്ന കണ്ണുകളോടെ വാളുയർത്തി നിൽക്കുന്ന അക്കിലസിന്റെ മുന്നിൽ ആഗമെനോൺ പേടിച്ചു നിന്നു. അക്കിലസിന്റെ സ്വർണ തലമുടിയിൽ ആരോ പിന്നിൽ നിന്ന് പിടിച്ചു വലിച്ചു. അക്കിലസ് തിരിഞ്ഞു നോക്കിയപ്പോൾ അഥീനി ദേവിയാണ്. അഥീനി ദേവി, എന്താണ് ഇവിടെ വരാനുണ്ടായ കാര്യം എന്ന് അക്കിലസ് ചോദിച്ചു. അക്കിലസേ, നിന്റെ ദേഷ്യം കുറച്ച് കുറയ്ക്കാനാണ് ഞാൻ വന്നത്. നിങ്ങളുടെ തർക്കവും വഴക്കും കണ്ട് ഹീരാദേവിയാണ് എന്നെ അയച്ചത്. ദേവിക്ക് നിങ്ങളും ആഗമനോണും ഒരേപോലെയാണ്. വാൾ ഉറയിലിട്, എന്നിട്ട് മത്സരം അവസാനിപ്പിക്ക്. ഞങ്ങൾ പറയുന്നത് അനുസരിക്കുകയാണെങ്കിൽ ആഗമനോണ് അർഹമായ ശിക്ഷ ലഭിക്കും. അഖിലസ് പറഞ്ഞു, അഥീനി ദേവിയെ ധിക്കരിക്കാൻ ഞാൻ ആളല്ല. അങ്ങനെ അദ്ദേഹം വാൾ ഉറയിലിട്ടു. അഥീനി തിരിച്ച് ഒളിമ്പസ് മലയിലേക്ക് പറക്കുകയും ചെയ്തു. അഖിലസ് ആഗമനോട് പറഞ്ഞു, ഗ്രീസിലെ ഏറ്റവും ശക്തനായ നേതാവിനെ അപമാനിച്ചതിന് ഈ ഗ്രീക്ക് സൈന്യം മുഴുവൻ ഒരു ദിവസം ഖേദിക്കേണ്ടി വരും. അഖിലസ് തിരിഞ്ഞു നോക്കാതെ തന്റെ കൂടാരത്തിലേക്ക് നടന്നു. ആഗമനോൺ ക്രൈസിസിനെ അവളുടെ അച്ഛന് തിരികെ കൊടുത്തു. തന്റെ തെറ്റിന് പിഴയായി അപ്പോളോ ദേവനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അഖിലസ് ആകെ അപമാനിതനായതുപോലെ അയാൾക്ക് തോന്നി. വീരപുരുഷനായി മരണമടയാമെന്ന് കരുതിയാണ് ഞാൻ യുദ്ധത്തിനായിട്ട് വന്നത്. പക്ഷേ ഇവൻ എന്നെ അപമാനിച്ചിരിക്കുന്നു. ഞാൻ ഇങ്ങനെയായിപ്പോയല്ലോ എന്നൊക്കെ ആലോചിച്ച് അഖിലസ് അമ്മയെ വിളിച്ച് കരയാൻ തുടങ്ങി. സമുദ്രദേവിയായ തേറ്റിസ് മകന്റെ കരച്ചിൽ കേട്ട് അഖിലസിന്റെ അടുത്തെത്തി. എന്നിട്ട് അവനെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി, നീ വിഷമിക്കേണ്ട, നിന്റെ വീരത ഗ്രീക്കുകാർ മുഴുവനും മനസ്സിലാക്കുന്ന ഒരു സമയം വരും. നിന്നോട് ആഗമനോൺ ചെയ്ത തെറ്റിന് തക്ക ശിക്ഷ നൽകാൻ ഞാൻ സുയസ്ദേവനോട് പറയാം. നിന്നെ വേദനിപ്പിച്ചതോർത്ത് പശ്ചാത്തപിക്കുന്നതുവരെ ട്രോജൻകാർക്ക് വിജയം നൽകാൻ ഞാൻ ദേവനോട് തീർച്ചയായും പറയാം. അമ്മ അങ്ങനെ സമാധാനിപ്പിച്ചപ്പോൾ അഖിലസിന് ചെറിയൊരു ആശ്വാസം തോന്നി. തേറ്റിസ് ഒളിമ്പസ് മലയിലെത്തി ദേവന്മാരുടെ രാജാവായ സുയസിന്റെ അടുത്ത് സങ്കടം അറിയിച്ചു. അഖിലസിന്റെ പരിഭവത്തിന് പരിഹാരമുണ്ടാക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. അന്ന് രാത്രി സുയസ് ദേവൻ ആഗമനോണ് ഒരു സ്വപ്നം കാട്ടിക്കൊടുത്തു. ഗ്രീക്ക് സൈന്യത്തെ ട്രോജൻ കോട്ടയിലേക്ക് അയക്കണം എന്നതായിരുന്നു സ്വപ്നത്തിന്റെ സന്ദേശം. പിറ്റേ ദിവസം ആഗമനോൺ രാജാക്കന്മാരെയെല്ലാം വിളിച്ചുകൂട്ടി തന്റെ സ്വപ്നത്തെക്കുറിച്ച് അവരോട് പറഞ്ഞു. യുദ്ധം നടത്തുന്നതിനെക്കുറിച്ച് ഏറെ താല്പര്യമില്ലാത്ത പലരും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അതിൽ ഒരാളായ തെർസിറ്റേസ് രാജാവ് പറഞ്ഞു, ആഗമനോൺ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഇനിയും യുദ്ധത്തിന് പുറപ്പെടണമെന്നാണോ? താങ്കളുടെ കൂടാര നിറയെ കൊള്ള മുതലാണല്ലോ, ഇനിയും അത് പോരെന്നാണോ? എന്നിട്ട് അദ്ദേഹം തുടർന്നു, ഈ അത്യാഗ്രഹിയായ രാജാവിനെ തനിച്ചാക്കി നമുക്ക് ഗ്രീസിലേക്ക് കപ്പൽ കയറാം. ഇന്നലെ ഇയാൾ നമ്മുടെ പടനായകനായിട്ടുള്ള അക്കിലസിനെ വേദനിപ്പിച്ചു. ഇപ്പോഴിതാ യുദ്ധകോദ്യമായി വന്നിരിക്കുന്നു. ഒഡീസിയസ് ചാടി എണീറ്റ് ദേഷ്യത്തോടെ പറഞ്ഞു, നമ്മുടെ നേതാവായ ആഗമനോണോട് ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് എന്ത് ധൈര്യം? ഇത് പറഞ്ഞിട്ട് തെർസിറ്റിസിന്റെ തോളത്ത് ആഞ്ഞൊരടി കൊടുത്തു. ഹെലന്റെ പിതാവായിട്ടുള്ള തിൻഡാരിയോസിനോടുള്ള ശബ്ദം നിറവേറ്റേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണെന്ന് ഒഡീസിയസ് അവരെ ഓർമ്മപ്പെടുത്തി. ഓരോ വർഷം കടന്നുപോകും തോറും നമ്മുടെ ബുദ്ധിമുട്ട് കൂടുതലായി വരും. എന്നാൽ ട്രോയിലെത്തി വെറും കൈയോടെ പോവുക എന്നത് അതിലും കഷ്ടമല്ലേ? പ്രിയാമിന്റെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ചിട്ടേ നമുക്ക് ഇവിടെ നിന്ന് പോകാവൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അവരെല്ലാവരും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് യോജിച്ചു. പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് പടയാളികൾ ആയുധം ഒരിക്കൽ കൂടി മൂർച്ച വരുത്തി യുദ്ധത്തിനൊരുങ്ങി. അന്ന് തന്നെ ട്രോജൻ നഗരം ആക്രമിക്കാൻ തീരുമാനിച്ചു. അതേസമയം ട്രോയിലെ രാജാവായ പ്രിയാം തന്റെ സ്നേഹിതരുമൊത്ത് കൊട്ടാരത്തിലെ മുകളിലത്തെ നിലയിൽ നിന്ന് ഗ്രീക്കുകാരെന്തൊക്കെ ചെയ്യുകയാണ് എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അകത്തെ മുറിയിൽ ഹെലൻ നിൽക്കുന്നുണ്ടായിരുന്നു. രാജാവ് അവളെ അടുത്തേക്ക് വിളിച്ചു. അടുത്തുണ്ടായിരുന്ന നേതാക്കന്മാരൊക്കെ ഹെലനെ കണ്ട് ആകെ പരിസരം മറന്ന അവസ്ഥയായി. അത്രയ്ക്ക് സുന്ദരിയായിരുന്നു. പ്രിയാം രാജാവ് ഹെലനോട് പറഞ്ഞു, മകളെ, ഈ യുദ്ധത്തെ ചൊല്ലി ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല. ഇതെല്ലാം ദൈവകൽപ്പന എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. എങ്കിലും പറയൂ, താഴെ ഗ്രീക്ക് സൈന്യങ്ങളുടെ മുൻനിരയിൽ നിൽക്കുന്ന രാജാക്കന്മാരാരൊക്കെയാണ്? ആരാണ് ആ കാണുന്ന ആൾ എന്ന് ചോദിച്ചു. കണ്ണീർ തുടച്ചുകൊണ്ട് ഹെലൻ ഗ്രീക്ക് സൈന്യത്തിന്റെ നേരെ നോക്കി. അവൾ പറഞ്ഞു, മുൻനിരയിൽ കാണുന്ന ആ സൈന്യാധിപൻ എന്റെ ഭർത്താവിന്റെ സഹോദരനായ ആഗമനോൺ രാജാവാണ്. പ്രിയാം രാജാവ് അവളോട് ചോദിച്ചു, അദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കുന്ന വീരനാരാണ്? ആഗമനോണോളം പൊക്കമില്ലാത്ത ആ മനുഷ്യനെയാണ് ഞാൻ ചോദിച്ചത്. അദ്ദേഹം ആയുധമൊന്നും എടുത്തിട്ടില്ല. മറ്റുള്ളവർക്ക് നിർദ്ദേശം നൽകുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക മാത്രമാണല്ലോ അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ ഹെലൻ പറഞ്ഞു, അത് ഒഡീസിയസ് ആണ്. ഗ്രീസിലെ ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള മനുഷ്യനാണ് അത്. ഇഥാക്കയിലെ രാജാവും പോരാളി വീരനുമാണ് അദ്ദേഹം. ഇത്രയും പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ട്രോയിലെ ജനങ്ങൾക്കും സ്വന്തം ജനങ്ങൾക്കുമൊക്കെ ദുരന്തമുണ്ടായല്ലോ താൻ കാരണം എന്നായി അവളുടെ മനസ്സിൽ.

0: ഗ്രീക്ക് സൈന്യവും ട്രോജൻ സൈന്യവും മൈതാനത്തേക്ക് കടന്നു വന്നു. ഗ്രീക്കുകാർ നിശബ്ദരായി നീങ്ങുകയാണ്. ട്രോജൻ പടയാകട്ടെ നല്ല ഉച്ചത്തിൽ ആർപ്പ് വിളിച്ചുകൊണ്ടാണ് മുന്നോട്ട് വരുന്നത്. ട്രോജൻ സൈന്യത്തിന്റെ മുന്നിൽ പാരിസ് ആണ് നിന്നത്. പാരിസിനെ യുദ്ധത്തിന്റെ മുൻനിരയിൽ കണ്ടതും മെനലാവൂസ് ആകെ ദേഷ്യം കൊണ്ട് അലറി രഥത്തിൽ നിന്ന് ചാടിയിറങ്ങി. അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. മെനലാവൂസിനെ അങ്ങനെ അതുവരെ പാരിസ് കണ്ടിട്ടില്ലായിരുന്നു. ആ വരവ് കണ്ട് അയാൾ ഞെട്ടി. അയാൾ പിന്നോട്ടു പാഞ്ഞു. ട്രോജൻ പടയുടെ നടുവിൽ ഒളിച്ചു. ഇത് കണ്ട പാരിസിന്റെ സഹോദരനായ ഹെക്ടറിന് ആകെ ദേഷ്യം വന്നു. ട്രോജൻകാരെ മുഴുവൻ അപമാനിക്കുന്ന നീ എന്റെ അനുജൻ തന്നെയാണോ എന്ന് അദ്ദേഹം ചോദിക്കാൻ തുടങ്ങി. അതാ ആ ഗ്രീക്ക് സൈന്യം മുഴുവൻ പരിഹസിച്ച് ചിരിക്കുകയാണ്. മറ്റൊരാളുടെ ഭാര്യയെ മോഷ്ടിച്ചു കൊണ്ടുവന്നതും പോരാ, ഈ പൊല്ലാപ്പൊക്കെ സൃഷ്ടിച്ച് അവസാനം പേടിച്ച് പടയുടെ പിന്നിൽ ഒളിക്കുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും നീ സമ്മാനിച്ചത് തീരാത്ത ദുഃഖമാണ്. അപ്പോൾ പേടിയുണ്ടായിരുന്നെങ്കിലും അല്പം ധൈര്യം സംഭരിച്ച് മുന്നോട്ട് വന്ന് പാരിസ് പറഞ്ഞു, താങ്കൾ പറഞ്ഞതൊക്കെ ശരിയാണ്. ചേട്ടന്റെ അത്രയും ധൈര്യം എനിക്കില്ല, പക്ഷെ യുദ്ധം ചെയ്യാൻ എനിക്ക് മടിയില്ല. ഇവരോടെല്ലാം ഇരിക്കാൻ പറയും, എന്നിട്ട് യുദ്ധം ഞാനും മെനലാവൂസും തമ്മിലാവട്ടെ. മെനലാവൂസാണ് ജയിക്കുന്നതെങ്കിൽ ഹെലനെ അദ്ദേഹം കൊണ്ടുപോകട്ടെ, പക്ഷെ ഞാനാണ് ജയിക്കുന്നതെങ്കിൽ ഹെലനെ എനിക്ക് തരണം. അങ്ങനെയാണെങ്കിൽ ഗ്രീക്ക് സൈന്യം തിരിച്ചു പോവുകയും ട്രോജൻകാർക്ക് സമാധാനമായിട്ട് കഴിയുകയും ചെയ്യാമല്ലോ. ഈ അഭിപ്രായം എല്ലാവർക്കും സമ്മതമായിരുന്നു. പാരിസും മെലനാമോസും തമ്മിലുള്ള യുദ്ധത്തിന്റെ കഥ കേൾക്കാം അടുത്ത ആഴ്ച.
1: സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ ട്രോയിലെ രാജകുമാരനായ പാരിസ് പിടിച്ചുകൊണ്ടുപോവുകയും അവളെ വീണ്ടെടുക്കാൻ ഗ്രീസിലെ രാജാക്കന്മാർ നടത്തിയ യുദ്ധത്തിന്റെ കഥയാണ് ഇതുവരെ കേട്ടത്. ഈ കഥ കൂട്ടുകാർക്കായി പറഞ്ഞു തന്നത് ഐശ്വര്യ.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം,
0: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ സെന്ററിന്റെ മുൻ മേധാവി ഡോക്ടർ കെ ജി താര അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: ഈ ഉത്തരവാദിത്തങ്ങൾക്ക് പുറമെ ജോലി സ്ഥലത്ത് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ എന്താണോ ആ ഞാൻ വഹിച്ചിരുന്ന പദവി അതില് പൂർണമായിട്ടും ചെയ്യാനുള്ളത് ചെയ്തു തന്നെ തീർത്തു എന്നുള്ളതിൽ എനിക്ക് ഒരു സംശയവും കൂടാതെ പറയാൻ പറ്റും.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

0: ആകാശവാണി
1: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഒന്നാം ദിവസം

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 തിരനോട്ടം.
1: കാലം മാറിയാലും ശബ്ദത്തിന്റെ മാന്ത്രികതയ്ക്ക് മാറ്റു കുറയുന്നില്ല എന്നതിന്റെ സാക്ഷ്യപത്രമാണ് റേഡിയോ നാടകങ്ങൾ. അടഞ്ഞ മിഴികൾക്കുള്ളിൽ അനന്തമായ ദൃശ്യപ്രപഞ്ചം തീർക്കുന്ന ഭാവനയുടെ ആകാശങ്ങൾ തൊട്ടുണർത്തുന്ന ആ ശ്രവ്യ വിസ്മയം റേഡിയോ നാടകോത്സവങ്ങളിലൂടെ ശ്രോതാക്കളുടെ ഉള്ളിൽ ലയിച്ചു ചേർന്നിരുന്നു എന്ന് നമുക്കേവർക്കും അറിയാം.
2: അതെ, വർഷങ്ങളുടെ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് മലയാളിയുടെ കലാ സംസ്കൃതിയുടെ ഭാഗമായ അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഇതാ വസന്തം വിരിയിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു.
1: വ്യത്യസ്തമായ പ്രമേയങ്ങൾ, മലയാളത്തിന്റെ പ്രിയ താരങ്ങളുടെ സാന്നിധ്യം, അത്യാധുനിക ശബ്ദവിന്യാസങ്ങൾ, ഈ നാടകോത്സവം കേവലം ഒരു പരിപാടിയല്ല, മറിച്ച് മലയാളി മനസ്സിന്റെ വികാരങ്ങളിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ്. വരും ദിവസങ്ങളിൽ നമ്മെ വിസ്മയിപ്പിക്കാൻ പോകുന്ന ആ 7 മഹത്തായ നാടകങ്ങളെയും അവയുടെ അണിയറ വിശേഷങ്ങളെയും നമുക്കിന്ന് അടുത്തറിയാം.
3: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 തിരനോട്ടം.
2: നാടകോത്സവത്തിന്റെ രണ്ടാം ദിനമായ നാളെ തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആരു കണ്ടു എന്ന നാടകത്തോടെയാണ് നാടക പ്രക്ഷേപണം ആരംഭിക്കുന്നത്.
4: കുട്ടന് നല്ലെണ്ണം ഓർമ്മയുണ്ടമ്മേ, അമ്മ പറഞ്ഞ കഥയടക്കം. വണ്ട് തേനുണ്ട് താമരപ്പൂവിലിരുന്ന് മയങ്ങി, പൂവ് രാത്രിയായപ്പോ വാടിക്കൂമ്പി, നേരം വെളുക്കുമ്പോൾ പൂവിടരും, അപ്പൊ പോകാമെന്ന് കരുതി വണ്ട് കാത്തിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ മനസ്സിലെ തീരുമാനം മറ്റൊന്നായിരുന്നു. ഒരു ആന വന്ന് ആ പൂവ് പറിച്ച് ചവിട്ടി അരച്ചു കളഞ്ഞു. ഓ, എന്താ ശ്ലോകത്തിൻ്റെ ഒരു ഭംഗി, എന്താ ജീവിതത്തിൻ്റെ ഒരു അവസ്ഥ. ഈ കുന്നിൻ്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
1: മോഹൻലാലിനൊപ്പം പ്രധാന കഥാപാത്രമായി എത്തുന്നത് ദേശീയ പുരസ്കാര ജേതാവായ MR ഗോപകുമാറാണ്.
4: എന്റെ പാതിയാകണമെന്ന് അവളും ഞാനും ആഗ്രഹിച്ചവൾ.
5: പേര്
4: അഞ്ജന.
5: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
4: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
5: എന്നിട്ട്?
4: കടൽ തീരമായിരുന്നു, കടലിലേക്ക് പോയി കാണും.
1: പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി, ചലച്ചിത്ര താരങ്ങളായ സന്ധ്യ രാജേന്ദ്രൻ, നന്ദു, സാജൻ സൂര്യ, അമൽരാജ്, ഐരൂർ മോഹനൻ, മഞ്ജുശ്രീ, നാടകരംഗത്തെ പ്രമുഖരായ നരിയാപുരം വേണുഗോപാൽ, രജു കോലിയക്കോട്, ഭാവി വാഗ്ദാനങ്ങളായ ആദ്യ എ നായർ, പ്രസിദ്ധ് പ്രമോദ് എന്നിവരും നാടകത്തിലെ കഥാപാത്രങ്ങൾക്ക് ശബ്ദം കൊണ്ടും മിഴിവേകുന്നു.
6: മഹാരാജൻ!
7: ആരാണിവൾ?

0: രാജകൊട്ടാരത്തിൽ വന്ന് ബഹളം വെക്കാൻ ഇവളെ കടത്തിവിട്ടതാര്?
1: ഇനി ഈ കണ്ണകിക്ക് ലോകത്തെവിടെ പോകാനും ഉള്ളു പൊള്ളുമ്പോൾ അത് ഉറക്കെ പറയാനും രാജാവിന്റെ സമ്മതമൊന്നും വേണ്ട മഹാരാജൻ.
2: അത് കൊള്ളാം, ഞാൻ ജീപ്പില്, പുറത്ത് നിൽക്കുന്നവർക്ക് അടി. അത് ഉഷാറ്, ബാക്കി
3: പിന്നെ നിത്യമുള്ള കലാപരിപാടികളാണെന്നേ. കേസ്, അറസ്റ്റ്, കോടതി, താൻ പത്തീസാത്ത് കിടക്കണം. ഇനി ഒരു സമരം ചെയ്യാൻ ആ നാട്ടുകാർ ആലോചിക്കാൻ പോലും പാടില്ല. അങ്ങനെ അവറ്റകളൊക്കെ ചവിട്ടി കൂട്ടണം.
2: അപ്പോ എന്നെ കാണാവര് ജയിലിലോട്ട് വന്നാലോ?
3: എടാ, കോർപ്പറേറ്റ് മുതലാളിമാരോടും ബൂർഷ്വാ മുതലാളിയുടെ പൂത്ത കാശിനോടും ഒന്നും സമരം ചെയ്ത് നിൽക്കാനുള്ള ബലം നമ്മൾക്കില്ലാതെ പോയി എന്ന് പറഞ്ഞ് കരഞ്ഞ് മെഴുകി ഒന്ന് അഭിനയിക്ക്.
4: ഈ നാടകത്തിന് പശ്ചാത്തല ശബ്ദവിന്യാസം ഒരുക്കിയിരിക്കുന്നത് ധീരജ് സുകുമാരനും സാങ്കേതിക സഹായം നൽകിയിരിക്കുന്നത് വി സുരേഷ് കുമാറുമാണ്. നാടക സംവിധാനം റൂബി ബാബു. നിർവഹണ സഹായം വി എൻ ദീപ, ബിജു കല്ലുവതുകൽ, എൻ സുനിത.
5: ഇനി ഞാൻ എന്തൊക്കെ പഠിക്കാനിരിക്കുന്നു ഈ ലോകത്തില്? അമ്മേ, എന്റെ തോന്നലാണ് അമ്മ ഇവിടെ വന്ന് നിൽക്കണുണ്ട് എന്നത്. അത് ശരിയാണെന്ന് വിചാരിച്ചിട്ട് പറയാണ് ഞാൻ. എല്ലാ നന്മകളും പകർന്നു തന്നിട്ട് തന്നെയാണ് നിങ്ങൾ എന്നെ വളർത്തിയതും. എന്നെ ഇഷ്ടപ്പെട്ട് വന്നവളും എനിക്ക് നല്ലത് മാത്രമാ തന്നത്. പക്ഷേ നിങ്ങൾ എന്നെ നന്മ കൊണ്ട് മൂടുമ്പോൾ, നല്ല വഴിക്ക് മാത്രം നടക്കാൻ പഠിപ്പിച്ചപ്പോൾ ഒരു കാര്യം നിങ്ങളൊക്കെ മറന്നുപോയി. ഇത്രയും നല്ലൊരു മനുഷ്യന് ജീവിക്കാൻ പറ്റിയ ഒരു നല്ല ലോകം ഇവിടെ ഇല്ല എന്നത് നിങ്ങൾ മറന്നു. ഇടത്തും വലത്തും നിന്ന് ഋതുകന്യകൾ താലം പിടിക്കും. തേരിൻ തിരക്കിട്ട യാത്രയിൽ പോലും ഒരു കാൽക്ഷണം മുമ്പിൽ നിൽക്കാതെ ചിരിക്കാതെ ഒരു പൂ മേടിക്കാതെ പോവുകില്ലെന്നും കാലം.

0: അഖില കേരള റേഡിയോ നാടകോത്സവം മൂന്നാം ദിവസം മെയ് 12 ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം.
1: മാധവ് പ്ലീസ്, എനിക്ക് കിച്ചണിൽ എക്സ്പെരിമെന്റ് നടത്താനൊക്കെ നല്ല ഇഷ്ടാ. നാട്ടിലായിരുന്നപ്പോ ഒരു യൂട്യൂബ് കുക്കറി ചാനൽ വരെ ഞാൻ കൊണ്ടു നടന്നിരുന്നു.
2: യൂട്യൂബ് ചാനല് ഇവിടെ നടത്തുന്നതിൽ ഒരു തടസ്സവും.
1: എന്താ മാധവ്, ഞാൻ കുക്ക് ചെയ്യാതെ എങ്ങനെയാ ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ ഇടാ?
2: തൽക്കാലം അവര് പറയുന്നത് പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്ക്. ഇക്കാര്യത്തില് നമ്മൾ വാശി പിടിച്ച പാവങ്ങളുടെ ജോലി പോകും, അറിയോ?
1: മാധവ്, കുക്കിംഗ് എനിക്കൊരു പാഷനാ. സ്വന്തം കൈകൊണ്ട് മാധവന് ഭക്ഷണം ഉണ്ടാക്കി തരണം എന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ?
2: അങ്ങനെയൊക്കെ ചോദിച്ചാ അല്ല, പക്ഷേ കൊല്ലങ്ങളായി ഞാൻ ഇവര് വെച്ച് വിളമ്പിത്തരുന്ന ഭക്ഷണം തന്നെയാ കഴിക്കാറുള്ളത്.
1: മാധവനത് പറയാം, 24 മണിക്കൂറും റിസർച്ച് എന്ന് വിചാരിച്ച് നടക്കുന്ന ആക്ക് എങ്ങനെയാവാലോ?
2: അതേ, നീ ഇവിടെ ഒരു സീൻ ഉണ്ടാക്കരുത് കേട്ടോ. ഞാൻ പോവാണ്, എനിക്ക് അല്പം തിരക്കുണ്ട്.
0: രചന സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, എൽ സി സുകുമാരൻ, പി എം ദീപ. നിർവഹണ സഹായം പി നിഷ.
3: സാറിന് ഇത് സംഭവിക്കുമ്പോൾ ഞാൻ ഡൽഹിയിലായിരുന്നു. തിരിച്ചെത്തിയപ്പോൾ കിട്ടിയ ബസ് നേരെ ഇങ്ങോട്ട് പോന്നു. സാറിന് ഇപ്പൊ എങ്ങനുണ്ട്?
1: കണ്ടില്ലേ, ഒരനക്കോ ഇല്ലാതെ ഒരേ കിടപ്പ, സംസാരിക്കാൻ കഴിയില്ല.
3: ഓ, ശരിക്കും എന്താ സംഭവിച്ചത്?
1: അതറിയാവുന്ന ഏക വ്യക്തി മിണ്ടാനാവാതെ കിടക്കല്ലേ.
0: വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിന്റെയും ജയപരാജയങ്ങളുടെ

0: ഉള്ളു പൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം. മടക്കം.
1: ഈശ്വരാ, ഇതൊരു ജയിലാ, തുറന്ന ജയിൽ. സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാത്ത, ഒന്ന് പുറത്തു പോകാൻ പോലും കഴിയാത്ത കാരാഗ്രഹം. ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
2: നളി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
1: അതുകൊണ്ടാണ് മാധവ് ആ ഫോൺ കോളിന് ശേഷം അപ്സെറ്റ് ആയത് അല്ലേ?
3: ഫോൺ കോളോ? എന്തായിരുന്നു
1: അത്? അതൊന്നും മുഴുവനായും എനിക്കറിയില്ല. പക്ഷേ ആ കോളിന് ശേഷം മാധവ് ആകെ മാറിയിരുന്നു.
3: മാഡം പറയൂ, ശരിക്കും എന്താ ഉണ്ടായത്?
0: മടക്കം. രചന, സംവിധാനം സി കൃഷ്ണകുമാർ.
4: ജീവിതം ഏത് കഷ്ടനഷ്ടങ്ങൾക്കിടയിലും ആഘോഷിക്കപ്പെടേണ്ടതാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന നാടകമാണ് മെയ് 13 നാടകോത്സവത്തിൻ്റെ 4-ാം ദിനം തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നത്.
5: ഗുഡ് മോർണിംഗ് സർ, മേ കം ഇൻ
6: പ്ലീസ്, ഹാവ് എ സീറ്റ്.
5: താങ്ക് യു.
6: ഞാൻ ഈ ആപ്ലിക്കേഷൻസിൽ നിന്നും തൻ്റേത് നോക്കുകയായിരുന്നു. സോഷ്യോളജി ആണല്ലേ പഠിച്ചത്? കൂടാതെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് പാട്ടും എഴുത്തും വായനയും.
5: പാടും സർ, വായിക്കുകയും ചെയ്യും. പക്ഷെ എഴുത്തൊക്കെ കഷ്ടിയാണ്, വെറും ആഗ്രഹപ്പെടലാണെന്ന് പറയാം.
6: എന്ന് പറഞ്ഞ് സ്വയം താഴ്ത്തണ്ട, എല്ലാം ഒരുതരം ആഗ്രഹപ്പെടലാണ്. ദേവിക അപ്ലൈ ചെയ്ത എന്റെ ഈ സ്കീമും അങ്ങനെ ഒന്നാണെന്ന് പറയാം.
5: അല്ല സർ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതൊരു മഹത്തായ കാര്യമാണ്. മരിക്കുന്നവർക്ക് സമാധാനവും സന്തോഷവും കൊടുക്കുക. ഇറ്റ്സ് നത്തിങ് ബട്ട് എ ഗ്രേറ്റ് തോട്ട്. ലോകത്ത് അധികമൊന്നും ഞാനിങ്ങനെ കേട്ടിട്ടില്ല. സർ എങ്ങനെയാ ഇങ്ങനൊരു കൺസെപ്റ്റിൽ എത്തിച്ചേർന്നത്?
6: സിമ്പിൾ, ജോലിയുടെ ഭാഗമായി ഒരു ദിവസം എനിക്ക് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡ് സന്ദർശിക്കേണ്ടി വന്നു. അതാണ് എന്റെ ജീവിതം മാറ്റിമറിച്ചത്.
4: ജീവിതോത്സവം എന്ന ഈ നാടകം നിരാശയിൽ നിന്ന് ആശയിലേക്കുള്ള യാത്രയിലേക്ക് ശ്രോതാക്കളെ കൂട്ടിക്കൊണ്ടുപോകും.
7: അച്ഛൻ,
8: അച്ഛൻ എന്തിനാ മുറിയിൽ നിന്ന് ഇറങ്ങി നടക്കുന്നത്? ഡോക്ടർ പറഞ്ഞിട്ടില്ലേ ഇൻഫെക്ഷൻ വരാതെ നോക്കണമെന്ന്? പണ്ട് ജഡ്ജി ആയിരുന്നത് കൊണ്ട് രോഗാണുക്കൾ പേടിച്ചോടി കളയുമെന്നൊന്നും കരുതരുത്.
9: ആ പരിഹാസം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഡോക്ടർ വേറൊന്നും കൂടി പറഞ്ഞിട്ടുണ്ട്, ഇനി ഹോസ്പിറ്റൽ വേണ്ട, വീട്ടിലാകുമ്പോൾ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും ഒക്കെ ചുറ്റും കാണുമെന്ന്. ആ ബന്ധുക്കളെയും വേണ്ടപ്പെട്ടവരെയും അന്വേഷിച്ചിറങ്ങിയതാ ഞാൻ. നിങ്ങൾ വല്ലതും കണ്ടായിരുന്നു അവരെ?
7: അച്ഛനെന്താ, ഞങ്ങളെ കളിയാക്കാൻ ഇറങ്ങിയാണോ?
9: അല്ല മോനെ, വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. പണ്ട് ജഡ്ജിയൊക്കെ ആയിരുന്നല്ലോ, എനിക്കിപ്പോൾ വയസ്സായി, വയ്യാതായി. നല്ല പ്രായത്തിൽ ഭാര്യ മരിച്ചപ്പോ നിന്നെയും നിന്റെ ചേച്ചിയെ നോക്കി മാത്രം.
8: അയ്യോ എന്റെ പൊന്നച്ച, ഈ പഴംപുരാണം പറഞ്ഞ സമയം കൊള്ളല്ലേ. ഇങ്ങനെ ചേച്ചി ലണ്ടനിൽ നിന്ന് ഫോൺ വിളിക്കുമ്പോഴും ഇത് തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. പിന്നെന്താ ചേച്ചിക്ക് അച്ഛൻ അങ്ങോട്ട് കൊണ്ടുപോയാലെന്ന് ചോദിച്ചാൽ അപ്പൊ ഫോൺ കട്ട് ചെയ്ത് കളയും. അതാണ് ഈ പൊന്നു മോനും മോന്റെ ചേച്ചി അച്ഛനോട് ചെയ്യുന്നത്. ഇതിന്റെ ഒക്കെ ഇടയിൽ കിടന്ന് ഞരങ്ങുന്നത് ഞാനും.
9: ആ ശരിയാണ്, എല്ലാ പേർക്കുമുണ്ട് അവരവരുടേതായ ന്യായങ്ങൾ. പക്ഷെ എനിക്ക് രോഗം വരും മുമ്പ് ഇതായിരുന്നില്ല അവസ്ഥ. ഏതായാലും ഒരു കാര്യം മാത്രം എല്ലാവരും ഓർക്കുന്നത് നല്ലതാ. ചില രോഗങ്ങൾ വന്യമൃഗങ്ങളെപ്പോലെയാ, അപ്രതീക്ഷിത നേരങ്ങളിൽ ക്ഷണിക്കപ്പെടാതെ അത് കാടിറങ്ങി വരും. സർവം നശിപ്പിച്ച് അത് മടങ്ങും. ദൈവം അനുഗ്രഹിച്ച് നിങ്ങൾക്ക് ആ അവസരം ഉണ്ടാകാതിരിക്കട്ടെ.

0: മരണാസന്നനായ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിലെ പിഴവുകൾ തിരുത്തിയെഴുതാൻ ശ്രമിക്കുന്ന ഈ നാടകത്തിൽ ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനും ചലച്ചിത്ര നടനുമായ പ്രേംകുമാർ, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവും അഭിനേതാവുമായ രഘുനാഥ് പലേരി, മലയാളത്തിന്റെ നിത്യഹരിത ശബ്ദമായ ദേവി, സിനിമാ സീരിയൽ രംഗത്തെ പ്രമുഖ അഭിനേത്രി സോന നായർ, യുവനടൻ കണ്ണൻ നായർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ഒപ്പം ചലച്ചിത്ര സീരിയൽ രംഗത്തെ പ്രശസ്തരായ ജയൻ ചേർത്തല, ജോബി എ എസ്, തിരുമല രാമചന്ദ്രൻ എന്നിവരുടെ സാന്നിധ്യം നാടകത്തിന്റെ ശോഭ വർദ്ധിപ്പിക്കുന്നു. ഈ താരനിരയോടൊപ്പം മികച്ച ബാലതാരത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കരസ്ഥമാക്കിയ തന്മയാ സോൾ, യുവകലാകാരി തമന്ന സോൾ, പ്രമുഖ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളായ അനീഷ് നായർ, ബിജു കല്ലുവാതുക്കൽ, വിനോദ് കല്ലറ തുടങ്ങിയവരും ഈ നാടകത്തിലെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നു.
1: ഗുഡ് മോർണിംഗ്, രഘുനന്ദൻ സ്പീക്കിംഗ്.
2: വെറും രഘുനന്ദൻ അല്ല, ഡിസ്ട്രിക്ട് കളക്ടർ രഘുനന്ദൻ. എന്താ, ശരിയല്ലേ?
1: അതെ, ഡിസ്ട്രിക്ട് കളക്ടറാണ്. ഇതാരാണോ സംസാരിക്കുന്നത്?
2: ഞാനോ? ഞാനേ കേരളദേശം പത്രത്തിൽ നിന്നാണ്. എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ആര് ഐ എ എസ് തന്നു എന്നാണ്.
0: സിനിമാ സീരിയൽ രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീജനാർദ്ദനന്റെ രചനയിൽ റൂബി ബാബുവാണ് ഈ നാടകം സംവിധാനം ചെയ്തിരിക്കുന്നത്.
3: അപ്പൊ ഞാൻ പറയുന്നത് നിനക്ക് അനുസരിക്കാൻ പറ്റില്ല.
4: പറ്റില്ല, പറ്റില്ല, പറ്റില്ല, പറ്റില്ല. നിങ്ങളോട് ഒരു 100 തവണ പറഞ്ഞു കഴിഞ്ഞതാണ് ഞാൻ ഈ കാര്യം. സീ, ഐ എം എ പ്രൊഫസർ ബൈ പ്രൊഫഷൻ. നിങ്ങളെ പോലെ നാട് നന്നാക്കാനെന്നൊക്കെ പറഞ്ഞ് കറങ്ങിടക്കാനൊന്നും എനിക്ക് സമയമില്ല.
3: അതേടി, അതെ, ഞാൻ നാട് നന്നാക്കാനെന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചവ തന്നെയാ. പക്ഷെ അതിന്റെ ഇടയിലേ ഈ വീടും ഞാൻ കുറച്ചൊക്കെ നന്നാക്കിയിട്ടുണ്ട്, നിന്നെയും ഞാൻ നന്നാക്കിയിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ നിനക്ക്?
4: പറ്റും. രാഷ്ട്രീയം കളിച്ച് പണ്ട് മന്ത്രിയുടെ പി ആയിരുന്നപ്പോ ഈ വീട് വയ്ക്കാനൊരു ലോൺ ശരിയാക്കി തന്നിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഈ പറഞ്ഞ വീട് നന്നാക്കൽ. പിന്നെ എനിക്ക് എനിക്ക് വന്ന ട്രാൻസ്ഫർ ക്യാൻസൽ ആക്കി തന്നു. അതാ അതാ ഇപ്പോൾ നിങ്ങൾ എഴുന്നള്ളിക്കുന്ന ഈ എന്നെ നന്നാക്കല്.
3: ഓ, അപ്പൊ അത്രയെങ്കിലും നീ സമ്മതിച്ചല്ലോ.
4: ഏതൊരു ഭർത്താവും സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു തരും. അതിന്റെ അർത്ഥം ഭാര്യ ഭർത്താവിന്റെ ചാകാൻ കിടക്കുന്ന അച്ഛനെ ശുശ്രൂഷിച്ച് വീട്ടിൽ ലീവ് എടുത്തിരിക്കണം എന്നല്ല.
5: അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ 5-ാം ദിനമായ മെയ് 14 തൃശൂർ നിലയം ഒരുക്കുന്നു സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രാജേഷ് വിശ്വംഭരൻ രചിച്ച് YS പൗർണമി സംവിധാനം ചെയ്യുന്ന ഈ നാടകം ഇതൽ വിടർത്തുന്നത് സ്വപ്നങ്ങളുടെയും പ്രണയത്തിന്റെയും ഭ്രമാത്മക ലോകമാണ്.
6: ഹൃദയ,
5: തന്റെ പ്രണയിനിയായ മധുമിതയോട് പോലും പറയാതെ ഒളിച്ചുവെച്ച കഥാനായകനായ ഹൃദയനാഥന്റെ ദുരൂഹമായ സ്വപ്നങ്ങളുടെ പുനർവ്യാഖ്യാനമാണ് നാടകത്തിന്റെ ഇതിവൃത്തം.
7: എന്താണ് ഹൃദയൻ, എനിക്ക് നിനക്ക് ഇത്രമാത്രം പ്രോബ്ലംസ്?
8: എനിക്കറിയില്ല മധു, എനിക്കെന്താണ് പറ്റുന്നതെന്ന്.
7: ഹൃദയൻ, പിന്നെ ഒരു വലിയ സൊല്യൂഷൻ ആയിട്ടല്ല, നമുക്ക് ഹേമയെ ഒന്ന് കണ്ടാലോ?
8: അത് നിന്റെ ആ പഴയ ഫ്രണ്ട് സൈക്കോളജിസ്റ്റോ?
9: എങ്കിലും ഒരു ചെറിയ സജഷൻ, ഒരു ചെറിയ ബ്രേക്ക് എടുത്തൂടെ, ഈ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട്. ഒരു യാത്ര പോലെ ഒറ്റയ്ക്കൊന്ന് പോയിക്കൂടെ, മധുവിനെ വിട്ടേക്ക്.
5: വകുപ്പ് തല പരിശീലനത്തിന് ഡൽഹിയിൽ എത്തിയ ഹൃദയനാഥൻ എന്ന ചെറുപ്പക്കാരനായ ഉദ്യോഗസ്ഥന് കോഴ്സ് ഡയറക്ടറായ അനന്തരാമനോടുള്ള സൗഹൃദം അയാളെ കൊണ്ടുചെന്നെത്തിച്ചത് താൻ പലപ്പോഴായി കണ്ട അർത്ഥമറിയാത്ത കുറേയേറെ സ്വപ്നങ്ങളുടെ നേർക്കാഴ്ചകളിലേക്കാണ്.

0: ആ ഹൃദയൻ, കമിൻ. അന്വേഷിച്ച് വരാൻ ബുദ്ധിമുട്ടായോ?
1: ഇല്ല.
0: വാ വാ, കടന്നു വാ, ഇരിക്ക.
1: സാറിവിടെ ഒറ്റയ്ക്ക്? ഒറ്റയ്ക്കാണോ ഫാമിലി?
0: ഒന്നും ഇല്ലടോ, ശരിക്കും തടി, ഒരൊന്നര ഒറ്റ. ഹൃദയ, ഒറ്റ സെക്കൻഡ്, ഞാൻ ഈ ചട്നി ഒന്ന് പുറത്ത് കൊട്ടിയിട്ട് വരാം.
1: ഓ,
2: അനന്തരാമന്റെ നഷ്ടജീവിതത്തിന്റെയും പ്രണയത്തിന്റെയും ഇനിയും ഇഴപൊട്ടാത്ത തീവ്രമായ ആത്മബന്ധങ്ങളുടെയും ഭ്രമാത്മകമായ സത്യസാക്ഷ്യങ്ങളാണ്. അനന്തനോടൊപ്പം നാട്ടിലെത്തിയ ഹൃദയനാഥന് നേരിട്ട് കാണാനും അനുഭവിക്കാനും ഇടവരുന്നത്.
0: ഹൃദയ, നല്ല തിരക്കാണല്ലോ. നോക്കിയ ഒരു കാര്യം ചെയ്യാം, ഈ ക്യാബ് അങ്ങ് വിട്ടേക്കാം.
3: സാറ്, എത്ര കാലമായി ഇവിടെ ഈ നാട്ടിൽ നിന്ന് പോന്നിട്ട്?
0: ഒരു 10-30 കൊല്ലമൊക്കെ ആയി കാണും.
3: അതിനിടെ ഒരിക്കൽ പോലും തിരികെ
0: ഇല്ല.
4: ശ്രീ പാലക്കാട്
5: വടക്കേ മഠത്തിലെ അനന്തൻ താനേ നീ?
0: ഓ ആമാ, ഞാൻ താൻ. വെങ്കിടി മാമ, എന്നാ സമാചാരം?
5: ഇത് എന്നെ കോലം, ഇത് റുംബ നാളായിടിച്ച് ഇങ്ങിരുന്ന് പോയിട്ട് ഇല്ല. എങ്കിലേ അങ്ക് വിട്ടിട്ട്
2: പാലക്കാട് കൽപ്പാത്തി രഥോത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ വിടരുന്നു. സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
0: പുഷ്പ, എന്നെ തെരിയില്ല അവനക്ക്. ഞാൻ അനന്തരാമനാക്കും,
6: എവളോ വർഷമായി ഉങ്ങളെ പാത്ത്. കടവുളേ, കോഫി പോട്ട്, ദോ വന്നിട്ടേ.

0: ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലെ സജീവ സാന്നിധ്യങ്ങളായ ശ്രീമൂലനഗരം പൊന്നൻ, എം കെ കൃഷ്ണൻ പോറ്റി, മനീഷ കെ എസ്, ജയലക്ഷ്മി സി എന്നിവർക്കൊപ്പം കാഞ്ഞൂർ മത്തായി, വി ഉദയകുമാർ, പ്രസാദ് ബാലകൃഷ്ണൻ, മെജോ ഹരീഷ് മേനോൻ, രാജേഷ് വിശ്വംഭരൻ, വൈ എസ് പൗർണമി, പ്രീത പീയൂസ്, വിനിത മനമൽ, ഇ എൻ സജിത, ബിനിത ഗോപിനാഥ്, രുക്മിണി അമ്മാൾ, അജിഷ ഹരിദാസ്, കൂടാതെ ബാലതാരം ഇവാൻ മിഖായേൽ ഷിബു. സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
1: ദേയ് അനന്തു തലൈവാ.
2: ഓ ശ്രീനി, ശ്രീനിവാസ രാഘവൻ, നമ്മ കോളേജിലെ ഭാരതീയ താനേ, യു ഗ്രേറ്റ് വിക്ടോറിയൻ.
1: എത്ര കാലം ആശ്രാ, നീ എങ്കേ ഇപ്പോ എന്നെ വേല പണ്ടേ? ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാമ.
0: നിർവഹണ സഹായവും ശബ്ദ സന്നിവേശവും ഷിബു എം ജോസ് മച്ചാട്, നിർവഹണം ജയാസിയ.
3: വന്നിട്ടിയടാ അനന്തൻ, വന്നിട്ടിയടാ.
4: ഇല്ല, വന്നിട്ടില്ല അമ്മ. സാർ വീട്ടിൽ കിടക്കാണ്, ചെറിയൊരു പനി, മാറിയാൽ വേഗം വരും. ഞാനേ അനന്തരാമൻ സാർ പറഞ്ഞിട്ട് വരികയാണ്, കനകസുന്ദരാമ്പാളെ, സോറി, പാട്ടിയമ്മയെ കാണാൻ
5: വന്ന്. നമ്മ വടക്കേ മഠത്തിൽ അനന്തപ്പ താനേ?
4: അതെ.
5: അമ്മാവെ പാക്കണമാ, അവൾ കഷ്ടപ്പെട്ടിരിക്കാങ്കോ. ഇപ്പൊ ഉടമ്പെല്ലാം കീഴ്പ്പെട്ടത് പേസരത്.

0: ரொம்ப கஷ்டம் அண்ணா.
1: ஓ,
0: உள்ள வாங்க.
2: சேதுலக்ஷ்மி காத்திருந்த ரதோத்சவம்.
3: யாரு நீ? எப்படி உள்ளே வந்த?
1: அது தனலட்சுமி. இவட இங்க இருந்த சிறப்பும் குட்டி ചെറുപ്പക്കാരി ഇപ്പോ ഇവിടെ ഉണ്ടായിരുന്നു.
4: യാരേ, ആനന്ദം വന്നിട്ടിയാ? ഈ ആരാവത് ചൊല്ലടാ.
3: ഓ, എപ്പോമേ ഇതേ പേച്ച്. മാമി, ഇങ്ങ ആരും വരലേ, ഒരാള് വന്നിരിച്ച്. ആനാ, അത് ആനന്ദപ്പനല്ലേ?
4: ആമാ ആമാ, സറിടാ. ആണ്ടവാ മുരുഹാ.
3: നാം ബാലസുബ്രഹ്മണ്യം. ഇങ്ങെല്ലാം സുബ്ബു എന്ന് കൂപ്പിടുവാര്. മാമിയോടെ റിലേറ്റീവും നേബറും നാൻ താൻ.
1: ആ,
3: പിന്നെ ചൊല്ല്, യാർ നീ? ഉൻ പേരെന്നാ? ഊരെങ്കേ?

0: അഖില കേരള റേഡിയോ നാടകോത്സവത്തിന്റെ 6ാം ദിവസം മെയ് 15 വെള്ളിയാഴ്ച രാത്രി 9:30 കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം മൗനസാക്ഷി. ഒരു ദരിദ്ര ശില്പിക്കെതിരെ രാജാവ് മോഷണ കുറ്റം ചുമത്തുന്നു. അവൻ കുറ്റവാളിയോ അല്ലയോ? സത്യങ്ങൾ കണ്ടെത്താൻ ചില നേരങ്ങളിൽ ദൈവിക ഇടപെടലുകൾ അനിവാര്യമാവും. നാടകരചന, സംവിധാനം വിനോദ് ബാബു എച്ച്, മലയാള പരിഭാഷ KS സിംഗ്. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ യു പ്രസന്നകുമാർ, ബാലമുരളി ചിറക്കൽ, പ്രജിൻ സി കണ്ണൻ, മെഹമൂദ് കുറുവ, കമ്പിൽ പി രാമചന്ദ്രൻ, മോഹനൻ രാമന്തളി, അനീഷ് പെരുന്താറ്റിൽ, രാമകൃഷ്ണൻ പഴശ്ശി, ജസ്ന ജയരാജ്, സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ. നിർവഹണ സഹായം വിനീത സുമം, KV നിഷ, ലേഖ വിമൽ. സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്. മൗനസാക്ഷി. നാടിനെ പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാൻ ശ്രമിക്കുന്ന രാജാവ്.
1: നമ്മുടെ ചിന്ത മുഴുവൻ നാടിനെ കുറിച്ചല്ലാതെ മറ്റെന്താണ്?
0: പ്രശ്നപരിഹാരത്തിനായി എന്തു ചെയ്യും?
1: രാജ്യസഭ ആരംഭിക്കട്ടെ. ഇന്ന് ചേരുന്ന സഭയുടെ പ്രാധാന്യം അറിയിപ്പിൽ വിവരിച്ചിരുന്നോ?
2: നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മഹാരാജാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്റെ കടമയിൽപ്പെടും. ചെറിയ പ്രശ്നങ്ങളെന്ന് നമ്മൾ കരുതുന്നവ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പിന്നീട് അത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്താറുമുണ്ട്.
3: ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുന്നു. അവിടുന്ന് സമ്മതിച്ചാൽ ഈ തീരുമാനം നടപ്പിലാക്കാവുന്നതാണ്.
2: ഇത് പ്രശ്നപരിഹാരത്തിനുള്ളൊരു തീരുമാനമായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു തീരുമാനം എന്റെ കയ്യിലുണ്ട്.
0: ഈ പരിഹാരമാർഗങ്ങളിൽ നിന്ന് രാജാവ് ഏത് തീരുമാനമെടുക്കും?
1: തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തു തരുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ പണി പൂർത്തിയാക്കുവാൻ ദേവി അനുഗ്രഹിക്കട്ടെ.
0: രാജാവിന്റെ തീരുമാനം നടപ്പിലാക്കിയതിനു ശേഷം
3: നാട്ടിലെ ദുഃഖദുരിതങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല.
4: രാജഭരണം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിശ്വസിച്ച ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു.
1: ഈ മൗനത്തിന്റെ അർത്ഥം ഇനിയും രാജ്യത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നല്ലേ?

0: വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ഈ നാടിന്റെ രക്ഷകനായ അങ്ങയെ കബളിപ്പിച്ചിരിക്കുന്നു.
1: നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത്യാഗ്രഹിയായ ഈ ശില്പി തന്നെയാണ്.
2: രാജാവ് ഉന്നയിച്ച ഈ ആരോപണം സത്യമോ?
3: മഹാരാജൻ കൊടുത്ത 7 ദിവസത്തെ സമയം നാളത്തേക്ക് കഴിയും. നാളെ അങ്ങയുടെ ഉദ്ദേശങ്ങളും നടക്കാൻ പോകുന്ന ദിവസമാണ്.
2: ശില്പിക്ക് തന്റെ മേൽ ചുമത്തപ്പെട്ട ആരോപണം തെറ്റാണെന്ന് തെളിയിക്കുവാൻ സാധിക്കുന്നു.
4: നാം എല്ലാവരും ദേവീ സൃഷ്ടിയിൽ പിറന്നവരാണ്. ദേവീ ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്.
5: എന്റെ സംശയവലയത്തിൽ അങ്ങുൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു.
1: ഈ പ്രശ്നം ഇത്രയും സങ്കീർണമാകുമായിരുന്നില്ല. ഇതിൽ നിന്നും നാം ഒരു പാഠം പഠിച്ചു.
2: മനുഷ്യശക്തിക്ക് മേലെ ദൈവശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ ദൈവം ഇറങ്ങി വരുമോ? കാത്തിരിക്കാം. മെയ് 15 വെള്ളിയാഴ്ച രാത്രി 9:30 കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗനസാക്ഷി.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 7ാം ദിവസം മെയ് 16 ശനിയാഴ്ച രാത്രി 9:30 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു.
1: കടലിന്റെ ശബ്ദം.
2: കടലിന്റെ ശബ്ദം എന്ന് പറഞ്ഞാ
1: തിരയുടെ ശബ്ദം.
2: പിന്നെ
1: കാറ്റിന്റെ, കടലിലമ്പത്തിന്റെ.
2: പിന്നെ
1: കടൽ കാക്കയുടെ, അതിന്റെ കരച്ചിലിന്റെ.
2: പിന്നെയോ
1: നുരയുടെ, പതയുടെ. അങ്ങനെ
2: എന്നാ കണ്ണ് തുറക്കാതെ മോളിനി അച്ഛനോട് പറ, ഇപ്പൊ മോൾ എന്താ കാണുന്നത്?
1: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
2: അത് മോളെ കണ്ണു തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
1: അതെ അച്ഛ, വലിയ കടൽ, എത്രയോ വലിയ കടൽ, എത്രയോ എത്രയോ വലിയ കടൽ.

0: കാണുക കടലിനെ കൺതുറക്കാതെ. തികഞ്ഞ ഒരു മനുഷ്യൻ, മികച്ച ഒരു കലാകാരൻ, ചിരിച്ചും ചിരിപ്പിച്ചും ചുറ്റും പ്രകാശം പ്രസരിപ്പിച്ച ഒരാൾ. പുറമേ പ്രശാന്തമെന്ന് നാം കരുതിയ സമുദ്രങ്ങൾ പക്ഷേ അകമേ പ്രക്ഷുബ്ധങ്ങളായിരുന്നു. വായിച്ചും കേട്ടും മാത്രം അറിഞ്ഞ അയാളെന്ന കടലിനെ കാണുക ഇത്തിരി നേരം കൺതുറക്കാതെ.
1: കാണുക കടലിനെ കൺതുറക്കാതെ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ: പുഷ്പ, വിജയൻ കാരന്തൂർ, ഗംഗാധരൻ ആയാടത്തിൽ, രാഘവൻ പുറക്കാട്, എൽ സി മാത്യു, റെനി ശ്രീകുമാർ, ദാമോദർ രാധാകൃഷ്ണൻ, കബനി സൈറ, ജോബി മാത്യു, ചന്ദ്രൻ കണ്ടോത്ത്, ബോബി സി മാത്യു, കുമാരി തേജശ്രീ സനൽ, റാണി കെ, വിനോദ് കീഴടത്ത്, ഷാജി സി കെ, മീര ആറിയു. നിർവഹണ സഹകരണം ബോബി സി മാത്യു. സഹകരണം നിഷ പി. രചന സംവിധാനം കെ വി ശരത്ചന്ദ്രൻ.
2: എനിക്ക് അച്ഛന്റെ അനുഗ്രഹം വേണം, ഉപദേശങ്ങൾ വേണം.
3: നീ കുട്ടിയായിരിക്കുമ്പോ ഇതേ കടപ്പുറത്തിരുന്നിട്ട് അച്ഛനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ മോൾക്കത്?
2: അച്ഛൻ എന്തെല്ലാം പറഞ്ഞു കാണും, ഞാൻ അതെങ്ങനെ ആലോചിച്ചെടുക്കാനാ?
3: കാണുക കടലിനെ കൺതുറക്കാതെ.
2: മനസ്സിലായില്ല.
3: അതായത് കണ്ണറച്ച് പിടിച്ചാലും കേൾവി കൊണ്ട് കാണാനാകണം. അത് അത് എങ്ങനെ കേൾക്കുന്നവരെ മിഴിവോടെ കാണിക്കാനാകും എന്നതാണ് റേഡിയോ.

0: യോ നാടകക്കാരന്റെ മുന്നിലുള്ള വെല്ലുവിളി. ഇപ്പൊ മനസ്സിലായോ? നോക്ക്.
1: മനസ്സിലായി. കാണുക കടലിനെ കൺതുറക്കാതെ.
2: കാണുക കടലിനെ കൺതുറക്കാതെ.
3: രചന സംവിധാനം കെ വി ശരത്ചന്ദ്രൻ. മെയ് 16 ശനിയാഴ്ച രാത്രി 9:30.
2: പുനഃപ്രക്ഷേപണം മെയ് 17 തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്. കാണുക കടലിനെ കൺതുറക്കാതെ.

നാടകോത്സവത്തിലെ അവസാന നാടകമായ കടങ്കഥയിലെ വിരുന്നുകാരൻ എട്ടാം ദിനം കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു. നഗരത്തിൽ പേയിങ് ഗസ്റ്റായി താമസിക്കുന്ന മൂന്ന് പെൺകുട്ടികളുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന നിഗൂഢനായ വ്യക്തി സൃഷ്ടിക്കുന്ന മാറ്റങ്ങളാണ് ഈ നാടകത്തിന്റെ പ്രമേയം. ഇതിലും മോഹൻലാലിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം.

കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു കടങ്കഥയിലെ വിരുന്നുകാരൻ. രചന മുഹമ്മദ് റോഷൻ. സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ.

0: Good morning, reception. Yes. Yeah, room number 203. Yes, he's there. Connect here.
1: Good morning, Miss Annie.
0: Ha, good morning. ഞാൻ ഇപ്പോ ഒരു കോളർ റൂമിലേക്ക് കണക്ട് ചെയ്തേ ഉള്ളൂ.
1: എന്റെ മുറിയിലേക്ക് കണക്ട് ചെയ്യാം എന്ന് ആനി പറയുന്നത് കോളിപ്പടി ഇറങ്ങി വന്നപ്പോ ഞാൻ കേട്ടു.
0: പിന്നെന്തേ?
1: മുറിയിൽ ആളുണ്ടെന്ന് പറഞ്ഞു കൊടുത്ത ഒരു കോൾ. ആരും എടുക്കാതെ വെറുതെ ശബ്ദിക്കുന്നത് ഒരു തമാശ.
0: എന്നാ ഞാൻ കോൾ ഇവിടെ തരാം.
1: വേണ്ട, ആവശ്യക്കാരൻ വീണ്ടും ഒരിക്കൽ വിളിക്കട്ടെ. ഒരു മറുപടിയും ഇല്ലാതാവുമ്പോൾ അയാൾ കരുതിക്കോട്ടെ, ഒന്നുകിൽ ഞാൻ ഉറക്കം ഉണർന്നില്ലെന്ന്, അല്ലെങ്കിൽ ബാത്റൂമിലാണെന്ന്.
0: ഒരുപക്ഷെ ആർക്കറിയാം, അതൊരു പ്രധാനപ്പെട്ട മെസ്സേജ് ആണെങ്കിലോ?
1: ഇമ്പോർട്ടന്റ് മെസ്സേജ്? എനിക്ക് അങ്ങനെ ഒന്നില്ല. അതുകൊണ്ടല്ലേ ഇക്കാലത്തും ഞാനൊരു മൊബൈൽ ഫോൺ കൊണ്ട് നടക്കാത്തത്. ഒരു മരണ വാർത്ത കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, കാരണം മരിക്കാൻ പോലും എനിക്കാരുമില്ല.
0: നിങ്ങളിവിടെ താമസമാക്കിയത് മുതൽ ഞാൻ ശ്രദ്ധിക്കായിരുന്നു. സോറി,
1: ശ്രദ്ധിച്ചതിനോ ശ്രദ്ധിച്ചു എന്ന കാര്യം തുറന്ന് പറഞ്ഞതിനോ? എങ്കിൽ ഞാനും സോറി എന്ന ആമുഖത്തോടു കൂടി തന്നെ പറയട്ടെ, ഞാനും ആനിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. റിസപ്ഷൻ കൗണ്ടറിൽ ആനിയെ കാണുമ്പോൾ എനിക്ക് പ്രത്യേകമായ ഒരു ഉന്മേഷം തോന്നാറുണ്ട്. രാത്രി ആ താടിക്കാരൻ ആനിയുടെ സീറ്റിലിരിക്കുന്നത് കാണുമ്പോൾ നീരസം തോന്നാറുണ്ട്. എന്തുകൊണ്ട് രാത്രിയിലും ആനി തന്നെ ഇവിടെ ഉണ്ടാവുന്നില്ല എന്ന വ്യസനവും.
0: എന്റെ ഷിഫ്റ്റ് 5 മണി വരെ, ഞാനൊരു പെൺകുട്ടിയല്ലേ?
1: അതുകൊണ്ടാണല്ലോ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ഉന്മേഷം തോന്നുന്നത്. യാ സ്മാർട്ട് ചാമി.
0: താങ്ക് യു.
1: അപ്പോ ശരി, കാണാം.

0: May 18 ഒൻപതാം ദിവസം ഈ നാടകോത്സവത്തിന്റെ സമഗ്രമായ ഒരു അവലോകനത്തോടെ നാം വിടവാങ്ങും. നാടകരംഗത്തെ പ്രമുഖർ ഈ അവലോകനത്തിൽ പങ്കെടുക്കും.
1: May 10 മുതൽ 18 വരെ കേരളത്തിലെ ആകാശവാണി നിലയങ്ങൾ ഒരുക്കുന്ന ഈ സ്വപ്ന സഞ്ചാരത്തിൽ നിങ്ങളും പങ്കാളികളാകുക. ഇത് കേവലം ശബ്ദങ്ങളല്ല, മറിച്ച് മനുഷ്യജീവിതത്തിന്റെ തുടിപ്പുകളാണ്, പ്രകൃതിയുടെ സംഗീതമാണ്, മണ്ണും മനസ്സും തമ്മിലുള്ള ഗാഠമായ ബന്ധമാണ്.
0: ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഓരോ നാടകവും രാത്രി 9:30 നിങ്ങളുടെ റേഡിയോ സെറ്റുകളിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും തത്സമയം കേൾക്കാം. അഥവാ ആ നിമിഷങ്ങൾ നഷ്ടപ്പെട്ടാൽ വിഷമിക്കേണ്ടതില്ല. തൊട്ടടുത്ത ദിവസം 1:00 ഇവ പുനഃപ്രക്ഷേപണം ചെയ്യുന്നതാണ്.
1: മലയാളത്തിന്റെ അഭിമാനമായ മോഹൻലാൽ മുതൽ പ്രഗത്ഭരായ ഒട്ടനവധി കലാകാരന്മാർ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ചിന്തയുടെയും വികാരത്തിന്റെയും പുതിയ തിരമാലകൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. കാതോർക്കാം ഭാവനയുടെ ആ ലോകത്തേക്ക്. മറക്കരുത്, രാത്രി 9:30 ആകാശവാണി.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ദോസ്ത് എന്ന ചിത്രത്തിൽ ശ്രീനിവാസ് പാടിയത്. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം വിദ്യാസാഗർ.

അടുത്ത ഗാനം യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ. ഗാനരചന എസ് രമേശൻ നായർ. സംഗീതം ബേണി ഇഗ്നീഷ്യസ്.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 3ാം ദിവസം 12ാം തീയതി ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിൻ്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളുപൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
1: കാരാഗ്രഹം ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
2: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
0: പുനഃപ്രക്ഷേപണം 13ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
3: അച്ചുവിന്റെ അമ്മ എന്ന ചിത്രത്തിൽ ചിത്രപാടിയത്. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: പ്രണയവർണ്ണങ്ങൾ എന്ന ചിത്രത്തിൽ സുജാത പാടിയത്.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ലളിതഗാനം. പി ഉദയഭാനുവിന്റെ വരികൾ, ഹരിപ്പാട് കെ പി എൻ പിള്ളയുടെ സംഗീതം. പാടിയത് ചെങ്ങന്നൂർ ശ്രീകുമാർ.